ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 14, കൊല്ലവർഷം 1201 കർക്കിടകം 20, 2026 ഓഗസ്റ്റ് 5 തീയതി ബുധനാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബാലകൃഷ്ണൻ പുത്തൂർ.
2: എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമനും സീതയും ലക്ഷ്മണനും പഞ്ചവടിയിൽ പർണശാല കെട്ടി കഴിയുമ്പോൾ ഒരു ദിവസം ഒരു പൊന്മാൻ ആശ്രമാങ്കണത്തിൽ കറങ്ങി നടക്കുന്നത് സീത കാണുവാനിടയായി. മാനിന്റെ ഭംഗി കണ്ട് സീതയ്ക്ക് ആ മാനിനോട് വലിയ ഇഷ്ടം തോന്നി. ആ മാനിനെ സ്വന്തമാക്കുവാൻ സീത ആഗ്രഹിച്ചു. സീത രാമനോട് പറഞ്ഞു, ഭർത്താവെ കണ്ടീലയോ കനകമയമൃഗമെത്രയും ചിത്രം ചിത്രം, പേടിയില്ലതിനേതുമെത്രയും അടുത്തു വന്നിടുന്നു, മെരുക്കമുണ്ടെത്രയുമെന്നു തോന്നും, കളിപ്പാൻ അതിസുഖമിത്, നമുക്കിന്ന് വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു, നൂനം പിടിച്ചുകൊണ്ടിങ്ങ് പോന്നിയിടുക, വൈകിയിടാതെ മടിച്ചിടരുതേതും ഭർത്താവെ ജഗൽപതേ. സീതയുടെ ഈ ആവശ്യം കേട്ട് രാമൻ പറഞ്ഞു, സീതേ, നീ കരുതുന്നത് പോലെയുള്ള മാനല്ല അത്, വനവാസികളായ രാക്ഷസന്മാരുടെ മായാവേഷമാണ്. എന്നെ നിന്നിൽ നിന്നും അകറ്റുവാനുള്ള രാക്ഷസ ബുദ്ധിയാണിത്. രാമൻ്റെ വാക്കുകളൊന്നും സീത സ്വീകരിച്ചില്ല. മാനിനു വേണ്ടി വാശി പിടിച്ചപ്പോൾ രാമൻ ലക്ഷ്മണനെ സീതയ്ക്ക് കാവൽ നിർത്തി വില്ലും ശരവുമായി മാനിൻ്റെ പിന്നാലെ പോയി. മാൻ വളരെ അടുത്തു വരികയും പെട്ടെന്ന് ദൂരേക്ക് പാഞ്ഞ് രാമനെ അകറ്റുവാനുള്ള കൗശലം കാണിച്ചു. രാമനും മാനും ദൂരെ ചെന്നപ്പോൾ രാമൻ്റെ കരച്ചിലാണ് സീത കേട്ടത്. പരിഭ്രാന്തിയായ സീത ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, ജ്യേഷ്ഠന് എന്തോ ആപത്ത് വന്നിരിക്കുന്നു. ജ്യേഷ്ഠൻ്റെ കരച്ചിലാണ് കേട്ടത്, എത്രയും പെട്ടെന്ന് പോയി രാമനെ രക്ഷിക്കുക. സീതയുടെ ഈ വാക്ക് കേട്ട് ലക്ഷ്മണൻ ശാന്തമായി പറഞ്ഞു, ദേവി, അങ്ങ് ദുഃഖിക്കാതിരിക്കൂ, എൻ്റെ ജ്യേഷ്ഠൻ്റെ വായിൽ നിന്ന് ഇങ്ങനെയൊരു ദീനരോദനം ഉണ്ടാവുകയില്ല. ഇതെല്ലാം ഈ കാട്ടിലെ രാക്ഷസന്മാരുടെ മായാപ്രവൃത്തികളാണ്. ജ്യേഷ്ഠന് ഒരു ആപത്തും വരികയില്ല. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു, സാരസാക്ഷനാമാദിനാരായണൻ. ഇങ്ങനെയുള്ള രാമതത്വം ലക്ഷ്മണന് അറിയാം. എന്നാൽ ലക്ഷ്മണന്റെ ഈ വാക്കുകളൊന്നും സീതയെ ശാന്തമാക്കിയില്ല, ആശ്വസിപ്പിച്ചില്ല. രാമന് ആപത്തു പറ്റിയെന്നു തന്നെ സീത വിശ്വസിച്ചു. ജ്യേഷ്ഠനെ രക്ഷിക്കുവാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടിട്ടും പോകാതിരുന്നപ്പോൾ സീത കടുത്ത വാക്കു പറഞ്ഞുപോയി ലക്ഷ്മണനോട്. ലക്ഷ്മണ, നിന്നെ എനിക്ക് പണ്ടേ സംശയമുണ്ടായിരുന്നു. രാമന് എന്തെങ്കിലും ആപത്തു പറ്റിയാൽ നീ എന്നെ സ്വന്തമാക്കാമെന്നാണ് കരുതുന്നതെങ്കിൽ അത് നടക്കില്ല. ഊർത്തുമൂർത്ത കാരിരുമ്പുകൊണ്ട് കാതിൽ കുത്തുന്നതുപോലെയാണ് സീതയുടെ ഈ വാക്കുകൾ ലക്ഷ്മണന് അനുഭവപ്പെട്ടത്. രണ്ട് കൈകൾ കൊണ്ട് കാതു പൊത്തിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് നാശം അടുത്തിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ വിധം പറഞ്ഞത്. വനദേവതമാരെ പരിപാലിച്ചു കൊള്ളുക, മനുവംശാധീശ്വര പത്നിയെ വഴിപോലെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സീതയ്ക്ക് ചുറ്റും ശരം കൊണ്ട് ഒരു വരവരച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി. മഹാലക്ഷ്മിയുടെ അവതാരമായിരുന്നിട്ട് പോലും സീത കടുത്ത വാക്കു പറഞ്ഞുപോയി, വിനാശകാലയെ വിപരീത ബുദ്ധി. പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾക്കറിയാം. വാക്കുകൾ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഭാര്യയോട് പറയുമ്പോൾ, ഭർത്താവിനോട് പറയുമ്പോൾ, മക്കളോട് പറയുമ്പോൾ, മാതാപിതാക്കളോട് പറയുമ്പോൾ പറയേണ്ടതുപോലെ മാത്രമേ പറയാവൂ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ബാലകൃഷ്ണൻ പുത്തൂർ.

0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. എഫ് എം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് 10 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലാണ് അവധി. സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് മന്ത്രി എ പി അനിൽകുമാർ. 18,434 പേർ 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. കനത്ത മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മൂലം തകർന്ന റോഡുകളും പാലങ്ങളും ഉടൻ ഗതാഗത യോഗ്യമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ. തിരുവനന്തപുരത്ത് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെയും ജില്ലാ കലക്ടർമാരുടെയും യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വയനാട്ടിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ജില്ലയിലേക്കും പുറത്തേക്കും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ. ജില്ലയിലേക്ക് വരുന്ന വാഹനങ്ങൾക്കും മറ്റ് ഹെവി വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് നീലഗിരി ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതായും ജില്ലാ കലക്ടർ അറിയിച്ചു. എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് കപ്പൽ ചാലിലൂടെ കടലിലേക്ക് ഒഴുകിപ്പോയ റോറോയിൽ കുടുങ്ങിയ 50 യാത്രക്കാരെ ഫിഷറീസ് വകുപ്പ് രക്ഷപ്പെടുത്തി. ഇന്നലെ വൈകിട്ടാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് പോയ റോറോ കപ്പൽ ചാലിലൂടെ കടലിലേക്ക് ഒഴുകിപ്പോയത്. കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരം. 2026 ജനുവരി 1 അതിനു മുൻപോ 18 തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം. ഇന്നാരംഭിക്കുന്ന ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ 36 അംഗ ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ടീം മത്സരിക്കും. US യുജീനിലെ ഹേവാർഡ് ഫീൽഡിലാണ് ചാമ്പ്യൻഷിപ്പ്. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ സുഗതകുമാരിയുടെ വഴിയമ്പലത്തിലെ പാട്ട് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം കെ എം ഭാരതി. 6:15 അർച്ചനയിൽ അധ്യാത്മ രാമായണ പാരായണം. പാരായണം ചെയ്യുന്നത് കെ ആർ ശ്യാമ, കാവാലം ശ്രീകുമാർ എന്നിവർ. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. രാവിലെ 7 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 തീവണ്ടി സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. യോഗയിലൂടെ ഒരു നവകേരളം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ. തുടർന്ന് സയൻസ് കഫേ. പയ്യന്നൂർ കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ നിന്നും കണ്ടെത്തിയ അപൂർവയിനം സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്നു പയ്യന്നൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ എം കെ രതീഷ് നാരായണൻ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 8:30 സംഗീതമാധുരിയിൽ ഡോക്ടർ ബാലമുരളികൃഷ്ണ ലഭിച്ച കീർത്തനങ്ങൾ കേൾക്കാം. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 9 ചലച്ചിത്ര ഗാനങ്ങൾ, 10 റേഡിയോ ഹെൽത്ത്, NHM പ്രായോജക പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ചലച്ചിത്ര ഗാനം. 10:30 ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം, പുനഃപ്രക്ഷേപണം. 10:58 FM പ്രധാന വാർത്തകൾ. 11 ഡോക്ടറോട് ചോദിക്കാം. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. 12:15 തമിഴ് നാടോടി ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തി. ലോക മുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച് മാങ്ങാട്ടുപറമ്പ് ഗവൺമെന്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ എം പി മൃദുലയുമായുള്ള അഭിമുഖം ആദ്യഭാഗം. ഉച്ചയ്ക്ക് 1 പല്ലവി അനുപല്ലവി തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. വൈകിട്ട് 5 ഹിന്ദി പാട്ടും. 5:15 അധ്യാത്മ രാമായണം. പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. വൈകുന്നേരം 6 ചലച്ചിത്രഗാനം. 6:10 ജില്ലാ വൃത്താന്തം ഇടുക്കി. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ
1: ആകാശവാണി ദ ന്യൂസ് റെഡ് ബൈ സുഭദ്ര രാമചന്ദ്രൻ. The Parliament has passed the Registration of Births and Deaths Amendment Bill 2026 with the Rajya Sabha approving it yesterday. Lok Sabha had already passed the bill. Minister of State for Home Nityanand Rai moved the bill in the upper house, which aims to amend the Registration of Births and Deaths Act 1969. Following the passage of the bill, the Rajya Sabha was adjourned for the day. The Lok Sabha has passed the Appropriation Number 3 Bill 2026 yesterday. Following the passage of the bill, the lower house was also adjourned for the day. Earlier, Finance Minister Nirmala Sitharaman introduced the Taxation and Other Laws Amendment Bill 2026. The lower house witnessed repeated disruptions by opposition members over several issues, including alleged police action during students' protest over the neat paper leak issue. India has condemned the attack on the Indian

0: സുഗതകുമാരിയുടെ വഴിയമ്പലത്തിലെ പാട്ട് എന്ന കവിതയിൽ നിന്ന് ചില ഭാഗങ്ങൾ ആലപിച്ചത് കെ എം ഭാരതി.
1: കാവ്യാഞ്ജലി

0: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അർച്ചന, അധ്യാത്മ രാമായണ പാരായണം.
1: രാമായണം സുന്ദരകാണ്ഡം. ശ്രീരാമദൂതനായ ഹനുമാന്റെ അത്ഭുത സിദ്ധികളെ പ്രതിപാദിക്കുന്ന കാണ്ഡമാണിത്. സുന്ദരപദത്തിന് ദൂതൻ എന്നർത്ഥമുണ്ട്. ശബ്ദാർത്ഥ ഗുണപൗഷ്കല്യത്താൽ രാമായണത്തിലെ ഏഴു കാണ്ഡങ്ങളിലും വച്ച് സർവാംഗസുന്ദരമായ ഭാഗം സുന്ദരകാണ്ഡമാണ്. ഹനുമാൻ കടൽ താണ്ടിപ്പോയിക്കൊള്ളാമെന്ന് ഏൽക്കുന്നു. സമുദ്രലംഘനം, മാർഗവിഘ്നം, ലങ്കാദർശനം എന്നീ ഭാഗങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ, KR ശ്യാമ.

0: അധ്യാത്മരാമായണം. ഇപ്പോൾ പാരായണം ചെയ്തത് കാവാലം ശ്രീകുമാർ, കെ ആർ ശ്യാമ.
1: പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു.

0: ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാകില്ല. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കണ്ണൂർ ഫീൽഡ് ഓഫീസിന്റെ നേതൃത്വത്തിൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത്, ICDS, ഇന്ത്യ പോസ്റ്റ്, ശുചിത്വ മിഷൻ എന്നിവയുടെ സഹകരണത്തോടെ ഇന്നും നാളെയുമായി ഇരിട്ടി ഫാൽക്കൻ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംയോജിത ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എം വി സരള ഉദ്ഘാടനം നിർവഹിക്കും. ക്രിംസൺ ആർട്ട് ഹബിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ ചിത്രപ്രദർശനം വർണ്ണക്കിനാവ് ഈ മാസം 8 വരെ കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടക്കും. വയോജന കമ്മീഷൻ സിറ്റിംഗ് 7 രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണൂർ കലക്ട്രേറ്റ് ഹാളിൽ നടക്കും. മാതമംഗലം ടൗണിൽ പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ മാസം 10 വരെ പിലാത്തറ വഴി വരുന്ന വാഹനങ്ങൾ പാണപ്പുഴ റോഡ് വഴി, ചരൽപ്പല്ല റോഡ്, കുഞ്ഞിത്തോട്ടം പാലം വഴി കുറ്റൂർ ഭാഗത്തേക്കും, കുറ്റൂർ ഭാഗത്തുനിന്നും വരുന്ന വാഹനങ്ങൾ കുഞ്ഞിത്തോട്ടം പാലം വഴി ചരൽപ്പല്ല റോഡ്, പാണപ്പുഴ റോഡ് വഴി പിലാത്തറയിലേക്കും, പേരൂൽ റോഡ് വഴി വരുന്ന വാഹനങ്ങൾ മാതമംഗലം ബസ് സ്റ്റാൻഡ് വഴിയും തിരിഞ്ഞു പോകണം. കൂത്തുപറമ്പ് ഗവൺമെന്റ് ITIയിൽ SC, EWS എന്നീ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്ത സീറ്റുകളിൽ ഒഴിവുണ്ട്. 10-ാം തരം യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഇന്ന് രാവിലെ 10 മണിക്ക് എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0490023645535 എന്ന ഫോൺ നമ്പറിൽ. 2026 മാർച്ചിലെ +2 പൊതുപരീക്ഷയിൽ സയൻസ് വിഷയമെടുത്ത ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾക്ക് കുറഞ്ഞത് 70% മാർക്ക് നേടി വിജയിച്ച പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി പട്ടികവർഗ വികസന വകുപ്പ് 2027 നീറ്റ് JEE പ്രവേശന പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ 7 കാസർഗോഡ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 0499425546 എന്ന ഫോൺ നമ്പറിൽ. കണ്ണൂർ ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ 2026-2027 അധ്യയന വർഷത്തെ MTech സ്പോട്ട് അഡ്മിഷൻ നാളെ നടക്കും. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം നാളെ രാവിലെ 10 മണിക്ക് കോളേജിൽ ഹാജരായി രജിസ്റ്റർ ചെയ്യണം.

0: കൂടുതൽ വിവരങ്ങൾക്ക് 0497278026 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. www.gcek.ac.in എന്ന വെബ്സൈറ്റിലും വിവരങ്ങൾ ലഭ്യമാണ്. നടുവിൽ പോളിടെക്നിക് കോളേജിലെ ലാറ്ററൽ എൻട്രി വഴി ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നാളെ നടക്കും. രജിസ്ട്രേഷൻ സമയം രാവിലെ 9:30 മുതൽ 10:30 വരെയാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. കേരള സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് നടപ്പിലാക്കുന്ന ഗോത്രവർഗ ഉന്നതികളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫ് കർമ്മവും 7:00 രാവിലെ 11:00 നടക്കും. വെള്ളരിക്കുണ്ട് ദർശന ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിക്കും. കുയിലൂരിലുള്ള പട്ടുവം ജൈക്ക കുടിവെള്ള പദ്ധതിയുടെ കിണറിൽ ചെളി അടിഞ്ഞുകൂടി പമ്പിംഗ് തടസ്സപ്പെട്ടതിനാൽ ഇന്നു മുതൽ 7:00 വരെ കണ്ണൂർ കോർപ്പറേഷനിലെ പള്ളിക്കുന്ന് പുഴാതി സോണുകളിൽ ഭാഗികമായും വളപട്ടണം ചിറക്കൽ ഗ്രാമപഞ്ചായത്തുകളിൽ പൂർണ്ണമായും കുടിവെള്ള വിതരണം തടസ്സപ്പെടും. പോത്താങ്കണ്ടം ആനന്ദ ഭവനത്തിൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീ നമ്പ്യാത്ര കോവിൽ ശിവക്ഷേത്രത്തിൽ നടന്നുവരുന്ന 4th തായംവക മഹോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 7:00 ചൊവ്വല്ലൂർ മോഹനവാര്യരും കൂട്ടരും അവതരിപ്പിക്കുന്ന തായംവക അരങ്ങേറും. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ ഓണം ഖാദി മേള കണ്ണൂർ ഖാദി ഗ്രാമ സൗഭാഗ്യയിൽ 25 ഓഗസ്റ്റ് വരെ നടക്കും. ജില്ലാ ആസൂത്രണ സമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ യോഗം 17:00 ഉച്ചയ്ക്ക് 2:00 നടക്കും. കുറുമാത്തൂർ ഗവൺമെന്റ് ITI എസ് സി കോട്ടയിൽ ഒഴിവുള്ള മെക്കാനിക് അഗ്രികൾച്ചറൽ മെഷീനറി ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിലെ സീറ്റുകളിലേക്ക് ഓഫ്ലൈനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുമായി ഇന്ന് രാവിലെ 10:00 എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് 9061762960 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ശ്രീനാരായണ ITI 35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കണ്ണൂരിലെ പ്രമുഖ ITI. കേന്ദ്ര ഗവൺമെന്റ് NCVT കോഴ്സുകൾ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, സ്വിംഗ് ടെക്നോളജി. ഞങ്ങളുടെ കുട്ടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും വിദേശത്തും ജോലി ചെയ്തു വരുന്നു. കോഴ്സ് വിജയിക്കുന്ന മുഴുവൻ ട്രെയിനികൾക്കും പ്ലേസ്മെന്റ് സൗകര്യം ലഭ്യമാണ്. ശ്രീനാരായണ ITI, ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന് സമീപം, തളാപ് കണ്ണൂർ 2. ഫോൺ 0497270965, മൊബൈൽ 9947278781.
3: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
4: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: IIT ITI, ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെച്ചൊവ്വ, കണ്ണൂർ.
6: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999582.
7: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
8: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
7: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999581.
9: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ.

0: ആലപ്പുഴ.
1: ഉത്തര മലബാറിൽ ആദ്യമായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്മിത്ത് ആൻഡ് നെഫ്യൂ വെയർവോൾഫ് കോംബ്ലേഷൻ സർജറി സിസ്റ്റം ഇപ്പോൾ റേഡിയന്റ് ENT ഹോസ്പിറ്റലിലുണ്ട്. കോംബ്ലേഷൻ സർജറി 10 വർഷമായി ചെയ്തു വരുന്ന വെൽ എക്സ്പീരിയൻസ് സീനിയർ സർജൻമാർ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ടോൺസിൽ ലെറ്റിനോയിഡ് ദശകൾ പൂർണ്ണ സുരക്ഷയോടെ രക്തരഹിത രീതിയിൽ നീക്കം ചെയ്യുന്നതാണ്. ദശ തിരിച്ചു വരികയില്ല എന്ന ഗ്യാരണ്ടി കൂടാതെ ഈ അത്യാധുനിക ശസ്ത്രക്രിയ ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, കാൽടെക്സ് നാഷണൽ ഹൈവേ, കണ്ണൂർ. വിളിക്കൂ 8547769688.
2: ഹലോ, നീ എവിടെയാ?
3: ഞാൻ നമ്മുടെ അനശ്വരയിലാ. ഓണം ഷോപ്പിംഗിന് വന്നതാ.
2: ഇത്ര നേരത്തെയോ?
3: അതെ, അനശ്വരയില് ഓണം ഓഫർ തുടങ്ങി മോളെ. ഏറ്റവും പുതിയ കളക്ഷനുകൾ നേരത്തെ എത്തി. മാത്രമല്ല, ഓണക്കോടികൾക്ക് 10% ഡിസ്കൗണ്ടും കൂടാതെ ഷോപ്പിലെ മറ്റു ഡിസ്കൗണ്ടുകളും തുടരുന്നു.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
5: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
7: ഓണത്തിന് എല്ലാവരും പുതിയത് വാങ്ങുന്ന തിരക്കിലല്ലേ?
8: അതെ, ഇനി നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് പുതുക്കണം.
7: വേറെ കമ്പ്യൂട്ടർ കെയറിലേക്ക്. മികച്ച കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഓണം സ്പെഷ്യൽ ഓഫറിൽ, ഒപ്പം മികച്ച വിൽപ്പനാനന്തര സേവനവും.
9: ഈ ഓണത്തിന് കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
10: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
11: 100,000+ അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
12: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
13: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
14: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: ഹലോ, നീ എവിടെയാ?
3: ഞാൻ നമ്മുടെ അനശ്വരയിലാ. ഓണം ഷോപ്പിംഗിന് വന്നതാ.
2: ഇത്ര നേരത്തെയോ?
3: അതെ, അനശ്വരയില് ഓണം ഓഫർ തുടങ്ങി മോളെ. ഏറ്റവും പുതിയ കളക്ഷനുകൾ നേരത്തെ എത്തി. മാത്രമല്ല, ഓണക്കോടികൾക്ക് 10% ഡിസ്കൗണ്ടും കൂടാതെ ഷോപ്പിലെ മറ്റു ഡിസ്കൗണ്ടുകളും തുടരുന്നു.
5: അനശ്വര സിൽസ്, ജിമോൾ, കണ്ണൂർ.
11: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
15: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
16: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
17: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
13: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
5: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
18: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
19: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, 7:05 തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, യോഗയിലൂടെ ഒരു നവകേരളം. രാവിലെ 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കേൾക്കാം.

7:35 മുതൽ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ. തുടർന്ന് സയൻസ് കഫേയിൽ പയ്യന്നൂർ കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്നു പയ്യന്നൂർ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ MK രതീഷ് നാരായണൻ.

രാവിലെ 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരിയിൽ ഡോക്ടർ ബാലമുരളികൃഷ്ണയെ ആലപിച്ച കീർത്തനങ്ങൾ കേൾക്കാം. ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 25 പേർ മരിച്ചു, 4 പേരെ കാണാതായി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ. റിസർവ് ബാങ്കിന്റെ നടപ്പു സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് US തുടക്കം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് 10 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലാണ് അവധി. കോഴിക്കോടും കണ്ണൂരും ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും ഓൺലൈൻ ക്ലാസുകൾക്കും മാറ്റമില്ല. കേരള സർവകലാശാല ഇന്ന് നടത്താൻ നിശ്ചയിച്ച എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും. അതേസമയം സർവകലാശാല പഠന വകുപ്പുകളിലെ പരീക്ഷകൾക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് തുടരുന്ന അതിശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ അറിയിച്ചു. 12,434 പേർ 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട്. 52 വീടുകൾ മഴക്കെടുതിയിൽ പൂർണ്ണമായി തകർന്നതായും മന്ത്രി പറഞ്ഞു. 565 വീടുകൾ ഭാഗികമായി തകർന്നു. ഡെസ്ക് റിപ്പോർട്ട്.
2: ജനങ്ങളുടെ സുരക്ഷയ്ക്കും ദുരിതാശ്വാസത്തിനുമാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ പറഞ്ഞു. ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീട്ടിലേക്ക് മടങ്ങുന്നതുവരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇതേ രീതിയിൽ തന്നെ തുടരും. മഴക്കെടുതിയിൽ ഇതുവരെ 25 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും 4 പേരെ കാണാതായതായും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരത്ത് 3 പേരും, കോട്ടയത്ത് 5 പേരും, മലപ്പുറത്ത് 4 പേരും, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ 3 വീതവും, കോഴിക്കോട്, ഇടുക്കി ജില്ലകളിൽ 2 പേർ വീതവും, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിൽ 1 വീതവുമാണ് മരിച്ചത്. ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷണം, മരുന്ന് എന്നിവ യഥാക്രമം ലഭ്യമാക്കുന്നുണ്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലെ

0: ഉള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു.
1: സംസ്ഥാനത്ത് കനത്ത മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മൂലം തകർന്ന റോഡുകളും പാലങ്ങളും ഉടൻ ഗതാഗതയോഗ്യമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന് 50 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം കണക്കാക്കിയിട്ടുണ്ടെന്നും വെള്ളം പൂർണ്ണമായി ഒഴുകിപ്പോയ ശേഷം ഇത് ഉയരാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജില്ലാ കലക്ടർമാരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടിയന്തര പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ഒരു പ്രശ്നമല്ലെന്നും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റോഡുകൾ എത്രയും വേഗം ഗതാഗതയോഗ്യമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വെള്ളപ്പൊക്കം പൂർണ്ണമായി ഒഴിഞ്ഞതിനു ശേഷം വിശദമായ വിലയിരുത്തൽ നടത്തി അന്തിമ നഷ്ടക്കണക്ക് തയ്യാറാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലേക്കും ജില്ലയ്ക്ക് പുറത്തേക്കും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷ കൂടിയായ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് അത്യാവശ്യമല്ലാത്ത അന്തർ സംസ്ഥാന യാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ജില്ലയിൽ 10 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 112 കുടുംബങ്ങളാണ് കഴിയുന്നത്. എറണാകുളം ജില്ലയിൽ 9 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 202 പേർ താമസിക്കുന്നു. 64 കുടുംബങ്ങളെയാണ് വിവിധ ക്യാമ്പുകളിൽ പാർപ്പിച്ചിരിക്കുന്നത്. ജില്ലയിൽ 8 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. 7 വീടുകൾക്ക് ഭാഗികമായും 1 വീടിന് പൂർണ്ണമായും കേടുപാടുകൾ സംഭവിച്ചു. മലപ്പുറത്ത് മഴക്കെടുതിയെ തുടർന്ന് വിവിധ താലൂക്കുകളിലായി ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ, തിരൂരങ്ങാടി താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന 12 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം 299. കോട്ടയം ജില്ലയിലെ പ്രകൃതിക്ഷോഭത്തിൽ കുടിവെള്ളവും വൈദ്യുതി വിതരണവും മുടങ്ങിയ മേഖലകളിൽ അവ അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യമൻ തീരത്ത് ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലായ MSV ഫയസ് നൂറെ ഒലിയയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. കപ്പലിലെ 13 ഇന്ത്യക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റിയാദിലെ ഇന്ത്യൻ എംബസി യമൻ അധികൃതരുമായി സഹകരിച്ച് ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കി വരികയാണെന്നും മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിച്ച് അന്താരാഷ്ട്ര ജലപാതകളിലൂടെ ഗതാഗത സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര മുംബൈയിൽ രാവിലെ റിപ്പോ നിരക്ക് പ്രഖ്യാപനം നടത്തും. തിങ്കളാഴ്ച ആരംഭിച്ച കേന്ദ്രബാങ്കിന്റെ 6 ധനനയ സമിതിയുടെ 3 ദിവസത്തെ യോഗത്തിലാണ് അന്തിമ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും US ഫെഡറൽ റിസർവിന്റെ നിലപാടുകളും നിലനിൽക്കുന്ന നിർണായക സാഹചര്യത്തിൽ മുഖ്യ റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ 5.25% നിലനിർത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ ഇന്ധന വ്യാപാരത്തെ വാഹന ഇൻഷുറൻസുമായി ബന്ധിപ്പിക്കുന്ന പൈലറ്റ് പദ്ധതി തയ്യാറാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയ വാഹനങ്ങൾക്ക് മാത്രം പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം നൽകുന്നത് ഉറപ്പുവരുത്താനാണ് പദ്ധതി. രാജ്യത്തെ 56% വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ഇല്ലെന്നത് ഞെട്ടിക്കുന്നതാണെന്ന് ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, പ്രശാന്ത് കുമാർ മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ കണ്ടെത്തുന്നതിന് പ്രത്യേക പദ്ധതി നടപ്പിലാക്കാൻ ഇൻഷുറൻസ് റെഗുലേറ്ററി ആന്റ് ഡെവലപ്മെന്റ് അതോറിറ്റി കോടതി ആവശ്യപ്പെട്ടു. ടോൾ പ്ലാസകളിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന് തെരഞ്ഞെടുത്ത ദേശീയ പാതകളിൽ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഡിറ്റക്ഷൻ സിസ്റ്റം നടപ്പിലാക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എഥനോൾ ഉൽപ്പാദനം കാർഷിക മേഖലയ്ക്ക് വലിയ അവസരമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. എഥനോൾ ഉൽപ്പാദന നയം കർഷക കേന്ദ്രീകൃതവും വിളകളുടെ കൃത്യമായ വില നേരിട്ട് കർഷകരിലേക്ക് എത്താൻ പര്യാപ്തവുമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഡൽഹിയിൽ ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. 13th ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ തുടക്കമായി. മറ്റന്നാൾ വരെ നടക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാഷ്ട്രങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് പങ്കെടുക്കുന്നത്. ലോക അത്ലറ്റിക്സ് U20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. US യൂജീനിലെ ഹേവാർഡ് ഫീൽഡിൽ ഈ മാസം 9 വരെയാണ് മത്സരം. 36 ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ടീം ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കും. 1800 അത്ലറ്റുകൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം. അന്തിമ വോട്ടർ പട്ടിക August 19 പ്രസിദ്ധീകരിക്കും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇരിട്ടി ICDSഉം ചേർന്ന് സംഘടിപ്പിക്കുന്ന സമഗ്ര ബോധവൽക്കരണ പരിപാടി ഇന്നും നാളെയും കണ്ണൂർ ഇരിട്ടിയിൽ നടത്തും. രാവിലെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള ഉദ്ഘാടനം ചെയ്യും. എൻജിൻ തകരാറിലായതിനെ തുടർന്ന് കപ്പൽ ചാലിലൂടെ കടലിലേക്ക്

0: ഒഴുകിപ്പോയ റോറോയിൽ കുടുങ്ങിയ 50 യാത്രക്കാരെ ഫിഷറീസ് വകുപ്പ് രക്ഷപ്പെടുത്തി. ഇന്നലെ വൈകിട്ടാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് പോയ റോറോ കപ്പൽ ചാലിലൂടെ കടലിലേക്ക് ഒഴുകിപ്പോയത്. സംഭവ സമയത്ത് 9 കാറുകളും ഒരു ട്രാവലറും 50 ബൈക്കുകളും 50 യാത്രക്കാരും റോറോയിലുണ്ടായിരുന്നു. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരും സബ് സീ റെസ്ക്യൂ ഗാർഡുമാരുൾപ്പെടെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കണ്ണൂരിൽ 9 വയസ്സുകാരൻ കുളത്തിൽ വീണു മരിച്ചു. തളിപ്പറമ്പ് കല്ലടത്ത് പട്ടുവം വളപ്പിൽ അമാനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് അപകടം. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 8 വൈകിട്ട് എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൌണ്ടിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. പതിവിൽ നിന്നും വ്യത്യസ്തമായി 3 മെഗാ ട്രേഡ് ഫെയറായാണ് സപ്ലൈകോ ഓണം ഫെയർ ഇത്തവണ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ബീച്ചിലും എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തിരിക്കണ്ടം നായനാർ പാർക്കിലുമാണ് ഓണം മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. മെഗാ ട്രേഡ് ഫെയർ ഈ മാസം 25 അവസാനിക്കും. രാവിലെ 10 മുതൽ രാത്രി 9 വരെയാണ് മെഗാ ട്രേഡ് ഫെയറുകൾ പ്രവർത്തിക്കുക. മറ്റ് 11 ജില്ലകളിൽ പ്രധാന സ്ഥലങ്ങളിൽ സപ്ലൈകോയുടെ ജില്ലാ ഫെയറുകൾ സംഘടിപ്പിക്കും. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് കാസർകോട് കലക്ടറേറ്റിൽ സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. മേള ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബാലുശ്ശേരി അറപ്പീടിക ഖാദി ഷോറൂമിൽ ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. വി ടി സൂരജ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 25 പേർ മരിച്ചു, 4 കാണാതായി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് മന്ത്രി എ പി അനിൽകുമാർ. റിസർവ് ബാങ്കിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് US തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका ऋचा झा. अथ वार्ताः. संसदा जन्म मृत्यु पंजीकरण विधेयकम् पारितम्. राज्यसभया ह्यः एतस्मै अनुमोदनं प्रदत्तं. तत्पूर्वमेव एतत् विधेयकं लोकसभया पारितमासीत्. केन्द्रीय गृहराज्यमन्त्री नित्यानन्दरायः राज्यसभायाम् एतत् विधेयकं प्रस्तुतवान्. अनेन 69-1900 जन्म मृत्यु पंजीकरणाधिनियमे संशोधनं भवेत्, येन जन्म मृत्योः पंजीकरणे विलम्बः न भवेत् तथा समये एव पंजीकरणं भूयात्. लोकसभया ह्यः विनियोग विधेयकमपि पारितम्. ततः परं लोकसभायाः कार्यम् आदिवसपर्यन्तं स्थगितम्. सर्वोच्च न्यायालयेन केन्द्रप्रशासनाय निर्देशः प्रदत्तः यत् वैध तृतीय पक्षयानाभिरक्षणं विना इन्धन विक्रयः न भवेत् इति उद्देश्येन प्रायोगिक परियोजना निर्मीयताम्. न्यायमूर्तिः संजय करोलः तथा न्यायमूर्तिः प्रशांत कुमार मिश्रः अवदताम् यत् भारतस्य मार्गेषु संचरन्तेषु यानेषु प्रायः 50% यावत् यानानि वैध तृतीय पक्ष यानाभिरक्षण विहीनानि सन्ति. एषा च स्थितिः अत्यन्त चिन्तायुता अस्ति. न्यायालयेन भारतीय वीमा विनियामक विकास प्राधिकरणाय अथ मार्ग परिवहन राजमार्ग मन्त्रालयाय च स्वचालित पंजिका फलकाभिज्ञान प्रणालीम् उपयुज्य बीमा इति सत्यापन प्रायोगिक परियोजनां निर्मातुं निर्देशः प्रदत्तः. एतस्याः प्रायोगिक परियोजनायाः उद्देश्यं वैध तृतीय पक्षयानाभिरक्षण विहीन यानानाम् अभिज्ञानकर्तुं तथा मोटर यानाधिनियमस्य अनुपालनं सुदृढीकर्तुं वर्तते. ऐषमः ब्रिक्स इत्येतस्य अध्यक्षतां कुर्वन् भारतम् अद्यारभ्य 6 भोपाले तृतीयं ब्रिक्स संस्कृति कार्य समूहोपवेशनस्य आतिथ्यं करिष्यति. संस्कृति मन्त्रालयेन उक्तं यत् अस्मिन् उपवेशने ब्रिक्स सदस्य देशानां प्रतिनिधयः भागं ग्रहीष्यन्ति. एतदुपवेशनं सांस्कृतिक सहयोगस्य संवर्धनाय तथा ब्रिक्स संस्कृति मन्त्रिणाम् उपवेशनात् पूर्वं प्रमुख विषयेषु सहमति स्थापनाय आयोज्यते. द्विदिवसात्मके अस्मिन् उपवेशने त्रिषु प्रमुखविषयेषु विचारविमर्शः भविष्यति, येषु सृजनात्मकार्थव्यवस्था, सांस्कृतिकसृजनात्मकोद्योगः, प्रतिलिप्यधिकारः, कृत्रिमबुद्धिमत्ता, सांस्कृतिकरिक्थस्य संरक्षणं, संस्कृतिः, जलवायुः, सततविकासः चेत्येते विषयाः सम्मिलिताः सन्ति। मन्त्रालयेन उक्तं यत् एतद् उपवेशनं ब्रिक्स अध्यक्षतावधौ सांस्कृतिकसहभागितायाः सुदृढीकरणे तथा संस्कृतिमाध्यमेन समावेशि सततविकासं संवर्धयितुं भारतस्य प्रतिबद्धतां प्रतिबिम्बयति। ब्रिक्स शिक्षा मन्त्रिणां त्रयोदशोपवेशनं तथा तृतीयं ब्रिक्स वरिष्ठाधिकारिणाम् उपवेशनम् अद्यारभ्य अस्य मासस्य सप्तमदिनांकपर्यन्तं ओडिशा राज्यस्य भुवनेश्वरे आयोजयिष्यते। शिक्षा मन्त्रालयेन उक्तं यत् एतेषु उपवेशनेषु ब्रिक्स सदस्य देशानां शिक्षा मन्त्रिणः, वरिष्ठाधिकारिणः तथा प्रतिनिधिमण्डलानि अपि भागं भजिष्यन्ति। उपवेशनावधौ सहकार्य सम्बद्धेषु विविध विषयेषु विचार विमर्शः भविष्यति, तेषु प्रारम्भिक बालशिक्षायाः, बालपरिचर्यायाः च सुदृढीकरणं, कौशलविकासस्य संवर्धनं, परस्पर सहकार्यस्य वर्धनं तथा संयुक्तानुसन्धानस्य, नवोन्मेषस्य, नवोद्यमानां च प्रोत्साहनं प्रमुखतया समाविष्टानि सन्ति। केन्द्रीय शिक्षामन्त्री प्रह्लाद जोशी त्रयोदशे ब्रिक्स शिक्षामन्त्रिणाम् उपवेशने भागं ग्रहीष्यति। भारतर्तु विज्ञान विभागेन अद्य असम मेघालययोः अतिवृष्ट्यै रक्तवार्णिकी सञ्चेतना प्रख्यापिता इति वार्ताः।
2: आकाशवाणी സമയം 7 മണി.
3: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
4: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
5: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
2: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ.

0: മതി രാജ്യം ഉപേക്ഷിപ്പതിനു ഞാനും മതി എന്നാണല്ലോ ഭരതന് നാടും തനിക്ക് കാടും എന്ന നില വന്നപ്പോൾ ശ്രീരാമൻ കൈക്കൊണ്ട നിലപാട്. രാജ്യഭരണം ഒട്ടും നിരായാസമായ കാര്യമല്ല. രാജ്യം ഉപേക്ഷിക്കുന്നതോ അതിലേറെ ദുർഘടം പിടിച്ച പണിയാണ്. തനിക്കിഷ്ടപ്പെട്ടതും എളുപ്പം ചെയ്യാവുന്നതുമായ ഒരു കൃത്യം വേറെ ആരെങ്കിലും ചെയ്യട്ടെ എന്ന് വയ്ക്കുന്നത് കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള കളിപ്പാട്ടം മറ്റൊരു കുഞ്ഞിനെ സമ്മാനിക്കേണ്ടി വരുന്നതിൻ വിധം ഹൃദയഭേദകം തന്നെ. ത്യജിക്കാൻ തയ്യാറാവുന്നവനെ എനിക്കിത് വേണ്ടതില്ല എന്ന് സ്വയമേ തീരുമാനിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നവനെ അനുഭവിക്കാൻ അർഹതയുണ്ടാവൂ. തേന ത്യക്തേന ഭുഞ്ജീതാഹ എന്ന ഉപനിഷദ്വാക്യം ഇവിടെ ഓർമ്മിക്കാം. കർമ്മത്തിൽ മാത്രമാണ് നിനക്കധികാരം, ഫലത്തിലല്ല എന്ന ഗീതാവാക്യവും. ഏത് പ്രവൃത്തിയും ആസക്തിയില്ലാതെ ഫലം തനിക്ക് ഉപകരിക്കണേ എന്ന ആഗ്രഹത്തോടെ അല്ലാതെ വേണം ചെയ്യാൻ എന്ന മഹാത്മാഗാന്ധിയുടെ തത്വവും അന്തസാരത്തിൽ ഇതിനോട് ഒത്തുപോകുന്നു. ഇമ്മട്ടിലുള്ള ത്യാഗശീലർക്ക് ഐശ്വര്യമുണ്ടാവും, അവർ അതിനുവേണ്ടി കിണഞ്ഞു പരിശ്രമിക്കാതെ തന്നെ. ഇതല്ല അതാണെനിക്കിഷ്ടം എന്നോതും ബാല ബാലിശർ. പ്രാതലിന് ഇഡലി വിളമ്പിയാൽ ചില കുട്ടികൾ എനിക്ക് ദോശ മതി എന്ന് ശഠിക്കും. കുമിള ഉള്ള പപ്പടം കിട്ടിയാൽ കുമിളയില്ലാത്തത് വേണമെന്നാവും. മുൻനിരയിൽ ഇരിപ്പിടം ലഭിച്ചാൽ അവർക്ക് സീറ്റ് രണ്ടാമത്തെ നിരയിൽ വേണം. മറിച്ചും വളരെ ചുരുക്കം ചില പൈതങ്ങളെ കിട്ടിയതുകൊണ്ട് സംതൃപ്തരാവൂ. ജീവിതത്തിൽ മുന്നോട്ടു പോകും തോറും ഇങ്ങനെ തിരഞ്ഞെടുപ്പ് വേണ്ടി വരുന്ന ഒട്ടേറെ സന്ദർഭങ്ങളുണ്ടാവും. അപ്പോഴെല്ലാം ആദ്യം പറഞ്ഞ ദുശ്ശാഠ്യക്കാർ അവർക്കിഷ്ടമില്ലാത്തത് ലഭിച്ചാൽ ദുഃഖിക്കും കോപിക്കും, മനസമാധാനം അവർക്കില്ല എന്നാവും. തങ്ങൾക്കിഷ്ടമല്ലാത്തതും ലോകാനുഭവങ്ങളിൽ പെടും എന്ന് കുട്ടിക്കാലത്തെ മനസ്സിലാക്കുന്ന കുഞ്ഞുങ്ങൾ വളരുംതോറും ഏറെയേറെ പക്വമതികളാവും. അവർ സുഖദുഃഖങ്ങളിൽ കണക്കറ്റ് ആഹ്ലാദിക്കുകയോ വിഷാദിക്കുകയോ ഇല്ല. പക്വത വരാത്ത കുട്ടികളെപ്പോലുള്ളവരുടെ അനുഭവവും പെരുമാറ്റവുമാകട്ടെ ഇപ്പറഞ്ഞതിന് നേർവിപരീതമാവും. അവർ പെട്ടെന്ന് മതിമറന്നു പോവും. ഒരു നിമിഷം സന്തോഷ കൊടുമുടിയിൽ, അടുത്ത നിമിഷം സന്താപ പാതാളത്തിൽ. അതാണ് അവരുടെ സമ്പ്രദായം. ശ്രീരാമൻ്റെയും സുഗ്രീവൻ്റെയും വിവിധ സന്ദർഭങ്ങളിലെ പെരുമാറ്റം ഇവിടെ താരതമ്യപ്പെടുത്താം.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി കണ്ണൂർ. തീവണ്ടി യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 1 65 11 ബംഗളൂരു കോഴിക്കോട് ക്രാന്തിവീര എക്സ്പ്രസ് 1:10 വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ വഴി കടന്നുപോകുന്ന മറ്റെല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
7: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
8: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
9: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
8: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
9: 10 പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക്, മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക്, കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
8: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: യോഗയിലൂടെ ഒരു നവകേരളം. മണ്ണിൽ ചവിട്ടി നിന്ന് ശ്വാസം നിയന്ത്രിച്ച് സ്വന്തം ശരീരത്തെ ഒരു വില്ലുപോലെ വളച്ച് മനസ്സിനെ ഉരുക്കുമുഷ്ടി പോലെ ദൃഢമാക്കുന്ന അത്ഭുത വിദ്യ. ആധുനികതയുടെ നെട്ടോട്ടത്തിൽ നമ്മൾ മറന്നുപോയ നമ്മുടെ സ്വന്തം പാരമ്പര്യം. വെറുമൊരു ശാരീരിക വ്യായാമത്തിനപ്പുറം ആത്മാവിനെ തൊട്ടറിയുന്ന യോഗ ഇന്ന് ലോകത്തിന്റെ നെറുകയിലാണ്. ലഹരിയുടെയും അശാന്തിയുടെയും പുകമറകൾക്കിടയിലൂടെ ആരോഗ്യത്തിന്റെയും സമാധാനത്തിന്റെയും പുതിയ സൂര്യവെളിച്ചം പരത്തുന്ന യോഗ അസോസിയേഷൻ ഓഫ് കേരളയുടെ പ്രവർത്തനങ്ങളും സംസ്ഥാന സ്പോർട്സ് യോഗ മത്സരങ്ങളുടെ ആവേശ കാഴ്ചകളും പങ്കുവെക്കുകയാണ് ഇന്നത്തെ ജാലകം.
1: അമ്പറം ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്.
0: അനുവർണിക എസ്.
1: നമ്മൾ ചെയ്യുന്ന സ്പോർട്സ് യോഗയാണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ അസുഖങ്ങളെല്ലാം കുറയും. വേറാറൊന്നും ഇല്ല അധികം. വന്നാൽ തന്നെ ഇപ്പൊ ജലദോഷം അല്ലെ പനി അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ പെട്ടെന്ന് മാറും. അപ്പം കായികപരമായിട്ട് നല്ല ഫിറ്റായിരിക്കും. നമ്മൾ കളരിനേക്കാളും വഴക്ക് കിട്ടും യോഗ ചെയ്താല്. യോഗ അത്ര സിമ്പിൾ ഒന്നുമല്ല. എല്ലാരും ഈ യോഗ എന്ന് പറയുമ്പം ഓ യോഗയല്ലേ അതിനെന്ത് ഇത് നല്ല ഇതാക്കും, പക്ഷെ എങ്കിൽ നമുക്ക് മാത്രമേ അറിയൂ, ചെയ്യുന്നവർക്ക് മാത്രമേ അറിയൂ അതിന്റെ ടഫ്. നാഷണലിലാണെങ്കിൽ നമുക്ക് മെഡലെല്ലാം കിട്ടണമെങ്കിൽ അത്ര പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. നാഷണലില് എനിക്ക് 4 മെഡലുണ്ട് ഫെഡറേഷന്റെ നാഷണൽസിൽ. 2 സിൽവറും 2 ബ്രോൺസും പിന്നെ കുറെ പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽസ് ഉണ്ടായിന്. അപ്പം അവിടെ പോയ സമയത്ത് തന്നെ 2 മെഡൽ ഉണ്ടായിരുന്നു. ഫെഡറേഷൻ കപ്പിന്റെയും യോഗ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ്റെയും സിൽവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹിമാചലിൽ

0: ആരാണോ അവർക്ക് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഒരു രീതിയിൽ മത്സരം. പിന്നെ ആർട്ടിസ്റ്റിക് പെയർ, ഞാൻ റിതമിക് പെയറിനാണ് ഉണ്ടായത്, അതായത് രണ്ട് കുട്ടികൾ ഒരേപോലെ ആസനാസ് ചെയ്യുക. പിന്നെ ആർട്ടിസ്റ്റിക് സോളോ, ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ആസനാസ് ഒരു 3 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കുക. ഞാൻ ഫ്രീ ഫ്ലോന് മത്സരിക്കുന്നുണ്ട് ഇപ്രാവശ്യം. 5 ആൾക്കാർ ഒരു പിരമിഡ് ടൈപ്പ് ആസനാസ് എല്ലാം ചെയ്ത് ആക്കുന്ന ഒരു ഐറ്റാണ് ഫ്രീ ഫ്ലോ.
1: പെർലശ്ശേരി സ്കൂളിലാണ് +1 ഞാൻ പഠിക്കുന്നത്.
2: അനുഷ്ക എം,
1: യോഗ ഞാനിപ്പം 5 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലായിരുന്നു, ഇപ്പം 1 കൊല്ലമായിട്ട് സെൽഫ് പ്രാക്ടീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 1 കൊല്ലം മെമ്പർ സ്കൂളിൽ ഫ്രീ ആയിട്ട് യോഗ ക്ലാസ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് പോയത്. അങ്ങനെ 1 മാസത്തെ പ്രാക്ടീസിന് ശേഷം ഒരു ജില്ലാ മത്സരം ഉണ്ടായിട്ടുണ്ട്, അതിന് 3rd കിട്ടിയത്. യോഗേൻ്റെ അകത്ത് 3 മത്സരങ്ങളിലാണ് ഉണ്ടാവുക. ഒളിമ്പ്യാഡിന് 10 വരെയാണ് പങ്കെടുക്കാൻ പറ്റൂ, ഈ കൊല്ലം എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. പിന്നെ ഫെഡറേഷന് നമുക്ക് എല്ലാ പ്രായക്കാർക്കും മത്സരിക്കാം. പിന്നെ ഉള്ളത് സ്കൂൾ ഗെയിംസാണ്, 2 വരെ മത്സരിക്കാം. നാഷണലിൽ ഞാൻ 5 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒളിമ്പ്യാഡിൻ്റെ 3 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്, മധ്യപ്രദേശിൽ വെച്ച് നടന്നത്, കർണാടക. സ്കൂൾ ഗെയിംസിൻ്റെ മഹാരാഷ്ട്രയിൽ വെച്ച് നടന്നത്, ഫെഡറേഷൻ്റെ ഹിമാചലിൽ വെച്ചിട്ടും ജാർഖണ്ഡിൽ വെച്ചിട്ടും നടന്നത്. ഇതിൽ ഒളിമ്പ്യാഡിൽ മാത്രമാണ് സ്പോർട്സ് യോഗ അല്ലാണ്ടുള്ളത് വരുന്നത്, അതായത് പ്രാണായാമ ക്രിയകളെല്ലാം ഈ മത്സരത്തിൻ്റെ ഒപ്പം തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. അല്ലാണ്ടുള്ളതിലെല്ലാം ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി വെച്ചിട്ട് മാത്രമാണ് ഉണ്ടാവുക. മെഡലി ജാർഖണ്ഡിൽ വെച്ചിട്ട് നടന്ന ഫെഡറേഷൻ്റെ മത്സരത്തിൽ 14-16 കാറ്റഗറിയിൽ 2nd കിട്ടിയിട്ടുണ്ട്, സിൽവർ. അതിന് മുമ്പേ ഹിമാചലിൽ വെച്ച് നടന്നതിൽ 4th. കാസർഗോഡ് കാൽക്കടവിൽ നടക്കുന്ന ഈ ചാമ്പ്യൻഷിപ്പിൽ 16-18 കാറ്റഗറിയിൽ ഇപ്പം എനിക്ക് 1st ഉണ്ട്. ഇനി നാഷണൽ ഉണ്ടാവും. മത്സരിച്ചത് ഞാൻ ട്രഡീഷണലിലാണ് മത്സരിച്ചത്, ആസനാസിൽ മാത്രം. ഓരോരോ കാറ്റഗറി ഉണ്ടാവും, അതിൽ ഓരോ കാറ്റഗറിയിൽ 10 ആസനം ഉണ്ടാവും. അതിൽ 1st, 2nd, 3rd കിട്ടുന്നവർക്ക് മാത്രം സെലക്ഷൻ കിട്ടും സ്റ്റേറ്റ് നാഷണലിലേക്കുള്ള. ചെയ്യുന്നതുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ കുട്ടികളും ഇപ്പം ഒന്നെങ്കിൽ പഠിത്തം മാത്രം അല്ലെങ്കിൽ ഒന്നിനും ഒരു കോൺസെൻട്രേഷൻ ഇല്ലാണ്ടിരിക്കുക അങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള ഒരു കഴിവ് കൂടി നമുക്ക് പുറത്തെടുക്കുക എന്നുള്ള ഒരു മേഖല കൂടിയാണ് യോഗ എന്ന് പറയുന്നത്.
3: ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു, സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ.
2: അനൈ അഭിലാഷ്,
3: നാഷണലില് നേരത്തെ മുതൽ ഞാൻ പോകുന്നതാണ്. 1 തവണ പോയിട്ട് 2nd കിട്ടി യോഗാസനയിലും ആർട്ടിസ്റ്റിക്കിന്റെ സിസ്റ്റം കിട്ടി സ്പോർട്സ് യോഗ. ഇവിടെ ആസനാസിന് മത്സരം ഉണ്ടായിരുന്നു, ആർട്ടിസ്റ്റിക്കിന് മത്സരം കഴിഞ്ഞു. നമുക്ക് സിലബസിൽ 10 യോഗാസനാസ് ഉണ്ട്, അത് പഠിച്ചിട്ട് വരിക, അത് നല്ലപോലെ ചെയ്യുന്ന ആൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും. അങ്ങനെ 1st, 2nd തേർഡ് തീരുമാനം.
4: ഞാൻ പാലക്കാട് കോങ്ങാട് KPRP സ്കൂളിലാണ് പഠിക്കുന്നത്.
2: അശ്വജ TS,
4: ഞാൻ 2 വർഷം മുന്നേ യോഗ അസോസിയേഷൻ്റെ കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ടുണ്ട്. എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു സ്റ്റേറ്റ് കോമ്പറ്റീഷൻ. സ്കൂൾ ഗെയിംസിനും ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ട്രഡീഷണൽ കോമ്പറ്റീഷനിലും പിന്നെ ആർട്ടിസ്റ്റിക് പെയറിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെ സ്കൂൾ ഗെയിംസിൻ്റെ കോമ്പറ്റീഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇറങ്ങി. 2 സിൽവർ ഉണ്ട്, 1 ബ്രോൺസ് മെഡലും ഉണ്ട്.
5: അശ്വജയുടെ ട്വിൻ സിസ്റ്ററാണ് ഞാൻ.
2: അശ്വത TS,
5: അത്യാവശ്യം കോമ്പറ്റീഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. NYSF ഒരു നാഷണൽസിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ 4 വർഷമായി യോഗ ചെയ്യണു, ബട്ട് നമുക്കൊരു പേഴ്സണലി ഒരു ട്രെയിനിങ് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. നമ്മളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ചെയ്ത് പഠിച്ചിട്ടാണ് ഇത്രയും വർഷം കൊണ്ടുവരുന്നത്. ഇപ്പോൾ 11th യോഗാസന അസോസിയേഷൻ്റെ കോമ്പറ്റീഷൻ എത്തി, സ്റ്റേറ്റ് എത്തി, പിന്നെ സ്കൂൾ ഗെയിംസും കൂടെ ഇറങ്ങണം, അതാണ് ആഗ്രഹം.
4: പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ ഉണ്ട്. ചിലവർ ആ ഒരു കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് മാത്രം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
6: ഏഷ്യൻ യോഗ റഫറിയാണ്
2: ഡോക്ടർ പ്രേമരാജൻ കാന.
6: ഈ സ്പോർട്സ് യോഗ എന്ന് പറഞ്ഞത് മത്സര ഇനമായി മാറിയിട്ട് അധികമായിട്ടില്ല. യോഗ ശരിക്കും ഒരു ജീവന കലയാണ്, ശരീരത്തിന്റെയും അതുപോലെ മനസ്സിന്റെയും ഒപ്പം പ്രകൃതിയുമായും ഒക്കെയുള്ള ഒരു കൂടിച്ചേരൽ എന്നുള്ള നിലക്കാണ് യോഗയെ നമ്മൾ കാണുന്നത്. അപ്പം അതിൽ യോഗയുടെ 8 തലങ്ങളിൽ ഒന്നാണ് യോഗാസന എന്ന് പറയുന്നത്. ഈ യോഗാസന ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ അതിൻ്റെ ഗുണമുണ്ടാകുന്നു, ആരോഗ്യമുണ്ടാകുന്നു. അപ്പം അതിൽ യോഗയെ പുതിയ തലമുറയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് കായിക യോഗയെ നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ യോഗ എന്ന് പറഞ്ഞാൽ കുറേ പ്രായമുള്ളവരുടെ കാര്യമാണ്, കുറേ ഏജൊക്കെ ആയ ആൾക്കാരാണ് യോഗ ചെയ്യുന്നത് എന്നൊക്കെയാണ് പൊതുവിലുള്ള ഒരു കൺസെപ്റ്റ്. കളരി, കരാട്ടെ, കുംഫു, അതുപോലെ ജിം, ഇങ്ങനെയുള്ള മറ്റ് ആയോധന കലകളടക്കമുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി ശക്തമായ വ്യായാമങ്ങളിലാണ് കുട്ടികൾ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറേ കൂടി ആകർഷകമായി യോഗയെ മാറ്റിക്കൊണ്ട് പുതിയ തലമുറയെ ആകർഷിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഈ സ്പോർട്സ് യോഗ എന്ന് പറയുന്നത്. അപ്പം അത് ഒരു ഔദ്യോഗിക മത്സര ഇനമായതോടുകൂടി വലിയ അളവിൽ വിദ്യാർത്ഥികൾ ഇതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട്. ഒട്ടേറെ കുട്ടികൾ അത് 8, 10 മുതൽ 10, 12, 12, 14, 14, 16, 16, 18, 18, 21 ആ കാറ്റഗറി വരെ വിദ്യാർത്ഥികളായിട്ട് നമുക്ക് എടുക്കാം. എത്രയോ അധികം കുട്ടികൾ ജില്ലാ തലത്തിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ നിന്ന് ജയിച്ചു വന്ന കുട്ടികളാണ് ഈ സ്റ്റേറ്റ് മീറ്റിൽ പങ്കെടുക്കുന്നത്. ഇനി നാഷണൽ മത്സരം ജയ്പൂരാണ് ഇത്തവണ മത്സരം. അപ്പോൾ സീനിയറും ജൂനിയറും വേറെ വേറെ മത്സരമായിരിക്കും നാഷണൽ നടക്കുക. അതാണ് ഇതിൻ്റെ മറ്റൊരു സാധ്യത. 8 വയസ്സ് മുതൽ ഇതിൽ പങ്കെടുക്കാൻ തുടങ്ങാം. പിന്നെ 45 എബോ എന്നാണ് അവസാനത്തെ ഇനം, 45 എബോ എന്നാണ്. അതിൽ 80 വയസ്സിലാണ്

0: ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 70-നൊക്കെ മേലെ കുറേ പേര് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ സ്പോർട്സിലൊക്കെ ആണെങ്കിൽ വെറ്ററൻ മീറ്റ് എന്നൊക്കെ അല്ലേ പറയുകയാണ്. അപ്പോൾ ഇവിടെ ഈ മത്സരത്തിൽ തന്നെ വയസ്സുള്ള ആളുകൾക്ക് പങ്കെടുക്കാം എന്നുള്ളൊരു സാധ്യത അതിനകത്തുണ്ട്. പിന്നെ യോഗ അസോസിയേഷൻ ഓഫ് കേരളയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. യോഗ അസോസിയേഷൻ ഓഫ് കേരള 2014-15 അതിൻ്റെ ഒരു ആലോചന 15 അത് വരുന്നത്. അപ്പോൾ അത് വരുന്നതിന് മുമ്പ് കേരളത്തിൽ യോഗ അത്രയൊന്നും ഒരു ജനകീയായിരുന്നില്ല. ആളുകളുടെ ഇടയിലേക്ക് യോഗ എത്തിയിരുന്നില്ല. അത് യോഗയുടെ ഒരു ചരിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവും. യോഗ സമത്വം ഉച്ചത എന്നൊക്കെ പറഞ്ഞാലും യോഗ കർമ്മസു കൗശലം എന്നൊക്കെ നമ്മൾ ഉദ്ഘോഷിച്ചാലും യോഗ വളരെ പരിമിതമായ ആളുകളിൽ ഉണ്ടായിട്ടുള്ളൂ. അത് സമൂഹത്തിൽ എലൈറ്റ് ക്ലാസ്സിനാണ്. പക്ഷേ കേരളത്തിൽ വലിയ അളവിൽ യോഗ മുന്നോട്ട് വന്നിട്ടുണ്ട്. കുട്ടികളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് കുറഞ്ഞു വരുന്നു. അപ്പോൾ അതിനെയൊക്കെ പരിഹരിക്കാൻ ഒരു ശരിയായ വ്യായാമ രീതിയായിട്ട്, ഒരു ശരിയായ ശ്വസന രീതിയായിട്ട്, ഒരു ശരിയായ ഭക്ഷണ രീതിയായിട്ട് അങ്ങനെയൊക്കെ യോഗയെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഇതിൻ്റെ പ്രാധാന്യവും സാധ്യതയും ഇന്ന് പുതിയ ലോകം കൂടുതൽ തിരിച്ചറിയുക. നമ്മുടെ ബ്രീത്തിങ്ങിനെ ആഴത്തിലുള്ളതാക്കുക, അതിലൂടെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും, ശരീരത്തിലെ അവയവങ്ങളെ അതിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളെ കുറിച്ചുള്ള ഒരുപാട് സ്റ്റഡി ലോകതലത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ സമൂഹത്തെ ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ ഏറ്റവും ലൈഫ് സ്പാൻ ഉള്ള രാജ്യങ്ങൾ എടുത്താൽ, ഇപ്പോൾ ജപ്പാൻ പോലെയുള്ള, ചൈന പോലെയുള്ള, ഫിൻലൻഡ് പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നല്ല ശാസ്ത്രീയമായ വ്യായാമ രീതികൾക്കാണ്, ഒപ്പം നല്ല ഭക്ഷണ രീതിക്കാണ്. അപ്പോൾ കേരളവും ആ രീതിയിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ അതിന് യോഗ പോലുള്ള നമ്മുടെ പാരമ്പര്യ അറിവിനെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അതിന് ശാസ്ത്രീയമായി ഉപയോഗിക്കണം, അത് പ്രധാനമാണ്. പലപ്പോഴും ഇതിനെ ഒരു അന്ധവിശ്വാസമായി ഉപയോഗിക്കുന്നു, മതത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നു, പിന്നെ ഇതൊരു ഫാഷനായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ. അപ്പോൾ അതൊന്നും അല്ലാതെ ഇതിനെ ശാസ്ത്രീയമായി മതമോ ജാതിയോ ഒന്നും ഇല്ലാതെ മനുഷ്യന് വേണ്ടി എന്നുള്ള കണക്ക്, യഥാർത്ഥത്തിൽ മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായതാണ് യോഗ. അപ്പോൾ അതിന് മനുഷ്യന് വേണ്ടി അതിനെ ശരിയായ നിലക്ക് ഉപയോഗിക്കുക എന്നുള്ള നിലയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. പിന്നെ യോഗയിൽ നിരവധിയായിട്ടുള്ള കോഴ്സുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ യോഗയിൽ PG ഡിപ്ലോമ യോഗയുണ്ട്, അതുപോലെ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിങ് SRC നടത്തുന്ന, സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ നടത്തുന്ന കോഴ്സുണ്ട്.
1: ബ്രഹ്മശ്രീ ബാലകൃഷ്ണൻ സ്വാമി.
2: യോഗയിൽ 8 കാര്യങ്ങൾ ശാസ്ത്രീയമായി പറയുന്നുകൊണ്ട് അതിൻ്റെ പേര് അഷ്ടാംഗയോഗ. അഷ്ടാംഗ യോഗയിൽ ആദ്യം യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം വഴക്ക് പറയുന്നതിൻ്റെ രീതിയിൽ എടുക്കുമ്പോൾ നിങ്ങൾ സമാധിയിലാണ്. ഏത് പ്രശ്നത്തിലും നിങ്ങൾ ആനന്ദത്തോടുകൂടി മനസ്സിനെ ഉപയോഗിക്കുന്ന അവസ്ഥയുടെ പേരാണ് സമാധി എന്ന്. അവനവൻ്റെ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അവനവനെ കൊണ്ട് തന്നെ സ്വയം പഠിപ്പിക്കുന്ന അവസ്ഥയാണ് യോഗ. യമം, നിയമം, ഈ കാലത്തിൻ്റെ നിയമത്തിൽ എല്ലാവരും അതിൽ ബന്ധിതമാണ്. അപ്പോൾ കാലത്തിൻ്റെ നിയമത്തിലാണ് നമ്മളെല്ലാം ഉള്ളത്. നിയമം എന്ന് പറയുന്നത് അതിനനുസരിച്ചുള്ള ജീവിത രീതിയാണ്. ആദ്യം പെടുന്നത് ശൗച്യമാണ്. അത് ശാരീരിക ശുചി വേണം, ആന്തരിക ശുചി വേണം, പരിസര ശുചി വേണം, ബോധശുചിയും വേണം. ഒരാളുടെ വാക്ക് പറയുമ്പം ബോധത്തോടുകൂടി പറയണം. ആ ശൗചത്തിന് ശേഷം കുട്ടികൾക്ക് വേണ്ടത് സന്തോഷമാണ്. പിന്നെയാണ് തപസ്. തപസ് എന്ന് പറയുന്നത് രണ്ട് ഭാവങ്ങൾ എപ്പോഴും ഉണ്ട്. ആ രണ്ട് ഭാഗങ്ങൾ, ഒന്ന് നല്ലത്, ഒന്ന് ചീത്ത, ഒന്ന് സുഖം, ഒന്ന് ദുഃഖം, നെഗറ്റീവ് ഉണ്ടോ പോസിറ്റീവ് ഉണ്ട്, ഇത് രണ്ടിനെയും തുല്യമായി കാണുന്ന അവസ്ഥയുടെ പേരാണ് ആചാര്യൻ തപസ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ കുട്ടികൾക്ക് പരീക്ഷ പേടി, എന്താ, പരീക്ഷയിൽ ജയിച്ചാലും തോറ്റാലും ഒരേ ഭാവം കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താവും, കുട്ടികൾ രസകരമായി പഠിക്കും. ആ രസകരമായി കുട്ടികൾ പഠിക്കാത്തത് കൊണ്ടാണ് പരീക്ഷ പേടി വരെ ഉണ്ടാകുന്നത്. യമനിയമം കഴിഞ്ഞിട്ടാണ് ആസനം വരുന്നത്. ആ ആസനത്തിൻ്റെ പേരാണ് സ്ഥിരം സുഖം ആസനം. അത് കഴിഞ്ഞിട്ടാണ് പ്രാണായാമം. ഈ പ്രാണായാമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, പ്രാണനെ നിങ്ങൾ അനാവശ്യമായി നശിപ്പിക്കരുത്. പെട്ടെന്ന് ദേഷ്യം പിടിക്കുമ്പോൾ നിങ്ങളുടെ പ്രാണനാണ് നശിക്കുന്നത്. ഈ പ്രാണൻ്റെ നാശമാണ് നിങ്ങളുടെ ആരോഗ്യക്ഷയം ഉണ്ടാവുന്നത്. പ്രാണനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അഹിംസ എന്ന് പറഞ്ഞത്. ഞാൻ എന്നെ യാതൊരു കാരണവശാലും ഹിംസിക്കാൻ പാടില്ല. അതാണ് അഹിംസയുടെ ശരിയായ അർത്ഥം. ഇതൊക്കെ ഓരോന്നോരോന്ന് പഠിപ്പിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ ശാസ്ത്രീയമായ ജീവിത രീതിയാണ് യോഗ എന്ന് വ്യക്തമായി മനസ്സിലാകുക. ഈ ശരിയായ ധാരണ വരുമ്പം ആണ് നിങ്ങൾക്ക് അറിവിന്റെ ലോകത്തിലേക്ക് നിങ്ങൾ പോകുന്നത്.
1: യോഗ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രാജഗോപാലൻ.
3: ശാസ്ത്രീയമായ യോഗ പരിശീലനമാണ് സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതില് ശാസ്ത്രീയമായി എന്ന് പറയാൻ കാരണം, പഴയ കാലത്തുള്ള ആചാരങ്ങളെ അതിലംഘിക്കാതെ അത് സ്വീകരിച്ചുകൊണ്ട് തന്നെ ആധുനിക കാലഘട്ടത്തിൽ ജീവിത ആവശ്യങ്ങൾ നിർവഹിക്കാൻ യോഗയ്ക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും. ഇന്ന് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നം, ഒന്ന് തെറ്റായ ഭക്ഷണ രീതി, മറ്റൊന്ന് കായിക അധ്വാനത്തിലുള്ള നമ്മുടെ മടി, മറ്റൊന്ന് സ്ട്രെസ്. ഈ കാരണത്തെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് എന്ന് സ്വയം മനസ്സിലാക്കുകയാണ്. ഈ മനസ്സിലാക്കലാണ് അവനവനെ മനസ്സിലാക്കുക. അതാണ് യോഗ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട.
4: 11th സംസ്ഥാന സ്പോർട്സ് യോഗ മത്സരമാണ് 31 മുതൽ 3 വരെ കാലിക്കടവ് കരക്കക്കാവ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നത്.
1: KV ഗണേഷ്.
4: ഇത് യോഗ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സിലബസ് പ്രകാരം യോഗ അസോസിയേഷൻ ഓഫ് കേരളയാണ് 11th മത്സരം നടക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം 700 മത്സരാർത്ഥികൾ, അതിന്റെ വിധികർത്താക്കളായിട്ടുള്ള ഏകദേശം 100 റഫറിമാർ ഉൾപ്പെടെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. August 1 രാവിലെ 8 ആരംഭിച്ച് രാത്രിയാണ് അവസാനിക്കുന്നത്. ഈ 8 വേദികളിൽ മത്സരം നടത്തി. ഈ 2nd ദിവസം ഇതിന്റെ ഡാൻസ് വിഭാഗങ്ങളാണ്, ആർട്ടിസ്റ്റിക് സോളോ, ആർട്ടിസ്റ്റിക് പെയർ. 3rd പരിപാടി എന്ന് പറയുന്നത് ഫ്രീ ഫ്ലോ യോഗ ഡാൻസ് എന്ന് പറയുന്നത് 5 വ്യത്യസ്ത ആസനങ്ങളുടെ പുതിയൊരു യോഗ ശില്പം തീർക്കുകയാണ്. നൃത്തവും സംഗീതവും സമന്വയിപ്പിച്ചുകൊണ്ട് യോഗാസനം അഭ്യസിക്കുക, ആ ആസനത്തിലൂടെ പുതിയൊരു ശില്പഗോപുരം തീർക്കുക എന്നുള്ള പിരമിഡാണ് അതിന്റെ പ്രത്യേകത. ഇത് ഓരോ ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ടീമുകളാണ്. ഒരു ജില്ലയിൽ നിന്ന് 2 ടീമുകൾ ഉണ്ടാവും. ഈ മത്സരം പൊതുവെ നടത്തുന്നത് 8 മുതൽ 10 വയസ്സ് വരെ, 10 മുതൽ 12 വയസ്സ് വരെ, 12 മുതൽ 14, 14 to 16, 16 to 18, 18 to 21 ഈ വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. ജൂനിയർ സബ് ജൂനിയർ വിഭാഗത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മത്സരമുണ്ട്. 18 to 21, 21 to 25, 25 to 30, 30 to 35, 35 to 45, പിന്നെ 45 വയസ്സിന് മുകളിലുള്ള മത്സരം. ഇത്രയും രീതിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക മത്സരമുണ്ട്. ഡാൻസ് എന്ന് പറയുമ്പം 8 to 14 വരെ, 14 മുതൽ 18 വരെ ആർട്ടിസ്റ്റിക് സോളോ ഉണ്ട്, 18 മുതൽ 35 വരെ. ആർട്ടിസ്റ്റിക് പെയർ വിഭാഗത്തിലേക്ക് വരുമ്പോൾ 8 to 18 വരെയും, 18 മുതൽ 35 വരെയാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ 18 മുതൽ 35 വരെയുള്ള വിഭാഗത്തിന് ഡാൻസ് വിഭാഗത്തിൽ പങ്കെടുക്കാം.
1: ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യകരമായ ചിന്തകൾ ഉണ്ടാവുകയുള്ളൂ. ലഹരിരഹിതവും ഊർജ്ജസ്വലവുമായ ഒരു നവകേരളത്തെ വാർത്തെടുക്കാൻ യോഗയിലൂടെ നമുക്ക് കൈകോർക്കാം. ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. നിർവഹണം വിനോദ് ബാബു, എച്ച്, കൂടെ സി സീമ.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
0: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
0: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
2: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൗണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ ക്യാമ്പസിലുള്ള പരിസ്ഥിതി ശാസ്ത്ര പഠന വകുപ്പിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപക ഒഴിവുണ്ട്. പരിസ്ഥിതി ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദത്തിനോടൊപ്പം UGC നെറ്റ് അല്ലെങ്കിൽ ഡോക്ടറേറ്റാണ് യോഗ്യത. 11 രാവിലെ 10:30 അഭിമുഖം നടക്കും. വിശദവിവരങ്ങൾക്ക് 0972781043 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഓഗസ്റ്റ് മാസം ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഡിഗ്രി, +2, SSLC യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 799-4-4-3-1-4 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ EEG ടെക്നീഷ്യൻ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഡിപ്ലോമ ഇൻ ടെക്നോളജി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം വാക്ക് ഇൻ ഇന്റർവ്യൂവിന് 14-ാം തീയതി രാവിലെ 11 മണിക്ക് മുൻപായി ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാം 0497-2882-106 എന്ന ഫോൺ നമ്പറിൽ. കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷന്റെ സ്വച്ഛ് സർവേക്ഷൺ സെല്ലിൽ സ്റ്റൈപ്പൻഡോടുകൂടി ഇന്റേണായി പ്രവർത്തിക്കുന്നതിന് അവസരം. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം 7-ാം തീയതി രാവിലെ 10:30 ജില്ലാ ശുചിത്വ മിഷൻ ഓഫീസിൽ എത്തണം. പ്രായപരിധി 30 വയസ്സാണ്. യോഗ്യത BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അഥവാ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BSc MSc ഇൻ എൻവയോൺമെന്റൽ സയൻസ് അഥവാ കമ്പ്യൂട്ടർ സയൻസ്. കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ കോളേജിൽ BSc കെമിസ്ട്രി, BA എക്കണോമിക്സ് പ്രോഗ്രാമുകളിൽ SSC ST വിഭാഗത്തിലും BSc മാത്തമാറ്റിക്സ് പ്രോഗ്രാമിൽ SSC ST ഈഴവ മുസ്ലിം, EWS PWD വിഭാഗങ്ങളിലും ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. വിദ്യാർത്ഥിനികൾ ഓഗസ്റ്റ് 6-ാം തീയതി, അതായത് നാളെ രാവിലെ 10 മണിക്ക് എല്ലാ സർട്ടിഫിക്കറ്റുകളും സഹിതം പ്രിൻസിപ്പൽ മുൻപാകെ എത്തണം. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
2: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 13 ഇന്ത്യക്കാർ സുരക്ഷിതർ. കേരളത്തിൽ മഴ ശക്തമാകും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിലെ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. 2 വർഷത്തിനിടെ 50 ലക്ഷത്തിലധികം പുരപ്പുര സൌരോർജ പാനലുകൾ എന്ന ചരിത്ര നേട്ടവുമായി PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് അമേരിക്കയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. 1969 നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ബില്ലിന് ലോക്സഭയ്ക്ക് പുറമെ രാജ്യസഭയും അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച 3rd ധനവിനിയോഗ ബിൽ ലോക്സഭ പാസാക്കി. ടാക്സേഷൻ ഭേദഗതി ബില്ലും ധനമന്ത്രി ഇന്നലെ സഭയിൽ അവതരിപ്പിച്ചു. അതേസമയം നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരുസഭകളിലും നടപടികൾ ഇന്നലെ തടസ്സപ്പെട്ടു. യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടലിൽ മുങ്ങിയ MSV ഫൈസ് ന്യൂറി ഒലിയ എന്ന കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യൻ പൌരന്മാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിൽ നിർണായക സഹായം നൽകിയ യമൻ അധികൃതർക്ക് വിദേശകാര്യമന്ത്രാലയം നന്ദി അറിയിച്ചു. മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായുണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള ഗതാഗതത്തിന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രാലയം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഇന്നും മഴ ശക്തമാകും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: മഴയുടെ ശക്തി ഇന്നലത്തേതിനേക്കാൾ കുറയുമെങ്കിലും സംസ്ഥാനത്ത് ഉടനീളം ഇന്നും ശക്തമായ മഴ ലഭിക്കും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ 9 ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ പ്രവചിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയും നിലവിലുണ്ട്. നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്.
0: കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കെടുതികളിൽ സംസ്ഥാനത്ത് ഇതുവരെ 25 മരണം സ്ഥിരീകരിച്ചു. 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകി. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. കനത്ത മഴയിൽ തകർന്ന റോഡുകളും പാലങ്ങളും ഉടൻ ഗതാഗത യോഗ്യമാക്കുമെന്ന് മന്ത്രി PK ബഷീർ. PWD

0: 50 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളതെന്ന് അദ്ദേഹം അറിയിച്ചു. പൊതുജനങ്ങൾക്ക് വേഗത്തിലുള്ള സഹായം ഉറപ്പാക്കാൻ ഉടൻ നടപടികൾ സ്വീകരിക്കും. റോഡുകൾ എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കുന്നതിനായിരിക്കും മുൻഗണനയെന്നും മന്ത്രി പറഞ്ഞു. 2021-26 കാലയളവിൽ 36 രാജ്യങ്ങളിൽ നിന്നായി 274 കുറ്റവാളികളെ നാട്ടിലെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സാമ്പത്തിക കുറ്റവാളികളെ പിടികൂടാൻ 2018 ഫുജിറ്റീവ് ഇക്കണോമിക് ഓഫൻഡേഴ്സ് ആക്ട് നടപ്പാക്കിയിരുന്നു. ഒളിവിൽ കഴിയുന്ന 401 കുറ്റവാളികൾക്കെതിരെ ഇന്റർപോൾ വഴി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. പാക് അധീന കശ്മീരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വെറും നാടകമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇത്തരം നടപടികൾ കൊണ്ട് പാകിസ്ഥാന് യഥാർത്ഥ സാഹചര്യം മറച്ചുവെക്കാനാവില്ല. ജനങ്ങളുടെ പ്രതിഷേധങ്ങളെ നിരോധനവും ഭീഷണിയും ഉപയോഗിച്ചാണ് പാക് ഭരണകൂടം നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
1: പാകിസ്ഥാൻ അധികൃത് കശ്മീർ മേ യഹ് തഥാകഥിത് ചുനാവ് പൂരി തരഹ് സേ ഏക് ദിഖാവാ ഹൈ വാസ്തവിക് സ്ഥിതി തോ വഹാ ഹോ രഹേ ജൻ പ്രദർശൻ ഔർ പാകിസ്ഥാനി ബലോ ദ്വാരാ കി ജാ രഹീ നിർമമ ഹത്യാവോ കി ഹൈ ഇസ് വർഷ് ജൂൺ സേ അബ് തക് വഹാ ജൻ പ്രദർശൻ ജോ ചൽ റഹാ ഹൈ ഉസ്മേ 90 ലോഗ് മാരേ ഗയേ ഹൈ ഔർ കൈ ഏക് അന്യ മേ ഘായൽ ഹുവേ ഹൈ. പാകിസ്ഥാൻ കി സത്താ വ്യവസ്ഥ നേ ജനതാ കേ അസന്തോഷ് കാ ജവാബ് ഗോലി സേ സഞ്ചാർ ബന്ദി സേ ധംകി സേ ഔർ ദമൻ സേ ദിയാ ഹൈ ഇസ്കേ ലിയേ ഉസേ ജവാബ് ദേ ഠഹരായാ ജാനാ ചാഹിയേ.
0: ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ 13-ാമത് യോഗവും 3-ാമത് ഉന്നത ഉദ്യോഗസ്ഥ യോഗവും ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ ആരംഭിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി പങ്കെടുക്കും. ശിശു സംരക്ഷണവും വിദ്യാഭ്യാസവും തൊഴിൽ നൈപുണ്യ വികസനം എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളാകും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് പുതിയ നിരക്കുകൾ പ്രഖ്യാപിക്കുന്നത്. RBI 6-ാം ധനനയ സമിതിയുടെ 3 ദിവസത്തെ യോഗം തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. ജൂലൈ 1 മുതൽ 30 വരെയായിരുന്നു 1-ാം ഘട്ടം. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വയം സമർപ്പിക്കാനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ജൂൺ 16 മുതൽ 30 വരെ ലഭ്യമാക്കിയിരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും എന്യൂമറേറ്റർമാർ ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ HLO മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് നടപടികൾ പൂർത്തിയാക്കിയത്. സെൻസസ് മാനേജ്മെന്റ് ആന്റ് മോണിറ്ററിംഗ് സിസ്റ്റം പോർട്ടൽ വഴി പ്രവർത്തനങ്ങളെല്ലാം തത്സമയം നിരീക്ഷിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SEC.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 19-ന് പ്രസിദ്ധീകരിക്കും. രാജ്യത്തെ ഗാർഹിക ഊർജ്ജ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് PM സൂര്യഘാർ മുഫ്ത് ബിജ്ലി യോജന ചരിത്ര നേട്ടം കുറിച്ചു. വെറും 2 വർഷത്തിനുള്ളിൽ 50 ലക്ഷത്തിലധികം പുരപ്പുര സൌരോർജ്ജ പാനലുകൾ സ്ഥാപിച്ച നേട്ടമാണ് പദ്ധതി കൈവരിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
3: 75,021 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതത്തോടെ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി നിലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുരപ്പുറ സൌരോർജ്ജ പദ്ധതികളിലൊന്നാണ്. ജൂലൈ മാസത്തിൽ മാത്രം 5,06,000 കുടുംബങ്ങൾക്ക് സോളാർ പാനലുകൾ സ്ഥാപിച്ചു. ഇതുവരെ 14.8 GW പുരപ്പുറ സൌരോർജ്ജ ശേഷിയാണ് പ്രവർത്തനക്ഷമമാക്കിയത്. 28,024 കോടി രൂപ സബ്സിഡി നൽകിയതോടെ 19 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് തുകരഹിത വൈദ്യുതി ബില്ലുകളാണ് ലഭിക്കുന്നത്. 12 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് മിച്ചമുള്ള വൈദ്യുതി ഗ്രിഡിലേക്ക് തിരികെ നൽകിയതിലൂടെ 421 കോടി രൂപ സമാഹരിക്കാനായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് അമേരിക്കയിലെ ഓറിഗണിൽ ഇന്ന് തുടക്കമാകും. ഈ മാസം 9 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 147 രാജ്യങ്ങളിൽ നിന്നായി 1,800-ലധികം അത്ലറ്റുകൾ മാറ്റുരയ്ക്കും. 23 പുരുഷന്മാരും 13 വനിതകളുമടക്കം 36-അംഗ ട്രാക്ക് ആൻഡ് ഫീൽഡ് ടീമാണ് ഇന്ത്യയ്ക്കായി ഇറങ്ങുന്നത്. ടെന്നീസിൽ സെറീന വീനസ് വില്യംസ് സഖ്യം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നു. ഈ മാസം 11 മുതൽ 23 വരെ ഒഹായോയിൽ നടക്കുന്ന സിൻസിനാറ്റി ഓപ്പണിലേക്ക് സഹോദരിമാർക്ക് വൈൽഡ് കാർഡ് എൻട്രി ലഭിച്ചു. 2022 US ഓപ്പണിന് ശേഷം ഇരുവരും ഒരുമിക്കുന്ന ആദ്യ ടൂർണമെന്റാകുമിത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവശ്യകരമായ പങ്കാളിത്തം. ഈ മാസം 15-ന് മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം സംരംഭത്തിന് കീഴിലെ യുവസംഗമം 7-ാം ഘട്ടത്തിന്റെ ഓൺലൈൻ രജിസ്ട്രേഷന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തുടക്കം കുറിച്ചു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ NSS NYKS സന്നദ്ധ പ്രവർത്തകർ എന്നിവരുൾപ്പെടെ 18-30 ഇടയിൽ പ്രായമുള്ള യുവജനങ്ങൾക്ക് ഔദ്യോഗിക പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാം. കേരളത്തിൽ ഈ പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് IIT പാലക്കാടാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. നീറ്റ് യുജി കൌൺസിലിംഗ് 2026 ഒന്നാംഘട്ട രജിസ്ട്രേഷൻ മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റി ഇന്ന് ആരംഭിക്കും. ഔദ്യോഗിക സമയക്രമം അനുസരിച്ച് നാളെ മുതൽ ഈ മാസം 12 ഉച്ചയ്ക്ക് 3 വരെ അപേക്ഷിക്കാം. ഈ മാസം 13 മുതൽ 16 വരെ സീറ്റ് വിഭജന പ്രക്രിയ നടക്കും. തുടർന്ന് ഒന്നാംഘട്ട അലോട്ട്മെന്റ് ഫലം 17 പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. 13 ഇന്ത്യക്കാർ സുരക്ഷിത. കേരളത്തിൽ മഴ ശക്തമാകും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ ധനമയം ഇന്ന് പ്രഖ്യാപിക്കും. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിലെ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. 2 50 ലക്ഷത്തിലധികം പുരപ്പുര സൌരോർജ്ജ പാനലുകൾ എന്ന ചരിത്ര നേട്ടവുമായി PM സൂര്യഘാർ മുഫ്ത് ബിജ്ലി യോജന. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് അമേരിക്കയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി കണ്ണൂർ.
5: കണ്ണൂർ ന്യൂട്രോണിക്സ് ITI ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
6: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
5: 100% പ്ലേസ്മെന്റ്.
6: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
5: ഫോൺ 8075680412. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
7: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
8: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
7: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
8: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
7: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
8: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
7: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
8: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
9: പാട്ടിൽ ഈ പാട്ടിൽ

രവീന്ദ്രനാഥ ടാഗോറിന്റെ നസ്തനീർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി 1964 സത്യജിത് റായ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ചാരുലത. ഇതിലെ ഗാനങ്ങൾക്ക് ഈണം പകർന്നതും സത്യജിത് റായ് തന്നെയായിരുന്നു. ചിത്രത്തിൽ നിന്നും ഒരു ഗാനം. ടാഗോറിന്റെ രചനയുടെ സംഗീതാവിഷ്കാരമായ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കിഷോർ കുമാർ.

നിങ്ങൾക്കറിയാമോ, പൂന്താനത്തെ കേരള സൂർദാസ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? പതിനാറാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിൽ ജീവിച്ചിരുന്ന ഭക്തകവിയായിരുന്നു സൂർദാസ്. അനേകം കൃഷ്ണഭക്തി പ്രധാനമായ രചനകൾ സൂർദാസിന്റേതായുണ്ട്. ഇതേ രീതിയിൽ മലയാള സാഹിത്യത്തിന് സുപ്രധാന സംഭാവനകൾ നൽകിയതിനാലാണ് പൂന്താനത്തെ കേരള സൂർദാസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ജ്ഞാനപ്പാന, ശ്രീകൃഷ്ണ കർണാമൃതം, സന്താനഗോപാലം തുടങ്ങിയ പ്രധാന കൃതികൾക്കൊപ്പം നിരവധി സ്തോത്രങ്ങളും കീർത്തനങ്ങളും പൂന്താനത്തിന്റേതായുണ്ട്.

0: Science Cafe. പയ്യന്നൂർ കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോളേജ് ക്യാമ്പസിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം സസ്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ എം കെ രതീഷ് നാരായണൻ.
1: നമുക്കറിയാം, നമ്മുടെ മിക്ക കലാലയങ്ങളും വിശാലമായ ഏരിയ കൊണ്ട് സമ്പന്നമായിട്ടുള്ള പ്രദേശമാണ്. ചെടികൾ നട്ടു വളർത്തുകയും അതോടൊപ്പം തന്നെ അതിനെ പരിപാലിക്കുകയും അതിൻ്റെ പേരിലുള്ള ഗവേഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന കോളേജുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത്തരത്തിൽ ഏകദേശം 64 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന പയ്യന്നൂർ കോളേജിൽ വളരെ അപൂർവങ്ങളായിട്ടുള്ള സസ്യങ്ങളെ കണ്ടെത്തുകയും ആ സസ്യങ്ങളുടെ ശാസ്ത്രീയപരമായിട്ടുള്ള പ്രത്യേകതകളെ മനസ്സിലാക്കുകയും അതിനെ തുടർന്നൊരു പുസ്തകമുണ്ടാക്കി അതിനെ രേഖപ്പെടുത്തി വെക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വളരെ ശ്രമകരമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത പയ്യന്നൂർ കോളേജിലെ ബോട്ടണി വിഭാഗം തലവൻ ഡോക്ടർ എം കെ രതീഷ് നാരായണനാണ് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. നമസ്കാരം സാർ.
2: നമസ്കാരം.
1: ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു തുടക്കം എങ്ങനെയാണ്?
2: പയ്യന്നൂർ കോളേജ് ഒരു തീരദേശത്തോട് ചേർന്ന ഒരു കുന്നും പ്രദേശമാണ്. ലാറ്ററൈറ്റിൻ്റെ ഒരു തുടക്കമുണ്ട്. അതേപോലെ ഇടനാടൻ ചെങ്കൽക്കുന്നിൻ്റെ ചെരിവുകൾ, അപ്പം അത്തരം ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കലാലയം ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു സീസണൽ ചേഞ്ചസ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. മഴക്കാലത്ത് കാണുന്ന വെജിറ്റേഷൻ ആയിരിക്കില്ല വേനൽക്കാലത്ത് ഉണ്ടാവുക. ആ ഒരു രാജ്യം 3-4 സീസൺ അതിനനുസരിച്ചുള്ള വെജിറ്റേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഒരു ബോട്ടണി അധ്യാപകൻ എന്ന രീതിയിൽ വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കുട്ടികളെ നമ്മൾ ടാക്സോണമി എന്നൊരു ശാസ്ത്രശാഖ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്യാമ്പസിൻ്റെ ഒരു ഫ്ലോറ ഡോക്യുമെൻ്റ് ചെയ്യുക എന്ന് തീരുമാനിക്കുന്നു. 2012 മുതൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സീസണിലും നമ്മൾ കുട്ടികളുമായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് അധ്യാപകരായിട്ടൊക്കെ, കോളേജിൻ്റെ പ്രകാശം കുന്നാണ്, കുന്നും ലാറ്ററൈറ്റും ഒക്കെ ആയിട്ടുള്ള, അപ്പോൾ പല സീസണിൽ പോകുന്നു. അതിനെ ശാസ്ത്രീയമായിട്ട് നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കുന്നു. അതൊരു ലോങ് പ്രൊസീജിയറാണ്, കുറച്ച് സമയമെടുത്ത് ചെയ്ത ഒരു പ്രൊസീജിയറാണ്.
1: അപ്പോൾ ഇതിൻ്റെ ഒരു കാഠിന്യമുണ്ട്, അതിൻ്റെ ഒരു വിഷമോ?
2: തീർച്ചയാണ്. ഇതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ യാത്രകൾ, നമ്മൾ ക്യാമ്പസിലൂടെയുള്ള യാത്രകൾ, ആ സമയത്ത് ഫ്ലവറിങ് കണ്ടീഷനിലുള്ള ചെടികളുടെ ഫോട്ടോസ് എടുക്കുന്നു, അത് ശേഖരിക്കുന്നു. നമ്മളത് പലതരം ഫ്ലോറകളുണ്ട്, അത് വെച്ചിട്ട് ശാസ്ത്രീയമായിട്ട് ഐഡൻറ്റിഫൈ, ചിലത് മൈക്രോസ്കോപ്പിൽ ഡിസെക്ട് ചെയ്തിട്ടൊക്കെ നോക്കിയിട്ടൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പതുക്കെ പതുക്കെ ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയർ നടക്കുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് സീസൺ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: ഓരോ സീസണിലായിട്ടാണ് അതിൻ്റെ ഒരു പ്രവർത്തനം.
2: അതെ, കണ്ണാന്തളി പോലുള്ള ചെടികളൊക്കെ നമ്മുടെ കുന്ന് ചെരുവുകളിൽ നന്നായിട്ട് കാണുന്ന ഒരു അപൂർവ സസ്യമാണ്, ഔഷധ സസ്യമാണ്. അതൊരു ഓണക്കാലം ആ സമയത്താണ് കാണുക. സെപ്റ്റംബറിന് ശേഷം ഒക്ടോബറിൽ പോയൊക്കെ അത് കിട്ടില്ല. അതുപോലെ ചില ഓർക്കിഡുകളുണ്ട്, കിഴങ്ങുന്ന വന്നിട്ട് ഹാബനേരിയ ഡൈഫില്ല എന്ന പേരുള്ള ഒരു അപൂർവമായിട്ടുള്ളൊരു ഓർക്കിഡ്, അതൊക്കെ ആ ഒരു സീസൺ പോയി കഴിഞ്ഞാൽ, ഒരു ഓഗസ്റ്റ് കഴിഞ്ഞാൽ അതിനെ കാണില്ല. അപ്പോൾ അങ്ങനെ ഓരോ സീസണിനും പ്രാധാന്യമുണ്ട് ഇപ്പോഴത്തെ ചെടികളെ നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഓരോ വർഷങ്ങൾ അത് ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അത് നമ്മൾ ശാസ്ത്രീയമായിട്ട് പ്ലാൻ ഫാമിലീസ് ഉണ്ട്. അപ്പോൾ പ്ലാൻ ഫാമിലീസ് വൈസ് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വയ്ക്കുന്നു. അതിന് പ്രധാനമായിട്ട് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്ത് കുട്ടികൾക്ക് പഠിക്കാനല്ലോ. ഇപ്പം ഇനീഷ്യലി നമുക്ക് ഡിഗ്രി മാത്രമുള്ള ഒരു കോളേജായിരുന്നു. ഇപ്പം നമുക്ക് എം എസ് സി പോസ്റ്റ് ഗ്രാജുവേഷനുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് പഠിക്കാനുള്ള ഫാമിലിയിലുള്ള ചെടികൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന പടികൂട്ടി. അപ്പം അത് ഓരോ ഫാമിലി എടുത്തതിന് ശേഷം അല്ല, അതിന് മുന്നേയായിട്ട് അവരെയും കൂട്ടി പോയി
1: നേരിട്ട് തന്നെ കണ്ടുപിടിക്കാൻ,
2: അങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കം. പിന്നെ നമ്മൾ ആ ഡൈവേഴ്സിറ്റി മനസ്സിലാക്കിയതിന് ശേഷം ഇത്രയും റിച്ച് ആയിട്ടുള്ളൊരു ഫ്ലോറ നമ്മുടെ ക്യാമ്പസിലുണ്ട് നമ്മൾ മനസ്സിലാക്കും. പ്രത്യേകിച്ചും ഈ ഹെർബേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ്സ്, ചെറിയ

0: ചെടികൾ വന്ന് പുഷ്പിച്ച് സീസൺ കഴിയുമ്പോൾ പോകുന്നത്. അതിൻ്റെ കൂടെ ചെറിയ ചെറിയ കുറ്റിക്കാടുകളുണ്ട്. അതാണ് ഈ വെജിറ്റേഷൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ്. ഇവിടെ മാത്രം വളരുന്ന കുറേ അടപതിയൻ പോലുള്ള വളരെ അപൂർവമായിട്ടുള്ള ഔഷധ സസ്യമാണ്. വളരെ അപൂർവങ്ങളായിട്ടുള്ള ചില ചെടികളൊക്കെ നമുക്ക് അവിടെ നിന്ന് രേഖപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അത് എല്ലാ സമയത്തും അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലവറിങ് നോക്കി, സീസൺ നോക്കി, അതിൻ്റെ ഫോട്ടോസ് എടുത്ത് അല്ലെങ്കിൽ കളക്ട് ചെയ്ത് അത് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ലോങ് പ്രൊസീജിയറാണ് അതിൽ നടന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളിപ്പോൾ അവിടെ പലതരം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, പല ഗാർഡൻ കമ്പോണൻസ്. അപ്പോൾ അവിടെ നിന്നും നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള, എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നൊക്കെ. ഞാൻ ബേസിക്കലി ഒരു ടാക്സോണമിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഏരിയ അതായത് എക്സ്പെർട്ടൈസ് ആയതുകൊണ്ട് അതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളത് ഒരു പുസ്തക രൂപത്തിലാക്കി.
1: ഈ കണ്ടെത്തിയതിൽ വളരെ അപൂർവങ്ങളായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ. പയ്യന്നൂരിൻ്റെ കോളേജിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശത്ത് അപൂർവങ്ങളായിട്ടുള്ള സസ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ അപൂർവത പലപ്പോഴും നമുക്ക് നമ്മുടെ നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഈ സസ്യ ലതാദികളിൽ വളരെ സംരക്ഷിതമായിട്ടുള്ള ഒരു പ്രദേശത്ത് സൃഷ്ടിച്ചെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം.
0: ഞാൻ പറഞ്ഞ ഈ കണ്ണാന്തളി പോലുള്ള സ്പീഷീസുകളാണ്. 2012 കണ്ട കണ്ണാന്തളികളൊന്നും ഇപ്പോൾ അവിടെ കാണാനില്ല. അതൊരു പ്രധാന കാരണം നമ്മൾ ഈ ഹാബിറ്റേറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. ഈ അക്കേഷ്യ പോലുള്ള സ്പീഷീസുകൾ കണ്ടമാനം കയറി, പ്രത്യേകിച്ച് കുറച്ച് ഡിസ്റ്റേബ്ഡ് ആവും, കൺസ്ട്രക്ഷനോ വേറെ എന്തെങ്കിലും പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ ഇച്ചിരി ഡിസ്റ്റേബ്ഡ് ആവും ഹാബിറ്റേറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ വിത്ത് പെട്ടെന്ന് വളർന്ന് അപ്പോൾ ആ ഒരു ഓപ്പൺ ഏരിയ ഇല്ലാതാവുമ്പോൾ ഷെയ്ഡ് വരുമ്പോഴേക്ക് ഇവർ പിന്നെ വളരില്ല. അപ്പോൾ ഈ കണ്ണാന്തളി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഹാബിറ്റേറ്റിൽ ഈ ഒരു ആവാസ വ്യവസ്ഥയിൽ കാണുന്ന ഒരു സ്പീഷീസാണ്. അതേപോലെ നേരത്തെ പറഞ്ഞ രണ്ടേ അല്ലേ മാത്രമുള്ള കിഴങ്ങുള്ളൊരു ഓർക്കിഡുണ്ട്, വളരെ അപൂർവമായിട്ടുള്ളൊരു ഓർക്കിഡാണ്. ഹാബനേരിയ, ഡൈഫില്ല പോലുള്ള ഓർക്കിഡുകൾ, അതുപോലെ എരബിഡിയൻ സ്പീഷീസുകളുണ്ട്, ഡ്രോസീറ പോലുള്ള സ്പീഷീസുകൾ, അതുപോലെ ലാറ്ററേറ്റിൽ മാത്രം കാണുന്ന റൊട്ടാല മലബാറിക്ക എന്ന നമ്മുടെ വടക്കൻ കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്ത സ്പീഷീസാണ്. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ നമ്മുടെ ക്യാമ്പസിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഒരു വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. മൊത്തം നമ്മൾ ക്യാമ്പസിൽ 530 സ്പീഷീസുകൾ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്.
1: അതായത് 530 ഇനങ്ങൾ എന്തായാലും നമ്മുടെ ക്യാമ്പസിനകത്ത് ഉണ്ട്.
0: ഉണ്ട് തീർച്ചയായും. അപ്പോൾ ഞാൻ എൻ്റെ PhD ഫ്ലോറയാണ്, വയനാട് ഫ്ലോറയാണ് ഞാൻ എൻ്റെ PhD ടോപ്പിക്കായിട്ട് എടുത്തത്.
1: പയ്യന്നൂർ കോളേജിൻ്റെ ഈ ഒരു ചുറ്റുപാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു മണ്ണിൻ്റെ ഒരു പ്രത്യേകത, അതുപോലെ തന്നെ കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത, ഇതൊക്കെ ഇത്തരത്തിലുള്ള ചെടികളുടെ വളർച്ചയ്ക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും?
0: തീർച്ചയായും. നമ്മുടെ ഈ ഇടനാടൻ ചെങ്കൽക്കുന്ന് എന്ന് പറയുന്ന നമ്മൾ വളരെ കുറച്ച് മാത്രം പഠിച്ച ഒരു ആവാസ വ്യവസ്ഥ എല്ലാ തരത്തിലും. അപ്പോൾ നമ്മൾ ആ ഒരു ഒരു കാലഘട്ടത്തിന് ശേഷം പറങ്ങിമാവായിരുന്നു പണ്ടൊക്കെ അവിടെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അത് വലിയ രീതിയിൽ ഡിസ്ട്രക്ഷൻ വന്നിട്ടുണ്ടല്ലോ, ഹാബിറ്റേറ്റ് അവിടെ തന്നെ ഉണ്ടാവും. പറഞ്ഞു ആ സമയത്ത് കശുവണ്ടിയുടെ സീസണിൽ നമ്മൾ കുറച്ച് അതിനെ വെട്ടി കളയുന്നതല്ലാതെ ഹാബിറ്റേറ്റിൻ്റെ ഡിസ്ട്രക്ഷൻ വന്നിട്ടുണ്ടായില്ല. പക്ഷേ നമ്മൾ ഈ റബ്ബറിൻ്റെ ഒരു കടന്നുകയറ്റം വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും അത് ആദ്യം ചെയ്യുന്നതന്നെ അവിടുത്തെ വെജിറ്റേഷൻ കംപ്ലീറ്റ് ഇല്ലാതാക്കുക എന്നുള്ളത്. ഈ ഇടനാടൻ കുന്നിൻ്റെ ഒരു പ്രത്യേകത, ചെങ്കൽ മേഖലയോടൊപ്പം തന്നെ ചെറിയ ചെറിയ കുറ്റിക്കാടുകളുണ്ടായിരുന്നു, അതെല്ലാം ഒന്നിച്ച് കളയുക. സ്വാഭാവികമായിട്ടും റബ്ബർ എന്ന് പറഞ്ഞ ഒരു പെരനിയലായിട്ട് ട്രീ ആണ്. കംപ്ലീറ്റ് വളർന്ന ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്ക് പിന്നെ താഴെ അതൊരു സാധാരണ പ്ലാന്റേഷനായി, അവിടെ പിന്നെ ഈ വീടുകളൊക്കെ വളരുന്നല്ലാതെ ആ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥ കംപ്ലീറ്റ് പോയി. അപ്പോൾ ആ വെജിറ്റേഷൻ പോയി. അത് പക്ഷേ ഈ പോകുന്നതിന് മുന്നേ ഇവിടെ എന്താ ഉള്ളത് എന്ന് ആരും വ്യക്തമായി ഡോക്യുമെന്റ് ചെയ്തില്ല. നമ്മൾ ജനറലായിട്ട് ചിലപ്പോൾ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കണ്ണൂർ ജില്ലയിലെ ഇടനാടൻ കുന്നുകളിൽ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ ഇടനാടൻ കുന്നുകളിൽ ഇത്തരം സ്പീഷീസുകളാണ് ഉള്ളത് എന്നുള്ളൊരു വ്യക്തമായ ഡോക്യുമെന്റേഷൻ നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് എത്രത്തോളം വെജിറ്റേഷൻ, എത്രത്തോളം സ്പീഷീസുകളുടെ നാശം ഉണ്ടായി എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല.
1: ഒരുപക്ഷെ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ കണ്ടുവരുന്ന ചെടികൾ പോലും ഇവിടെ വളർന്നു വേണമെങ്കിൽ പറയാം.
0: തീർച്ചയായും. നമ്മൾ പലതും എൻഡെമിക്കാണ്, അതാണ് നമ്മുടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫൈൻഡിങ്. നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിനൊക്കെ എത്ര പ്രാധാന്യമുള്ളത്, അവിടുത്തെ പല സ്പീഷീസുകളും സ്ഥാനികമാണ്, അതായത് വേറെ ലോകത്ത് വേറെ എവിടെ ഇല്ല, എൻഡെമിക് സ്പീഷീസാണ്. ചിലപ്പോൾ അതിനേക്കാളും ഒക്കെ സംരക്ഷണ പ്രാധാന്യമുള്ള സ്പീഷീസ് ഈ ചെങ്കൽ മേഖലയിലും അതുപോലെ തന്നെ ഇടനാടൻ കുന്നുകളിലും വളരുന്നുണ്ട്. അത് നമ്മൾ ആധികാരികം പഠിച്ചിട്ടില്ല. ചെങ്കൽ കുന്നുകളുടെ പ്രശ്നം ഇത് തന്നെയാണ്. ചെങ്കൽ കുന്നിൻ്റെ ഒരു 80% ഇപ്പം നമുക്ക് ഇല്ലാതായി നോർത്തേൺ കേരളയിൽ പ്രത്യേകിച്ച്. പക്ഷെ അവിടെ മാത്രമുള്ള ലോകത്തിൽ വേറെ എവിടെ ഇല്ലാത്ത ഒരുപാട് സ്പീഷീസുകളുണ്ട്.
1: പക്ഷെ നമ്മുടെ ഇപ്പം പറയുന്നത് പയ്യന്നൂർ കോളേജ് ചുറ്റുപാടും ആണെങ്കിലും ഇപ്പോൾ പയ്യന്നൂരിന് തൊട്ട് കിടക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ പ്രദേശം, മാടായിപ്പാറ ഉൾപ്പെടുന്ന പ്രദേശം, ഈ പ്രദേശങ്ങളൊക്കെ ഇത്തരത്തിൽ വളരെ വൈവിധ്യമാർന്നിട്ടുള്ള സസ്യജാലങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള പ്രദേശങ്ങളാണ്.
0: തീർച്ചയായും തീർച്ചയായും. ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് സ്ട്രെച്ച് തന്നെയാണ്. അപ്പോൾ ഞാൻ പരിയാരം സ്വദേശിയാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളൊക്കെ പരിയാരത്ത് പണ്ടത്തെ TB സാനിറ്റോറിയം ഉള്ള സമയത്ത് വിശാലമായ കുന്നു, അപ്പോൾ അവിടുത്തെ വെജിറ്റേഷനൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ അത് എൻ്റയർലി മാറിയല്ലോ. ഇപ്പോൾ അത് മെഡിക്കൽ കോളേജ് വന്ന് കൺസ്ട്രക്ഷൻ വന്ന് ഇപ്പോൾ അതൊരു സാധാരണ ഏരിയയായി മാറി. അതിൻ്റെ കൂടെ നമ്മൾ അഡീഷണൽ മരങ്ങൾ വയ്ക്കുമ്പോൾ ഹാബിറ്റേറ്റ് കംപ്ലീറ്റ് ചേഞ്ച് ആയി.
1: അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സംരക്ഷണം എന്ന് പറയുന്ന വലിയൊരു ഘടകമാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ നട്ട് വളർത്തിയാലും വളർന്നു വരുന്നതിനെ സംരക്ഷിച്ചാലും ഈ സംരക്ഷണം എന്ന് പറയുന്ന തുടർച്ചയായിട്ടുള്ളൊരു പ്രോസസ്സ് എങ്ങനെയാണത്? കോളേജിൻ്റെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ്, കുട്ടികളെ അത് ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണ്?
0: രണ്ട് ഡയമെൻഷൻ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഹാബിറ്റേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഇടനാടൻ ചെങ്കൽക്കുന്നുകൾ അവിടെ കാണുന്ന ഈ വെജിറ്റേഷൻ നമുക്ക് രണ്ടാമത് റിക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം അത് അങ്ങനെ ഒരു ഹാബിറ്റ് സ്പെസിഫിക് ആണ്. അത്തരം ഹാബിറ്റേറ്റ് വൺസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഹെർബേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ്സുകളൊന്നും പിന്നെ പറ്റില്ല. പക്ഷേ വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റ് സ്ഥലങ്ങളിൽ അപൂർവമായിക്കൊണ്ടിരിക്കുന്ന സ്പീഷീസുകളെ നമ്മുടെ ക്യാമ്പസിൽ കൊണ്ട് നട്ടുപിടിപ്പിച്ചിട്ട് നമ്മൾ ഒരു കൺസർവേഷൻ എക്സിറ്റ് ഗാർഡൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് പ്രവർത്തനങ്ങളാണ് കോളേജ് ഇപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹാബിറ്റേറ്റ് ഓരോ വർഷം കഴിയുമ്പോൾ സ്വാഭാവികമാണ്, കൺസ്ട്രക്ഷനൊക്കെ വരുന്നു, എൻക്രോച്ച്മെൻറ്റും പല രീതിയിൽ. നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലാൻഡാണ് നമ്മൾ ആദ്യം യൂട്ടിലൈസ് ചെയ്യുന്നത്. ലാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഇത്തരം സ്പീഷീസുകളുടെ ഒരു ഹാബിറ്റാണ്. അത് പൈനൂർ കോളേജിൻ്റെ പ്രശ്നം മാത്രമല്ല, നമ്മുടെ മൊത്തമായി ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ അവർക്ക് വേണ്ടി മാത്രം ഒരു സംരക്ഷിത മേഖല ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് വൺസ് അത് നശിച്ചു പോയി കഴിഞ്ഞാൽ, ഹാബിറ്ററ്റ് ലോസ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ അത്ര സ്പീഷീസുകൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ
1: പറ്റും സാധിക്കില്ല.
0: അവിടെ നമുക്ക് അഫോറസ്റ്റേഷൻ പോലുള്ള പ്രോഗ്രാംസ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമേ
1: തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അധിനിവേശ സസ്യങ്ങളുടെ ഒരു വല്ലാത്തൊരു കടന്നുകയറ്റം കൂടി ഇത്തരത്തിലുള്ള ചെടികൾക്ക് ദോഷകരമായി ബാധിച്ചിട്ടുണ്ടോ?
0: ഉണ്ട്, തീർച്ചയായും. ഇപ്പോൾ ഈ ഹാബിറ്ററ്റ് അൾട്ടറേഷൻ വരുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന പ്രശ്നം, ഇപ്പം റബ്ബർ വരുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു വീട് വരുന്നുണ്ട്, അവർ കവർ ക്രോപ്പായിട്ട് കൊണ്ടുവരുന്ന ഒരു സ്പീഷീസ് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് വ്യാപിച്ച് മറ്റ് ഹാബിറ്റേറ്റിലും മറ്റ് സ്പീഷീസുകളെ വല്ലാതെ ബാധിച്ചു. അതിൻ്റെ കൂടെയാണ് അല്ലാത്ത ഭാഗങ്ങളിലാണ് ഈ അക്കേഷ്യയുടെ കടന്നുകയറ്റം. ഒരു 10-15 വർഷം നമ്മുടെ ലാറ്ററൈറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഇടനാടൻ കുന്നുകളുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അക്കേഷ്യ മൂടി എവിടെ നോക്കിയാൽ നമുക്ക് നല്ല വെജിറ്റേഷൻ കാണാൻ പറ്റും. പെട്ടെന്ന് കാണുമ്പോൾ നല്ല പച്ചപ്പ് തോന്നാം. ബട്ട് അത് ഇത്തരം സ്പീഷീസുകൾ മാത്രം വളർന്നിരുന്ന ഒരു പ്രദേശത്തെ അധിനിവേശ സസ്യം, പ്രത്യേകിച്ച് അക്കേഷ്യ പോലുള്ള സസ്യങ്ങൾ മൂടുകയാണ്. അതിൻ്റെ കൂടെ പല സ്പീഷീസുകൾ നമ്മൾ മുന്നേ കാണാത്ത ഈ ധൃതരാഷ്ട്രാലിംഗനം പോലുള്ള സ്പീഷീസുകളൊക്കെ നമ്മുടെ ക്യാമ്പസിലൊക്കെ എത്തി. ഇപ്പോൾ മാവാണെങ്കിൽ ഒരു 1-2 കൊല്ലം കൊണ്ട് ആ മാവിനെ കംപ്ലീറ്റ് അത് മൂടും, അപ്പോൾ സ്വാഭാവികമായിട്ട് ഉണങ്ങും. അങ്ങനെ മറ്റ് സ്പീഷീസുകൾക്ക് മുകളിലൊരു അതീശത്വം സ്ഥാപിക്കും. അതുകൊണ്ട് അതിന് ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറയുന്നത് ഒരു 5 വർഷം മുന്നേ 10 വർഷം മുന്നേ കാണാത്ത സ്പീഷീസുകളൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ ക്യാമ്പസിലും മറ്റ് സ്ഥലങ്ങളിലും നമുക്കിപ്പോൾ കാണുന്നുണ്ട്. പുതിയതെന്ന് വെച്ചാൽ അധിനിവേശമാണ്, അതൊരു കളയാണ്. അത് നമ്മുടെ നാച്ചുറലായിട്ട് വരുന്ന നാറ്റീവ് ആയിട്ടുള്ള സ്പീഷീസുകൾ ഇല്ലാതാക്കുന്നുണ്ട്.
1: ഈ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ബൃഹത്തായ ഒരു ഏർപ്പാടാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? അതിന് എത്രത്തോളം ആളുകളുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട്? അതോടൊപ്പം തന്നെ ഫോട്ടോ എടുക്കുന്നു, അതിൻ്റെ സയൻറ്റിഫിക് നെയിം കണ്ടെത്തുന്നു, ആ ഒരു പ്രവർത്തനങ്ങളെക്കുറിച്ച്?
0: 2012 തൊട്ട് തുടങ്ങിയ ഒരു പ്രവർത്തനമാണ്. പല ബാച്ചുകളെ കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ കൂടുതൽ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു.
1: എന്റെ ഒരു സംശയം, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിറങ്ങിയ ഒരു കുട്ടികളെ ഒരു ബാച്ച് കഴിഞ്ഞിറങ്ങുന്നു, പുതിയൊരു ബാച്ച് വരുന്നു, അപ്പൊ വീണ്ടും ഇവരിലേക്ക് ഇതിന്റെ ഒരു വിവര കൈമാറ്റം എന്ന് പറയുന്ന ഒരു
0: അതുണ്ട് അതൊരു ഒരു പരിധി. നമ്മളിപ്പോ ചിലപ്പോഴൊക്കെ ചില കുട്ടികൾക്ക് പ്രൊജക്ട് ആയിട്ടൊക്കെ ഇതിലെ ചില കമ്പോണൻസ് കൊടുക്കും. നമ്മൾ ഉദ്ദേശം ഡോക്യുമെന്റ് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അത് പിന്നെ ഒരു പബ്ലിക്കേഷൻ ലെവലിലോ ഒക്കെ വരുമ്പോൾ ആ രീതിയിൽ അത് നടക്കുന്നുണ്ട്.
1: അപ്പോൾ കോളേജിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ്?
0: അതെ, കോളേജ് തീർച്ചയായും പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പഞ്ചായത്തുകൾ അവിടുത്തെ ജൈവ വൈവിധ്യം ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന രീതി PBR എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റുമായിട്ട് വളരെ ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇത്രയും ഡൈവേഴ്സിറ്റി നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് അത് ആ PBR ഒരു കോൺട്രിബ്യൂഷനും കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പഞ്ചായത്തിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന രീതിയിൽ, ഒരു എക്സ്റ്റൻഷൻ വർക്ക് എന്ന രീതിയിൽ കോളേജ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
1: അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്?
0: നെക്സ്റ്റ് സ്റ്റേജ് ഇതൊരു ഡോക്യുമെൻ്റ് ആയിട്ട് വന്നു, അത് കൂടുതൽ ആളുകളിൽ ഇതിൻ്റെ കോപ്പികൾ എത്തിക്കുക. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഒരു അവയർനെസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്വാഭാവിക ആവാസ വ്യവസ്ഥകളെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പ്രത്യേകിച്ചും ഇത്തരം ഇടനാടൻ കുന്നുകൾ, ചെങ്കലിനോട് ചേർന്ന ഇടനാടൻ ചെരുവുകളൊക്കെ ഇത്രയും ഡൈവേഴ്സിറ്റി ഉണ്ട് എന്നുള്ളൊരു ഒരു അറിവ് നമ്മൾ പുതിയ ആളുകൾക്ക് കൊടുക്കണം. അപ്പം ആ രീതിയിൽ നമ്മളത് നോക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ സ്വാഭാവികമായിട്ട് ഡെവലപ്മെൻ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹാബിറ്റൽ അൾട്ടറേഷൻ നടത്തേണ്ടി വരും. അത്തരം സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ഗാർഡൻ കമ്പോണൻസ് ഉണ്ടാക്കിയിട്ട്, കൺസർവേഷൻ ഗാർഡൻ ഉണ്ടാക്കിയിട്ട്
1: പരിപാലിക്കുക
0: എന്നുള്ളതും ഒരു അജണ്ട.
1: അതോടൊപ്പം തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഇപ്പോൾ നമ്മുടെ സമീപകാലത്തായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാലാവസ്ഥയിലുള്ള വലിയ വ്യതിയാനം. ഈ വ്യതിയാനം വലിയ രീതിയിൽ നമ്മുടെ ഇത്തരത്തിലുള്ള സസ്യങ്ങളെ ബാധിക്കുന്നുണ്ടോ?
0: തീർച്ചയായും. ഈ മൈക്രോ ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഈ ലാറ്ററൈറ്റൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് മൺസൂൺ വന്നില്ലെങ്കിൽ, അതൊക്കെ ഇങ്ങനെ സീഡ് ബാങ്കുകളാണ്. അപ്പോൾ കറക്റ്റായിട്ട് ആ ജർമ്മിനി ചെയ്യേണ്ട, അവർക്ക് കറക്റ്റ് ട്രിഗർ ചെയ്യണം ആ ഒരു സീസൺ, എന്നാലേ അവർക്ക് ലൈഫ് സൈക്കിൾ പെട്ടെന്ന് വന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് അതിന് വേണ്ട രീതിയിലുള്ള മഴ കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ വേണ്ട രീതിയിൽ അതിന് മുന്നേ സമ്മർ അതുപോലെ ഉണ്ടായില്ലെങ്കിൽ, ചിലപ്പം മെയ് മാസം കംപ്ലീറ്റ് വേനൽമഴയിലായിട്ട് പോകാം.
1: അപ്പോൾ മഴ
0: ലഭിച്ചില്ല, അങ്ങനെയൊക്കെയുള്ള ഈ ഇതിൻ്റെ ജെർമിനേഷന് ബാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ലാറ്ററൈറ്റ് ഒന്നും ഈ വർഷം സജീവമായില്ല.
1: അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റു ഉപാധികൾ എന്തെങ്കിലും പ്രയോഗിക്കാൻ പറ്റുമോ?
0: അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ ആ രീതിയിലൊക്കെ കുറച്ചും കൂടെ വലിയ ഫണ്ടിങ്ങോട് കൂടിയിട്ടുള്ള നല്ല എഫേർട്ടുകൾ വേണം.
2: പയ്യന്നൂർ കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം സസ്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത് കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ എം കെ രതീഷ് നാരായണൻ, കൂടെ കെ ഒ ശശിധരൻ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം കേൾക്കാം അടുത്ത ബുധനാഴ്ച രാവിലെ സയൻസ് കഫേയിൽ. സയൻസ് കഫേ സമാപിക്കുന്നു.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
5: 7000+ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
4: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
4: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
5: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: ആകാശവാണി കണ്ണൂർ.
7: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
8: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
6: റീഗൽ ജുവല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1 65 11 ബംഗളൂരു കോഴിക്കോട് ക്രാന്തിവീര എക്സ്പ്രസ് 1 മണിക്കൂർ 35 മിനിറ്റും 1:26:01 ചെന്നൈ മംഗലാപുരം സൂപ്പർഫാസ്റ്റ് മെയിൽ 10 മിനിറ്റും ഇപ്പോൾ വൈകിയോടുകയാണ്.
8: ഇതുവരെ കേട്ടത് റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
7: പ്രായോജകർ
8: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
10: കണ്ണൂർ ന്യൂട്രോണിക്സ് ITIയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
11: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
10: 100% പ്ലേസ്മെന്റ്.
11: ന്യൂട്രോണിക്സ് ITI, താലിക്കാവ് റോഡ്, കണ്ണൂർ.
10: ഫോൺ 8075-680-412.
12: ഓണത്തിന് എല്ലാവരും പുതിയത് വാങ്ങുന്ന തിരക്കിലല്ലേ?
13: അതെ, ഇനി നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് പുതുക്കണം.
12: വേറെ കമ്പ്യൂട്ടർ കെയറിലേക്ക്. മികച്ച കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഓണം സ്പെഷ്യൽ ഓഫറിൽ, ഒപ്പം മികച്ച വിൽപ്പനാനന്തര സേവനവും.
14: ഈ ഓണത്തിന് കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
15: ഉത്തര മലബാറിൽ ആദ്യമായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്മിത്ത് ആൻഡ് നെഫ്യൂ വെയർവോൾഫ് കോംപ്ലേഷൻ സർജറി സിസ്റ്റം ഇപ്പോൾ റേഡിയന്റ് ENT ഹോസ്പിറ്റലിലുണ്ട്. കോംപ്ലേഷൻ സർജറി 10 വർഷമായി ചെയ്തു വരുന്ന വെൽ എക്സ്പീരിയൻസ് സീനിയർ സർജൻമാർ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ടോൺസിൽ ലെറ്റിനോയിഡ് ദശകൾ പൂർണ്ണ സുരക്ഷയോടെ രക്തരഹിത രീതിയിൽ നീക്കം ചെയ്യുന്നതാണ്. ദശ തിരിച്ചു വരികയില്ല എന്ന ഗ്യാരണ്ടി കൂടാതെ ഈ അത്യാധുനിക ശസ്ത്രക്രിയ ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, കാൽടെക്സ് നാഷണൽ ഹൈവേ, കണ്ണൂർ. വിളിക്കൂ 8547-77-69-68.
16: ശ്രീനാരായണ ITI, 35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കണ്ണൂരിലെ പ്രമുഖ ITI. കേന്ദ്ര ഗവൺമെന്റ് NCVT കോഴ്സുകൾ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, സ്വിംഗ് ടെക്നോളജി. ഞങ്ങളുടെ കുട്ടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും വിദേശത്തും ജോലി ചെയ്തു വരുന്നു. കോഴ്സ് വിജയിക്കുന്ന മുഴുവൻ ട്രെയിനികൾക്കും പ്ലേസ്മെന്റ് സൗകര്യം ലഭ്യമാണ്. ശ്രീനാരായണ ITI, ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന് സമീപം, തളാപ് കണ്ണൂർ 2. ഫോൺ 0497-270-9065. മൊബൈൽ 9947-27-87-81.
17: അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111-999-581.
18: 100,000+ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തരമലബാറിൽ NABH ന്റെ പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
19: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999582.
20: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
21: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
20: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
22: ഹലോ, നീ എവിടെയാ?
23: ഞാൻ നമ്മുടെ അനശ്വരയില ഓണം ഷോപ്പിംഗിന് വന്നതാ.
22: ഇത്ര നേരത്തെയോ?
23: അതെ, അനശ്വരയില് ഓണം ഓഫർ തുടങ്ങി മോളെ. ഏറ്റവും പുതിയ കളക്ഷനുകൾ നേരത്തെ എത്തി. മാത്രമല്ല, ഓണക്കോടികൾക്ക് 10% ഡിസ്കൗണ്ടും കൂടാതെ ഷോപ്പിലെ മറ്റ് ഡിസ്കൗണ്ടുകളും തുടരുന്നു.
24: അനശ്വര സിൽസ്, ജിമോൾ, കണ്ണൂർ.
25: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
26: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
27: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 30 കോടി രൂപ, 2 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് September 26.
28: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
29: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
6: പ്രിയ ശ്രോതാക്കളെ, ഇനി 8 വാർത്തകൾ. ആദ്യം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും. ഡൽഹി റിലെ.
30: यार सच बताऊं, अभी तो गर्मियां शुरू हुई है और 7,000 रुपए का बिजली बिल भी आने लगा. वाइफ कब से बोल रही है सोलर पैनल लगवाने के लिए, बोलती है सरकार सब्सिडी भी दे रही है. मैंने जिनको पूछा सबका बिजली बिल 0 आ रहा है. इस बार तो लगवा ही देता हूँ. जब बिजली मुफ्त मिलती है तो ले क्यों नहीं रहे भाई. आप भी लगवा ही दो. PM सूर्य घर मुफ्त बिजली योजना. जुड़ने के लिए रजिस्टर करें PM सूर्य घर.gov.in.
31: क्या आप परेशानियों से घिरे हैं? मन भारी है और कोई रास्ता नजर नहीं आ रहा? याद रखें, समाधान आपके पास है. टेलीमानस के निशुल्क नंबर 1446 पर कॉल करें. कहीं से भी, कभी भी, 24 घंटे यह सुविधा उपलब्ध है. यहां आपकी बात सुनी जाती है, समझी जाती है और आपको सही दिशा दी जाती है. आप अकेले नहीं है, मदद बस एक कॉल दूर है.
32: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं मुनीश शर्मा. मुख्य समाचार. लाल सागर में यमन तट के पास हमले के बाद भारतीय ध्वज वाला जहाज डूबा. सभी 13 भारतीय नाविक सुरक्षित. भारत ने हमले की कड़ी निंदा की. भारतीय रिजर्व बैंक आज द्विमासिक मौद्रिक नीति समीक्षा की घोषणा करेगा. सर्वोच्च न्यायालय ने रिजर्व बैंक को फर्जी और साइबर धोखाधड़ी से जुड़े बैंक खातों से निपटने के लिए मानक संचालन प्रक्रिया तैयार करने के निर्देश दिए. नीट UGC काउंसलिंग के पहले चरण के लिए ऑनलाइन पंजीकरण आज से. मौसम विभाग ने असम और मेघालय में आज मूसलाधार वर्षा का रेड अलर्ट जारी किया है और विश्व बैडमिंटन चैंपियनशिप में PV सिंधु को नवीं वरीयता मिली. सात्विक साईराज रंकी रेड्डी और चिराग शेट्टी को 5वीं वरीयता. और अब समाचार विस्तार से. भारतीय ध्वज वाला वाणिज्यिक पोत MSV फैज नूरे ओलैया कल यमन तट के पास हमले के बाद लाल सागर में डूब गया. पोत पर सवार सभी 14 नाविकों को सुरक्षित बचा लिया गया. हमारी संवाददाता ने बताया है कि इनमें से 13 भारतीय थे.
33: भारतीय ध्वज वाला यह वाणिज्यिक पोत सऊदी अरब से तेल लेकर आ रहा था. पत्तन पोत परिवहन और जलमार्ग मंत्री सर्बानंद सोनोवाल ने बताया, यमन के जल क्षेत्र के पास मिसाइल हमले के बाद पोत लाल सागर में डूब गया. श्री सोनोवाल ने कहा कि भारत इस अकारण हमले की कड़ी निंदा करता है और हमारे लोगों की सुरक्षा देश की सर्वोच्च प्राथमिकता है. विदेश मंत्रालय ने कहा कि क्षेत्र में वाणिज्यिक जहाजों पर हमले की लगातार घटनाएं चिंताजनक है. क्षेत्र में वाणिज्यिक जहाजों को निशाना बनाया आया जाना बंद होना चाहिए और क्षेत्र के अंतर्राष्ट्रीय जलमार्गों के माध्यम से निर्बाध नौवहन और व्यापार शीघ्र बहाल किया जाना चाहिए। मंत्रालय ने बताया कि रियाद में भारतीय दूतावास स्थिति पर बारीकी से नजर रख रहा है। अनुपम की रिपोर्ट के साथ समाचार कक्ष से जया भारती।
32: भारत ने पाकिस्तान के कब्जे वाले जम्मू कश्मीर में कथित स्थानीय चुनाव को पूरी तरह दिखावा बताया है और कहा है कि इससे सच्चाई छिप नहीं सकती। विदेश मंत्रालय के प्रवक्ता रणधीर जायसवाल ने नई दिल्ली में संवाददाताओं से कहा कि विरोध प्रदर्शन और पाकिस्तानी सैनिकों की हिंसा ही वहां की वास्तविकता है।
0: इस वर्ष जून से अब तक वहाँ जन प्रदर्शन जो चल रहा है उसमें 90 लोग मारे गए हैं और कई अन्य घायल हुए हैं। पाकिस्तान की सत्ता व्यवस्था ने जनता के असंतोष का जवाब गोली से, संचार बंदी से, धमकी से और दमन से दिया है। इसके लिए उसे जवाबदेह ठहराया जाना चाहिए और विश्व समुदाय को मानव अधिकारों पर पाकिस्तान के पाखंडपूर्ण उपदेशों के इस खोखले मुखौटे के पार वास्तविकता को देखना चाहिए।
32: श्री जायसवाल ने यह भी बताया कि अगले महीने 12 और 13 तारीख को भारत की मेजबानी में दिल्ली में होने वाले ब्रिक्स शिखर सम्मेलन के लिए बिम्स्टेक के वर्तमान अध्यक्ष के रूप में बांग्लादेश के प्रधानमंत्री तारिक रहमान को आमंत्रित किया गया है। भारत इस साल ब्रिक्स संगठन के अध्यक्ष के रूप में ब्रिक्स संस्कृति कार्य समूह की तीसरी बैठक की मेजबानी करेगा। हमारे संवाददाता ने बताया है कि यह बैठक आज और कल भोपाल में आयोजित होगी।
1: भोपाल में आज से ब्रिक्स देशों की बड़ी सांस्कृतिक बैठक शुरू हो रही है। भारत की ब्रिक्स अध्यक्षता के तहत ये आयोजन 8 अगस्त तक चलेगा। इसमें ब्रिक्स संस्कृति कार्य समूह और संस्कृति मंत्रियों की बैठकें होंगी। इसके चलते भोपाल को ग्लोबल इन्वेस्टर्स समिट की तरह सजाया गया है। इस आयोजन से सांस्कृतिक संवाद बढ़ेगा और सदस्य देशों के बीच सहयोग मजबूत होगा। पहले 2 दिन अधिकारी स्तर पर चर्चा होगी जबकि आखिरी 2 दिन मंत्री स्तर पर घोषणा पत्र को अंतिम रूप दिया जाएगा। भारत ने इस बैठक में 2 अहम प्रस्ताव रखे हैं। पहला, कलाकारों और सांस्कृतिक धरोहर की जानकारी के लिए साझा डिजिटल प्लेटफॉर्म बनाना और दूसरा, यूनेस्को में सदस्य देशों के साथ मिलकर साझा नामांकन भेजने की पहल करना। अभिनव गोयल, आकाशवाणी समाचार, भोपाल।
32: ब्रिक्स देशों के शिक्षा मंत्रियों की 13वीं बैठक आज से उड़ीसा के भुवनेश्वर में होगी। ये बैठक 7 अगस्त तक चलेगी। इसी दौरान संगठन के वरिष्ठ अधिकारियों की तीसरी बैठक भी चलेगी। शिक्षा मंत्रालय ने बताया है कि इन बैठकों में शिक्षा मंत्री, वरिष्ठ अधिकारी और सदस्य देशों के प्रतिनिधि विभिन्न मुद्दों पर विचार विमर्श करेंगे। ये समाचार आकाशवाणी से प्रसारित किए जा रहे हैं। ताजा समाचार जानने के लिए आप हमारे मोबाइल ऐप न्यूज ऑन AIR और सोशल मीडिया हैंडल @AIR न्यूज हिंदी को फॉलो कर सकते हैं।
2: एक प्रकार से पीएम जय अब गरीबों की जय।

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ഹേ ചന്ദ്രചൂഡ മദനാന്തക,

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: ഡോക്ടർ ബാലമുരളീകൃഷ്ണ ആലപിച്ച കീർത്തനങ്ങളാണ് സംഗീതമാധുരിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സഖിയാരമിത വനമാലിന എന്ന് തുടങ്ങുന്നു.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ഹലോ, നീ എവിടെയാ?
2: ഞാൻ നമ്മുടെ അനശ്വരയിലാ, ഓണം ഷോപ്പിംഗിന് വന്നതാ.
1: ഇത്ര നേരത്തെയോ?
2: അതെ, അനശ്വരയില് ഓണം ഓഫർ തുടങ്ങി മോളെ. ഏറ്റവും പുതിയ കളക്ഷനുകൾ നേരത്തെ എത്തി. മാത്രമല്ല, ഓണക്കോടികൾക്ക് 10% ഡിസ്കൗണ്ടും കൂടാതെ ഷോപ്പിലെ മറ്റ് ഡിസ്കൗണ്ടുകളും തുടരുന്നു.
3: അനശ്വര സിൽസ്, ജിമോൾ, കണ്ണൂർ.
4: കനകശൈല വിഹാരിണി എന്നാരംഭിക്കുന്നു അടുത്ത കീർത്തനം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം. 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ശ്രീതകമല ഗുജമണ്ഡല

ഡോക്ടർ ബാലമുരളീകൃഷ്ണ ആലപിച്ച കീർത്തനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇന്നത്തെ സംഗീതമാധുരി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. കേരളത്തിൽ 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില 3 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ഹോർമോസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പുരോഗതിയുണ്ടായതായി US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതോടെയാണ് വിലയിടിഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ഇലക്ട്രിക് സൈക്കിളുകൾ പ്രഖ്യാപിച്ചെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗമാണ് വീഡിയോ വ്യാജമാണെന്ന് കണ്ടെത്തിയത്. സ്കൂൾ വിദ്യാർത്ഥികളുടെ അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ നീറ്റ് UG കൌൺസിലിംഗ് ആദ്യ റൌണ്ട് രജിസ്ട്രേഷൻ മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റിയുടെ പോർട്ടലിൽ ഇന്ന് ആരംഭിക്കും. രജിസ്ട്രേഷനും ഫീസ് അടയ്ക്കാനും 12 ഓഗസ്റ്റ് വരെയാണ് സമയം. പ്ലസ് വൺ പ്രവേശനത്തിന്റെ 2ാം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സ്കൂളിൽ ചേരാം. 2ാം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ 14,947 അപേക്ഷകളാണ് പരിഗണിച്ചത്. സെൻസസ് 2027 1ാം ഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം. പ്രത്യേകം തയ്യാറാക്കിയ HLO മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് എല്ലാ ജില്ലകളിലും എന്യൂമറേറ്റർമാർ നടപടികൾ പൂർത്തിയാക്കിയത്. സ്പോർട്സ്. സെറീന വീനസ് വില്യംസ് സഖ്യം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നു. ഈ മാസം 11 മുതൽ 23 വരെ ഒഹായോയിൽ സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസിൽ സഖ്യത്തിന് വൈൽഡ് കാർഡ് എൻട്രി ലഭിച്ചു. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇന്ന് BK ഹരിനാരായണൻ എഴുതിയ ഗാനങ്ങളാണ്. ആദ്യം കോഹിനൂർ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയത്. സംഗീതം രാഹുൽ രാജ്.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: ചലച്ചിത്രഗാനങ്ങളിൽ ഇനി ജേക്സ് ബി ജോയ് സംഗീതം പകർന്ന ഗാനമാണ് തുടരും എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയത്.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497295600 7.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
4: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ബി കെ ഹരിനാരായണൻ എഴുതിയ ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസൻ, ലിയ സൂസൻ വർഗീസ് എന്നിവർ പാടിയ ഗാനമാണ്. സംഗീതം ഷാൻ റഹ്മാൻ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ഇനി ഒപ്പം എന്ന ചിത്രത്തിലെ ഗാനമാണ് MG ശ്രീകുമാർ, ശ്രേയ ജയദീപ് എന്നിവർ പാടിയത്. സംഗീതം ഫോർ മ്യൂസിക്സ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ഇനി ക്യാപ്റ്റൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ജയചന്ദ്രനും വാണി ജയറാമും പാടിയത്. സംഗീതം ഗോപി സുന്ദർ.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് September 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: തീവണ്ടി എന്ന ചിത്രത്തിലെ ഗാനം എനിക്ക് കേൾക്കാം. KS ഹരിശങ്കർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. സംഗീതം കൈലാസ് മേനോൻ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
4: ബി കെ ഹരിനാരായണൻ എഴുതിയ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. രതീഷ് വേഗയുടെ സംഗീത നിർദ്ദേശത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനമാണിനി. ചിത്രം മരുഭൂമിയിലെ ആന.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം
2: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: ഇനി മേരി ആവാസ് സുനോ എന്ന ചിത്രത്തിലെ ഗാനമാണ് ആൻ ആമി പാടിയത്. സംഗീതം എം ജയചന്ദ്രൻ.

ഇനി ഇഷാൻ ചബ്രയുടെ സംഗീത നിർദ്ദേശത്തിൽ മധു ബാലകൃഷ്ണനും മിൻമിനിയും പാടിയ ഗാനം സ്പാ എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: ആനന്ദ് മധുസൂദനന്റെ സംഗീത നിർദ്ദേശത്തിൽ ഈ ഗാനം ആലപിച്ചത് ജയചന്ദ്രനും സീതാരയും. ചിത്രം കൃഷ്ണൻകുട്ടി പണി തുടങ്ങി. പ്രിയ ശ്രോതാക്കളെ, വി കെ ഹരിനാരായണൻ എഴുതിയ ചലച്ചിത്ര ഗാനങ്ങൾ ഇവിടെ സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. 2025 കൈത്തറി പുരസ്കാരങ്ങൾ ദേശീയ കൈത്തറി ദിനമായ വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്യും. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്, കൈത്തറി വ്യവസായ മേഖലാ പ്രതിനിധികൾ, കയറ്റുമതിക്കാർ, കരകൗശല വിദഗ്ധർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ 13-ാമത് യോഗവും 3-ാമത് ഉന്നത ഉദ്യോഗസ്ഥ യോഗവും ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ ആരംഭിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പങ്കെടുക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും ഹർ ഘർ തിരംഗ പരിപാടിയിൽ ജനങ്ങൾ ആവേശകരമായി പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കും. ആഗോളക്രമത്തിലെ മാറ്റങ്ങളുടെ സാഹചര്യത്തിൽ ബഹുരാഷ്ട്ര സഹകരണ സംവിധാനം എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ഇന്ത്യ സന്ദർശിക്കുന്ന 17 രാജ്യങ്ങളിലെ ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം പ്രതിനിധികളുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ജയശങ്കർ ഇക്കാര്യം പറഞ്ഞത്. ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി സൈദോവ് ബക്തിയാർ ഒഡിലോവിച്ചിന്റെ ഇന്ത്യയിലെ 4-മാസത്തെ ഔദ്യോഗിക സന്ദർശനം ഇന്ന് സമാപിക്കും. സന്ദർശനവേളയിൽ അദ്ദേഹം രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ചകൾ നടത്തി. ചിങ്ങമാസ ഓണം പൂജകളുടെ ഭാഗമായി ശബരിമല ദർശനത്തിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ചിങ്ങമാസ പൂജകൾക്കായി ഈ മാസം 16 മുതൽ 21 വരെയും ഓണം പൂജകൾക്കായി 24 മുതൽ 28 വരെയും ശബരിമല നട തുറക്കും. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ഇപ്പോൾ റേഡിയോ ഹെൽത്ത്.
2: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് പെയ്യുന്ന കനത്ത മഴയും അതുമൂലമുണ്ടാകുന്ന ദുരിത സാഹചര്യത്തിന്റെയും പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില അറിവുകളാണ് ഈ പരിപാടിയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും കഴിയുന്നവർ ആരോഗ്യകാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. പലതരത്തിലുള്ള പകർച്ചവ്യാധികളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ അനുകൂലമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംരക്ഷണത്തിൽ കൃത്യമായ ശ്രദ്ധയും അവബോധവും നാം നേടിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം
3: മാഡം. നമ്മുടെ സംസ്ഥാനത്ത് കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മഴക്കെടുതി മൂലമുള്ള ദുരിതങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ചുരുക്കി പറഞ്ഞാൽ പ്രളയ സമാനമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പകർച്ചവ്യാധികളും ആരോഗ്യ പ്രശ്നങ്ങളും ഈ ദുരിത മേഖലയിലെ ആളുകൾക്ക് ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ്. ഈ സാഹചര്യത്തിൽ ആരോഗ്യപരമായി എന്തെല്ലാം മുൻകരുതലുകളാണ് അവർ സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ?
4: ഈ പ്രളയ സമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒന്ന്, ജലം കെട്ടിക്കിടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ പെട്ടെന്ന് പടർന്നുപിടിക്കാം. 2, പലപ്പോഴും നമ്മൾ വീടുകളിൽ നിന്ന് മാറി ക്യാമ്പുകളിൽ താമസിക്കുമ്പോൾ അതുമായി അനുബന്ധിച്ചിട്ടുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 3, നമ്മൾ തിരിച്ച് വെള്ളമിറങ്ങി കഴിയുമ്പോഴും ആ വെള്ളം കയറി വന്നതിൻ്റെതായിട്ടുള്ള ചില പ്രത്യാഘാതങ്ങൾ, പ്രത്യേകിച്ച് ജലജന്യ രോഗങ്ങൾ, പിന്നീട് ജന്തുജന്യ രോഗങ്ങൾ കണക്കുള്ള എലിപ്പനി, കൊതുക്, വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ കൊതുക് വളരുവാൻ സാഹചര്യമാകുന്നു, അതുകൊണ്ട് തന്നെ കൊതുക് ജന്യ രോഗങ്ങൾ, ക്യാമ്പുകളിൽ താമസിക്കുമ്പോൾ പടർന്നു പിടിക്കുന്ന വായുജന്യ രോഗങ്ങൾ, പിന്നീട് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും വെള്ളം കയറി ഇറങ്ങുമ്പോൾ പൂപ്പൽ ബാധ വീട്ടിലുണ്ടാവുന്നതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള അലർജിയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, വളങ്കടി കണക്കുള്ള ത്വക്ക് രോഗങ്ങൾ, ഇങ്ങനെ പലതരം ആരോഗ്യ പ്രശ്നങ്ങളാണ് നമുക്ക് ഈ പ്രളയം കണക്കുള്ള സാഹചര്യം, പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവയൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതും തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതും. അതിൽ കൊതുകുജന്യ രോഗങ്ങൾ തടയുക എന്നുള്ളതായിരിക്കും അടുത്ത കുറച്ച് ആഴ്ചകളിൽ പ്രധാനം. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഈ ഒരു ജൂൺ ജൂലൈ മാസത്തിൽ കേരളത്തിൽ ഡെങ്കി കേസുകൾ വളരെയധികം കൂടി. ഡെങ്കി കൊതുകുകൾ കുറച്ച് വെള്ളം കെട്ടിനിന്നാൽ തന്നെ പെറ്റുപെരുകുന്ന ഈഡിസ് കൊതുകാണ് പരത്തുന്നത്. അതുകൊണ്ട് തന്നെ ഡെങ്കിയും അതോടൊപ്പം തന്നെ ഈഡിസ് പരത്തുന്ന ചിക്കൻ ഗുനിയ കേസസും നമുക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സിക്ക കേസുകളുമുണ്ട്. അപ്പോൾ ഡെങ്കി ഓൾറെഡി നമുക്ക് ഒരു ഔട്ട്ബ്രേക്ക് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഈ മഴവെള്ളം കെട്ടി നിൽക്കുകയും മഴവെള്ളം ഇറങ്ങിയതിന് ശേഷം ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും അത്തരത്തിൽ ഡെങ്കി കൂടുതൽ പടർന്നു പിടിക്കുന്നതിനെതിരെ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റ് കൊതുകുജന്യ രോഗങ്ങൾ, ജപ്പാൻ മസ്തിഷ്കജ്വരം, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, മറ്റ് വെസ്റ്റ് നൈൽ കണക്കുള്ള കൊതുകുജന്യ രോഗങ്ങൾ, മലേറിയ, ഇവയുടെയും ഒക്കെ ഭീഷണി നിൽക്കുന്നുണ്ട്. രണ്ട്, വെള്ളം മലിനമായിട്ടുണ്ടാവും. കാരണം പ്രത്യേകിച്ച് ഈ പ്രളയം ഉണ്ടാകുമ്പോൾ, വലിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുമ്പോൾ കക്കൂസ് മാലിന്യവും കിണർ വെള്ളവുമായിട്ട് ഇടകലരുവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ തിരിച്ച് വീടുകളിലേക്ക് ചെല്ലുമ്പോഴും നമുക്കറിയാം ഈ കിണർ വെള്ളം മുഴുവനായിട്ട് മലിനപ്പെട്ടിട്ടുണ്ടാകും. ഒരു പ്രളയമുള്ള സാഹചര്യത്തിൽ അത് കിണറെ ഇറച്ച് വീണ്ടും ക്ലോറിനേറ്റ് ചെയ്ത് വെള്ളം ഉപയോഗിക്കേണ്ടി വരും. ജലത്തിന്റെ ശുദ്ധത ഉറപ്പാക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ജലജന്യ രോഗങ്ങളായ വയറിളക്ക രോഗം, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എ ഇപ്പോൾ നമുക്ക് പല പ്രദേശങ്ങളിലും വലിയ തോതിൽ കഴിഞ്ഞ 1-2 വർഷമായിട്ട് പടർന്നു പിടിക്കുകയാണ്. അപ്പോൾ മഞ്ഞപ്പിത്തത്തിന്റെ സാധ്യത, ഹെപ്പറ്റൈറ്റിസ് എ മൂലമുള്ള മഞ്ഞപ്പിത്തത്തിന്റെ സാധ്യത വളരെ വിരളമായിട്ട് ഫ്ലഡ് ഉള്ള സ്ഥലങ്ങൾ കോളറ ഒക്കെ ബാധിക്കാറുണ്ട്. അപ്പോൾ ടൈഫോയിഡ്, അതിനെതിരെയും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. H1N1 കോവിഡും ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗം നമുക്ക് കൂടുതലായിട്ട് ഈ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ആളുകൾ ക്യാമ്പുകളിലൊക്കെ തിങ്ങി പാർക്കുമ്പോൾ പെട്ടെന്ന് പടർന്നു പിടിക്കുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. ചിക്കൻ പോക്സും നമുക്ക് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് കേസുകൾ കൂടി വന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പടരുന്ന രോഗങ്ങൾ ആളുകൾ കൂടിച്ചേർന്ന് പാർക്കുന്ന സ്ഥലങ്ങളിൽ പടരുവാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കൂടാതെ ഈ വൈദ്യുതാഘാതം, നമ്മൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മഴവെള്ളം കെട്ടുന്ന സമയത്തൊക്കെ വൈദ്യുതാഘാതം ഏൽക്കുവാനും ഉള്ള സാധ്യതയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തിരിച്ച് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കെട്ടിടത്തിന്റെ ഉറപ്പും, ക്യാമ്പുകളിൽ നിന്നൊക്കെ ചെല്ലുമ്പോൾ കുതിർന്നിരിക്കുന്ന കെട്ടിടങ്ങളാണ്. അപ്പോൾ കുതിർന്നിരിക്കുന്ന കെട്ടിടം ആയതുകൊണ്ട് തന്നെ കെട്ടിടത്തിന്റെ ഉറപ്പൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീണ്ടും മതിലൊക്കെ ഇടിഞ്ഞു വീണിട്ടുള്ള അപകടങ്ങൾ ചിലപ്പോൾ പ്രളയാനന്തരം നമുക്കുണ്ടാകാറുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. വൈദ്യുതാഘാതം ഏൽക്കാതെ നോക്കേണ്ടതുണ്ട്. വീണ്ടും നമ്മൾ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ വെള്ളം തങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ വൈദ്യുതാഘാതം ഏൽക്കാതെ നോക്കണം. പിന്നീട് പാമ്പുകടി, പൊതുവെ പ്രളയം കഴിഞ്ഞ് നമ്മൾ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ പാമ്പുകൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്, അതും നമ്മൾ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് കയറി ചെല്ലുക. പിന്നീട് അടച്ചിട്ടിരിക്കുന്ന മുറികളിൽ ജനറേറ്ററൊക്കെ പ്രവർത്തിപ്പിച്ചതിന് ശേഷം വിഷവാതകങ്ങൾ, കാർബൺ മോണോക്സൈഡ് കണക്കുള്ള കെട്ടി നിന്നുള്ള അപകടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ പ്രളയാനന്തരം. അപ്പോൾ നമ്മൾ തിരിച്ച് മുറികളിലേക്ക് ചെല്ലുമ്പോൾ അപ്പോൾ ആ രീതിയിലുള്ള വിഷപ്പുകകൾ ശ്വസിക്കുവാനുള്ള സാധ്യതയും നമ്മൾ ശ്രദ്ധിക്കണം. ജനലുകളും വാതിലുകളൊക്കെ തുറന്നിട്ടതിന് ശേഷമേ എല്ലാവരും വീടിനകത്തേക്ക് കയറുവാൻ പാടുള്ളൂ. പിന്നീട് വീട് ശുദ്ധീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
3: മാഡം, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ സാഹചര്യം പാമ്പുകടി ഏൽക്കുവാനുള്ള സാധ്യത കൂട്ടുന്ന ഒരു സമയമാണല്ലോ. അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
4: നമ്മുടെ അനുഭവം അങ്ങനെ തന്നെയാണ്. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ പ്രളയത്തോടനുബന്ധിച്ച് പാമ്പുകടി ഏൽക്കും. തിരിച്ച് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഇഴജന്തുക്കൾ വീടുകളിൽ അകത്തൊക്കെ ഒളിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഈ ഇരുട്ടുള്ള സ്ഥലത്തിലേക്ക് ചെന്ന് കയറുന്നതിന് മുമ്പേ ശ്രദ്ധിക്കുക. എന്തെങ്കിലും വിറകൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത്, അത്തരത്തിലുള്ള സ്ഥലങ്ങൾ പെട്ടെന്ന് ചെന്ന് അതെടുക്കാൻ ശ്രമിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം, ആ ഒരു ശ്രദ്ധ നമ്മൾ പാലിക്കുക എന്നുള്ളത് ഈ സമയത്ത് വളരെ പ്രധാനമാണ്. മാത്രവുമല്ല, അഥവാ പാമ്പുകടി ഏൽക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ പ്രഥമ ശുശ്രൂഷ മാർഗങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒന്ന്, രോഗിയെ ഭയപ്പെടുത്തരുത്. കാരണം ഒരു 70-80% ഇത് വിഷമില്ലാത്ത പാമ്പ് തന്നെ ആയിരിക്കും. പാമ്പുകൾ കടിച്ചാലും അവയിൽ നിന്ന് നമുക്കൊരു വിഷബാധ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ആദ്യം തന്നെ രോഗിയെ ഭയപ്പെടുത്താതെ വിശ്രമിക്കാൻ അനുവദിക്കുക. പിന്നീട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ആന്റി സ്നേക് വെനം, ഇതിനെതിരെയുള്ള പ്രതിചികിത്സ ആന്റി സ്നേക് വെനം ആണ് നമുക്ക് ആശുപത്രികളിൽ ലഭ്യമായുള്ളത്. നമ്മുടെ പ്രദേശത്ത് ഇത് ലഭ്യമായ താലൂക്ക് ആശുപത്രി മുതൽ ലഭ്യമാണ്. ആ ആശുപത്രികളുടെ ലിസ്റ്റ് സർക്കാർ പ്രചരിപ്പിച്ചിട്ടുണ്ട്, ആരോഗ്യവകുപ്പ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ള ആശുപത്രിയിൽ തന്നെ പെട്ടെന്ന് ആന്റി സ്നേക് വെനം ഉള്ള ആശുപത്രിയിലേക്ക് തന്നെ പെട്ടെന്ന് കൊണ്ടെത്തിക്കുവാൻ ശ്രമിക്കുക. മറ്റ് അധികം നമ്മൾ ആ ഭാഗം കഴുകാം എന്നല്ലാതെ അത് മുറിച്ച് ചോര കളയുകയോ പിന്നീട് മുറുകെ കെട്ടാതിരിക്കുക. പലപ്പോഴും മുറിവിന് മുകളിൽ മുറുകെ കെട്ടുന്ന ഒരു രീതിയുണ്ട്. അത്തരത്തിൽ മുറുകെ കെട്ടുന്നത് ചിലപ്പോൾ അപകടമാകാം. ഒരു വിരൽ കടത്താവുന്ന രീതിയിലെങ്കിലും അയഞ്ഞ രീതിയിൽ കെട്ടുന്നുണ്ടെങ്കിൽ കെട്ടാമുള്ളൂ, കെട്ടേണ്ട ആവശ്യം ഇല്ല. ആ രീതിയിൽ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിലാണ് നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത്. മാത്രവുമല്ല, പാമ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി സമയം കളയരുത്. കാരണം ഏത് പാമ്പാണെങ്കിലും, നമ്മൾ പോളിവാലന്റ് ആയിട്ടുള്ള ആന്റി സ്നേക് വെനം, ഏത് പാമ്പാണ് കടിച്ചതെങ്കിലും ഒരേ തരമുള്ള ആന്റി സ്നേക് വെനം തന്നെയാണ് നമ്മൾ ആശുപത്രിയിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് പാമ്പ് ഏത് എന്ന് കണ്ടുപിടിച്ച് സമയം കളയാതെ രോഗി എത്രയും പെട്ടെന്ന് ആന്റി സ്നേക് വെനം കിട്ടുന്ന ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം.
3: മേഡം, മഴക്കെടുതി മൂലം പല സ്ഥലങ്ങളിലും ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. വെള്ളം ഇറങ്ങിയ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് വീടുകളിലൊക്കെ ക്ലീനിങ് നടത്തേണ്ട ഒരു ആവശ്യകത ഇപ്പോൾ നിലവിലുണ്ട്. മേഡം, അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒന്ന് പറയാമോ?
4: ഇതിൽ ആദ്യം തന്നെ വെള്ളക്കെട്ടുണ്ടാവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പകർച്ചവ്യാധികളിൽ എലിപ്പനി ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നം പ്രളയത്തോടനുബന്ധിച്ച് നമ്മൾ എപ്പോഴും അനുഭവിക്കുന്നത് എലിപ്പനിയാണ്. കഴിഞ്ഞ 2018 ഫ്ലഡിൽ നമുക്ക് എലിപ്പനിയുടെ കേസുകൾ വളരെയധികം പെട്ടെന്ന് കൂടുകയും, പക്ഷേ ആരോഗ്യവകുപ്പിൻ്റെയും പൊതുവെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാവരും ചേർന്ന് വളരെ ഊർജിതമായി ഇടപെട്ടതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് കേസുകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞായിരുന്നു 2018. ഇത്തവണയും അത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ എലിപ്പനി പെട്ടെന്ന് പകരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വൃത്തിയാക്കുവാൻ പോകുന്നവർ, അത് ഇപ്പോൾ വൃത്തിയാക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി, റിലീഫിന് വേണ്ടിയൊക്കെ പോയിട്ടുള്ള വോളണ്ടിയേഴ്സ് അടക്കം അവിടെ ഉള്ള ജനങ്ങൾ എല്ലാവരും തന്നെ എലിപ്പനിക്കുള്ള പ്രതിരോധമായ ഡോക്സിസൈക്ലിൻ ഗുളിക, അത് ആഴ്ചയിൽ 200 mg വെച്ച്, എത്ര കാലം നമ്മൾ ഈ വെള്ളവുമായിട്ട് സമ്പർക്കത്തിലുണ്ട് അത്രയും ആഴ്ചകൾ 200 mg ഡോക്സിസൈക്ലിൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തോടുകൂടി നല്ലപോലെ വെള്ളം കുടിച്ചുകൊണ്ട് കഴിക്കേണ്ടതുണ്ട്. അത് എല്ലാവർക്കും, ആ വെള്ളവും മലിനജലവുമായിട്ട് സമ്പർക്കത്തിൽ വന്ന എല്ലാവരും ഇത് കഴിക്കേണ്ടതാണ്. കുഞ്ഞു കുട്ടികളാണെങ്കിൽ 2 വയസ്സിൽ താഴെയും, അല്ലെങ്കിൽ ഗർഭിണികളാണെങ്കിൽ നമ്മൾ ഡോക്സിസൈക്ലിൻ കൊടുക്കുകയില്ല, അസിത്രോമൈസിനും അമോക്സിസിലിനുമാണ് കൊടുക്കുന്നത്. അത് ഡോക്ടറിൻ്റെ ഉപദേശപ്രകാരം കഴിക്കുക. 8 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ഡോക്ടറുടെ ഉപദേശപ്രകാരം വെയിറ്റ് അനുസരിച്ച് വേണം കൊടുക്കുവാൻ. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 8 മുതൽ 12 വയസ്സ് 100 mg ടാബ്ലറ്റ് മതിയാകും, ക്യാപ്സ്യൂൾ മതിയാകും. 12 വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം 200 mg.

0: ധരിക്കുവാൻ ശ്രദ്ധിക്കുക. മുറിവുകൾ ഉണ്ടെങ്കിൽ വാട്ടർ പ്രൂഫിംഗ് ആയിട്ടുള്ള ഡ്രസ്സിങ് ഉപയോഗിക്കുക. ഈ വെള്ളത്തിൽ വെള്ളവുമായിട്ട് കോൺടാക്ട് വന്നതിന് ശേഷം എല്ലാവരും നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകാലുകൾ കഴുകുക, അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി വൃത്തിയാക്കുവാനായിട്ട് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ ഈ അവശിഷ്ടങ്ങളല്ലേ എല്ലാം മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, നമ്മുടെ കിണർ വെള്ളവും ടാങ്കിലെ വെള്ളവും ഒക്കെ കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടാവും, മലിനമായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സൂപ്പർ ക്ലോറിനേഷൻ ആവശ്യമാണ്. സാധാരണ ചെയ്യുന്നതിനെക്കാട്ടി ഇരട്ടി അളവിലുള്ള ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് വേണം നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ ആണ് ചെയ്യേണ്ടത്. കാരണം വെള്ളം ആദ്യം കിണർ അറയ്ക്കുക, അതിനുശേഷം വരുന്ന വെള്ളത്തിൽ നമ്മൾ സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്ത് ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചെങ്കിലും ഒരു തുടർന്ന് കുറെ ആഴ്ചകൾ തുടർന്ന് നമ്മൾ രണ്ട് ദിവസം വെച്ചെങ്കിലും സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യണം. അതായത് ഒരു 1000 ലിറ്റർ വെള്ളം, ഏകദേശം ഒരു തൊടി. അത് ചെറിയ തൊടിയും ഒത്തിരി ചെറിയ തൊടിയും ഒത്തിരി വലിയ തൊടിയാണെങ്കിൽ അതനുസരിച്ച് അളവ് മാറ്റണം. ഒരു ആവറേജ് തൊടി ഒരു 1000 ലിറ്റർ വെള്ളമാണുള്ളത് ഒരു റിങ്ങിന്. 1000 ലിറ്റർ വെള്ളത്തിന് 5 ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതും ബ്ലീച്ചിങ് പൗഡർ, പുതിയ ബ്ലീച്ചിങ് പൗഡർ തന്നെ ഉപയോഗിക്കണം. കാരണം ബ്ലീച്ചിങ് പൗഡറിൽ 33% ക്ലോറിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് 5 ഗ്രാം മതിയാവുക. ഈർപ്പത്തോട് കോൺടാക്ട് വരുമ്പോഴും വായുവുമായിട്ടും സൂര്യപ്രകാശവുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ ബ്ലീച്ചിങ് പൗഡറിൽ ക്ലോറിൻ നഷ്ടപ്പെടാം. അതിനാൽ തന്നെ അത് പുതിയതായിട്ട് ഉള്ള ക്ലോറിനാണ് ബ്ലീച്ചിങ് പൗഡറാണെന്ന് ഉറപ്പാക്കുക. ഈ രീതിയിൽ കിണർ വെള്ളം നമുക്ക് സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യാം. എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ക്യാമ്പുകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും എല്ലാം ഭക്ഷണം പാചകം ചെയ്യാനും കുടിക്കാനും എടുക്കുന്ന വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇത് പിന്നീട് പച്ചക്കറികളും നമ്മുടെ വീടിനകത്തുള്ള സാധനങ്ങളും പാത്രങ്ങളും എല്ലാം മലിനമായിട്ടുണ്ടാവാം. അത് കഴുകുവാനായിട്ട് നമുക്കൊരു 150 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ 10 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നമുക്ക് ബ്ലീച്ച് സൊല്യൂഷൻ അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്റ്റന്റ് ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കാം. ഈ 150 ഗ്രാമും ബ്ലീച്ചിങ് പൗഡറും ഒരു 2-3 ടീസ്പൂൺ സോപ്പും ഉപയോഗിച്ച് 10 ലിറ്റർ വെള്ളം, ആ അളവിലുള്ള വെള്ളം ഉപയോഗിച്ച് വേണം നമ്മൾ വീടിനകമൊക്കെ കഴുകാൻ. ആദ്യം സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഇത്തരത്തിൽ അണുവിമുക്തമാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്ലീനിങ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത്, ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ട്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഇലക്ട്രിക് ഉപകരണങ്ങൾക്കൊന്നും നമുക്ക് ക്ലോറിൻ ഉപയോഗിക്കാൻ പറ്റില്ല, ബാക്കി പ്രതലങ്ങൾ വീട് എല്ലാം കഴുകാൻ. പിന്നീട് ഈ ജന്തുക്കളൊക്കെ ചത്ത് അതിൻ്റെ അവശിഷ്ടങ്ങളും മറ്റ് ജൈവ മാലിന്യങ്ങളുമൊക്കെ നിറഞ്ഞ് പറമ്പൊക്കെ വൃത്തികേടായിട്ടുണ്ടാകാം, ഈച്ചശല്യം അത് കാരണം ഉണ്ടാകും. അതിന് നമുക്കൊരു സാനിറ്റൈസിങ് മിക്സ്ചർ ഉപയോഗിക്കാം, കുമ്മായം അല്ലെങ്കിൽ നമ്മൾ ഈ നീറ്റുകക്ക ആ രീതിയിൽ ലൈം എന്ന് നമ്മൾ പറയും. കുമ്മായം 1 കിലോ കുമ്മായത്തിന് 250 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എന്ന തോത്, 4:1 റേഷ്യോയിൽ 1 കിലോ കുമ്മായത്തിന് 250 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എന്ന തോതിൽ ഒരു മിശ്രിതം തയ്യാറാക്കാം. അതിനെ സാനിറ്റൈസിങ് മിക്സ്ചർ എന്ന് പറയും. ഇത് നമുക്ക് ഈ ജൈവ മാലിന്യം മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്ന പ്രദേശത്തേക്ക് വിതറുകയാണെങ്കിൽ ഈച്ചശല്യം ഒഴിവാക്കുകയും അവിടെ അണുവിമുക്തം ആക്കുവാനും നമുക്ക് സാധിക്കും. പിന്നീട് നമുക്ക് ജലജന്യ രോഗം തടയുക ായിട്ട് കുടിവെള്ളത്തിന്റെ ശ്രദ്ധയാണ്. അതിൽ തിളപ്പിച്ചാറ്റി തന്നെ കുടിക്കുക. ഒരു 5 മിനിറ്റ് എങ്കിലും വെട്ടി തിളയ്ക്കുന്ന രീതിയിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുക. വെള്ളം ക്ലോറിനേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ക്യാമ്പുകളിലും പല പ്രളയബാധിത പ്രദേശങ്ങളിലും ക്ലോറിൻ ടാബ്ലറ്റുകൾ സപ്ലൈ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഒരു ടാബ്ലറ്റ്, അതായത് 500 മില്ലിഗ്രാം ടാബ്ലറ്റ് 20 ലിറ്റർ വെള്ളം എന്ന കണക്കിന് ക്ലോറിൻ ടാബ്ലറ്റുകൾ ഉപയോഗിക്കാം. പിന്നീട് ചില സ്ഥലങ്ങളിൽ ക്ലോറിൻ ലിക്വിഡ് ആയിരിക്കും, അത് നമ്മൾ 20 ml ലിക്വിഡ് 1000 ലിറ്റർ. പക്ഷെ ക്ലോറിൻ ലിക്വിഡ് സാധാരണ ആളുകൾ എടുത്ത് ഉപയോഗിക്കരുത്, കാരണം അതിൽ നിന്ന് പെട്ടെന്ന് വാതകം പുറത്തേക്ക് വരികയും ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പിന്നീട് നമുക്ക് കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വേറെ മാർഗമില്ലെങ്കിൽ ക്ലോറിൻ സൊല്യൂഷൻ വെച്ചുള്ള കുടിവെള്ളം ശുദ്ധീകരിക്കുന്ന രീതി, നമ്മൾ 100 ml വെള്ളത്തിൽ 15 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ, അതായത് അത് 15 ഗ്രാമിന്റെ 1/3 ക്ലോറിനായിരിക്കും. അപ്പോൾ ഒരു 5% എന്ന കണക്കിൽ നമുക്ക് ക്ലോറിൻ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാം. 100 ml 15 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ, ആ സൊല്യൂഷൻ എടുത്തിട്ട് അതിന്റെ 0.5 അതായത് 1 ml എന്ന് വെച്ചാൽ 16 തുള്ളിയാണ്, അപ്പൊ 8 തുള്ളി ഈ 5% ക്ലോറിൻ സൊല്യൂഷന്റെ 8 തുള്ളി 1 ലിറ്റർ വെള്ളം എന്ന കണക്കിലും നമുക്ക് ക്ലോറിൻ സൊല്യൂഷൻ ഉപയോഗിച്ചും നമുക്ക് വെള്ളം ശുദ്ധീകരിക്കാം. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള മാർഗം തിളപ്പിച്ചാറ്റുക എന്നുള്ളതാണ്. പിന്നീട് ഈ വൃത്തിയാക്കുവാൻ ഇറങ്ങുന്നവരെല്ലാവരും എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധം ശ്രദ്ധിക്കുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ
3: ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് തുടരുന്ന അതിശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ അറിയിച്ചു. 11,434 പേർ 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട്. 52 വീടുകൾ മഴക്കെടുതിയിൽ പൂർണ്ണമായി തകർന്നതായും മന്ത്രി പറഞ്ഞു. 565 വീടുകൾ ഭാഗികമായി തകർന്നു. മലപ്പുറത്ത് മഴക്കെടുതിയെ തുടർന്ന് വിവിധ താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന 12 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം 299. സംസ്ഥാനത്ത് കനത്ത മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മൂലം തകർന്ന റോഡുകളും പാലങ്ങളും ഉടൻ ഗതാഗതയോഗ്യമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന് 50 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം കണക്കാക്കിയിട്ടുണ്ടെന്നും വെള്ളം പൂർണ്ണമായി ഒഴുകിപ്പോയ ശേഷം ഇത് ഉയരാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജില്ലാ കളക്ടർമാരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടിയന്തര പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ഒരു പ്രശ്നമല്ലെന്നും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റോഡുകൾ എത്രയും വേഗം ഗതാഗതയോഗ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വെള്ളപ്പൊക്കം പൂർണ്ണമായി ഒഴിഞ്ഞതിനുശേഷം വിശദമായ വിലയിരുത്തൽ നടത്തി അന്തിമ നഷ്ടക്കണക്ക് തയ്യാറാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലേക്കും ജില്ലയ്ക്ക് പുറത്തേക്കും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷ കൂടിയായ ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് അത്യാവശ്യമല്ലാത്ത അന്തർസംസ്ഥാന യാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ജില്ലയിൽ 10 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 112 കുടുംബങ്ങളാണ് കഴിയുന്നത്. കണ്ണൂരിൽ 9 വയസ്സുകാരൻ കുളത്തിൽ വീണു മരിച്ചു. തളിപ്പറമ്പ് കല്ലടത്ത് പട്ടുവം വളപ്പിൽ അമാനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് അപകടം. 2025 കൈത്തറി പുരസ്കാരങ്ങൾ ദേശീയ കൈത്തറി ദിനമായ മറ്റന്നാൾ ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്യും. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്, കൈത്തറി വ്യവസായ മേഖലാ പ്രതിനിധികൾ, കയറ്റുമതിക്കാർ, കരകൌശല വിദഗ്ധർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും ഹർ ഘർ തിരംഗ പരിപാടിയിൽ ജനങ്ങൾ ആവേശകരമായി പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഈ മാസം 15 മുൻപായി മൈ ജിഒവി പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. ആഗോളക്രമത്തിലെ മാറ്റങ്ങളുടെ സാഹചര്യത്തിൽ ബഹുരാഷ്ട്ര സഹകരണ സംവിധാനമെന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ പറഞ്ഞു. പഠനയാത്രയുടെ ഭാഗമായി ഇന്ത്യ സന്ദർശിക്കുന്ന 17 രാജ്യങ്ങളിലെ ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ജയശങ്കർ ഇക്കാര്യം പറഞ്ഞത്. സാങ്കേതികവിദ്യ, സമുദ്ര സുരക്ഷ, സമാധാന പരിപാലനം, വികസന പങ്കാളിത്തം, ദുരന്ത പ്രതികരണം എന്നിവയും ചർച്ചയിൽ വിഷയമായതായി ഡോ എസ് ജയശങ്കർ അറിയിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ആർബിഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര മുംബൈയിൽ അല്പസമയത്തിനകം റിപ്പോ നിരക്ക് പ്രഖ്യാപിക്കും. തിങ്കളാഴ്ച ആരംഭിച്ച കേന്ദ്ര ബാങ്കിന്റെ 6-അംഗ ധനനയ സമിതിയുടെ 3 ദിവസത്തെ യോഗത്തിലാണ് അന്തിമ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും യുഎസ് ഫെഡറൽ റിസർവിന്റെ നിലപാടുകളും നിലനിൽക്കുന്ന നിർണായക സാഹചര്യത്തിൽ മുഖ്യ റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ 5.25% നിലനിൽക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. 2026 ബ്രിക്സ് അധ്യക്ഷ രാജ്യമെന്ന നിലയിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 3-ാമത് ബ്രിക്സ് സാംസ്കാരിക വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ഭോപ്പാലിൽ തുടക്കമായി. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ക്രിയേറ്റീവ് എക്കോണമി, കൃത്രിമ ബുദ്ധി, പാരമ്പര്യ സ്വത്തുക്കളുടെ സംരക്ഷണം, കാലാവസ്ഥയും സുസ്ഥിര വികസനവും എന്നീ 3 വിഷയങ്ങളിലാണ് പ്രധാനമായും ചർച്ചകൾ. എഥനോൾ ഉൽപ്പാദനം കാർഷിക മേഖലയ്ക്ക് വലിയ അവസരമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. എഥനോൾ ഉൽപ്പാദന നയം കർഷക കേന്ദ്രീകൃതവും വിളകളുടെ കൃത്യമായ വില നേരിട്ട് കർഷകരിലേക്ക് എത്താൻ പര്യാപ്തവുമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഡൽഹിയിൽ ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. 13-ാമത് ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ തുടക്കമായി. മറ്റന്നാൾ വരെ ചേരുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് പങ്കെടുക്കുന്നത്.

0: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 8 വൈകിട്ട് എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. പതിവിൽ നിന്നും വ്യത്യസ്തമായി മൂന്നിടങ്ങളിൽ മെഗാ ട്രേഡ് ഫെയറായാണ് സപ്ലൈകോ ഓണം ഫെയർ ഇത്തവണ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ബീച്ചിലും എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലുമാണ് ഓണം മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. മെഗാ ട്രേഡ് ഫെയർ ഈ മാസം 25 അവസാനിക്കും. രാവിലെ 10 മുതൽ രാത്രി 9 വരെയാണ് മെഗാ ട്രേഡ് ഫെയറുകൾ പ്രവർത്തിക്കുക. മറ്റ് 11 ജില്ലകളിൽ പ്രധാന സ്ഥലങ്ങളിൽ സപ്ലൈകോയുടെ ജില്ലാ ഫെയറുകൾ സംഘടിപ്പിക്കും. കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി യാത്ര സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ല, അംഗീകാരമാണെന്ന് മന്ത്രി സി പി ജോൺ പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം ആരെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചതല്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ചിങ്ങമാസ ഓണം പൂജകളുടെ ഭാഗമായി ശബരിമല ദർശനത്തിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ചിങ്ങമാസ പൂജകൾക്കായി ഈ മാസം 16 മുതൽ 21 വരെയും ഓണപൂജകൾക്കായി 24 മുതൽ 28 വരെയും ശബരിമല നട തുറക്കും. ഓണത്തോടനുബന്ധിച്ച യാത്രാ തിരക്ക് പരിഗണിച്ച് കെഎസ്ആർടിസി ഏർപ്പെടുത്തിയ അന്തർ സംസ്ഥാന സർവീസുകളുടെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 2 വരെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചും നടത്തുന്ന സർവീസുകൾക്കാണ് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അവസരമൊരുക്കിയിരിക്കുന്നത്. യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് അനുസരിച്ച് കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇരിട്ടി ICDSഉം ചേർന്ന് സംഘടിപ്പിക്കുന്ന സമഗ്ര ബോധവൽക്കരണ പരിപാടി ഇന്നും നാളെയും കണ്ണൂർ ഇരിട്ടിയിൽ നടത്തും. അല്പസമയത്തിനകം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലെ ഉപതിരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേരു ചേർക്കാം. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. ഈ വർഷത്തെ നീറ്റ് UG കൌൺസിലിംഗ് ആദ്യ റൌണ്ട് രജിസ്ട്രേഷൻ മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റിയുടെ പോർട്ടലിൽ ഇന്ന് ആരംഭിക്കും. രജിസ്ട്രേഷനും ഫീസ് അടയ്ക്കാൻ ഓഗസ്റ്റ് 12 വരെയാണ് സമയം. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ വന്യമൃഗശല്യം തടയുന്നതിന് തിരുവൻപാടി മണ്ഡലത്തിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. വനം, കൃഷി വകുപ്പുകളുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതികളുടെ അവലോകനം, മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന് ശാശ്വത പരിഹാരം എന്നീ കാര്യങ്ങളാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്തത്. കൂഴരഞ്ഞി, തിരുവമ്പാടി, കോഴഞ്ചേരി, പുതുപ്പാടി പഞ്ചായത്തുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന 23 കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് പൂർത്തീകരണ ഉത്തരവാദിത്വം വനം വകുപ്പ് ഏറ്റെടുത്തു നടപ്പാക്കാൻ യോഗത്തിൽ തീരുമാനമായി. ഫെൻസിംഗ് ജോലികൾക്ക് കൂടുതൽ തുക വകയിരുത്താൻ ജില്ലാ ആസൂത്രണ സമിതിയിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച് നിയമപ്രശ്നവും സാമ്പത്തിക പ്രശ്നവും പരിഹരിക്കുന്നതിന് ഗവൺമെന്റിന്റെ അടിയന്തര സഹായം തേടുകയും ചെയ്യും. യോഗത്തിൽ CK കാസിം MLA അധ്യക്ഷനായിരുന്നു. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ്, ജില്ലാ ഖാദി ഗ്രാമവ്യവസായ ഓഫീസ്, കാസർഗോഡ് കലക്ടറേറ്റിൽ സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. മേള ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 15 ആരംഭിക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായി കൊളംബോയിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 4 ദിവസത്തെ പരിശീലന മത്സരത്തിന് ടീം ഇന്ത്യ ശ്രീലങ്കയിലെത്തി. ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 19 വരെയാണ് 2 മത്സരങ്ങൾ ഉൾപ്പെടുന്ന ടെസ്റ്റ് പരമ്പര. ഈ മാസം 17 ആരംഭിക്കുന്ന BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലെ വനിതാ സിംഗിൾസിൽ മുൻ ചാമ്പ്യൻ PV സിന്ധു 9th seed. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ 23 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. പുരുഷ ഡബിൾസ് ജോഡിയായ സാത്വിക് സായിരാജ് റാങ്കിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും 5th seed. ലക്ഷ്യ സെൻ പുരുഷ സിംഗിൾസിൽ 14th seed, മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപിലയും ഒളിമ്പ്യൻ തനിഷ ക്രാസ്റ്റോയും 15th seed. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാനം വേനൽക്കാല സന്ദർശനത്തിന് ഈ മാസം 16 മുതൽ സെപ്റ്റംബർ 15 വരെ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും. തിങ്കളാഴ്ച ഒഴികെ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവേശനാനുമതി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. യൂസഫ് അലി കേച്ചേരി എഴുതി നൌഷാദ് ഈണം പകർന്ന ഗാനമാണ് ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

ധ്വനി എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലി കച്ചേരി എഴുതി നൌഷാദ് ഈണം പകർന്ന ഗാനമായിരുന്നു ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്, യേശുദാസ് പാടിയത്. ആകാശവാണി കണ്ണൂർ.

ഗാനലോക വീഥികളിൽ ആയിരത്തി തൊള്ളായിരത്തി 1961 മലയാള സിനിമാ സംഗീതത്തിലൂടെയുള്ള പര്യടനം ഇപ്പോൾ അരപ്പവൻ എന്ന ചിത്രത്തിൽ എത്തി നിൽക്കുകയാണ്. അരപ്പവൻ സാമ്പത്തികമായി വിജയം കൈവരിക്കാത്ത ചിത്രമായി ഒതുങ്ങിപ്പോയെങ്കിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിച്ച എൻസൈക്ലോപീഡിയ എന്ന ഗ്രന്ഥത്തിൽ മികച്ച ചിത്രമായി സ്ഥാനം പിടിച്ചു കാണുന്നു. സംവിധാനത്തിനും മികവുറ്റ അവതരണത്തിനുമാണ് അരപ്പവൻ എന്ന ചിത്രം പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് ജി കെ വെങ്കടേഷാണ്. അരപ്പവനിലെ ഗാനങ്ങൾ രചിച്ചത് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ കിടാമംഗലം സദാനന്ദൻ തന്നെയാണ്.

ചിത്രത്തിൽ നിന്ന് പി ലീല പാടിയ ഗാനം. ഈ പാട്ട് കല്ലുവിൻ്റെ സഹനങ്ങൾക്ക് പശ്ചാത്തലമായി മുഴങ്ങുന്ന ഒരു അശരീരി ഗാനമാകാൻ സാധ്യത കാണുന്നു. ഒരർത്ഥത്തിൽ മണ്ണിന്റെ മകളായ സീതാദേവിയുടെ ചരിത്രമാണ് ഗാനസാഹിത്യത്തിൽ. സീതാദേവിക്ക് നേരിടേണ്ടി വന്ന അപവാദ കഥയെക്കുറിച്ച് നായികയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇത്.

0: അങ്ങനെ പാട്ടുകളൊക്കെ അതിനകത്ത് പലതും ആളുകൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളായിരുന്നു.
1: കെടാമംഗലം സദാനന്ദൻ.
0: മത്തു പിടിക്കും ഇരുട്ടത്ത് കുത്തിയിരിക്കണ നേരത്ത് കൈത്തിരിയേന്തി പുലരി പെൺമണി എത്തിടുമല്ലോ ചാരത്ത് എത്തിടുമല്ലോ ചാരത്ത്. അങ്ങനെ പാട്ടുണ്ട്.
1: പി പി ശ്രീനിവാസും പി ലീലയും പാടിയ ഒരു യുഗ്മഗാനം. ഗ്രാമീണമാണ് ഈണവും ഈരടികളും പശ്ചാത്തല സംഗീതവും അങ്ങനെ തന്നെ. ഗാനത്തിൽ ഗായക സംഘത്തിൻ്റെ പ്രസാദപൂർണമായ സാന്നിധ്യവുമുണ്ട്.

0: ചിത്രത്തിൽ നിന്ന് പി ബി ശ്രീനിവാസ് പാടിയ ശോകാകുലമായ ഒരു തത്വചിന്താഭരിത ഗാനം.
1: അരപ്പോലെ വാടിക്കരിയുന്ന പൂവേ നിന്റെ വാസന തീരികയല്ലേ.
0: കെടാമംഗലം സദാനന്ദൻ.

0: ഗായകൻ പി ബി ശ്രീനിവാസന് വ്യക്തിപരമായി ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണിത്.
1: ഇന്നൊരു പാട്ട് ജി കെ വെങ്കടേഷിലെ പാടി
0: പി ബി ശ്രീനിവാസ്.
1: അപ്പോൾ പാടുമ്പോൾ വളരെ ഇഷ്ടപ്പെട്ട് പാടിയ ഒരു പാട്ടാണിത്. ട്യൂണ് സാഹിത്യം എല്ലാം ഇവിടെ അത്ര ഭാവസ്ഫോരകമായിരിക്കുമ്പോൾ പാടകന് വളരെ സ്ഫൂർത്തി നൽകും. അത് എൻ്റെ അനുഭവം.
2: വാടിക്കരയുന്ന പൂവേ നിന്റെ വാസന ചേരുകയല്ലേ.
1: വെരി ബ്യൂട്ടിഫുൾ ചൂണ്ടിക്കവിടെ ചെയ്തു. അത് അരപ്പവൻ ആർ സംതിങ്.

മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീധന വിരുദ്ധ സന്ദേശ ചിത്രം എന്ന നിലയിൽ മാത്രമല്ല അരപ്പവൻ ശ്രദ്ധേയമാകുന്നത്. കെടാമംഗലം സദാനന്ദൻ എന്ന കാഥികൻ രചനാപരമായ തന്റെ സർഗാത്മക സിദ്ധികളുമായി വന്ന് ചലച്ചിത്ര ലോകത്തെ അതിശയിപ്പിച്ച സിനിമ എന്ന നിലയിലും നടൻ സത്യൻ ആദ്യമായി ഒരു സ്വഭാവ നടന്റെ വേഷത്തിലെത്തിയ സിനിമ എന്ന നിലയിലും ഈ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു. വമ്പൻ ബാനറിന്റെ എല്ലാ ആർഭാടങ്ങളുമായി എത്തിയ ഉദയയുടെ ഉണ്ണിയാർച്ചയ്ക്ക് മുന്നിൽ ബോക്സ് ഓഫീസിൽ തകരാനായിരുന്നു അരപ്പവന്റെ വിധി എന്നിരിക്കലും സാമൂഹ്യ പ്രസക്തമായ ഒരു സന്ദേശം അധസ്ഥിത വർഗ ജീവിത പശ്ചാത്തലത്തിൽ പകർത്തിയ സിനിമ എന്ന നിലയിൽ അരപ്പവൻ സ്മരിക്കപ്പെടേണ്ടതുണ്ട്. പി ലീല, കെ പി എ സി സുലോചന എന്നീ തദ്ദേശീയരായ പാട്ടുകാരെയും എ പി കോമള, പി ബി ശ്രീനിവാസ് എന്നീ മറുനാട്ടുപാട്ടുകാരെയും ഒരുപോലെ ഉൾപ്പെടുത്തി ജി കെ വെങ്കിടേഷ് ഒരുക്കിയ ഗാനങ്ങൾ വൈവിധ്യപൂർണങ്ങളായിരുന്നു. സംഘഗാനങ്ങൾ, പ്രേമഗാനം, ശോകഗാനം, അശരീരിഗാനം, താരാട്ടുപാട്ട്, നാടോടിഗാനം എന്നിങ്ങനെ വൈവിധ്യപൂർണമായിരുന്നു അരപ്പവനിലെ ഗാനവിഭാഗം. ഹൃദ്യവും സംഗീതാത്മകവുമായ ഗാനങ്ങളൊരുക്കിയ ജി കെ വെങ്കിടേഷ് ഇടവേളയ്ക്ക് ശേഷമുള്ള തന്റെ മലയാള സിനിമാ പുനഃപ്രവേശം ഗംഭീരമാക്കി. സാമൂഹ്യ പ്രസക്തമായ ഈ ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവയൊരുക്കിയ കെടാമംഗലം സദാനന്ദൻ തന്നെയാണ് ചിത്രത്തിലെ ഗാനസാഹിത്യവും ഒരുക്കിയത്.

സമൂഹത്തിന്റെ പുറംപോക്കുകളിൽ പുലരുന്ന അധസ്ഥിതരുടെ ജീവിത പശ്ചാത്തലത്തിൽ നിന്നുള്ള കഥയായതിനാൽ ആ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന ഗ്രാമീണമായ ബിംബകൽപ്പനകളും നാടോടിത്തം കലർന്ന പദപ്രയോഗങ്ങളും ഗാനങ്ങളിൽ സ്വാഭാവികമായും പ്രതിഫലിക്കുന്നു.

രചനയും സംഗീതവും ആലാപനവും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്ന ഈ ഗാനം ചിത്രം പരാജയപ്പെട്ടതുകൊണ്ടാകാം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയത്. ബോക്സ് ഓഫീസിലെ ഈ വൻ പരാജയം തന്നെയായിരിക്കാം മറ്റു ഗാനങ്ങളും ശ്രദ്ധിക്കപ്പെടാതെ പോയതിന്റെ പ്രധാന കാരണം.

ഇനി 1961 അടുത്ത ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ചിത്രം ഉദയ പിക്ചേഴ്സിന്റെ ഉണ്ണിയാർച്ച. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

അറുപത്തിയൊന്നിലെ അടുത്ത ചിത്രമായ ഉണ്ണിയാർച്ചയുടെ ചിത്ര ഗാനവിശേഷങ്ങളുമായി ഗാനലോകവീഥികളിൽ ഇനി അടുത്തയാഴ്ച.

0: ഗാനലോകവീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേഷ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.
1: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പാർലമെന്റ് വളപ്പിൽ പ്രതിപക്ഷ MPമാരുടെ പ്രതിഷേധം. ജന്തർമന്ദറിൽ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നും അയോധ്യയിലെ സംഭാവന കൊള്ളിയിൽ ചർച്ച വേണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ച് റിപ്പോ നിരക്ക് 5.25% നിലനിർത്തും. മറ്റ് പലിശ നിരക്കുകളിൽ മാറ്റമില്ല. KSRTCയുടെ പ്രിയദർശിനി യാത്ര സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ല, അംഗീകാരമാണെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം ആരെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചല്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രളയം ഏറ്റവും അധികം ബാധിച്ച പത്തനംതിട്ടയിൽ ഇന്ന് മഴയ്ക്ക് അല്പം ശമനം. വനമേഖലയിലും ഇന്നലെ രാത്രി മഴ പെയ്തില്ല. റാന്നി, ആറന്മുള എന്നിവിടങ്ങളിലും വെള്ളമിറങ്ങിത്തുടങ്ങി. കോഴിക്കോട്ടെ കിഴക്കൻ മലയോര മേഖലയിൽ വന്യമൃഗശല്യം തടയുന്നതിന് തിരുവമ്പാടി മണ്ഡലത്തിൽ ഉന്നതതല അവലോകന യോഗം. വനം, കൃഷി വകുപ്പുകളുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതികളുടെ അവലോകനം, മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന് ശാശ്വത പരിഹാരം എന്നീ കാര്യങ്ങളാണ് യോഗം ചർച്ച ചെയ്തത്. ഈ വർഷത്തെ നീറ്റ് UG കൌൺസിലിംഗ് ആദ്യ റൗണ്ട് രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കും. രജിസ്ട്രേഷനും ഫീസ് അടയ്ക്കാനും 12 August സമയം. കോഴിക്കോട് പന്തീരാങ്കാവിന് സമീപം കാറിന് തീപിടിച്ചു. ആളപായമില്ല. മീഞ്ചന്തയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. KSRTC ഏർപ്പെടുത്തിയ അന്തർ സംസ്ഥാന സർവീസുകളുടെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 18 മുതലുള്ള സർവീസുകൾക്കാണ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത്. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: ഇനി പരിപാടിയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495964321 9495563 മറ്റൊരു നമ്പർ കൂടെയുണ്ട്, 9496596321. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിൽ MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നമുക്കിവിടെ ആരംഭിക്കാം. ഏവർക്കും സ്വാഗതം. മാനുഷിക മൂല്യങ്ങളുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ഏറ്റവും വലിയ പ്രതീകമാണ് അവയവദാനം. ഒരാളുടെ വേർപാടിന് ശേഷവും തന്റെ ശരീരത്തിലെ അവയവങ്ങളിലൂടെ മറ്റൊരാളിൽ ജീവന്റെ വെളിച്ചം പകരാൻ സാധിക്കുക എന്നത് മനുഷ്യരാശി കൈവരിച്ച ഏറ്റവും വലിയ മാതൃകകളിലൊന്നാണ്. മരണത്തിലും മരിക്കാത്ത ഓർമ്മയായി മറ്റൊരാളുടെ ജീവിതത്തിന് കൂട്ടായി മാറുക എന്നതാണ് അവയവദാനത്തിന്റെ കാതൽ. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിനായി രണ്ട് പ്രധാന ദിനങ്ങളാണ് നമ്മൾ ആചരിക്കുന്നത്. ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 3 ദേശീയ അവയവദാന ദിനമായി ആചരിക്കുമ്പോൾ ലോകമെമ്പാടും ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത്. ഗുരുതരമായ രോഗങ്ങൾ മൂലം ജീവിതത്തിനും മരണത്തിനുമിടയിൽ വിധിയോട് പൊരുത്തുന്ന അനേകം പേർക്ക് പുതുജീവിതം നൽകുക എന്നതാണ് ഈ ദിനാചരണങ്ങളുടെയെല്ലാം പ്രധാന ലക്ഷ്യം. ഇന്ന് അവയവദാനത്തെയും അനുബന്ധ വിഷയങ്ങളെയും കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ഉള്ളത് കേരള സംസ്ഥാന ഓർഗൻ ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ കേസോട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് ആണ്. നമുക്ക് അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം.
2: സ്വാഗതം
1: സാർ. അപ്പം കേസോട്ടോയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
2: കേസോട്ടോ ട്രാൻസ്പ്ലാന്റേഷൻ ഹ്യൂമൻ ഓർഗൻ ആക്ടിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഓർഗനൈസേഷനാണ്. കേരളത്തിലെ എല്ലാ അവയവദാന പ്രക്രിയയുടെ ഏകോപനവും അതിന്റെ പ്രവർത്തന നിരീക്ഷിക്കുകയും അത് റെഗുലേറ്റ് ചെയ്യുന്നതും ഒരു ഉത്തരവാദിത്വമാണ് കേസോട്ടോ നിർവഹിക്കുന്നത്. പിന്നെ നമ്മൾ സമൂഹത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ, ആശുപത്രിയുടെ ഗുണനിലവാര പരിശോധന, ട്രാൻസ്പ്ലാന്റ് നടക്കുന്നതിന്റെ ഒരു സുതാര്യത, ഇതെല്ലാം പരിശോധിക്കുന്ന ഉത്തരവാദിത്വം കൂടെ കേസോട്ടോയ്ക്കുണ്ട്.
1: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ,
3: നമസ്കാരം.
1: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് ബിജു, ഞാൻ കൊല്ലം ജില്ലയിലാണ്.
1: അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ട സംശയമാണോ?
3: ഓ, അതെ അതെ അതെ.
1: ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
3: നമസ്കാരം
2: ബിജു.
3: ഈ നമ്മള് എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവർക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ, എങ്ങനെയാണെന്നുള്ളത്?
2: ഏത് അസുഖമാണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക്
3: എന്തെങ്കിലും ഇതിന് ഇപ്പം എനിക്ക് ഇപ്പൊ ഷുഗർ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു പേഷ്യന്റിന് ഇതിന് കൊടുക്കാൻ പറ്റുമോ?
2: നമ്മൾ ജീവിച്ചിരിക്കുമ്പോ കൊടുക്കാൻ പറ്റുന്ന അവയവം വൃക്കയും ഒരു ഭാഗം, കരളിന്റെ ഒരു ഭാഗം.

0: അത് നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ മരണശേഷം നമുക്ക് ഒരു പ്രമേഹം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഉണ്ടെങ്കിലോ നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് കോർണിയ, അതായത് നേത്രപടലം ദാനം ചെയ്യാം, ഹൃദയം ദാനം ചെയ്യാം, കരൾ ദാനം ചെയ്യാം, വൃക്കകൾ ദാനം ചെയ്യാം. മരണശേഷം കുഴപ്പമില്ല, ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ. ആ അതെ,
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. നമുക്കിപ്പോൾ കേരള സർക്കാരിന് ഒരു അവാർഡ് കിട്ടിയല്ലോ സർ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഓഗസ്റ്റ് 3-ാം തീയതി നമ്മളറിയാം ദേശീയ അവയവദാന ദിനത്തോടനുബന്ധിച്ച് പല മേഖലയിൽ അവാർഡുകൾ നൽകിയിരുന്നു. അവയവദാന പ്രക്രിയയിൽ കേരളത്തിന് ലഭിച്ച അവാർഡ് മികച്ച പുനർജീവനം, അതായത് കേരളം കുറച്ചു കാലങ്ങളായി കുറേ അഭ്യൂഹങ്ങൾ കാരണവും മസ്തിഷ്കമരണാനന്തര അവയവദാനം കുറഞ്ഞു വന്നിരുന്നു, അതിനെ പുനർജീവിപ്പിച്ചതിന് ഒരു മാതൃകാ സംസ്ഥാനമായിട്ട് കേരള സർക്കാരിന് കേസോട്ടോയുടെ പ്രോഗ്രാമിന് അവാർഡ് ലഭിച്ചിരുന്നു. അത് കഴിഞ്ഞ ദിവസമാണ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അനുപ്രിയ പട്ടേലിൽ നിന്ന് നമ്മൾ അവാർഡ് മാറ്റി.
1: അപ്പോൾ നമുക്ക് കേരളത്തിലെ അവയവദാനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൊതുവിൽ എങ്ങനെയാണ്? ഇപ്പോൾ ഒരാൾക്ക് അവയവം ആവശ്യമായി വരാം, ഒരാൾക്ക് അത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ.
0: നമ്മൾ രണ്ട് രീതിയിലാണ് അവയവദാന പ്രക്രിയ. ഒന്ന് മരിച്ചവരിൽ നിന്നുള്ള അവയവദാനം, ഒന്ന് ജീവിച്ചിരിക്കുന്ന. ജീവിച്ചിരിക്കുന്ന അവയവദാന പ്രക്രിയയിൽ നിയമം അനുശാസിക്കുന്നത് അടുത്ത ബന്ധുക്കളിൽ നിന്ന് മാത്രമേ അവയവം സ്വീകരിക്കുക എന്നുള്ളതാണ്. അതല്ല നമുക്ക് സുഹൃത്തോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു അഭ്യുതകാംക്ഷ നമുക്ക് തരണമെങ്കിൽ അതൊരു കമ്മിറ്റിയുടെ വിലയിരുത്തലിൽ കൂടെ കടന്നു പോകേണ്ടി വരും. അതായത് ആ അവയവ കൈമാറ്റത്തിലെ അതൊരു സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ചൂഷണമോ ഉണ്ട് എന്ന് പരിശോധിക്കാൻ ഒരു വിദഗ്ധ സമിതിയുണ്ട്. ആ സമിതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ബന്ധുവേതര അവയവദാനം സമ്മതമാവുള്ളൂ. അതല്ല നമുക്ക് നമ്മുടെ സ്വന്തം സഹോദരൻ, സഹോദരി, ഭാര്യ, ഭർത്താവ്, കുഞ്ഞ മക്കൾ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, അവർക്ക് തരുന്നതിന് യാതൊരുവിധ നിയമ തടസ്സങ്ങളുമില്ല. അവരേത് ആശുപത്രിയിലാണോ ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെടേണ്ടത് അവിടെ പോയി പരിശോധനയ്ക്ക് വിധേയമാകുകയും ശാസ്ത്രീയമായും ആരോഗ്യ മെഡിക്കൽ വിധത്തിലും അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് അവയവദാനത്തിന് പോകാവുന്നതാണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ കോട്ടയം ജില്ല ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഗോപകുമാറാണ്.
1: ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ഉണ്ട്, സംസാരിച്ചോളൂ.
2: ഡോക്ടർ നമസ്കാരം.
0: നമസ്കാരം ഗോപകുമാർ.
2: ഡോക്ടർ, ഞാൻ ഒരു കാഴ്ച പരിമിതി ഉള്ളതായ ഒരാളാണ്.
0: എന്താ ഒന്ന് പറഞ്ഞു?
2: എനിക്ക് 70 വയസ്സ്
0: പ്രായമുണ്ട്. കേൾക്കാം, കേൾക്കാം, പറഞ്ഞോളൂ.
2: അപ്പൊ രണ്ടു മൂന്ന് ആളുകൾ, സുഹൃത്തുക്കള്, അവരുടെ കണ്ണ് എനിക്ക് ദാനമായിട്ട് തരാമെന്ന് പറയുന്ന ആൾക്കാര് വളരെയേറെ എന്നെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളിന്റെ കണ്ണ് അങ്ങനെ എടുക്കാൻ നമുക്ക് പറ്റുമോ?
0: ജീവിച്ചിരിക്കുന്നവരുടെ കണ്ണെടുക്കേണ്ട ആവശ്യമില്ല. ഗോപകുമാർ ഏറ്റവും അടുത്തുള്ള ഐ ബാങ്കിൽ, അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഐ ബാങ്കിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കണ്ണാശുപത്രിയിലോ വന്ന് രജിസ്റ്റർ ചെയ്താൽ നമുക്ക് മരിച്ചവരിൽ നിന്ന് എടുക്കുന്ന നേത്രപടലം ഗോപകുമാറിന് തരാൻ പറ്റും.
2: ഞാനിത് ഇതിനെപ്പറ്റി ഒന്നും ആദ്യം ആലോചിച്ചില്ല. കാരണം ഞാൻ പഠിച്ചു, മോളിലൊക്കെ പഠിച്ച് ജോലിയൊക്കെ നേടി 70 വയസ്സായി, ഇത് വേണമെന്നുള്ള ആഗ്രഹം ഇപ്പൊ ഇല്ലായിരുന്നു കുറെ കാലമായിട്ട്.
0: അല്ല, അത് സാരമില്ല.
2: ഇങ്ങനെ പറയുമ്പോ
0: അല്ലെ, ജീവിച്ചിരിക്കുന്ന നമ്മൾ കണ്ണെടുക്കാൻ പറ്റില്ല, നമ്മൾ മരിച്ചവൻ. പക്ഷെ നമുക്ക് ഇപ്പൊ യഥേഷ്ടം ലഭ്യമാണ്. ഇപ്പൊ അങ്കമാലി LF ഹോസ്പിറ്റലിലൊക്കെ വളരെ കോർണിയൽ ട്രാൻസ്പ്ലാന്റ് തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിലുണ്ട്, മെഡിക്കൽ കോളേജിലുണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു കോർണിയ മാറ്റി വെക്കുന്ന ആശുപത്രിയിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മരിച്ചവരിൽ നിന്നുള്ള നേത്രപടലം ലഭിക്കുകയും കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്യും. അത് വയസ്സൊരു തടസ്സമല്ല.
2: അവര് ശരിക്കുള്ളത് ഈ കണ്ണൊക്കെ ദാനം ചെയ്യുന്നവരുടെ ഈ പിന്നെ മരിച്ച എത്ര മണിക്കൂറിനുള്ളിൽ ഈ കണ്ണെടുക്കണം?
0: ഒരു 6 മുതൽ 8-12 മണിക്കൂറിൽ എടുക്കണം. കാരണം കണ്ണിന്റെ നേത്രപടലം ഡ്രൈ ആയി പോകും, വരണ്ടു പോകും. അപ്പൊ വരണ്ടു പോകാതിരിക്കണമെങ്കിൽ നമുക്ക് എത്രയും വേഗം എടുക്കുന്നത് അത്രയും നല്ലതാ. അതെ അതെ അതെ അതെ. പക്ഷെ നമ്മൾ മരണസമയം ഉടൻ തന്നെ അടുത്ത ഐ ബാങ്കിനെ അറിയിക്കുന്നതാണ് ഉചിതം.
1: സാർ, മൃതസഞ്ജീവനി പദ്ധതി വളരെ വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: മൃതസഞ്ജീവനി പദ്ധതി പ്രധാനമായിട്ടും മസ്തിഷ്കമരണാനന്തര അവയവദാനമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഡോക്ടർമാരെ മസ്തിഷ്കമരണ നിർണയത്തിന് പ്രാപ്തരാക്കുക, ട്രെയിനിങ് കൊടുത്ത് പ്രാപ്തരാക്കുകയാണ് പ്രധാന ഉദ്ദേശം. അപ്പോൾ ICUയില് നമ്മളൊരു വളരെ സിവിയർ ആയിട്ടുള്ള ബ്രെയിൻ ഇഞ്ചുറി ഉള്ള ഒരു പേഷ്യൻറ്റ് ബ്രെയിൻ ഡെഡ് ആണെങ്കിൽ നമ്മൾ ഒരു

0: തിരിച്ച് ഡോക്ടർമാരെ ഇത് എങ്ങനെയാണ് മസ്തിഷ്കമരണം നിർണ്ണയിക്കപ്പെടേണ്ടത്, എങ്ങനെയാണ് ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, എന്താണ് നിയമസാധുത, അതെല്ലാം അതിലാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. കൂടുതൽ സമൂഹത്തിൽ ബോധവൽക്കരണത്തെക്കാൾ ഉപരി ആശുപത്രിയിൽ ഒരു ICU ഒരു മസ്തിഷ്കമരണം സംബന്ധിച്ച വ്യക്തി കിടന്നാൽ ആ പ്രക്രിയ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ബന്ധുക്കളുടെ അടുത്ത് സംവദിക്കണം, എങ്ങനെ അവയവദാന സന്നദ്ധത ആരായണം, ആ ഒരു പ്രക്രിയയിലാണ് നമ്മൾ ഈ ഒരു വർഷം ഫോക്കസ് ചെയ്തത്. അങ്ങനെയാണ് പ്രോബബ്ലി നമുക്ക് ആ അവാർഡ് തന്നെ ലഭിക്കാനുള്ള കാരണം. സിസ്റ്റംസ് ഉണ്ടാക്കുകയാണ് നമ്മുടെ ഉദ്ദേശം.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്, പേര് പറയാമോ?
2: ഉദയകുമാർ, ആലപ്പുഴ, കൃഷ്ണപുരം.
1: ഡോക്ടറുമായിട്ട് സംസാരിച്ചു.
2: ഡോക്ടറെ നമസ്കാരം.
0: നമസ്കാരം ഉദയകുമാർ.
2: സാർ, ഈ പരിപാടി ഇന്ന് കൊണ്ടുവന്നതും ഈ അറിവില്ലാത്തവർക്ക് കേൾക്കാൻ കഴിയുന്നതും പിന്നെ എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്. 61 വയസ്സായി, സർവീസ് ഇരുന്ന ആളുമാണ്. പക്ഷെ ഇത് എന്റെ അപേക്ഷിക്കുന്നത് എങ്ങനെയാണ് ഒരു ചോദ്യം. രണ്ടാമത്, നമ്മളുടെ അവയവ സ്ട്രോക്ക് ഒക്കെ വന്ന ഒരാളാണ്, കൊടുക്കാൻ പറ്റുമോ?
0: പറ്റും. സ്ട്രോക്ക് നമുക്ക് തലച്ചോറിനല്ലേ നമുക്ക് ചെറിയ ഡാമേജ് ഉണ്ടായിട്ടുള്ളൂ. എന്നാ ഒരിക്കലും മറ്റുള്ള അവയവങ്ങള് മെഡിക്കൽ പരിശോധനയിൽ നല്ല അനുയോജ്യമാണെങ്കിൽ മരണസമയത്ത് നമ്മുടെ ബന്ധുക്കൾ വിചാരിച്ചാൽ അവയവം ദാനം ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ. അതുകൊണ്ട് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നത്, ഈ കേരള ഗവൺമെന്റ് ഒരു വെബ്സൈറ്റ് ഉണ്ട്, KSOTO എന്ന് പറയും. ആ വെബ്സൈറ്റിൽ മക്കൾ വല്ലതും ഉണ്ടെങ്കിൽ അവരത് പറഞ്ഞാൽ അതിൽ ലോഗിൻ ചെയ്താൽ നമുക്ക് മരണാനന്തര അവയവദാനത്തിൽ പ്ലെഡ്ജ് ചെയ്യാം. അത് ആധാറുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ നമ്മൾ മരണം സംഭവിക്കുമ്പോൾ നമ്മുടെ ബന്ധുക്കളുടെ ഇത് ഓൾറെഡി അറിയാമെങ്കിൽ അവരത് പറയാം, എൻ്റെ അച്ഛൻ മരണ സമയത്ത് അവയവദാന സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്, ഡോക്ടർമാർ അതിനുള്ള പ്രക്രിയ ആരംഭിക്കുന്നത്. അതെ, പറഞ്ഞോളൂ. പറ്റും പറ്റും പറ്റും പറ്റും പറ്റും. ഏറ്റവും പ്രധാനം നമുക്ക് അവയവദാന സന്നദ്ധത ഉണ്ടെങ്കിൽ നമ്മൾ അത് രജിസ്റ്റർ ചെയ്തതിനോടൊപ്പം നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ ആ ഒരു സന്നദ്ധത അറിയിച്ചാൽ നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ ബന്ധുക്കളിലെ നമുക്ക് വേണ്ടി തീരുമാനം എടുക്കേണ്ടത്. അല്ല, അതാ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ബന്ധുക്കൾക്ക് അത് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഉദയകുമാർ പറഞ്ഞിരുന്നത് അവരെ അറിയുന്നില്ലല്ലോ ഇങ്ങനെ സന്നദ്ധ ഉണ്ടെന്ന്. അതുകൊണ്ട് അത് അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വീട്ടിൽ അതൊരു ചർച്ചയാക്കുക. അതെ, ഓൺലൈൻ വഴി ചെയ്യണം.
1: സാർ നേരത്തെ പറഞ്ഞത് അവയവദാന പ്രതിജ്ഞ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യാവുന്നതാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് KSOTO ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ആധാർ നമ്പർ ഉപയോഗിച്ച് ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിട്ട് ഡോണർ കാർഡ് സ്വന്തമാക്കാം. ഇൻ കേസ് അങ്ങനെ ഡോണർ കാർഡ് ഒന്നും സ്വന്തമാക്കിയിട്ടില്ലാത്ത ഒരാള് ഇത്തരം പ്രൊസീജിയർ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, മരണശേഷം അദ്ദേഹം അതിന്റെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ശരീര അവയവങ്ങൾ ദാനം ചെയ്യാൻ മക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മുന്നേയുള്ള പെർമിഷൻ
0: വേണമെന്നില്ല. മുന്നേയുള്ള പെർമിഷൻ ഒരു പ്രയോജനം, നമ്മുടെ ബന്ധുക്കൾ ഓൾറെഡി നമ്മുടെ ആഗ്രഹം അറിഞ്ഞിരിക്കും. മറ്റത് ബന്ധുക്കൾക്കും ചിലപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും, ഇപ്പം എൻ്റെ അച്ഛൻ ഇഷ്ടമായിരുന്നോ അച്ഛൻ്റെ അവയവങ്ങൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ അവയവം കൊടുക്കുന്ന. അത് ഒഴിവാക്കാൻ ബന്ധുക്കൾക്ക് ആ ഒരു അവയവദാന സന്നദ്ധതയുടെ തീരുമാനം എടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമാകും. നമ്മൾ നേരത്തെ ജീവിച്ചിരിക്കുമ്പോൾ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്ലഡ്ജ് ചെയ്യുമ്പോൾ അത് ആധാർ എനേബിൾഡ് ആയതുകൊണ്ട് നമുക്ക് രണ്ട് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോൺ നമ്പറും കൂടെ അതിനകത്ത് കൊടുക്കണം. അപ്പോൾ അലേർട്ട് വരും, ഇന്ന ആള് ഡൊണേറ്റ് ചെയ്യാൻ ഇന്ന് പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു ഉപകാരം കൂടെ ഉള്ളത്, നമുക്ക് എന്ന് വേണമെങ്കിൽ അൺപ്ലഡ് ചെയ്യാം. ഇപ്പം ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് ഈ സിസ്റ്റത്തിനോട് എനിക്ക് കുറച്ചൊരു അവിശ്വാസമുണ്ട്, ഞാൻ കൊടുക്കുന്നില്ല, അപ്പം തന്നെ നമുക്ക് അൺപ്ലഡ് ചെയ്യാം. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പ്ലഡ് ചെയ്തുകൊണ്ട് എന്തായാലും നമ്മൾ ഏതെങ്കിലും ആശുപത്രി ഇപ്പോൾ ഉടനെ അവയവം എടുക്കും അങ്ങനെയില്ല. ബന്ധുക്കളാണ് തീരുമാനമെടുക്കേണ്ടത്. രണ്ട് ഏത് ദിവസം വേണമെങ്കിലും നമുക്കത് നിന്ന് പിന്മാറാൻ പറ്റും.
1: അപ്പം പക്ഷേ ഈ മരണം പോലെയുള്ള ഒരു ഇമോഷണൽ ആയിട്ടൊരു സാഹചര്യത്തിൽ ഇത്തരം ഒരു തീരുമാനം എടുക്കേണ്ടതിനൊരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും.
0: അതാണ് പ്ലഡ്ജ് ചെയ്തു വന്നും നമ്മൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്ലഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഉത്തരവാദിത്വം പ്ലഡ്ജ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ബന്ധുക്കളെ, ഏറ്റവും അടുത്ത ബന്ധുക്കളെ ഇത് അറിയിക്കുക എന്നുള്ളതാണ്. കാരണം എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എൻ്റെ മരണ സമയത്ത് നിങ്ങൾ തീരുമാനം എടുക്കണമെന്ന് അവരെയും കൂടെ നമ്മൾ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ചെയ്യും, നമ്മൾ മരണ സമയത്ത് ആരും അറിയത്തില്ല, ഡോക്ടർമാർക്ക് ഇത് ആക്സസ് ചെയ്യാനും പറ്റത്തില്ല. പല ആളുകൾക്കും വിചാരിക്കുന്നത് നമ്മൾ ബ്ലഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആശുപത്രി പോകുമ്പോൾ ഡോക്ടർ

0: അതടിച്ച് നോക്കിയിട്ട് ആ പ്ലഡ്ജ് ചെയ്ത് അതിന് ഇവനെ രക്ഷപ്പെടുത്തേണ്ട ഇവൻ്റെ ഓർഗനൊക്കെ എടുക്കാം. അങ്ങനെയല്ല, പ്ലഡ് ചെയ്ത ആൾക്കും പ്ലഡ് ചെയ്തതിൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ഇയാളുടെ ഫോൺ നമ്പറും ഉണ്ടെങ്കിൽ മാത്രമേ, ആധാർ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇന്ന ആൾ പ്ലഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സീക്രസിയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ആശയങ്ങൾ പ്ലഡ് ചെയ്തതുകൊണ്ട് എന്തായാലും ആശുപത്രി പോയിട്ട് ഓവയും എടുക്കും എന്നുള്ളൊരു ഇതേ വേണ്ട, പേടിയേ വേണ്ട. അത് നിങ്ങൾക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, കോള് കട്ടായി എന്ന് തോന്നുന്നു. അപ്പോൾ സർക്കാർ ചെലവിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നതാണ്.
0: കേസോട്ടയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് രണ്ട് തരത്തിലാണ് ഫണ്ട്. ഒന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും ഒന്ന് നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമിൻ്റെ ഫണ്ട്. അപ്പം ഞങ്ങളുടെ ജീവനക്കാരുടെ ശമ്പളവും പിന്നെ ബോധവൽക്കരണത്തിൻ്റെ ശമ്പളവും ട്രെയിനിങ് പ്രോഗ്രാമിനും എല്ലാം വിവിധ ഘടനകളിലായിട്ട് നമുക്ക് എല്ലാ വർഷവും. ഏറ്റവും കേരളത്തിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വിമാനമാർഗം അവയവം കൊണ്ടുപോകുന്നത് പോലും സർക്കാർ ചെലവിലാണ്. ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തുമില്ല. നമ്മൾ എട്ടോളം ഹൃദയം ഈ വർഷം കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ മാറ്റി വെച്ച എല്ലാം സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഹെലികോപ്റ്റർ വഴിയാണ് ട്രാൻസ്ഫർ ചെയ്തത്. അതുകൊണ്ട് സർക്കാർ വളരെ സബ്സിഡൈസ്ഡ് ആയിട്ട് പിന്നെ അറിയാം, നേരത്തെ പറയാം ജനറൽ ഹോസ്പിറ്റലിലെ കിഡ്നി ട്രാൻസ്പ്ലാന്റും ഹൃദയം മാറ്റി വെക്കലും നടന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ഹൃദയം മാറ്റും. അപ്പോൾ എല്ലാ രീതിയിലും സർക്കാരിൻ്റെ വളരെ പിന്തുണ ഈ അവയവം മാറ്റി വെക്കൽ രംഗത്തുണ്ട്. ഇപ്പം
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയണേ.
2: കൊല്ലം ജില്ല കുടിക്കോളും
1: സദാശിവനാണ്. ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് ഉണ്ട്, സംസാരിച്ചോളൂ.
0: ഇല്ല, നമ്മൾ മരിച്ച ശേഷമുള്ള അവയവദാനത്തിന് പ്രായപരിധി ഒന്നുമില്ല. നമ്മുടെ അവയവം നല്ല എന്താ പറയുക, നല്ലതായിട്ട് കാത്തുസൂക്ഷിച്ച അവയവമായിരിക്കണം. നമ്മൾ കേടുപാടുകളൊന്നും ഇല്ലാത്ത അവയവമാണെങ്കിൽ ഏത് വയസ്സിൽ വേണമെങ്കിലും നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. 80 വയസ്സാണെങ്കിലും നമ്മുടെ ലിവറൊക്കെ വളരെ കണ്ടീഷൻ ആണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് മസ്തിഷ്കമരണം സംഭവിക്കേണ്ടത് നമ്മുടെ ബന്ധുക്കൾ വിചാരിച്ചാൽ നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യാം. വയസ്സൊരു തടസ്സമല്ല മരണാനന്തര അവയവദാനത്തിന്. അതെ അതെ, രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത്. രജിസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരങ്ങളെയൊക്കെ ഒന്ന് അറിയിച്ചിരിക്കണം. ഞാനിങ്ങനെ ഞാൻ മരിച്ചാൽ വെറുതെ കൊണ്ട് കത്തിച്ചൊന്നും കളയരുത്, എൻ്റെ അവയവം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് എനിക്ക് ആഗ്രഹമെന്ന് അവരെയും കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തണം. അതും രജിസ്റ്റർ ചെയ്യണം. അത് മെഡിക്കൽ അടുത്തുള്ള മെഡിക്കൽ കോളേജിലെ അനാറ്റമി ഡിപ്പാർട്ട്മെന്റിലാണ് അത് അറിയിക്കേണ്ടത്. കാരണം ബോഡി അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ പഠനാവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ബോഡിയിൽ നിന്ന് വേറെ കോശങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് പഠനാവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് അനാറ്റമി ഡിപ്പാർട്ട്മെന്റാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അത് ഏതെങ്കിലും ഒരു അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിരുന്നാൽ മതി. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ അനാറ്റമി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാൽ അവർ ബോഡി ദാനം ചെയ്യുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു
1: തരും.
0: അതെ അതെ, സദാശിവ
1: താലൂക്ക് ആശുപത്രിയിൽ.
0: താലൂക്ക് ആശുപത്രിയിൽ പറ്റില്ല,
1: പറ്റില്ല, മെഡിക്കൽ കോളേജുകളിലാണ്. സാർ, ഇപ്പോൾ ഇതുപോലെ ഡോണർ കാർഡ് രജിസ്റ്റർ ചെയ്ത് സ്വന്തമാക്കിയിട്ടുള്ള ഒരാൾ മരണപ്പെട്ടു. ഇപ്പം ബന്ധുക്കൾക്ക് അറിയാം അവയവങ്ങൾ ദാനം ചെയ്യാൻ പുള്ളി സന്നദ്ധനായിരുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ ആ ബന്ധു എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ വീട്ടിൽ കിടന്നാണ് മരണം സംഭവിക്കുന്നത് ഒക്കെ ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ടുന്നത് അടുത്തുള്ള ആശുപത്രിയെ സമീപിക്കുകയാണോ, എങ്ങനെയാണ്?
0: നമ്മൾ വീട്ടിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ നമുക്ക് അവയവം ആകെ കൂടെ കോർണിയം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, വേറെ കോർണിയം പ്ലസ് സ്കിന്നും എടുക്കാൻ പറ്റും. ഇത് രണ്ടുപേ പറ്റുള്ളൂ. അതും നിശ്ചിത സമയത്തിനുള്ള എടുക്കുകയും ചെയ്യണം. മറ്റത് അവയവം എടുക്കണമെങ്കിൽ ആശുപത്രിയിൽ വെന്റിലേറ്റർ സഹായത്തോടുകൂടി ശ്വസനം നിലനിർത്തുന്ന അവസ്ഥയിൽ മാത്രമേ മറ്റുള്ള ഓർഗൻസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് രണ്ടും രണ്ട്, ബ്രെയിൻ ഡെഡ് എന്ന് പറയുന്നതും സ്വാഭാവിക മരണവും സ്വാഭാവിക മരണത്തിലും കോർണിയ, അതായത് നേത്രപടലവും സ്കിന്നും എടുക്കാം, അതായത് ത്വക്കും എടുക്കാം. മറ്റുള്ള വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി കിടക്കുന്ന ഒരാൾ മസ്തിഷ്കമരണം സംഭവിക്കുകയാണെങ്കിൽ എല്ലാ ആന്തരിക അവയവങ്ങളും ഉപയോഗിക്കാം.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: ഇത് കണ്ണൂരാണ്. പേര് പറയാൻ ആലോചിക്കുന്നില്ല, കണ്ണൂരാണ്.
1: ഓക്കെ, സംസാരിച്ചോളൂ.
3: സാർ, ഞാൻ വിളിച്ചത് നമ്മളെ കണ്ണുണ്ടല്ലോ, ആ കണ്ണ് ഇപ്പൊ തീരെ കാഴ്ചയില്ലാത്തവർക്ക് ഇപ്പൊ അവയവം മാറ്റാൻ പറ്റുമോ? തീരെ പഴകിയത്
0: അതല്ലേ, കണ്ണിന്റെ നേത്രപടലമാണ് മാറ്റേണ്ടത്.

0: വേറെ അവയവങ്ങളും.
1: അത് തീരെ പ്ലെയിൻ ആണ്. അപ്പോ കാണിച്ചുമ്പോൾ ഞരമ്പിന്റെ പ്രശ്നം വരുമ്പോ അങ്ങനെ മാറ്റാൻ പറ്റുമോ?
0: ഇല്ല, ഞരമ്പിന്റെ പ്രശ്നമല്ല, നമുക്ക് കോർണിയയ്ക്ക് മാത്രമേ, അതായത് നേത്ര പടലം കാരണമുള്ള അന്ധതയ്ക്ക് മാത്രമേ കോർണിയ ട്രാൻസ്പ്ലാന്റ് വഴി നമുക്ക് അന്ധത മാറ്റാൻ പറ്റുള്ളൂ. കണ്ണിന്റെ ഞരമ്പുകൾക്കുള്ള കേടുകൾക്ക് കണ്ണ് മാറ്റി വെക്കാൻ നടക്കത്തില്ല.
1: അതെ. അപ്പോ ചേച്ചിയുടെയൊപ്പം പറയുന്ന നരമ്പിന് ശേഷം കംപ്ലൈന്റ് വന്നാലും അത് മാറ്റാൻ,
0: അല്ല അല്ല അല്ല, നേത്രപടലത്തിന് മാത്രമേ പറ്റുള്ളൂ. മറ്റത് ലെൻസിനാണ് ഒപ്പിക്കുകയാണെങ്കിൽ നമ്മൾ തിമിര ശസ്ത്രക്രിയ വെച്ച് മാറ്റാം. നേത്രപടലത്തിന് മാത്രമേ കോർണിയ എന്ന് പറയുന്ന ട്രാൻസ്പ്ലാന്റ് കൊണ്ട് കാഴ്ച തിരിച്ചു കിട്ടുള്ളൂ. ഞരമ്പുകൾക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
2: ഓക്കെ, നന്ദി സർ. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യാമെന്ന് പറഞ്ഞാൽ സ്വാഭാവിക മരണം, ഇപ്പോൾ ആശുപത്രിയിലാണെങ്കിലോ വീട്ടിൽ വെച്ചോ ഉണ്ടാകുന്ന സ്വാഭാവിക മരണത്തിന് ശേഷം എൻ്റെ കിഡ്നി, കരൾ തുടങ്ങിയ ഭാഗങ്ങൾ ദാനം ചെയ്യാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷെ അത് മസ്തിഷ്ക മരണത്തിന് ശേഷം സാർ പറഞ്ഞ പോലെ വെന്റിലേറ്റർ സപ്പോർട്ടിലൂടെ ജീവൻ നിലനിർത്തിക്കൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു പ്രൊസീജിയർ ആണെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല. അപ്പോൾ അതിനൊരു വ്യക്തമായിട്ടൊരു മറുപടി
0: പറയാം. സർക്കുലേഷൻ, അതായത് രക്തസംക്രമണം ഉണ്ടായിരിക്കണം ബോഡിക്ക്, ഓർഗൻസിനെല്ലാം, ലിവറിനാണെങ്കിലും കിഡ്നിക്കാണെങ്കിലും ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഓർഗൻ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഡൊണേഷൻ ആഫ്റ്റർ കാർഡിയാക് ഡെത്ത്, ഹോസ്പിറ്റലിൽ സംഭവിക്കുന്ന കാർഡിയാക് ഡെത്ത് നേരത്തെ, ഒരു പ്ലാൻഡ് ഡെത്താണ്. അതായത് നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് ബി പി കുറഞ്ഞു, പൾസ് കുറഞ്ഞു, അങ്ങനെ മരിക്കാൻ നമുക്കറിയാം ഒരു അടുത്ത 2-3 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കും. അങ്ങനെയുള്ളവരിൽ ബന്ധുക്കളുടെ സമ്മതത്തോടുകൂടി മരണം സംഭവിച്ച് 5 മിനിറ്റിന് ഉള്ളിൽ അവയവമെടുക്കാവുന്ന പ്രക്രിയയിലോട്ട് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അവയവമെടുക്കാം. അതിന് ഡൊണേഷൻ ആഫ്റ്റർ കാർഡിയക് ഡെത്ത് എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഡൊണേഷൻ ആഫ്റ്റർ സർക്കുലേറ്ററി ഡെത്ത്, മറ്റത് ഡൊണേഷൻ ആഫ്റ്റർ ബ്രെയിൻ ഡെത്ത് അല്ലെങ്കിൽ ഡൊണേഷൻ മസ്തിഷ്ക മരണാനന്തര അവയവദാനം. അല്ലാത്തതും സംഭവിക്കാം, പക്ഷേ ഇൻ ഹോസ്പിറ്റലായിരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ അവയവമെടുക്കാനുള്ള പ്രക്രിയ ആരംഭിക്കണം. അത് ഇന്ത്യയിൽ അത്ര പ്രാവർത്തികമായിട്ടില്ല, പക്ഷേ വരും ദിവസങ്ങളിൽ അതും നടക്കുന്നതായി. വീട്ടിൽ വെച്ചത് നമുക്ക് പറ്റില്ല.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് മറുപടി നൽകിയാണ്. പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321 9495655531 മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9496596321.
2: നമുക്ക് പരിപാടി തുടരാം. സാറെ, നമുക്കിപ്പോൾ ബ്രെയിൻ ഡെത്ത് കൂടുതൽ സംഭവിക്കുന്നത് അപകട മരണങ്ങളിലാണല്ലോ. ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം റോഡ് അപകടങ്ങൾ വളരെ കൂടിയ ഒരു സംസ്ഥാനം കൂടിയാണ്. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് അവയവദാനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമില്ല. അതിൻ്റെ ഇടയിലുള്ള ഒരു തടസ്സം എന്തായിരിക്കും?
0: കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ കഴിഞ്ഞ ഒരു 5 വർഷത്തെ റോഡ് അപകട മരണ നിരക്കുള്ള ഇടത്തിൽ ഏകദേശം 4000 പ്രതിവർഷമാണ് മരണം. പക്ഷെ നമ്മുടെ ഡൊണേഷൻ നമ്പറൊക്കെ 25 മുതൽ 30 വരെയൊക്കെ ഉള്ളൂ. അതിൻ്റെ കാരണം കുറച്ച് പേര്, ഇപ്പം നമ്മൾ ടു വീലേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ കൂടുതലും ഹെൽമെറ്റ് ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ മസ്തിഷ്ക മരണമല്ല സംഭവിക്കുന്നത്, ഓൺ ദ സ്പോട്ട് ഡെത്താണ് സംഭവിക്കുന്നത്. പിന്നെ മറ്റുള്ള അവയവങ്ങളുടെ ഇഞ്ചുറി കാരണം, ലിവറിൻ്റെയോ കിഡ്നിയുടെയോ, കാരണം വയറിലൊക്കെ ഇടിയുണ്ട് അങ്ങനെ. അപ്പോൾ ബ്രെയിൻ ഡെഡ് ആൾക്കാരുടെ എണ്ണം നമുക്ക് കുറച്ച് കുറവാണ് കേരളത്തിലെ റോഡ് അപകടം. പിന്നെ രണ്ടാമത്തെ, മസ്തിഷ്ക മരണം സംഭവിച്ച് ഐ സി യു കിടക്കുന്ന രോഗിക്ക് ആ ഒരു മസ്തിഷ്ക മരണം, നേരത്തെ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചോളാം, മരണ നിർണയം നടക്കുന്നില്ല. അത് ഡോക്ടേഴ്സ് ആണെങ്കിലും ഒരു ബ്രെയിൻ ഡെഡ് ആണെന്ന് ബന്ധുക്കളുടെ കൺവേ ചെയ്യാനൊരു മടിയാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സയൻറ്റിഫിക് ഒരു എംപവർമെൻ്റ് ശാക്തീകരണം കൊടുക്കേണ്ടതുണ്ട്. അതൊന്ന്. അത് കഴിഞ്ഞ് ഇൻ കേസ് ബ്രെയിൻ ഡെഡ് ആണെങ്കിൽ തന്നെ അത് ബന്ധുക്കളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റഡ് ആകുന്നില്ല, അവരുടെ അടുത്ത് സംസാരിക്കുന്നില്ല ഇങ്ങനെ മസ്തിഷ്കം. പിന്നെ ബന്ധുക്കളുടെ അടുത്ത് ഈ അവയവദാനത്തിൻ്റെ സാധ്യത പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ പല ലെവലിലാണ് നമ്മുടെ ഈ തടസ്സങ്ങൾ. അപ്പോൾ നമ്മൾ എല്ലാ ലെവലിലും അവരുടെ ഒരു ആശങ്ക, ഇനി മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഓ ഇത് എൻ്റെ മകനെ ചികിത്സിക്കാതെ അവയവമെടുക്കാനുള്ള ആശുപത്രിയുടെ താല്പര്യമാണോ എന്നുള്ളൊരു സംശയം ഉണ്ടെന്ന് ഡോക്ടർമാർ വിചാരിക്കുക, അങ്ങനെ ഉണ്ടെന്നല്ല, ഉണ്ടായിരിക്കുമോ എന്ന് വിചാരിച്ച് കമ്മ്യൂണിക്കേറ്റഡ് ആകുന്നില്ല. അപ്പോൾ ഇതിന് അതിനുവേണ്ടിയാണ് നമ്മൾ ഒരു ഒരു സൈഡിൽ കമ്മ്യൂണിറ്റി പൊതുജനത്തെ ബോധവൽക്കരിക്കുന്നതിനോടൊപ്പം ഡോക്ടർമാരെയും ബോധവൽക്കരിക്കണം. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വളരെ ദുഃഖകരമായ ഒരവസ്ഥയിലാണ് ബന്ധുക്കൾ നിൽക്കുന്നത്. ആ സമയത്ത് മരണനിർണയത്തിനോടൊപ്പം നമ്മൾ അവയവും കൂടെ ചോദിക്കണം. അതൊരു ഒരു ഡിഫിക്കൽട്ടാണ്. നമ്മൾ അത്ര ഒരു എളുപ്പം സംഭവിക്കുന്ന ഒരു പ്രക്രിയ അല്ല അത്. അതിന് കുറച്ച് നല്ല സങ്കീർണതകളുണ്ട്. കാരണം ആ ഇമോഷൻസ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഇത് ഡോക്ടർമാർക്ക് ആക്ച്വലി ഒന്നാമത്തെ കാര്യം അവർക്ക് ആ സമയം ഉണ്ടാകത്തില്ല ആ ബന്ധുക്കളുടെ ആ ഒരു ഡിഫിക്കൽട്ട് സാഹചര്യത്തിനോട് പൊരുത്തപ്പെട്ട് അവരത് കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് മസ്തിഷ്കം പറഞ്ഞു കൊടുക്കണം. അതിനുശേഷം ഈ അവയവദാനത്തിൻ്റെ പ്രക്രിയയെ പറ്റി പറഞ്ഞു കൊടുക്കണം. അതിനുള്ള സാവകാശം ചിലപ്പോൾ പല ആശുപത്രികളിലും, കാരണം ഈ കിടക്കുന്ന രോഗികളെല്ലാം ന്യൂറോ സർജറി അല്ലെങ്കിൽ ന്യൂറോളജി ഡോക്ടർമാരുടെ കീഴിലായിരിക്കും. അവരല്ലാതെ തന്നെ തിരക്കുള്ള അവരുടെ ഓരോ സർജറികളും 19 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന സർജറിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് അവർ ഇങ്ങനെ സംഭവിക്കുന്നത്, ഇങ്ങനെ വന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ആശുപത്രികൾ തന്നെ അതിനൊരു കൗൺസിലിംഗ് മെക്കാനിസംസ് ഒക്കെ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടെ ആളുകൾക്ക് എളുപ്പമായിരിക്കും ഡിസൈഡ് ചെയ്യാൻ. ആ ഒരു തടസ്സമുണ്ട്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
4: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറയാമോ? സംസാരിച്ചോളൂ.
0: നമസ്കാരം.
4: എനിക്ക് മരണശേഷം എന്റെ ബോഡി മെഡിക്കോളജിക്ക് ദാനം ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ അതിന്റെ കൂടെ എനിക്കൊരു ഡൗട്ട് കൂടെ ഉണ്ട്. ബോഡി മെഡിക്കോളജിക്ക് ദാനം ചെയ്യുമ്പോഴത്തേക്ക്
0: പറ്റും. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നമ്മൾ പോയി ബന്ധപ്പെടേണ്ടി വരും ബോഡി ഡൊണേഷൻ. പക്ഷേ നമ്മൾ ബന്ധുക്കളുടെ അടുത്ത് പറയണം, ഞാൻ മരിച്ചാൽ ആദ്യം ഐ ബാങ്കിനെ വിളിച്ച്, അതായത് കണ്ണ് നേത്ര ബാങ്കിനെ വിളിച്ച് എനിക്ക് കണ്ണ് നൽകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കണ്ണ് ആദ്യം കൊടുക്കുക, അതിനുശേഷം ബോഡി വിട്ടുകൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് രണ്ടും രണ്ട് ആൾക്കാരാ ചെയ്യേണ്ടത്. അതായത് നേത്ര ബാങ്കാണ് കണ്ണെടുക്കുന്നത്, മെഡിക്കൽ കോളേജിലെ അനാറ്റമി ഡിപ്പാർട്ട്മെൻ്റാണ് നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടുപേരെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ബന്ധുക്കൾക്കുണ്ട്. അപ്പോൾ ബന്ധുക്കളെയാണ് നമ്മൾ വളരെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് നേത്രവും പടലവും കൊടുക്കണം, എനിക്ക് എൻ്റെ ശരീരവും ദാനം ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ഉത്തരവാദിത്വം നമ്മുടെ ബന്ധുക്കൾക്കാണ്.
4: അതെ,
0: വളരെ അതെ, വളരെ ശരിയാ.
4: പറഞ്ഞ് അവരെ അറിയിച്ചുകൊണ്ട് അവര് കാണുന്ന രീതിയിൽ എന്തെങ്കിലും
0: എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. എന്തായാലും നമ്മൾ മരിക്കുമ്പോ നമ്മുടെ എന്തായാലും മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോ ഒക്കെ ഉടൻ ഓടിയെത്തുമല്ലോ. അപ്പൊ അവരടുത്ത് നമ്മൾ നേരത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നാല് അവർക്ക് ആ തീരുമാനം എടുക്കാൻ കുറച്ചൊരു എളുപ്പമായിരിക്കും. അതെ, അനാറ്റമി ഡിപ്പാർട്ട്മെന്റിലാണ് ബന്ധപ്പെടേണ്ടത്. അനാറ്റമി
4: ആ
0: മറ്റേ കണ്ണുകൾക്കാണെങ്കിൽ നേത്ര ബാങ്കിലാണ് ബന്ധപ്പെടേണ്ടത് കേട്ടോ. അതും ആലപ്പുഴ തന്നെ ഉണ്ട്, ആ മെഡിക്കൽ കോളേജ്. ആ ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിലാണ് നേത്രപടലത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത്.
2: സാർ, ഇപ്പോൾ കേരളത്തിൻ്റെ അവയവദാന ഒരു പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ പല സിനിമകളും അതിനെ സ്വാധീനിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചില സിനിമകൾ വളരെയധികം അവയവദാനത്തെ പ്രൊമോട്ട് ചെയ്യാനും ആൾക്കാർക്ക് അവബോധമുണ്ടാക്കാനും വളരെയധികം നന്നായിട്ട് പ്രവർത്തിച്ചു. സിനിമ കണ്ട ശേഷം ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയിട്ട് അവയവദാനം ചെയ്യാൻ മുന്നോട്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ മറ്റ് ചില സിനിമകൾ അതിലെ ഇന്ന ചൂഷണം ഉണ്ടാകാം, ചില ആശുപത്രികൾ ഇതിൽ പങ്കാളികളാകാം എന്നുള്ള തരത്തിലുള്ള സിനിമ, അത് കലാപരമായ ആവിഷ്കാരം മാത്രമാണ്. പക്ഷേ അത് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുത്തി പല ആൾക്കാരും, സന്നദ്ധത ഉണ്ടായിരുന്ന ആൾക്കാർ പിന്മാറിയതായിട്ട് സാർ അനുഭവം ഉണ്ടായിരിക്കും. അപ്പം ഈ മാധ്യമങ്ങൾ എത്രത്തോളം റെസ്പോൺസിബിൾ ആയിട്ട് ഇടപെടണം? പല യൂട്യൂബ് ചാനലുകളും ഇല്ലാത്ത അവരുടെ ഒരു റീച്ചിന് വേണ്ടിയൊക്കെ പല ന്യൂസും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുമ്പോൾ മനുഷ്യന് കിട്ടേണ്ടുന്ന ഒരു അവയവം, ആവശ്യമുള്ളവന് കിട്ടേണ്ടുന്ന ഒരു അവയവം കിട്ടാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്.
0: വളരെ ശരിയാ. കാരണം നമ്മുടെ ഈ സമൂഹ മാധ്യമങ്ങളുടെ ഒരു വളരെ പോരായ്മ എന്ന് പറഞ്ഞാൽ അവർ എഡിറ്റഡ് ആയിട്ടല്ല വാർത്തകൾ വരുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ തെറ്റായ വാർത്ത പ്രചരിക്കും, അത് വളരെ പെട്ടെന്ന് പ്രചരിക്കുകയും ചെയ്യും. പിന്നെ പണ്ട് പോലത്തെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളായിരുന്നാലും പത്രമാധ്യമങ്ങളായാലും അവരുടെ എഡിറ്റഡ് വേർഷനും അതിൻ്റെ ഫാക്ട് ചെക്കും എല്ലാം ചെയ്തിട്ടാണ് പബ്ലിക്കിൽ കൊടുക്കുന്നത്. ഇവിടെ ഫാക്ട് ചെക്ക് സമയം നല്ല, എനിക്ക് വേണമെങ്കിൽ ഇന്ന് ഒരു 30 സെക്കൻഡ്സിൽ

0: ഒരു വാർത്ത പ്രചരിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇടാം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അപ്പം തെറ്റും ശരിയും തിരിച്ചറിയാൻ പോലും സമയം മെനക്കെടാതെ ഫോർവേഡ് ചെയ്യുന്ന വാർത്തകളുണ്ട്. കാരണം എൻ്റെ ഫോണിൽ തന്നെ ഒരു ദിവസം ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഒരു എനിക്ക് ഇന്ന ആള് ഇന്ന ആശുപത്രിയിൽ മരിച്ചിട്ടുണ്ട്, വൃക്കകളും കരളുകളും ലഭ്യമാണ്, ബന്ധപ്പെടുക എന്ന് പറഞ്ഞ ഫോൺ നമ്പർ തരാം. അപ്പോൾ ഇത് എൻ്റെ ഫോണിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ കറക്റ്റാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പൊതുജനം മനസ്സിലാക്കേണ്ടത്, മസ്തിഷ്കമാണ് കൃത്രിമമായി നിർണ്ണയിക്കപ്പെടാൻ സാധിക്കില്ല. നേരത്തെ ഞാൻ പറഞ്ഞത് 4000 റോഡപകട മരണങ്ങൾ ഒരു വർഷം സംഭവിക്കുമ്പോൾ നമുക്ക് ആകെ കൂടെ മസ്തിഷ്കമാനം നിർണ്ണയിച്ച് നടത്തുന്നത് 25-26 അവയവദാനം ആണ് നടക്കുന്നത്. ഇത് അവയവദാതാക്കളാണുള്ളതെന്ന്. പക്ഷേ നമുക്ക് കേരളത്തിൽ 1500 മുതൽ 1600 ശസ്ത്രക്രിയയാണ് നടക്കുന്നത്. അത്രയും ട്രാൻസ്പ്ലാന്റിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ അതിൻ്റെ മെജോറിറ്റി നമ്മൾ ലിവിങ് ഡോണർ എന്നാണ്, ജീവിച്ചിരിക്കുന്നതാണ് എടുക്കുന്നത്. അത് വിദേശ രാജ്യങ്ങൾ നേരെ തിരിച്ചാണ്. മെജോറിറ്റിയും മരണാനന്തര അവയവദാനവും വളരെ കുറച്ച് പേർക്ക് മാത്രമേ ലിവിങ് ഡോണറിൻ്റെ ആവശ്യം വരാറുള്ളൂ. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ ആക്ച്വലി ഒരു ആരോഗ്യ രംഗം മാറേണ്ടത്.
1: നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് സ്ഥലം പറയാമോ?
2: എന്റെ പേര് രാജേന്ദ്രൻ, ഞാൻ കണ്ണൂർ.
1: ഓക്കെ, സംസാരിച്ചോളൂ, സംസാരിച്ചോ.
2: ഹലോ ഡോക്ടർ.
0: രാജേന്ദ്രൻ സംസാരിച്ചോളൂ.
2: ആ നമസ്കാരം സാറേ.
0: നമസ്കാരം.
2: ഞാൻ 2013 കണ്ണൂർ മെഡിക്കൽ കോളേജിന് എന്റെ ബോഡി മൊത്തം കൊടുത്തതാണ്. അന്ന്
1: സമ്മതപത്രം
2: കൊടുത്തതാണ്.
0: എന്താ
2: കണ്ണാശുപത്രിയായിട്ട് അവർക്കന്ന് ഇല്ലായിരുന്നു. ഇന്നിപ്പോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. എനിക്ക് 63 വയസ്സുണ്ട്. ഷുഗറും പ്രഷറും ഉണ്ട് അത്യാവശ്യം. ഞാൻ ആരോഗ്യമായിട്ട് തന്നെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. മദ്യപാനിയോ പുകവലിക്കുന്ന ആളോ ഒന്നുമല്ല. പക്ഷെ എന്റെ ഇപ്പോഴത്തെ സംശയം എന്താണെന്ന് വെച്ചാലേ, സംശയം എന്നല്ല, എനിക്കൊരു ആഗ്രഹമാണ് സാറേ, ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാൾക്ക് എന്റെ അവയവങ്ങൾ കൊടുക്കാൻ ഈ ആശുപത്രി സമ്മതിക്കുമോ, ഞാൻ കൊടുത്തു പോയത് കൊണ്ട് എന്നാണ് എന്റെ ചോദ്യം.
0: അത് നമ്മള് മറ്റേ മുഴുവനുള്ള ശരീരം ദാനം ചെയ്ത മരണാനന്തര അവയവദാനമാണ്. നമ്മള് മരിച്ച ശേഷം എൻ്റെ ശരീരം, മൃതശരീരം അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കുക. ഇത് ഇപ്പൊ പറയുന്ന ആഗ്രഹം എന്ന് വെച്ചാല് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവയവം ഏതെങ്കിലും ഒരു വേണ്ട വ്യക്തിക്ക് കൊടുക്കണം, അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? ആ പക്ഷെ നമുക്ക് ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാല് കിഡ്നി ഡയബറ്റീസ് ആയതുകൊണ്ട് നമുക്ക് കിഡ്നി ഉപയോഗിക്കാൻ പറ്റില്ല. ലിവറിൻ്റെ കാര്യം, ലിവർ സാധാരണ പ്രമേഹ രോഗികൾക്കെല്ലാം ഫാറ്റി ലിവർ എന്നുള്ളൊരു അസുഖം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് വൃക്ക കരളുകളും ദാനം ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു അവയവദാനം നിങ്ങളെ സംബന്ധിച്ചോളം കുറച്ചൊരു മെഡിക്കൽ കാരണം കൊണ്ടുള്ള പരിമിതികളുണ്ട്. പക്ഷേ മരിച്ച ശേഷം അവയവങ്ങൾ, എല്ലാ അവയവങ്ങളും കൊടുക്കാൻ സന്നദ്ധത, ബോഡി മാത്രമല്ല അവയവം കൊടുക്കാനുള്ള സന്നദ്ധത നിങ്ങൾക്ക് ഇപ്പം തന്നെ പ്രകടിപ്പിക്കാനും സുഹൃത്തുക്കളെ അത് അറിയിക്കുകയും കൂടെ ചെയ്യണം. ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് അറിയത്തില്ലല്ലോ നമ്മൾ മരിക്കുന്ന സമയം എന്താ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ആഗ്രഹം സുഹൃത്തുക്കളെയും കൂടെ അറിയിച്ചാൽ നേത്രപടലവും വേറെ മസ്തിഷ്ക മരണം സംഭവിക്കുകയാണെങ്കിൽ മറ്റുള്ള അവയവങ്ങളും, അതല്ല സ്വാഭാവിക മരണം വീട്ടിൽ വെച്ച് നടക്കുകയാണെങ്കിൽ നേത്രവും ദാനം ചെയ്യാം. നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച പോലെ മൃതശരീരം മുഴുവനായിട്ടും ദാനം ചെയ്യാം.
2: ഞാനിത് സുഹൃത്തുക്കളോടോ മറ്റുള്ളവരോ അറിയാനും കാണാനും ആയിട്ട് കൊടുത്ത ആപ്ലിക്കേഷൻ ഫ്രെയിം ചെയ്ത് എന്റെ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്.
0: വളരെ ശ്ലാഘനീയമായ പ്രവൃത്തിയാണ്.
2: പിന്നെ വരുന്ന പുതുതായിട്ട് ആരെന്നെ കാണാൻ വരുന്ന അവരെ ഇത് കാണിച്ചു കൊടുക്കും, ചോദിക്കുന്നവരോട് അതിലപ്പുറം കാണിച്ചും കൊടുക്കും. പിന്നെ ഈ ഹോസ്പിറ്റലിൽ ഇത് എന്നെ ഇത് ഒരു ഈ ബോണ്ടായിട്ട് എടുത്ത ഒരു ബോണ്ടും എനിക്ക് തന്നിട്ടുണ്ട്. അത് ലാമിനേഷൻ ചെയ്ത് ഞാൻ അലമാരിയിൽ സൂക്ഷിച്ചിട്ടുമുണ്ട്.
0: ഓ, നല്ല നല്ല സന്ദേശമാണ്, പൊതുജനങ്ങളിൽ കൊടുക്കാവുന്ന നല്ല മാതൃകാപരമായ പെരുമാറ്റം. നന്ദിയുണ്ട്.
1: സാർ, നമുക്കിപ്പോ കിഡ്നി മാറ്റിവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ആ ലിസ്റ്റിൽ, വെയിറ്റിംഗ് ലിസ്റ്റിലാണല്ലോ. അപ്പോൾ അത് ജീവിച്ചിരിക്കെ തന്നെ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യന് ദാനം ചെയ്യാവുന്നതാണ്, ഡിസീസ്ഡ് ഡോണറും പോസിബിളാണ്. അപ്പം പക്ഷേ എന്നാലും ഒരുപാട് ആൾക്കാർക്ക് ഇത് കിട്ടാതെ വരുന്നുണ്ടല്ലോ, അതെന്തായിരിക്കും കാരണം?
0: ഡിമാൻഡ് സപ്ലൈയുടെ ഒരു ഗ്യാപ്പാണ്. അതായത് കേരളത്തിൽ ഒരു അപ്രോക്സിമേറ്റ് കണക്ക്, അതായത് ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 36,000 പേരോളം കേരളത്തിൽ ഡയാലിസിസിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം, ഞാനൊരു എൻ്റെ പി എച്ച് ഡിയുടെ ഭാഗമായിട്ടുള്ള പഠനത്തിൽ 2600 ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം. അങ്ങനെ ഈ 2600 തിരുവനന്തപുരം ജില്ലയിൽ മസ്തിഷ്കമനാനന്തര അവയവദാനത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന വെറും 300 പേരാണ്. അതായത് ഈ 2600 വെറും 300 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ, ഈ ബാക്കി ആരും രജിസ്റ്റർ ചെയ്തിട്ട് പോലും ഇല്ല. പിന്നെ ബാക്കി കുറച്ച് പേര് ശാരീരികമായ കാരണങ്ങൾ കൊണ്ട് അവയവദാന പ്രക്രിയയ്ക്ക് പോകാൻ പറ്റാത്തവരാണ്. എന്നിരുന്നാൽ തന്നെയും ഏകദേശം 36,000 പേരോളം ഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ആകെക്കൂടെ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവരെണ്ണം 2600. അതിൻ്റെ കാരണം ലഭ്യത കുറവ് കാരണം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 25 ഡൊണേഷൻസാണ് ഒരു വർഷം നടക്കുന്നത്, നമുക്ക് 50 കിഡ്നിയാണ് കിട്ടുന്നത്. 2600 തിരുവനന്തപുരം ജില്ലയിൽ മാത്രമുണ്ട്, 50 കിഡ്നി കേരളത്തിന് മൊത്തത്തിലാണ്. അപ്പോൾ ഈ 2000 പേർക്ക് കിഡ്നി കിട്ടണമെങ്കിൽ തന്നെ അടുത്ത 10-20 വർഷമെടുക്കും. അപ്പോൾ അവയവദാനം കൂടിയാലേ, ഇപ്പോൾ നമ്മൾ 4000 റോഡപകട മരണങ്ങളിൽ ഒരു 100 പേരെങ്കിലും മസ്തിഷ്ക മരണം നിർണയിക്കപ്പെട്ടാൽ നമുക്ക് 200 കിഡ്നി കിട്ടും. പക്ഷെ ആ നിർണയ പ്രക്രിയ കുറച്ചും കൂടെ എന്താ പറയുക നടക്കണം. അതായത് ആശുപത്രികൾ മുന്നോട്ട് വന്ന് ഈ മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ മരണനിർണയം നടത്തുകയും ബന്ധുക്കളിലെടുത്ത് അവയവദാന സന്നദ്ധത ആരായും ചെയ്യുന്ന പ്രക്രിയ എല്ലാ ആശുപത്രിയിലും ഒരു നോർമൽ രീതിയിൽ നടന്നു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കുറയ്ക്കാൻ പറ്റുള്ളൂ.
1: അപ്പോൾ അത് അവബോധത്തിലൂടെ, ഇപ്പം പൊതുജനങ്ങളെ ആണെങ്കിലും സാർ പറഞ്ഞ പോലെ ഡോക്ടേഴ്സിനെ ആണെങ്കിലും അവബോധത്തിലൂടെ നമുക്ക് ഈ ഒരു കാര്യത്തിലോട്ട് കൊണ്ടുവരാൻ
0: പറ്റുള്ളൂ.
1: ഇപ്പം നമ്മുടെ ഈ ലൈവ് പ്രോഗ്രാമിൽ തന്നെ വിളിക്കുന്ന എല്ലാ ആൾക്കാർക്കും അവയവദാനം ചെയ്യാൻ സന്നദ്ധനാണ്, പക്ഷെ എങ്ങനെയാണെന്നുള്ള ഒരു സംശയങ്ങളാണ്. അത് എങ്ങനെ പറ്റുമോ, ഇങ്ങനെ പറ്റുമോ?
0: അതുകൊണ്ട് ഞാൻ പറയാം, ഇതിനകത്ത് ആശുപത്രികൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. ആശുപത്രികളിലാണ് ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതൊരു കേന്ദ്രീകരിച്ച ഓർഗനൈസ്, ഇപ്പം തിരുവനന്തപുരത്തിൽ നിൽക്കുന്ന കേസോട്ടോയ്ക്ക് ഇത് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ അതാത് സ്ഥലങ്ങളിലെ ആശുപത്രികൾ അവിടെയും ഒരു അവയവദാന സന്നദ്ധത ആൾക്കാരിൽ നിന്ന് പ്ലഡ്ജ് സ്വീകരിക്കുകയും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ആശുപത്രി ജീവനക്കാർക്ക് എങ്ങനെയാണ് ഒരു മരണം സംഭവിച്ചാൽ അവയവദാന പ്രക്രിയയിലൂടെ കടക്കാൻ പറ്റുക എന്നുള്ളത് പഠിപ്പിക്കുകയും ഇതെല്ലാം ആശുപത്രികളും കൂടെ മുന്നോട്ട് വന്നാൽ മാത്രമേ ഇത് ഈ പറയുന്ന ആഗ്രഹം നമുക്ക് സഫലീകരിക്കാൻ പറ്റുള്ളൂ.
1: പിന്നെ ഒരു അടുത്ത കോള് ലൈനിലുണ്ട്. ഹലോ
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: എന്റെ പേര് ചന്ദ്രൻകുട്ടിയിലാണ്, കായംകുളത്ത്
1: സംസാരിച്ചോളൂ.
3: അപ്പൊ ഇവിടെ പിന്നെ കറണ്ട് ഇല്ലാതെ നമുക്ക് പരിപാടി തുടക്കം മുതൽ കാണാൻ കേൾക്കാൻ പറ്റിയില്ല, ഇപ്പോഴാണ് കറണ്ട് വന്നത്.
1: പറഞ്ഞോളൂ പറഞ്ഞോളൂ.
3: എനിക്കിപ്പോ 73 വയസ്സുണ്ട്, യാതൊരു വിധ രോഗങ്ങളും ഇല്ല. എന്റെ മരണശേഷം എന്റെ മൃതശരീരം മെഡിക്കൽ കോളേജിലേക്ക് സംഭാവന കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി എനിക്കറിയാൻ വയ്യ.
0: ചന്ദ്രൻകുട്ടി കായംകുളത്താണെങ്കിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആയിരിക്കും ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ്. അപ്പൊ ആ അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, മെഡിക്കൽ കോളേജിൽ അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട ഹോൾ ബോഡി ഡൊണേഷൻ നടക്കും. പക്ഷെ അതിനോടൊപ്പം ചന്ദ്രൻകുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നേത്രപടലം ദാനം ചെയ്യാനുള്ള സന്നദ്ധതയും കൂടെ അറിയിക്കുകയാണെങ്കിൽ മരണസമയത്ത് നേത്രവും ദാനം ചെയ്യാം. അതല്ല, എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് മസ്തിഷ്കത്തിൽ എന്തെങ്കിലും ആഘാതം വന്ന് ആശുപത്രിയിലാകുകയും മസ്തിഷ്ക മരണം സംഭവിക്കാനുള്ള അങ്ങനെ വരാതിരിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടായാൽ മറ്റുള്ള അവയവങ്ങളും ആന്തരിക അവയവങ്ങളും ദാനം ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ബന്ധുക്കളുടെ താരടുത്തെങ്കിലും ഈ നമ്മുടെ കേസോട്ടോയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ നോട്ടോ എന്ന് പറയുന്ന നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റിൻ്റെ വെബ്സൈറ്റിലോ നമ്മുടെ സന്നദ്ധ രജിസ്റ്റർ ചെയ്താൽ അവയവം നൽകാം. അനാറ്റമി ഡിപ്പാർട്ട്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ബോഡിയും നമുക്ക് മരണസമയത്ത് ദാനം ചെയ്യാൻ സാധിക്കും. മറക്കാതിരിക്കേണ്ട കാര്യം ഇത് ബന്ധുക്കളെ അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവരിതൊന്നും അറിയത്തില്ല, അപ്പൊ വെറുതെ ദഹിപ്പിച്ചു കളയും. ഇത്രയും ഒരു നല്ല ആഗ്രഹം സഫലമാകാതെ പോകും. വേണം വേണം വേണം, ഏറ്റവും അടുത്ത ബന്ധുവിന്റെ സമ്മതം വേണം. അല്ല, അത് അവരുടെ സമ്മതം വെള്ള പേപ്പറിലൊന്നും വേണ്ട, അത് മരണസമയത്ത് ഈ ആശുപത്രി കൺസെന്റ് ഫോം ബന്ധുക്കൾക്ക് കൊടുക്കുമ്പോൾ അതിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി. ഇപ്പൊ അത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ മറ്റേ മൊത്തം ശരീരം ദാനം ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ മുദ്രപത്രത്തിൽ അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കേണ്ടത്. അവയവദാനത്തിന് മുദ്രപത്രത്തിൽ ഒന്നും ചെയ്യേണ്ട, നമ്മൾ വെബ്സൈറ്റിൽ പ്ലഡ്ജ് ചെയ്താൽ മതി. പ്ലഡ്ജ് രജിസ്റ്റർ ചെയ്യുന്ന പറയുന്ന സംഭവം ഉണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് ബന്ധുക്കൾ അറിയിക്കാൻ എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പോലും ബന്ധു

0: ബന്ധുക്കളെ ആഗ്രഹം അറിയിച്ചാൽ അവർ നിങ്ങളുടെ മരണസമയത്ത് ആശുപത്രിക്കാരെടുത്ത് പറഞ്ഞ് അവരെ കൺസെന്റ് കൊടുത്താൽ
1: മതിയാവും.
2: സാർ, വേറൊരു സംശയം, ഇപ്പോൾ കേരള സംസ്ഥാനത്തിലെ അവയവദാനങ്ങളെല്ലാം ഇപ്പം കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അവയവം കേരളത്തിലുള്ള ഒരാൾക്കാണ് കൊടുക്കുന്നത്. ഇപ്പം ഡിമാൻഡും സപ്ലൈയും തമ്മിൽ വളരെ അന്തരമുണ്ട് എങ്കിൽ പോലും അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സംസ്ഥാന അതിർത്തിയുണ്ട്. അപ്പോൾ വേറൊരു, ഇപ്പോൾ സപ്പോസ് കർണാടകത്തിലെ ഒരു അവയവം നമുക്ക് കേരളത്തിൽ ഉപയോഗിക്കാനായിട്ട് അന്തർ സംസ്ഥാന പരമായിട്ട് ഗവൺമെന്റിന്റെ ലിങ്ക്?
0: അതെ, നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം അവയവദാന സംവിധാനം ഏകോപിപ്പിക്കുന്നത് നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ, അതിന് പറയുന്ന നോട്ടോൺ. അത് കഴിഞ്ഞ് നമ്മുടെ നാല് സോണുകളായിട്ട് ഇന്ത്യയെ വിഭജിച്ചിട്ടുണ്ട്. അതിന് റോട്ടോ എന്ന് റീജിയണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, പിന്നെയാണ് സോട്ടോ. അപ്പോൾ റോട്ടോയ്ക്കും നമുക്ക് ഓർഗൻ കൊടുക്കാം, റോട്ടോയിൽ നിന്ന് ഓർഗൻ സ്വീകരിക്കാം, പ്രൊവൈഡഡ് ആ സംസ്ഥാനത്തിന് ആവശ്യമില്ലെങ്കിൽ, ആവശ്യക്കാരില്ലെങ്കിൽ മാത്രമേ വേറെ സംസ്ഥാനത്തിൽ ഷെയർ ചെയ്യും. പക്ഷേ മെക്കാനിസം ഉണ്ട്.
2: അപ്പോൾ അതിനെന്തെങ്കിലും ദൂരം, സമയം, അങ്ങനെയുള്ള പ്രതിസന്ധി
0: ഉണ്ട്? അതായത് നമ്മൾ അവയവം ബോഡിയിൽ നിന്ന് എടുത്താൽ ഒരു വൃക്കയാണെങ്കിൽ ഒരു 6 മുതൽ 12 മണിക്കൂർ വരെ മാക്സിമം നമുക്ക് വെളിയിൽ നിൽക്കാം. കരളാണെങ്കിൽ 6 മണിക്കൂറും ഹാർട്ടാണെങ്കിൽ 4 മണിക്കൂറും. അപ്പോൾ ഈ ഒരു സമയപരിധിക്കുള്ളിൽ നമ്മൾ സ്വീകർത്താവിനെ കണ്ടെത്തുകയും അവർ മെഡിക്കലി അനുയോജ്യമാണെന്നും ഈ അവയവം അവർക്ക് സ്യൂട്ടബിൾ ആണെന്നും അസസ് ചെയ്താൽ മാത്രമേ നമുക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിയുന്നതും സ്റ്റേറ്റിലും നമ്മൾ കേരളം തന്നെ 3 സോണായിട്ട് തിരിച്ചിട്ടാണ് കൊടുക്കുന്നത്.
2: ഓക്കെ, നമുക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565321. ഇനിയൊരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറ്റൊരു കോളുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: സോമശേഖരമുള്ള ആലപ്പുഴ മണ്ണതിരിപ്പനാട്ടിൽ നിന്ന്.
2: ഓക്കെ, സംസാരിച്ചോളൂ
3: സാർ.
0: പറയൂ സോമശേഖരമുള്ള.
3: എനിക്ക്, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന 74 വയസ്സുള്ള ഒരു റിട്ടയർഡ് ജീവനക്കാരനായിരുന്നു ആണ്. എനിക്ക് ബന്ധുക്കളാരും ഇല്ല, മക്കളൊക്കെ ഉണ്ട്. നേരത്തെ അതെല്ലാം വേറെ വഴിക്കാണ് കളഞ്ഞിരിക്കുന്ന രീതിയാണ്. ഞാനിപ്പോ ഒറ്റയ്ക്ക് എന്റെ വീട്ടിൽ താമസമാണ്. പല ഹോട്ടലുകാരുടെയും ഇതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. ആരുടെ സഹായം, അവന്റെ പെൻഷൻ ഉണ്ടായതുകൊണ്ട് അത് നടക്കുന്നു. ഞാന് എന്റെ ഭരണശേഷം എന്റെ ശവശരീരം മെഡിക്കൽ കോളേജുകൾക്ക് ഉള്ളവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണ്. അതിന് എനിക്ക് പോയി ഉപയോഗിക്കാനും എനിക്ക് പറ്റുന്നില്ല, ആരും സഹായത്തിനില്ലാത്തത് കൊണ്ട്. അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത്?
0: സോമശേഖരൻ പിള്ള, ആക്ച്വലി നമ്മള് അനാറ്റമി, ആരെങ്കിലും അടുത്തുള്ള ആരെങ്കിലും വെച്ചാൽ നമ്മുടെ ആലപ്പുഴയിലെ അനാറ്റമി ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ കോളേജ് അനാറ്റമി ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ നമ്മുടെ മൃതശരീരം ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ ആരെങ്കിലും അടുത്ത് ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഇങ്ങനെ പരിചയക്കാരോ വല്ലതും ഉണ്ടെങ്കിൽ അവരെ, അവരുടെ അടുത്ത് ഒരു മുദ്രപത്രത്തില് എനിക്ക് മരണശേഷം ഇങ്ങനെ എന്റെ ബോഡി കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്താല് അവര് ആ ഡിപ്പാർട്ട്മെന്റിൽ ഏൽപ്പിച്ചാൽ മതി. ആ, 100 രൂപയുടെ മുദ്രപത്രം കയ്യിൽ കൊടുത്തിട്ട് അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ ഏൽപ്പിച്ചിരുന്നാ മതി, ബാക്കി വേറൊന്നും ചെയ്യാനില്ല. അതെ, പക്ഷെ അത് അവിടെ ഇത് മരണശേഷം ആരെങ്കിലും ആരാ ഇത് ചെയ്യേണ്ടത് അവരെ അറിയിക്കേണ്ടത്, അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ അറിയിച്ചിരിക്കണം, എന്നാലേ അവർക്ക് അറിയിക്കാൻ പറ്റുള്ളൂ.
3: അത് മക്കള് പറയുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞിരിക്കാം.
0: ഓക്കെ, അത് മതിയാവും, അത് മതിയാവും. അപ്പൊ ഇപ്പൊ തൽക്കാലം ആരുടെ അടുത്തെങ്കിലും ഏൽപ്പിച്ച സമ്മതപത്രം എഴുതി ഒപ്പിട്ട് കൊടുത്തയച്ചിരുന്നാ മതി. അതെ അതെ അതെ, അത്രേ ഉള്ളു. മതി.
2: ഓക്കെ, നന്ദി. സാറിപ്പോൾ ഒരുപാട് പേര് മരണശേഷം ശരീരം ദാനം ചെയ്യാനായിട്ട് മുന്നോട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയധികം ശരീരത്തിന്റെ ആവശ്യം നമ്മുടെ അനാറ്റമി ഡിപ്പാർട്ട്മെന്റുകൾക്കുണ്ടോ?
0: രണ്ട് വെല്ലുവിളിയാണ്. ഒന്ന് സ്റ്റോറേജ് ഫെസിലിറ്റിയാണ്. പക്ഷേ ഇത് സംഭവിക്കാൻ ഇവര് ആഗ്രഹം ഉണ്ടെങ്കിലും മരണ സമയത്ത് ചിലപ്പോൾ ബന്ധുക്കൾ ചിലപ്പോൾ ഇത് സമ്മതിക്കത്തില്ല. കാരണം അവരുടെ ക്രിയകളും ഒക്കെ, മരണാനന്തര ക്രിയകളൊക്കെ ചെയ്യാനുള്ള, അതുകൊണ്ട് ഈ പറയുന്ന ഇപ്പം 100 പേര്

0: ചിലപ്പോൾ ഒരു ഡൊണേഷനായിരിക്കും ആക്ച്വലി അനാറ്റമി
1: നടക്കാൻ.
0: ഡിപ്പാർട്ട്മെൻറ്റിലെത്തുന്നത്. ഷോർട്ടേജ് ഉണ്ട്, ഇപ്പോഴും ഹോൾ ബോഡിക്ക് ഷോർട്ടേജ് ഉണ്ട്. പ്രത്യേകിച്ച് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഹോൾ ബോഡിയുടെ പഠിക്കാനുള്ള ഹോൾ ബോഡിയുടെ ഷോർട്ടേജ് ഉണ്ട്. പക്ഷേ ഇതാണ് ആ ഒരു പ്രക്രിയ. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കുന്നു, മരണശേഷം ആര് അനാറ്റമി ഡിപ്പാർട്ട്മെൻ്റ് അറിയിക്കും? പിന്നെ ഈ ബന്ധുക്കളുടെ ഉത്തരവാദിത്വമാണ് ബോഡി ആശുപത്രി കൊണ്ടത്, അവർ വന്നെടുക്കത്തില്ല, ബോഡി കൊണ്ട് ഏൽപ്പിക്കണം. അപ്പം ഇങ്ങനത്തെ ലോജിസ്റ്റിക്സ് കാരണം ഈ പറയുന്ന അത്രയും നടക്കുന്നില്ല.
1: ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മരിച്ച ഉടനെ ഇത്ര സമയത്തിനകം എത്തിക്കണമെന്നുണ്ടോ? അത് മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്യാനുള്ള സാഹചര്യം,
0: അത് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അതല്ല, അത് കുഴപ്പമില്ല, കാരണം അവിടെ ബോഡി പോയ ശേഷം പിന്നെ എംബാമിങ് എന്നൊരു കെമിക്കൽ പ്രോസസ്സ് വഴി സ്റ്റോർ ചെയ്യുന്നത്, അതിലൊരു വലിയ പ്രോബ്ലം ഇല്ല. എല്ലാ പ്രക്രിയയും കഴിഞ്ഞ് മരണാനന്തരം ചെയ്യേണ്ട മതപരമായ എല്ലാ ആചാരങ്ങളും ചെയ്ത ശേഷം കൊടുത്തിരുന്നു.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ആരാണ് വിളിക്കുന്നത്? ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
2: റോസി എന്നാണ് എന്റെ പേര്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിന്നാണ് വിളിക്കുന്നത്.
1: സംസാരിച്ചോളൂ.
2: എനിക്ക് പിന്നെ അവയവദാനം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എന്റെ കണ്ണ് തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്താ, അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റുമോ ഡോക്ടർ?
0: കൊടുക്കാം, കൊടുക്കാം. കണ്ണ് തിമിരത്തിനല്ലേ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്? തിമിരം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ ലെൻസിനെ എഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ് ഇത്. നമ്മൾ മറ്റേ കണ്ണ് ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കോർണിയ എന്ന് പറയുന്നത് നമ്മുടെ മുകൾ ഭാഗം കാണുന്ന കറുത്ത സാധനം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ കോർണിയ. ആ കോർണിയാണ് നമ്മൾ വേറെ ആൾക്ക് വെച്ചത്. കോർണിയ കാരണം, കോർണിയയുടെ അസുഖം കാരണം കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയാണ് നേത്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ലെൻസ് മാറ്റി വെച്ചത് ഒരു തടസ്സമല്ല. പ്രായം കുഴപ്പമില്ല, അത് പ്രായം അത് കുഴപ്പമില്ല. ഇല്ല, നേത്രദാനത്തിന് അതൊരു തടസ്സമല്ല. അവര് നേത്ര പഠനത്തിന് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം അനുയോജ്യമാണെങ്കിൽ അവർ സൂട്ട് ആൾക്ക് വെച്ചു കൊടുക്കുള്ളൂ. അതുകൊണ്ട് കൊടുക്കാൻ സന്നദ്ധത ഒരു കുഴപ്പമില്ല, എത്ര വയസ്സാണെങ്കിലും. അത് നിങ്ങൾ സമ്മതപത്രം ഒപ്പിടുകയും അത് മക്കളെ അറിയിച്ച് നേത്ര ബാങ്കിനെ അറിയിക്കുകയും കൂടെ ചെയ്യണം. നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുള്ള, അതെ അതെ അതെ അതെ. കൊടുക്കാം, കൊടുക്കാം. അത് അവർ വന്നെടുത്തോളും, അവർ വന്നെടുത്തോളും.
2: അതെ
0: അതെ, നേത്ര ഉണ്ടുണ്ട്, നേത്ര ബാങ്ക് വന്നെടുത്തോളും. അത് കണ്ണിന്റെ പഠനം മാത്രമേ എടുക്കുള്ളൂ, കണ്ണ് മൊത്തത്തിൽ എടുക്കത്തില്ല. അത് ചില ആളുകൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്, വിരൂപം ഉണ്ടാക്കുവോ, കണ്ണ് അവിടെ ആ ഭാഗം കൊഴിഞ്ഞിരിക്കും, അങ്ങനെയൊന്നും അല്ല.
2: ആ
0: ആ മുകളിലത്തെ ഭാഗം മാത്രം ഒരു ബട്ടൺ ബട്ടൺ ബട്ടൺ പോലെ എടുക്കത്തുള്ളൂ. അത് അറിയത്തു പോലും ഇല്ല ആരും എടുത്തു എന്നുള്ളത്. ഓക്കെ
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സർ, കുഞ്ഞുങ്ങളുടെ അവയവം ദാനം ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ വാർത്തയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഡോണറിനെ കുറിച്ചൊക്കെ വായിച്ചതാണ്.
0: ഏറ്റവും പ്രശ്നം നമുക്ക് സ്വീകർത്താവിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ വെല്ലുവിളി. ഇപ്പൊ ഈ ആലൻ ഷെറിൻ എന്ന് പറഞ്ഞ കുട്ടി 10 മാസമായ, അപ്പൊ 10 ചെറിയ കരളും ചെറിയ വൃക്കകളും ഒക്കെ ആയിരിക്കും. അപ്പൊ അതിന് അനുയോജ്യമായ സ്വീകർത്താവ് ഉണ്ടോ അതിനെ കണ്ടുപിടിക്കുക എന്നുള്ള വെല്ലുവിളി. നമുക്ക് ഇപ്പൊ ആക്ച്വലി കേരളത്തിൽ പീഡിയാട്രിക് ലിവർ അസുഖമുള്ള കുറെ കുട്ടികളുണ്ട്. അപ്പൊ ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ഒരു ഫീസിബിലിറ്റി എന്നു അറിഞ്ഞപ്പോൾ നമ്മുടെ രോഗനിർണയവും കൂടിയിട്ടുണ്ട്. അവർക്ക് ലിവർ വെച്ച് അവർ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ വെല്ലുവിളിയില്ല. നമുക്ക് ഈ പീഡിയാട്രിക് CKD, അതായത് പീഡിയാട്രിക് വൃക്കരോഗ സ്തംഭനാവസ്ഥ ഉള്ള ഒരു ഒത്തിരി കുട്ടികളുണ്ട്, ലിവറിൻ്റെ അസുഖക്കാരും ഒത്തിരി കുട്ടികളുണ്ട്.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം, സ്വാഗതം. പേര് പറയാമോ? സംസാരിച്ചോളൂ.
3: പിന്നെ പറയാനുള്ളത്, ഈ നേത്ര പഠനം ദാനം ചെയ്യാൻ, ഈ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന് എല്ലാവർക്കും ഇപ്പൊ ഈ എങ്ങനെ ഈ സംഭവ സമയം കൊടുക്കേണ്ട സമയമാകുമ്പോ എങ്ങനെ കൊടുക്കണമെന്ന് എവിടെ അറിയിക്കണമെന്നൊന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അതിന് ഈ കണ്ണ് ദാനം ചെയ്യുന്നതിനും അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനും ഇപ്പൊ രേഖപ്പെടുത്തി കൊടുത്താലും മരണസമയമോ ഇത് കൊടുക്കുന്ന സമയമോ അറിയിക്കാനുള്ള ഒരു നമ്പർ പബ്ലിഷ് ചെയ്തിരുന്നാൽ, റേഡിയോ കൂടിയോ എങ്ങനെയെങ്കിലും മാധ്യമത്തിലൂടെ കൊടുത്തിരുന്നാൽ വളരെ ഉപകാരമായിരുന്നു.
0: അത് അത് ചെയ്യാം. ഞങ്ങള് അതിനുള്ള സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു ടോൾ ഫ്രീ നമ്പർ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അത് ഇപ്പൊ ഇല്ല. ടോൾ ഫ്രീ നമ്പർ വന്ന ഉടൻ എല്ലാ മാധ്യമങ്ങളിലൂടെയും നമ്മൾ ആ ടോൾ ഫ്രീ നമ്പർ കൊടുക്കും. ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ ബാക്കി അവയവദാന പ്രക്രിയകൾ

0: സുഖമായി കൊടുക്കുക. പക്ഷെ നമ്മൾ ഏറ്റവും പ്രധാനം നമ്മുടെ ബന്ധുക്കളെയും കൂടെ അറിയിക്കേണ്ടതാണ്. സന്നദ്ധത അറിയിച്ചാലേ അവർക്ക്
1: ബന്ധുക്കളെ അറിയിച്ചാലും
0: അവര് എവിടെ വിളിക്കണമെന്നുള്ളത് അല്ലേ. മനസ്സിലായി മനസ്സിലായി.
1: മരിച്ച ആൾ അറിയുന്നില്ലല്ലോ, ഈ സമ്മതപത്രം കൊടുത്ത ആൾ അറിയുന്നില്ലല്ലോ.
0: ഓ ഓക്കെ മനസ്സിലായി.
1: അപ്പൊ അതുകൊണ്ട് ഈ റേഡിയോ നിലയത്തിൽ കൂടി മാധ്യമങ്ങളിലൂടെ ഇത് പബ്ലിഷ് ചെയ്ത് ഈ നമ്പർ പബ്ലിഷ് ചെയ്തിരുന്നാൽ വളരെ ഉപകാരം
0: ചെയ്യാം ചെയ്യാം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും
1: അല്ല ധാരാളം ആൾക്കാർ ഇതിന് ധർമ്മം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക. എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാത്തു.
0: ചെയ്യാം ചെയ്യാം ചെയ്യാം ഉറപ്പായിട്ടും ചെയ്യാം.
2: നന്ദി സാർ. നമ്മൾ ഒരുപാട് നേരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ബോഡി ദാനം ചെയ്യുന്ന പ്രൊസീജിയറിനെ കുറിച്ച് പറഞ്ഞു. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഇതുപോലെ നമുക്ക് ദാനം ചെയ്യാൻ സാധിക്കുമോ?
0: ദാനം ചെയ്യാൻ സാധിക്കും. അതിന് പെർമിഷനുള്ള വളരെ കുറച്ച് മെഡിക്കൽ കോളേജുകളെ ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും പ്രധാന ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയുടെ കുഴപ്പമാണ്. അപ്പോൾ ഫോർമാലിനെ സ്റ്റോർ ചെയ്യണം. അതിനുള്ള പെർമിഷനുള്ള പ്രൈവറ്റ് മെഡിക്കൽ എണ്ണം കുറവാണ്. നമ്മൾ സാധാരണ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നത് അവർ ബാക്കിയുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽക്ക് ആവശ്യമനുസരണം ബോഡി കൈമാറുന്നുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും ഏതെങ്കിലും, കാരണം ഇതിനകത്ത് ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും പ്രൈവറ്റ് മെഡിക്കൽ കൊടുത്താൽ അവർ അത് ബോഡി വേറെ വെക്കുമോ അങ്ങനെയൊക്കെ. അപ്പോൾ കഴിയുന്നതും അടുത്തുള്ള ഇപ്പോൾ എല്ലാ ജില്ലയിലും നമുക്ക് മെഡിക്കൽ കോളേജുകളുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജിൽ ബന്ധപ്പെട്ട് കൊടുക്കുന്നതായിരിക്കും ഉചിതം.
2: അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് ഈ അജ്ഞാത മൃതശരീരങ്ങൾ ലഭിക്കുമല്ലോ, ഉപേക്ഷിക്കപ്പെട്ട നിലയിലോ ഒക്കെ പോലീസിനൊക്കെ കിട്ടുന്ന ആ അവയവ അല്ലെങ്കിൽ ആ ബോഡികൾ എന്താണ് ചെയ്യുന്നത്? ആ പ്രൊസീജിയർ ഇൻകേസ് നടപടികളും
0: ബന്ധപ്പെട്ട അതെല്ലാം പൂർത്തിയാക്കിയിട്ട് അതിനെ സാധാരണ അത് നമുക്ക് ഈ അങ്ങനത്തെ മരണ സമയത്ത് എന്തുകൊണ്ട് മരണമെന്നും അറിയാത്തതുകൊണ്ട് പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ ബോഡി ആക്ച്വലി ഫുൾ ബോഡി ഡിസെക്ട് ചെയ്ത് ഓർഗൻസിൻ്റെ സാമ്പിൾസ് എല്ലാം എടുത്ത് അത് മിക്കവാറും ഗവൺമെൻറ് തന്നെ അത് ഡിസ്ട്രോയ് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ പഠനത്തിന് എടുക്കാറില്ല.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് വരാം. ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: നമസ്കാരം ഡോക്ടർ, ഞാൻ എന്റെ പേര് ശാന്ത ശ്രീകുമാറാണ്.
2: നമ്മുടെ പരിപാടിയുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ചോദിക്കണേ. സംസാരിച്ചോളൂ.
3: ഹലോ ഡോക്ടർ, നമസ്കാരം.
0: നമസ്കാരം.
3: ആ ഡോക്ടർ, എനിക്കൊരു സംശയം ചോദിക്കാനാണ്. ഞാൻ ഒരു പ്രവാസിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യണമെന്നുണ്ട് മരണശേഷം. അപ്പോൾ ഞാനിവിടെ നേരത്തെ മക്കളത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാട്ടിൽ വെച്ചാണ് മരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അവയവം മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കണ്ണും എല്ലാം എനിക്ക് ദാനം ചെയ്യണമെന്നുണ്ട്. അപ്പം അവിടെ ഇരുന്ന് മരിച്ചു കഴിഞ്ഞാൽ കണ്ണൊക്കെ എങ്ങനെയാണ് ദാനം?
0: ഏത് രാജ്യത്താണ്? ദുബായിൽ. അവിടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഹയാത്ത് എന്നാണ് പേര്, HAYAT, ഹയാത്ത്. ഹയാത്ത് ഇതുപോലെ, അതായത് കേരളത്തിലെ കേസോട്ടോ പോലെ മൃതസഞ്ജീവനി പദ്ധതി പോലെയുള്ളൊരു ഓർഗനൈസേഷനാണ് UAE. അവരെ അറിയിച്ചാൽ അവർ ഇപ്പം നിങ്ങൾക്ക് ആ കോർണിയ ഇന്ത്യയിലോട്ട് ഷിപ്പ് ചെയ്യണമെങ്കിൽ അതും അവർ ചെയ്തു തരും. കോർണിയ നേത്രപടലം അവരെടുക്കുകയും അതെടുത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും നേത്ര ബാങ്കിനോട് കൈമാറാൻ ഏൽപ്പിച്ചിരുന്നാൽ അത് ചെയ്യും. അതിനൊന്നും അവർ എക്സ്ട്രാ പൈസ ഒന്നും ചാർജ് ചെയ്യത്തില്ല. അതല്ല, നമുക്ക് അവിടെ വെച്ച് മസ്തിഷ്കമരണം സംഭവിക്കുകയാണെങ്കിൽ ഓർഗൻസ് അവിടുത്തെ ഇന്ത്യക്കാർക്ക് തന്നെ നമുക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതും അവർ ചെയ്യും. അതല്ല, ആർക്ക് വേണമെങ്കിലും കൊടുത്തോളൂ എന്ന് നമ്മൾ സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്താൽ അതും അവർ ചെയ്യും. അപ്പോൾ അത് UAE ഇത് വളരെ പ്രബലമായി നടക്കുന്നൊരു പ്രക്രിയയാണ്. അതുകൊണ്ട് അവിടെയും ചെയ്യാം. ഇവിടെയാണെങ്കിൽ നമുക്ക് മൃതസഞ്ജീവനിയിൽ പേര് രജിസ്റ്റർ ചെയ്താൽ, മക്കൾ മരണസമയം ഡോക്ടർമാരെ അറിയിച്ചാൽ ബാക്കി പ്രക്രിയയെല്ലാം ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. എന്തായാലും സന്നദ്ധത വളരെ നല്ലതാ. അറിയാവുന്ന സുഹൃത്തുക്കളും ഒക്കെ ഈ മരണശേഷമുള്ള അവയവതാണ് സന്നദ്ധത അറിയിക്കുക.
2: അപ്പോൾ നമ്മൾ ഒരുപാട് കോൾസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ എല്ലാവർക്കും സന്നദ്ധത ഉണ്ട്. അപ്പോൾ പക്ഷേ കൂടുതൽ അതിൻ്റെ ഒരു പ്രൊസീജിയറിനെ കുറിച്ച് അവബോധമുണ്ടെങ്കിൽ, സാർ നേരത്തെ വിളിച്ച കോളർ പറഞ്ഞ പോലെ ഒരു ടോൾ ഫ്രീ നമ്പർ പോലെ അല്ലെങ്കിൽ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പെട്ടെന്ന് എവിടെയാണ് ഇപ്പോൾ?
0: അല്ല, അവിടെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലും ആശുപത്രികൾ ഇതിന് മുന്നോട്ട് വന്ന് അതാത് ആശുപത്രികൾ, അടുത്തുള്ള ആശുപത്രികൾ ഇതിനുള്ള പ്രക്രിയയും, പിന്നെ മരിച്ച ശേഷം നമ്മൾ എന്തായാലും ഒരു ഹോസ്പിറ്റൽസുമായിട്ട് ബന്ധപ്പെടുമല്ലോ, ഒന്നിൽ ഡെത്ത് സ്ഥിരീകരണം. അപ്പം ഞങ്ങൾ ആശുപത്രികളെ കേന്ദ്രീകരിച്ച് ഞങ്ങളൊരു നല്ല ബോധവൽക്കരണ ക്യാമ്പയിൻ എന്തായാലും തുടങ്ങാം.
2: അപ്പോൾ രക്തദാനത്തെക്കാൾ ഉപരിയായ ഒരു മനുഷ്യന് താൻ ഇല്ലാതായതിനു ശേഷവും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് അവയവദാനം നൽകുന്നത്. എന്നാൽ അശാസ്ത്രീയമായിട്ടുള്ള ഭയങ്ങളും തെറ്റായ ധാരണകളും കാരണം ഇനിയും പൂർണ്ണ തോതിൽ സമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കാത്ത ഒന്നുകൂടിയാണ് ഈ സത്കർമ്മം. അപ്പോൾ ഈ ദിവസങ്ങളിൽ അവയവദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റാനും മഹാദാനമായ ഇതിലൂടെ കൂടുതൽ ജീവനുകൾ രക്ഷിക്കാൻ സമൂഹത്തെ പ്രാപ്തമാക്കാനും നമുക്ക് കൈകോർക്കാം. നമ്മുടെ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും സമയം അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കേസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ആണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, പരിപാടിയിലൂടെ ശ്രോതാക്കളുമായി സംവദിച്ച ഡോക്ടർ നോബിൾ ഗ്രേഷ്യസിനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
4: ഡോക്ടറോട് ചോദിക്കാം തത്സമയ പരിപാടി സമാപിക്കുകയാണ്. അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ്. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് എം എസ് ആശ. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു കോലോത്തും ബിജു നെയ്യാറ്റിങ്കരയും, ഒപ്പം സൗമ്യ എം ആറും ശോഭ ബീറ്റിയും.

0: ആകാശവാണി കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
7: PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ഒരു ചലച്ചിത്രഗാനം സ്പിരിറ്റ് എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോൻ പാടിയത്, രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഷഹബാസ് സമൻ.

ഇന്നൊരു മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷന്റെ സ്വച്ഛ് സർവേക്ഷൻ സെല്ലിൽ സ്റ്റൈപ്പൻഡോടുകൂടി ഇന്റേൺ ആയി പ്രവർത്തിക്കുന്നതിന് അവസരം. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം 7-ാം തീയതി രാവിലെ 10:30 ജില്ലാ ശുചിത്വ മിഷൻ ഓഫീസിലെത്തണം. പ്രായപരിധി 30 വയസ്സ്. യോഗ്യത ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BSc ഓർ MSc ഇൻ എൻവയോൺമെന്റൽ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്. കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ കോളേജിൽ BSc കെമിസ്ട്രി, BA ഇക്കണോമിക്സ് പ്രോഗ്രാമുകളിൽ SSC ST വിഭാഗത്തിലും BSc മാത്തമാറ്റിക്സ് പ്രോഗ്രാമിൽ SC ST ഈഴവ മുസ്ലിം EWS എന്നീ വിഭാഗങ്ങളിലും ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. വിദ്യാർത്ഥിനികൾ 6-ാം തീയതി രാവിലെ 10:00 എല്ലാ സർട്ടിഫിക്കറ്റുകളും സഹിതം പ്രിൻസിപ്പൽ മുമ്പാകെ എത്തണം. സേവന വാർത്തകളാണ് കേട്ടത്.

ശ്രോതാക്കളെ, ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ ലോക മുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച് മാങ്ങാട്ടുപറമ്പ് ഗവൺമെന്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ എം പി മൃദുലയുമായുള്ള അഭിമുഖം ആദ്യ ഭാഗം. ഒരു മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം. പങ്കെടുക്കാനായി 0497295600007 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. 2:15 തുടർ നാടകം, 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് നാടോടി ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ടി കെ കലയും BS ശശിരേഖയും ചേർന്ന് പാടിയ ഗാനം.

ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ ലോക മുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച് മാങ്ങാട്ടുപറമ്പ് ഗവൺമെന്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ എം പി മൃദുലയുമായുള്ള അഭിമുഖം ആദ്യ ഭാഗം. ഒരു മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം. പങ്കെടുക്കാനായി 0497-2956-00 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495-99-1015. 2:15 തുടർ നാടകം, 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനം. വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ പ്രതിസന്ധികളോട് പൊരുതി പെരളത്ത് വയലിനെ പച്ചപ്പണിയിച്ച് രാമചന്ദ്രൻ വടക്കിനിയിൽ, തുടർന്ന് കപ്പയും കാന്താരി. രാത്രി 7:35 അങ്കണം പരിപാടിയിൽ ചങ്ക്, അനിത പയസ് അവതരിപ്പിക്കുന്ന ചെറുകഥ, ഹരീന്ദ്രൻ നരവൂർ ചൊല്ലുന്ന കവിതകൾ, തുടർന്ന് മകൻ എം കെ വിജയലക്ഷ്മി അവതരിപ്പിക്കുന്ന ചെറുകഥ.

ಆಕಾಶವಾಣಿ. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 26 പേർ മരിച്ചതായും 4 പേരെ കാണാതായതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ. 67.44 കോടി രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായും മുഖ്യമന്ത്രി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. RBI നടപ്പ് സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% നിലനിർത്തും. ലോക അത്ലറ്റിക്സ് U20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് US തുടക്കം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 26 പേർ മരിച്ചതായും 4 പേരെ കാണാതായതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. 1882 ഹെക്ടർ കൃഷി നശിച്ചതായും പ്രാഥമിക വിവരമനുസരിച്ച് 67.44 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം പറഞ്ഞു. 23537 കർഷകരെ മഴക്കെടുതി ബാധിച്ചു. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ നൽകുമെന്നും വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിൽ വരാത്തവർക്കും തുക അനുവദിക്കും. അതത് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് അനുസരിച്ചാകും തുക അനുവദിക്കുക. മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് 10,000 രൂപ അനുവദിച്ചു. മഴക്കെടുതിയിൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് തുക 6 ലക്ഷമായി വർദ്ധിപ്പിച്ചെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മഴക്കെടുതിയിൽ വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ 12 ലക്ഷം രൂപ നൽകും. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ വിയോഗം വേദനാജനകമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. രാജേഷിന്റെ

0: സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്നും വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 2024 തൃശൂർ ജില്ലയിലുണ്ടായ കാലവർഷത്തിലും ഉരുൾപൊട്ടലിലും വീട് നഷ്ടപ്പെട്ട ധനസഹായം ലഭിക്കേണ്ട 248 ഗുണഭോക്താക്കൾക്ക് ധനസഹായം അനുവദിക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. സംസ്ഥാന പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ചെയർപേഴ്സണായി റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രനെ നിയമിച്ചതായും മുഖ്യമന്ത്രി. 2026-27 സാമ്പത്തിക വർഷത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട വികസന ഫണ്ടിന്റെ ഒന്നാം ഗഡുവായ 2029.15 കോടി രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കോട്ടയം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങി. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയിൽ പുലർച്ചെ മുതൽ മഴ ശക്തമായി തുടരുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് ദേവിക എസ് നായർ.
1: കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് കുറഞ്ഞെങ്കിലും കോട്ടയം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ്. 4 ദിവസമായി ജില്ലയിൽ മീനച്ചിലാറ് കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ട് പാലാ ഭാഗങ്ങളിൽ ജലനിരപ്പ് 9 അടിയായി താഴ്ന്നിട്ടുണ്ട്. കുമരകം, ആർപ്പുക്കര, തിരുവാർപ്പ്, അയ്മനം പഞ്ചായത്തുകളിലെ 70% വീടുകളിലും വെള്ളം കയറിയ നിലയിലാണ്. കോട്ടയത്ത് നിന്ന് കുമരകം വഴി ചേർത്തല ഭാഗത്തേക്കുള്ള ഗതാഗതം സാധ്യമല്ല. പരമാവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 154 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8321 പേരെ മാറ്റി പാർപ്പിച്ചു.
0: പത്തനംതിട്ട ജില്ലയിൽ ആശ്വാസത്തിന്റെ പകൽ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജി എസ് ശ്രീധർ.
2: ജില്ലയിൽ തിരുവല്ല, അപ്പർക്കുട്ടനാടൻ ഭാഗങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിനം വരെ കടുത്ത ആശങ്ക നിലനിന്നിരുന്നുവെങ്കിലും മഴ ദുർബലമായതും വെള്ളമിറങ്ങുന്നതും കാരണം ഇന്ന് ജില്ല ആശ്വാസത്തിന്റെ പകലിലാണ്. ആറന്മുളയിൽ നിന്നും ഏറെക്കുറെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിലാകെ 103 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ കൂടുതലും ക്യാമ്പുകൾ ഉള്ളത് തിരുവല്ല താലൂക്കിലാണ്. തിരുവല്ല മതിൽ ഭാഗത്ത് ഇന്നലെ ബംഗാൾ സ്വദേശി രാജാമണ്ഡൽ വെള്ളം കയറിയ വീട്ടിൽ നിന്നും ഇലക്ട്രോണിക് സാധനങ്ങൾ മാറ്റുന്നതിനിടയിൽ ഷോക്കേറ്റ് മരിച്ച സംഭവവും ഉണ്ടായി.
0: ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലേക്കും ജില്ലയ്ക്ക് പുറത്തേക്കും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷ കൂടിയായ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് അത്യാവശ്യമല്ലാത്ത അന്തർ സംസ്ഥാന യാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ജില്ലയിൽ 10 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 112 കുടുംബങ്ങളാണ് കഴിയുന്നത്. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ വന്യമൃഗശല്യം തടയുന്നതിന് തിരുവമ്പാടി മണ്ഡലത്തിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. വനം, കൃഷി വകുപ്പുകളുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതികളുടെ അവലോകനം, മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന് ശാശ്വത പരിഹാരം എന്നീ കാര്യങ്ങളാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്തത്. കൂടരഞ്ഞ്, തിരുവമ്പാടി, കോടഞ്ചേരി, പുതുപ്പാടി പഞ്ചായത്തുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന 23 കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് പൂർത്തീകരണ ഉത്തരവാദിത്വം വനംവകുപ്പ് ഏറ്റെടുത്ത് നടപ്പാക്കാൻ യോഗത്തിൽ തീരുമാനമായി. ഫെൻസിംഗ് ജോലികൾക്ക് കൂടുതൽ തുക വകയിരുത്താൻ ജില്ലാ ആസൂത്രണ സമിതിയിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച് നിയമപ്രശ്നവും സാമ്പത്തിക പ്രശ്നവും പരിഹരിക്കുന്നതിന് ഗവൺമെന്റിന്റെ അടിയന്തര സഹായം തേടുകയും ചെയ്യും. യോഗത്തിൽ സി കെ കാസിം എംഎൽഎ അധ്യക്ഷനായിരുന്നു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥികൾ ഡൽഹിയിൽ നടത്തിയ പ്രതിഷേധത്തിന് നേരെ പോലീസ് അതിക്രമം ആരോപിച്ചും വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടുമാണ് പ്രതിപക്ഷം ഇന്നും ബഹളം തുടർന്നത്. രാവിലെ 11 സഭ സമ്മേളിച്ചപ്പോൾ സ്പീക്കർ ഓം ബിർള ചോദ്യോത്തരവേള ആരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളികളുമായി രംഗത്തെത്തുകയായിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. മുഖ്യ റിപ്പോ നിരക്ക് 5.25% നിലനിർത്തും. മറ്റ് പലിശ നിരക്കുകളിൽ മാറ്റമില്ല. തിങ്കളാഴ്ച ആരംഭിച്ച കേന്ദ്രബാങ്കിന്റെ 6-അംഗ ധനനയ സമിതിയുടെ 3 ദിവസത്തെ യോഗത്തിലാണ് അന്തിമ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണവാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 2026 ജനുവരി 1 അതിനു മുൻപോ 18 തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. യുഎസിലെ യൂജീനിലെ ഹേവാർഡ് ഫീൽഡിൽ ഈ മാസം 9 വരെയാണ് മത്സരം. 36-അംഗ ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ടീം ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കും. 1800-ലധികം അത്ലറ്റുകൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കും. അസാനിൽ കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഉഷാറാണി ബറുവ, തൻവി ശർമ്മ, ശ്രീയാൻ

0: ക്രിസ്റ്റി വാലിഷെട്ടി എന്നിവർ വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ സിംഗിൾസിൽ കിദംബി ശ്രീകാന്ത്, കിരൺ ജോർജ്, റൌണക് ചൌഹാൻ, സനിത് ദയാനന്ദ്, തരുൺ മന്നപ്പള്ളി എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. 2025 കൈത്തറി പുരസ്കാരങ്ങൾ ദേശീയ കൈത്തറി ദിനമായ മറ്റന്നാൾ ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്യും. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്, കൈത്തറി വ്യവസായ മേഖലാ പ്രതിനിധികൾ, കയറ്റുമതിക്കാർ, കരകൌശല വിദഗ്ധർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും ഹർഘർ തിരംഗ പരിപാടിയിൽ ജനങ്ങൾ ആവേശകരമായി പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. 2026 ബ്രിക്സ് അധ്യക്ഷ രാജ്യം എന്ന നിലയിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന മൂന്നാമത് ബ്രിക്സ് സാംസ്കാരിക വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ഭോപ്പാലിൽ തുടക്കമായി. 2 യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ക്രിയേറ്റീവ് ഇക്കോണമി, കൃത്രിമ ബുദ്ധി, പാരമ്പര്യ സ്വത്തുക്കളുടെ സംരക്ഷണം, കാലാവസ്ഥയും സുസ്ഥിര വികസനവും എന്നീ മൂന്ന് വിഷയങ്ങളിലാണ് പ്രധാനമായും ചർച്ചകൾ. 13 ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ തുടക്കമായി. മറ്റന്നാൾ വരെ ചേരുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് പങ്കെടുക്കുന്നത്. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാനം വേനൽക്കാല സന്ദർശനത്തിന് ഈ മാസം 16 മുതൽ സെപ്റ്റംബർ 15 വരെ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും. തിങ്കളാഴ്ച ഒഴികെ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവേശനാനുമതി. അമൃത് ഉദ്യാൻ പ്രവേശനം സൌജന്യമാണ്. യമൻ തീരത്ത് ആക്രമണത്തിനിരയായ ഇന്ത്യൻ വാണിജ്യ കപ്പൽ MSV ഫൈസ്നൂർ ഒലിയ ചെങ്കടലിൽ മുങ്ങി. കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടെ 14 നാവികരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. റിയാദിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി യമൻ അധികൃതരുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സൌദി അറേബ്യയിൽ നിന്ന് എണ്ണയുമായി വന്ന യന്ത്രവൽകൃത കപ്പലിന് നേരെ പ്രകോപനമില്ലാത്ത ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന്റെ 7th വാർഷിക ദിനമായ ഇന്ന് ചരിത്രപരമായ ദിനമാണെന്ന് BJP വിശേഷിപ്പിച്ചു. ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിച്ചാണ് ഭരണഘടനാ വകുപ്പ് എടുത്തുമാറ്റിയതെന്ന് ന്യൂഡൽഹിയിൽ BJP വക്താവ് ഗൌരവ് ഭാട്ടിയ പറഞ്ഞു. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ നേതൃത്വത്തിൽ സമഗ്ര ബോധവൽക്കരണ പരിപാടി ഇരിട്ടിയിൽ ആരംഭിച്ചു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ശുചിത്വ മിഷന്റെയും ICDS സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ മഴക്കെടുതിയിൽ 26 പേർ മരിച്ചതായും 4 കാണാതായതായും മുഖ്യമന്ത്രി VD സതീശൻ. 67.44 കോടി രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായും മുഖ്യമന്ത്രി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 നിർത്തിവച്ചു. RBI നടപ്പു സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% നിലനിർത്തും. ലോക അത്ലറ്റിക്സ് U20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് US തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ.
2: ആരോഗ്യദീപ്തി. ഓരോ കുഞ്ഞിന്റെയും ജീവിതത്തിലെ ഏറ്റവും മികച്ച തുടക്കം അമ്മയുടെ മുലപ്പാലിലൂടെയാണ്. കുഞ്ഞിന് ആവശ്യമായ സമ്പൂർണ്ണ പോഷകങ്ങളും രോഗപ്രതിരോധ ശേഷിയും സുരക്ഷിതമായ വളർച്ചയും നൽകുന്ന ആദ്യത്തെ ആഹാരമാണ് മുലപ്പാൽ. അതോടൊപ്പം അമ്മയുടെയും കുഞ്ഞിന്റെയും മാനസികവും ശാരീരികവുമായ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിലും മുലയൂട്ടൽ നിർണായക പങ്കുവഹിക്കുന്നു. ലോക മുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച് മാങ്ങാട്ടുപറമ്പ് ഗവൺമെന്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ MP മൃദുലയുമായുള്ള അഭിമുഖമാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ. കൂടെ ശ്രീകല ബിജു.
3: നമസ്കാരം ഡോക്ടർ.
4: നമസ്കാരം.
3: എല്ലാ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 ലോക മുലയൂട്ടൽ വാരാചരണം ആചരിച്ചു വരികയാണല്ലോ. ഇങ്ങനെ ഒരു ആചരണത്തിന്റെ പ്രാധാന്യവും ഈ വർഷത്തെ തീം കൂടി ഒന്ന് പറയാമോ?
4: മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അമ്മമാർക്കുള്ള ബോധവൽക്കരണം, അത് മാത്രമല്ല അവർക്കുള്ള പിന്തുണ നൽകുന്ന കുറേ ഘടകങ്ങളുണ്ട്. ആദ്യം തന്നെ കുടുംബം, അതുപോലെ ആരോഗ്യ സ്ഥാപനങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, പിന്നെ തൊഴിലിടം, ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാർ, പിന്നെ സമൂഹം, അതുപോലെ തന്നെ ഗവൺമെൻറ്, മറ്റ് സംഘടനകൾ, ഇവരെല്ലാവരും ചേർന്ന് ഈ മുലയൂട്ടലിന് വേണ്ടിയുള്ള പിന്തുണ നൽകേണ്ടതുണ്ട്. അപ്പോൾ ഈ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണം ഉദ്ദേശിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും ലോക മുലയൂട്ടൽ വാരം ആചരിക്കുന്നത്. അതിൽ ഈ വർഷം നമ്മൾ നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ഫോർ എ സസ്റ്റൈനബിൾ സ്റ്റാർട്ട് ഇൻ ലൈഫ്, സ്ട്രെങ്തൻ വാട്ട് വർക്ക്സ് എന്നുള്ളതാണ് അതിൻ്റെ സന്ദേശം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കുഞ്ഞിന് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല തുടക്കം മുലപ്പാലിലൂടെയാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ നിക്ഷേപം എന്താണെന്ന് ചോദിച്ചാൽ അതും മുലയൂട്ടൽ തന്നെയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ ആദ്യ വാക്സിനും ആദ്യ സംരക്ഷണ കവചം എന്ന് പറയാം മുലപ്പാൽ. അതുകൊണ്ട് തന്നെ ഓരോ കുഞ്ഞിനും ആരോഗ്യകരവും സുരക്ഷിതവുമായ ഒരു തുടക്കം ഉറപ്പാക്കാൻ മുലയൂട്ടൽ ഏറ്റവും പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഈ സ്ട്രെങ്തൻ വാട്ട് വർക്ക്സ് എന്നുള്ളത് രണ്ടാമത്തെ ഭാഗമാണ്. അതിൽ ഫലപ്രദമാണെന്ന് നമുക്കറിയാവുന്ന നല്ല രീതികളുണ്ട്, നമ്മൾ പിന്തുടരുന്നു പോരുന്ന തന്നെ അതിനെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്നുള്ളതാണ്. ഇതാണ് ഈ വർഷം നമ്മൾ ഫോളോ ചെയ്യുന്ന സന്ദേശം, തീമും ഇതാണ്.
3: എല്ലായ്പ്പോഴും കുഞ്ഞിന് മുലപ്പാൽ ഏറ്റവും മികച്ച ആഹാരമാകുന്നത് എങ്ങനെയാണ്?
4: കുഞ്ഞിന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിലും അതുപോലെ വെള്ളം ആവശ്യത്തിനുള്ളത് അടങ്ങിയിട്ടുള്ളതും എളുപ്പത്തിൽ ദഹിക്കാവുന്നതും മാത്രമല്ല പ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്ന ഘടകങ്ങൾ പൂർണ്ണമായി അടങ്ങിയിട്ടുള്ളതുമാണ് മുലപ്പാൽ. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ആദ്യത്തെ 6 മാസം മറ്റ് യാതൊരു ഭക്ഷണവും നൽകേണ്ട ആവശ്യമില്ല.
3: ഇത് വേഗത്തിൽ ദഹിക്കുന്നതും കൂടിയാണ് അല്ലേ മുലപ്പാൽ?
4: അതെ, ആദ്യ 6 മാസം കൊണ്ടാണ് കുഞ്ഞിൻ്റെ ദഹന വ്യവസ്ഥ കൂടുതൽ മെച്യൂറായി വരാൻ എടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ തുടക്കത്തിൽ ദഹിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഭക്ഷണമാണ് അമ്മയുടെ പാൽ.
3: ശരിക്കും ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് എത്ര സമയത്തിനുള്ളിലാണ് മുലയൂട്ടൽ ചെയ്യേണ്ടത്?
4: കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് എത്രയും നേരത്തെ ആണ് മുലയൂട്ടേണ്ടത്? അത് സാധാരണ പ്രസവമാണെങ്കിലും സിസേറിയൻ വഴി ജനിച്ച കുഞ്ഞുങ്ങളാണെങ്കിലും ആദ്യ 1 മണിക്കൂറിനുള്ളിൽ തന്നെ മുലയൂട്ടൽ ആരംഭിക്കേണ്ടതുണ്ട്. ഇത് വളരെ പ്രധാനമാണ്. ഈ ആദ്യ 1 മണിക്കൂറിനെ നമ്മൾ ഗോൾഡൻ അവർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതാണ്. കുഞ്ഞ് ഏറ്റവും അധികം ഉണർന്നിരിക്കുന്ന സമയവും അമ്മ ഏറ്റവും അധികം കുഞ്ഞിനെ മുലയൂട്ടാൻ സജ്ജമായിരിക്കുന്നതായിട്ടുള്ള ഒരു സമയമാണിത്. അപ്പോൾ ആദ്യ 1 മണിക്കൂറിൽ മുലയൂട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
3: കൊളസ്ട്രോൾ എന്താണത്? കുഞ്ഞിന് നൽകേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ്?
4: കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ അമ്മയുടെ സ്തനങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കട്ടിയുള്ള ഇളം മഞ്ഞ നിറത്തിലുള്ള പാലിനെയാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഇതിനെ പലപ്പോഴും കുഞ്ഞിൻ്റെ ആദ്യത്തെ വാക്സിൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാരണം രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്ന ധാരാളം പ്രതിരോധ ഘടകങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഈ കൊളസ്ട്രോൾ കുഞ്ഞിന് കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ പല തെറ്റിദ്ധാരണകളും ഉണ്ട്. കൊളസ്ട്രോളിൻ്റെ ആ ഒരു നിറം, മഞ്ഞ നിറം കാണുമ്പോൾ ഇത് കളയേണ്ടതാണോ എന്നുള്ളത്. ശരിക്കും ശാസ്ത്രജ്ഞരൊക്കെ അത് ലിക്വിഡ് ഗോൾഡ് എന്ന് വിശേഷിപ്പിക്കും. അത്രയ്ക്കും എന്താണ് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതും പ്രത്യേകിച്ചും പ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്ന തരത്തിലുള്ള ഇതാണ് കൊളസ്ട്രോൾ, അതായത് ആദ്യത്തെ മഞ്ഞപ്പാൽ. അതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും, പക്ഷെ അത്രയും തന്നെയാണ് നവജാത ശിശുവിന് ആദ്യത്തെ ദിവസങ്ങളിൽ ആവശ്യമുള്ളൂ. കാരണം കുഞ്ഞിൻ്റെ വയറിൻ്റെ വലിപ്പം ആദ്യ ദിവസം ഒരു ചെറിയൊരു ചെറിപ്പഴത്തിൻ്റെ വലിപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ആ അളവിനെ ചൊല്ലി നമ്മൾ കൂടുതൽ ബേജാറാവേണ്ട ആവശ്യമില്ല. അപ്പോൾ കൊളസ്ട്രോൾ എന്നുള്ളത് കൂടുതൽ നമ്മളെ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ആൻറ്റിബോഡീസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. കുഞ്ഞിൻ്റെ കുടലിൻ്റെയും അതുപോലെ ശ്വാസകോശത്തിൻ്റെയും ഒക്കെ പ്രൊട്ടക്ഷന് ഏറ്റവും ആവശ്യമുള്ള
3: കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇതൊരിക്കലും കളയാൻ പാടില്ലാത്തൊരു ആഹാരമാണല്ലേ?
4: അതെ.
3: ഇപ്പോൾ 6 മാസത്തിന് ശേഷം പൂരകാഹാരങ്ങൾ കൊടുത്തു തുടങ്ങുമല്ലോ.
4: അതെ.
3: അപ്പോൾ ആ സമയത്ത് മുലയൂട്ടൽ തുടരേണ്ടതല്ലേ? എത്ര വയസ്സുവരെയാണ് ശരിക്കും മുലയൂട്ടേണ്ടത്?
4: അതെ, 6 മാസം വരെ മുലപ്പാൽ മാത്രം നൽകുക. 6 മാസം തൊട്ട് നമ്മൾ പൂരക പോഷണങ്ങൾ ആരംഭിക്കും. പക്ഷേ മുലയൂട്ടൽ 2 വയസ്സുവരെ തുടർന്ന് കൊണ്ടുപോകേണ്ടതാണ്. ഏറ്റവും ചുരുങ്ങിയത് 2 വയസ്സുവരെ എന്നാണ് പറയുന്നത്. അപ്പോൾ 2 വയസ്സുവരെ നിർബന്ധമായും മുലയൂട്ടൽ തുടരേണ്ടതുണ്ട്. കാരണം ആദ്യത്തെ ഈ 2 വയസ്സുവരെയുള്ള കാലഘട്ടത്തിലാണ് കുട്ടിയുടെ ഏറ്റവും അധികം വളർച്ച, പ്രത്യേകിച്ചും തലച്ചോറിൻ്റെ വളർച്ചയും ബുദ്ധിപരമായ വികാസവും ഏറ്റവും അധികം നടക്കുന്ന കാലഘട്ടമാണ് ആദ്യത്തെ 2 വയസ്സ്. അപ്പം അതിന് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ട്.
3: മറ്റുള്ളത് കൊടുത്തില്ലെങ്കിലും മുലപ്പാൽ തന്നെ കൊടുക്കണം എന്നാണ്.
4: മുലപ്പാല് കൊടുക്കണം, പക്ഷെ 6 മാസത്തിൽ തന്നെ പൂരക പോഷണം ആരംഭിക്കണം എന്നുള്ളതും നിർബന്ധമാണ്. അത് അതിൽ കൂടുതൽ വൈകിക്കാനും പാടില്ല. കാരണം 6 മാസമാകുമ്പോൾ കുട്ടികൾ മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കാൻ സജ്ജമായിരിക്കും. കാരണം അവരുടെ കഴുത്ത് ഉറച്ചിട്ടുണ്ടാവും, മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ താല്പര്യം കാണിക്കും. പിന്നെ കുഞ്ഞിൻ്റെ മോണകളൊക്കെ കുറച്ച് കട്ടിയായി, അപ്പോൾ കുറച്ച് ചെറിയ രീതിയിൽ ചവയ്ക്കാനൊക്കെ അവർ തയ്യാറായിരിക്കും. അപ്പോൾ 6 മാസത്തിൽ തന്നെ പൂരക പോഷണം ആരംഭിക്കണം. പക്ഷെ അതോടൊപ്പം മുലയൂട്ടൽ കൂടി 2 വയസ്സുവരെ നിർബന്ധമായും തുടരേണ്ടതുണ്ട്.
3: പിന്നെ അതുപോലെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ അമ്മയുടെ ആരോഗ്യത്തിനും മുലയൂട്ടൽ എത്രത്തോളം പ്രധാനമാണ്?
4: പ്രസവശേഷം അമ്മയുടെ ആരോഗ്യം വേഗത്തിൽ വീണ്ടെടുക്കാൻ സഹായിക്കുന്നു മുലയൂട്ടുന്നതിലൂടെ. അതുപോലെ ചില അർബുദങ്ങളുടെ സാധ്യത കുറയ്ക്കാനും മുലയൂട്ടൽ സഹായിക്കും. അതായത് സ്തനാർബുദം, അതുപോലെ ഓവറിയുടെ ക്യാൻസർ, ഇതിൻ്റെയൊക്കെ സാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാനും മുലയൂട്ടലിലൂടെ സാധിക്കുന്നുണ്ട്.
2: ലോക മുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച് ഡോക്ടർ എം പി മൃദുലയുമായുള്ള അഭിമുഖം തുടരും നാളെ ആരോഗ്യദീപ്തിയിൽ.
1: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

ശ്രോതാക്കളെ, ഇന്നൊരു മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ഇന്ന് 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. വൈകിട്ട് 5:15 അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. വൈകിട്ട് 6:50 ഹരിതവേദിയിൽ പ്രതിസന്ധികളോട് പൊരുതി പെരളത്ത് വയലിനെ പച്ച പണിയിച്ച് രാമചന്ദ്രൻ വടക്കിനിയിൽ, തുടർന്ന് കപ്പയും കാന്താരി. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ മഴക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം 26. കാർഷിക മേഖലയിൽ 67.44 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം രേഖപ്പെടുത്തിയതായി മുഖ്യമന്ത്രി V.D. സതീശൻ. പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ വെള്ളക്കെട്ട് തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ആഗോളതലത്തിൽ എണ്ണവില 3 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിയിൽ പ്രവേശിച്ച് തൻവി ശർമ്മ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങി. നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല.
1: कई विभागों के महत्वपूर्ण प्रश्न है और आप नियोजित तरीके से पोस्टरबाजी करके प्रदर्शन कर सदन की गरिमा को घटाना चाहते हैं।

0: രാജ്യസഭയിലും സമാന രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ സഭ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 26 ആയി. 4 പേരെയാണ് കണ്ടെത്താനുള്ളത്. കാർഷിക മേഖലയിൽ 67.44 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്കുകൾ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപയും വീടുകളിൽ വെള്ളം കയറിയവർക്ക് അടിയന്തര സഹായമായി 10,000 രൂപയും സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ സംസ്കാരം സംസ്ഥാന ബഹുമതിയോടെ നടത്താനും വീടുപണി പൂർത്തീകരിച്ചു നൽകാനും തീരുമാനിച്ചതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് അണക്കെട്ടുകളുടെ പ്രവർത്തനത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയുള്ള ഡാം മാനേജ്മെന്റ് സംവിധാനം സ്ഥാപിക്കും. ഇതിനായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഫലപ്രദമായ നയം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കോട്ടയം ജില്ലയിൽ പുലർച്ചെ മുതൽ മഴ ശക്തമായി തുടരുന്നു. കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് താഴ്ന്നെങ്കിലും പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: കോട്ടയം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ്. 4 ദിവസമായി ജില്ലയിൽ മീനച്ചിലാറ് കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ട്. പാലാ ഭാഗങ്ങളിൽ ജലനിരപ്പ് 9 അടിയായി താഴ്ന്നിട്ടുണ്ട്. കുമരകം, ആർപ്പുകര, തിരുവാർപ്പ്, ഐമനം പഞ്ചായത്തുകളിലെ 70% വീടുകളിലും വെള്ളം കയറിയ നിലയിലാണ്. കോട്ടയത്ത് നിന്ന് കുമരകം വഴി ചേർത്തല ഭാഗത്തേക്കുള്ള ഗതാഗതം സാധ്യമല്ല. ഇട റോഡുകളടക്കം ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നിന്ന് പരമാവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 154 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8321 പേരെ മാറ്റി പാർപ്പിച്ചു.
0: ദിവസങ്ങൾ നീണ്ട മഴക്കെടുതികൾക്ക് ശേഷം പത്തനംതിട്ട ജില്ലയിൽ ആശ്വാസത്തിന്റെ പകൽ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആറന്മുളയിലെ ഏറെക്കുറെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ 103 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ ക്യാമ്പുകളും തിരുവല്ല താലൂക്കിലാണ്. ആലപ്പുഴ ജില്ലയിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. പമ്പ, അച്ചൻകോവിൽ എന്നീ നദികളിലൂടെ കിഴക്കൻ വെള്ളത്തിന്റെ ശക്തമായ വരവിൽ കുട്ടനാട് പൂർണ്ണമായും മുങ്ങിയ സ്ഥിതിയിലാണ്. 1,000,000 വീടുകളിൽ വെള്ളം കയറി. കുട്ടനാട്ടിലേക്ക് നടത്തിക്കൊണ്ടിരുന്ന ബസ് സർവീസുകൾ KSRTC നിർത്തിവച്ചു. ചെങ്ങന്നൂരിലെ തിരുവൻവണ്ടൂർ, പാണ്ടനാട് ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ്. ജില്ലയിൽ 53 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. 4 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആഗോളതലത്തിലെ മാറ്റങ്ങൾക്കിടയിൽ ഗ്ലോബൽ സൌത്ത് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഏറെ പ്രസക്തമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പഠനയാത്രയുടെ ഭാഗമായി ഇന്ത്യ സന്ദർശിക്കുന്ന 17 രാജ്യങ്ങളിലെ ഐക്യരാഷ്ട്രസഭാ സ്ഥിരം പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരുമെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഏപ്രിൽ ജൂൺ പാദത്തിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷം ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയാണെന്നും RBI ഗവർണർ പറഞ്ഞു.
3: After a detailed assessment of the evolving macroeconomic and financial developments, as well as the outlook, the MPC decided unanimously to keep the policy repo rate unchanged at 5.25%. Consequently, the STF rate shall remain unchanged at 5% and the MSF rate and the bank rate at 5.5%.
0: യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടലിൽ മുങ്ങിയ MSV ഫൈസ് നൂറി ഒലിയ എന്ന കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യൻ പൌരന്മാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിൽ നിർണായക സഹായം നൽകിയ യമൻ അധികൃതർക്ക് വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചു. നീറ്റ് UG 2026 ഒന്നാംഘട്ട അഖിലേന്ത്യാ കൌൺസിലിംഗ് രജിസ്ട്രേഷൻ ഇന്നു മുതൽ തുടക്കം. മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ഒന്നാംഘട്ട രജിസ്ട്രേഷനും ഫീസ് അടയ്ക്കാനുമുള്ള സമയപരിധി ഈ മാസം 12 വരെയാണ്.

0: മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ യാത്ര സൌജന്യമാക്കി ഉത്തർപ്രദേശ് സർക്കാർ. ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് തീരുമാനം പ്രയോജനകരമാകും. അസമിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ബ്രഹ്മപുത്രയിലും പോഷകനദികളിലും വെള്ളം അപകടകരമായ നിലയിൽ തുടരുകയാണ്. അസമിലെ 10 ജില്ലകളെയാണ് പ്രളയം രൂക്ഷമായി ബാധിച്ചത്. വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 89 ഉയർന്നു. അസമിലും മേഘാലയയിലും ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ആഗോളതലത്തിൽ എണ്ണവില 3 ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പുരോഗതിയുണ്ടായെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് വിലയിടിവ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 5% കുറഞ്ഞ് ബാരലിന് $80 താഴെയെത്തി. ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളിൽ പുരോഗതിയുണ്ടായെന്ന US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയെയും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും വ്യക്തമാക്കി. എന്നാൽ അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ നടക്കുന്നില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ഇഷാറാണി ബെറുവ, തൻവി ശർമ്മ, ശ്രിയാൻഷി എന്നിവർ സെമിയിൽ പ്രവേശിച്ചു. പുരുഷ സിംഗിൾസിൽ കിഡംബി ശ്രീകാന്ത്, കിരൺ ജോർജ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. പുരുഷ ഡബിൾസിൽ തായ്ലന്റ് സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ കൃഷ്ണപ്രസാദ്, പൃഥ്വി കൃഷ്ണമൂർത്തി സഖ്യം 2 റൌണ്ടിൽ പ്രവേശിച്ചു. ആധാർ കാർഡുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന വീഡിയോ വാസ്തവവിരുദ്ധമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പാകിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിൽ വിദേശ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. പാക് അധിനിവേശ കാശ്മീരിലെ സംഘർഷങ്ങൾ അന്വേഷിക്കണമെന്നും മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്നും ആംനെസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ നിയമപ്രകാരം വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി എന്നിവിടങ്ങളിൽ നിന്നും മാത്രമാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കാനാവുക. മറ്റിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടിംഗിന് സർക്കാരിന് മുൻകൂർ അനുമതി വേണമെന്നാണ് പുതിയ നിർദ്ദേശം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SEC.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ മഴക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം 26. കാർഷിക മേഖലയിൽ 67.44 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം രേഖപ്പെടുത്തിയതായി മുഖ്യമന്ത്രി VD സതീശൻ. പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ വെള്ളക്കെട്ട് തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ആഗോളതലത്തിൽ എണ്ണവില 3 ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ സെമിയിൽ പ്രവേശിച്ച് തൻവി ശർമ്മ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കണ്ണൂർ. അനുപല്ലവിയിലൂടെ തിരയാം പല്ലവിയെ, പാട്ടേതെന്ന് തിരയാം ഹമ്മിങ്ങിലൂടെ, BGMലൂടെ പാട്ടിലേക്ക്. പല്ലവി അനുപല്ലവി, തത്സമയ ഗാനാന്വേഷണ ഫോണിൻ. ആവിഷ്കാരം ജീജ ശ്രീജിത്ത്. പല്ലവി അനുപല്ലവി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പങ്കെടുക്കാനായി 0979725600007 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ഈ എപ്പിസോഡിലെ ആദ്യത്തെ കോളറിലേക്ക്. ഹലോ,
2: ഹലോ,
1: ആരാണിത്? ബാവോട് നിന്ന് സുഹിജ. എന്തൊക്കെയാ വിശേഷങ്ങൾ? നല്ല മഴയുണ്ടോ അവിടെ? മഴ കുറവുണ്ട്, ആശ്വാസം. അപ്പോ ചോദ്യത്തിലേക്ക് പോവാം. എല്ലാം ഇന്ന് അനുപല്ലവിയാണ്. ഇപ്പോ ചിത്രയുടെ പാട്ടുകൾ കുറേ ഉണ്ട്, ചാനകിയുടെ പാട്ടുകളുണ്ട്. ഇപ്പോൾ തൊട്ടടുത്തെല്ലാം ദിവസങ്ങളിലെല്ലാം കൊടുത്ത പാട്ടുകളാണല്ലോ ചോദിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ വരുന്നതാണ്. റേഡിയോ ദയവ് ചെയ്ത് അതിൻ്റെ വോളിയം ഒന്ന് കുറയ്ക്കണേ, അല്ലെങ്കിൽ കുറച്ച് ദൂരേക്ക് നിന്നോളൂ കേട്ടോ.
2: ഏ
1: ഓക്കെ അല്ലേ, ചോദിക്കട്ടെ. അല്ലെങ്കിൽ ഒന്നും ഇത് ഇവിടുന്ന് കൊടുക്കുന്നതും അവിടുന്ന് കൊടുക്കുന്നതും ഒക്കെ കൂടെ കൺഫ്യൂഷൻ ആയിരിക്കും, ഒന്നും ശ്രദ്ധിക്കാൻ പറ്റൂല. കേൾക്കുന്നവർക്കും വളരെ അരോചകമായിരിക്കും, എനിക്കും പ്രശ്നമാകും, അതുകൊണ്ടാണ് പറയുന്നത്. ഇത് അനുപല്ലവീതാ

0: ഹലോ,
1: അറിയാമോ?
0: കിട്ടുന്നില്ല.
1: കിട്ടുന്നില്ല. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പാട്ട്?
0: പാട്ട് കേട്ടതാണ്.
1: അനുപല്ലവി കേട്ടതാണ്, പല്ലവിയിലേക്ക് എത്താൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഏ, എല്ലാവരുടെയും പ്രശ്നം അതാണ്. ഏ, ഓക്കെ, ഉത്തരം പറയട്ടെ. സൂചി ഒറ്റയ്ക്കാണോ ഉള്ളത് വീട്ടിൽ? അവരൊന്നും ഇങ്ങോട്ടില്ല അല്ലേ? അവരൊന്നും ഈ പരിസരത്തേ ഇല്ല. ഓക്കെ ഓക്കെ. രാജശില്പിയിലെ പാട്ടാണ്. രാജശില്പി അറിയോ? രാജശില്പി സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അമ്പിളിക്കല ചൂടും എന്നുള്ള പാട്ടില്ലേ, ആ പാട്ടാണ്. നല്ല അധികം പാടിയാൽ കുറച്ച് പ്രയാസമാവും അല്ലേ, അതുകൊണ്ട് ഞാൻ അധികം പാടുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പാട്ട്, ചിത്രയുടെ മനോഹരമായ ശബ്ദത്തിൽ നല്ല ഗംഭീരമായ ആലാപനമാണ്, നല്ലൊരു ഗാനമാണ്. ഒ എൻ വി കുറുപ്പാണ് വരികൾ എഴുതിയത്, രവീന്ദ്രൻ്റെ സംഗീതം. പാട്ട് കേൾക്കാം, അതേ ഇപ്പോൾ പറ്റൂ. ഓക്കെ.

0: ഹലോ, നീ എവിടെയാ?
1: ഞാൻ നമ്മുടെ അനശ്വരയില ഓണം ഷോപ്പിംഗിന് വന്നതാ.
0: ഇത്ര നേരത്തെയോ?
1: അതെ, അനശ്വരയില് ഓണം ഓഫർ തുടങ്ങി മോളെ. ഏറ്റവും പുതിയ കളക്ഷനുകൾ നേരത്തെ എത്തി. മാത്രമല്ല, ഓണക്കോടികൾക്ക് 10% ഡിസ്കൗണ്ടും കൂടാതെ ഷോപ്പിലെ മറ്റു ഡിസ്കൗണ്ടുകളും തുടരുന്നു.
2: അനശ്വര സിൽസ്, ജിമോൾ, കണ്ണൂർ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

0: പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം തുടരുന്നു. പങ്കെടുക്കാനായി 0497295600007 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. അടുത്ത കോളിലേക്ക്. ഹലോ.
1: ഹലോ.
0: പല്ലവി അനുപല്ലവിയാണ്. ആരാണ്
1: ഇത്? മധുസൂദനൻ.
0: മധുസൂദനൻ എവിടുന്ന് വിളിക്കുന്നു?
1: കായലോട്.
0: കായലോട്. ഓക്കെ. ഒരു പാട്ടാസ്വാദകനാണ് അല്ലേ? കുറെ പാട്ടുകൾ അറിയാൻ പാടും ആണോ? കുറച്ച്. ഓക്കെ ഓക്കെ. ഇഷ്ടമാണ് പാട്ട് അല്ലേ? കൂടുതൽ ഇഷ്ടം.
1: ഇത്
0: അറിയില്ല. പുതിയ പാട്ടും ഇത് ഒക്കെ 90s പാട്ടാണ് ഞാനിപ്പോ ചോദിക്കുന്നത്. ഒക്കെ പഴയ തന്നെ അല്ലേ അല്ലേ? ഇത്ര കൊല്ലായി അല്ലേ? നമ്മള് കാലം പോകുന്നൊന്നും അറിയുന്നില്ല അല്ലേ? അപ്പോ അങ്ങനെ ഒരു പാട്ടാണ്, അനുപല്ലവിയാണ്. വേറൊരു പാട്ട് ചോദിക്കാം. ഓക്കെ, വേറൊരു പാട്ട് ചോദിക്കാം കേട്ടോ. എന്താ അനുപല്ലവിയാണേ?

0: ഞാൻ ചിത്രപാടി അല്ലേ?
1: ചിത്രപാടിയോ? ചിത്രപാടിയോ? കുറേയേറെ ഗാനങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയി ജന്മദിനത്തോടനുബന്ധിച്ചിട്ട്. ഗാനാമൃതം കുറേ പരിപാടികളുണ്ടായിരുന്നു, അതിലൊക്കെ ചിത്രയുടെ പാട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നു പോകുന്നത്.
0: ഇത് സിനിമ
1: സിനിമ സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മാനം പോകും, അതാണ്. ക്ലൂ ഒന്നും കൊടുക്കാതെ ഉത്തരം പറയണം. അറിയില്ല.
0: ഒന്നും കൂടി
1: ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്യാം.

0: ഇനിയെന്തു കാണിച്ചു ബാക്കി. വരുന്നുണ്ട്, അവിടെ എത്തുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇത്തായിരുന്നോ ഇത്രയും ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ്. അറിയില്ല, സമയം ഒരുപാടായി.
1: എങ്ങനെ
0: ഞാൻ ഉറക്കേണ്ടോ, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടോ, അതാണോ? അതല്ല, അതല്ല പാട്ട്. മയങ്ങിപ്പോയി ഞാൻ, മയങ്ങിപ്പോയി രാവിൻ

0: കുറച്ചുകൂടി പഴയതാണ് വേഗം കിട്ടും. ഇത് 90-ാം ലേസ് ഒരു ഒരേപോലത്തെ
1: സൈക്കിൾ, 90-ഉം കടന്നുപോയി കേട്ടാ. ഇത് കുറച്ചും കൂടി ഇങ്ങോട്ടാണ്, 2007 അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്ത് വന്ന പാട്ടാണ്. എന്നാലും നമ്മൾ അങ്ങനെ കാലങ്ങൾ പാട്ടിനും എന്താണ് സംഗീതത്തിനും എന്താണ് ഈ ആസ്വാദനത്തിനും ഒക്കെ വർഷങ്ങളൊന്നുമില്ല, വർഷങ്ങൾ പോകുന്ന നമ്മൾ അറിയുന്നുമില്ല. പുതിയ പുതിയ ഓരോ പാട്ടുകൾ വരുന്നു നമുക്ക് കുറച്ച് നമുക്കൊരു ടേസ്റ്റിന്. ഇതെല്ലാം ഒരു പഴയ പാട്ട് മോഡൽ പാട്ടല്ലേ, അപ്പം നമ്മൾ അങ്ങനെ അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഏറ്റവും പുതിയ പാട്ട് ചിലപ്പോൾ നമുക്ക് അത്രയും വേറൊരു തരം പാട്ടുകളാണ്. ഇതൊക്കെ ആ ഒരു പഴയ പാട്ടിൻ്റെ പുറത്തെ പാട്ടാണ്, കേൾക്ക് മനസ്സിൽ വെക്കാം, ഇടയ്ക്ക് പാടി നോക്കാം. പലതിലും കേൾക്കുന്ന പാട്ടാണ്, ആ സിനിമ ഇറങ്ങിയ സമയത്തൊക്കെ കൂടെ കൂടെ നമ്മൾ കേട്ട ഒരു പാട്ടാണ്. ഓക്കെ കേട്ടോ, ശരി ശരി.

പരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്കു പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി ഫോൺ 9072727023 ഓർ 0490299149. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.

0: ഹലോ,
1: ഹലോ,
0: പല്ലവി എന്ന് പല്ലവി ആരാണ്?
1: സുനിൽ രാജ് പള്ളിയത്ത്.
0: സുനിൽ രാജ് പള്ളിയത്ത് അല്ലേ?
1: പള്ളിയത്ത് മാഡം.
0: പള്ളിയത്ത്. ഓക്കെ, ഇതൊരു അനുപല്ലവി. ആ അനുപല്ലവി ചിത്രപാടിയൊരു പാട്ടാണ്. ഇതാ

പാടിക്കോ. അതല്ല പൂമാലക്കാവിൽ തിരയാടും നീരും, ഇതാണ് അതിൻ്റെ അനുപല്ലവി. അതല്ല ഒരു രക്ഷയില്ല, ഇതറിയില്ല അല്ലേ. മഹാനഗരം ഏത്? മഹാനഗരം സിനിമ ഇവിടെ നോക്കിയത്, പക്ഷെ പാട്ടറിയില്ല, കിട്ടുന്നില്ല. ഇന്നും ഒരു പൗർണമിയെ പൊൻകണിയായി കണ്ടുണരാൻ മോഹിക്കും സാഗരത്തിൻ സംഗീതം കേൾപ്പോ ഞാൻ. ഫോൺ ലൈൻ ക്ലിയറുമില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഈ പാട്ടായിരുന്നു മഹാനഗരം. ജോൺസൺ പാട്ടായതുകൊണ്ട് എല്ലാം കൂടെ ഒരു ഇതായി, ട്യൂണെല്ലാം കൂടി. അപ്പോൾ ഇപ്പം പാട്ട് കേൾക്കും കേട്ടോ. ആ ശരി.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.

0: പല്ലവി അനുപല്ലവി തുടരുന്നു. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ഹലോ
1: ഹലോ
0: ആ ഹലോ ആരാണ്? ആ നമസ്കാരം, ആരാണ്? ജേഷ്മ പ്രകാശ് നായാട്ടുപാറ. ഓക്കെ, എന്തൊക്കെയുണ്ട്? അങ്ങനെ പോകുന്നു. അപ്പൊ നമുക്ക് ഒരു സുഖാണ്, അങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോ അനുപല്ലവിയാണ്. എന്താ

0: தேடிய நிமிஷங்கள் பகல் கிளாவின் மாயிக பாவம்
1: எனக்கு ജേഷ്മാ കലക്കി ഏ അല്ല ഇത് എവിടെങ്കിലും എഴുതി മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും?
2: അയ്യോ ഇല്ല, കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടാണ്.
1: ഓക്കെ ഓക്കെ, അന്ന് മനസ്സിൽ എഴുതിയിട്ട പാട്ടാണ്. ഏ അത് നോക്കിയിട്ടാണ് ഇപ്പൊ വായിച്ചത്.
2: ഒരുപാട് കേട്ട് അങ്ങനെ മനസ്സ് പതിഞ്ഞുപോയ പാട്ടാണ്.
1: ഞാൻ വിചാരിച്ചു ഇനി ഇതിന്റെ ചരണവും കൂടി പാടി വീണ്ടും പല്ലവിയും കൂടെ പാടിയേ നിർത്തുള്ളൂ എന്ന്. അത്രയധികം മനസ്സിൽ ഇങ്ങനെ വെച്ചൊരു പാട്ടാണ്. മ്യൂസിക് ബോംബെ രവി, രചന കൈതപ്രം. പാദനിസ്വനം കേൾക്കാൻ താലോലിച്ചണക്കയായി നിന്നെ ഞാൻ എന്തൊക്കെ കാതോർക്കയായി, നല്ലൊരു കവിതയാണ്. എല്ലാ പാട്ടുകളും അല്ലെ, ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട്, നല്ലൊരു സിനിമയും അല്ലെ.
2: നമുക്ക്
1: ഇത്രയും കൊല്ലം കഴിഞ്ഞ് നമ്മളിപ്പോഴും ശരിക്കും തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കും മമ്മൂട്ടി പല കഥാപാത്രങ്ങളും അല്ലെ, അവരുടെ അവരവരെ ഓരോ. ഓക്കെ, മറക്കാനാവാത്ത സിനിമയും പാട്ടും നമ്മുടെ ഒരു സ്നേഹബന്ധത്തിന് മുന്നിൽ രക്തബന്ധം തോറ്റു പോകുന്നൊരു സിനിമയാണ്. അപ്പൊ അങ്ങനെയൊക്കെ കുറേ മുഹൂർത്തങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പാട്ടുകളും, പക്ഷെ ഞാൻ ഇത്രയധികം വരികൾ ഇങ്ങനെ വെച്ചത് ഇനി അതിശയപ്പെടുത്തി കേട്ടോ.
2: ഓക്കെ, അറിയാം
1: ഇങ്ങനെയൊക്കെ ആൾക്കാർ പാട്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റി. എത്രയും കാണാതെ പഠിച്ചിപ്പം നന്നായി പാടുന്നവർ പോലും നമ്മൾ വരി നോക്കിയിട്ടാണ് ഓരോ പാട്ടുകളും പാടുന്നത്.
2: നേരത്തെ പാടിയ പാട്ട് അത്രയും ഭയങ്കര മനസ്സ് പറഞ്ഞ
1: പാട്ടാണ്
2: ആ പാട്ടുണ്ടല്ലോ,
1: നൈൻറ്റീസിലെ പാട്ടുകളാണ് അതെല്ലാം.
2: അതെ അതെ.
1: ഓക്കെ, ഞാൻ സത്യം പറഞ്ഞ ഇന്ന് എനിക്ക് എല്ലാം ഈസി ഗാനങ്ങളായിരുന്നു. അപ്പം ഓരോരുത്തരും പറയാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ റേഡിയോ ഇവിടെ തന്നെ ആയി പോകുമെന്ന് വരെ ടെൻഷൻ അടിച്ചു. അപ്പോഴാണ് ജേഷ്മ വന്നത്. ഓക്കെ, ഇനിയിപ്പം ഇനിയുള്ളവരും പറയുമോന്നറിയില്ല
2: എങ്ങനെയായാലും.
1: ഇപ്പോഴെന്തെങ്കിലും ഒരു കുണ്ടാക്കുള്ള പാട്ടായിരിക്കും. കുണ്ടാക്ക് എന്നൊക്കെ
2: പറയണെടുത്ത്
1: പോയിട്ടുണ്ട്. അതെ അതെ. ഓക്കെ, ഇനിയും ഇന്നും നറുക്കെടുക്കാൻ ഉണ്ടാകുമോ എന്നറിയില്ല. ഇപ്പൊ ഈ പാട്ട് കേൾക്കൂ കേട്ടോ ജേഷ്മ. ഓക്കെ.
2: ഓക്കെ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പല്ലവി അനുപല്ലവി തുടരുന്നു. പങ്കെടുക്കാനായി 0479725600007 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ഹലോ. ഹലോ,
3: പറഞ്ഞു.
2: ആ, നമസ്കാരം.
3: ഞാൻ ഗിരീഷ്
2: കുമാർ. ഓക്കെ ഓക്കെ. അപ്പോ ഇന്ന് ഒരു കുറേ നാളെ വിളിച്ചിട്ട്. ശരി, അപ്പൊ ഇതൊരു കുഞ്ഞു പാട്ടാണ്, അതിനങ്ങനെ അനുപല്ലവിയും ചരണം ഒന്നുമില്ല.

0: ഹലോ,
1: ഒട്ടും അറിയില്ല. കേട്ടിട്ട് പോലും ഇല്ല. ഇപ്പൊ വല്ലവി പാടുമ്പോ പറയും, മനസ്സിലാവും കേട്ടതാണോ കേക്കാത്താണോ. ആനയും അമ്പാരിയും സിനിമ നീ പറയാമോ? ഇല്ല. കണ്ട നാൾ മുതൽ നിന്റെ ഈ മുഖം എന്റെ സ്വന്തമായി തീർന്നതല്ലയോ. ഓക്കെ ഓക്കെ, ഇപ്പൊ അറിയാലോ. അനുപലഭി കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് പ്രശ്നം. ഓക്കെ, നമ്മള് ചില പാട്ടുകളല്ലേ ജാനകിയുടെ ആലാപനത്തെ കുറിച്ചൊക്കെ പറയും. ചില പാട്ടുകൾ അവരുടെ ഒരു ആലാപനം കൊണ്ട് മാത്രം നമുക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ടുകൾ. ഓക്കെ, ഇനി ശ്രമിക്കാം. ഓക്കെ ശരി. ഓക്കെ ആ ശരി.

0: ഹലോ, നീ എവിടെയാ?
1: ഞാൻ നമ്മുടെ അനശ്വരയില ഓണം ഷോപ്പിംഗിന് വന്നതാ.
0: ഇത്ര നേരത്തെയോ?
1: അതെ, അനശ്വരയില് ഓണം ഓഫർ തുടങ്ങി മോളെ. ഏറ്റവും പുതിയ കളക്ഷനുകൾ നേരത്തെ എത്തി. മാത്രമല്ല, ഓണക്കോടികൾക്ക് 10% ഡിസ്കൗണ്ടും കൂടാതെ ഷോപ്പിലെ മറ്റ് ഡിസ്കൗണ്ടുകളും തുടരുന്നു.
2: അനശ്വര സിൽസ്, ജിമോൾ, കണ്ണൂർ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണ്

0: പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം.
0: കണ്ണൂർ ടാക്കീസിലൂടെ കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: പല്ലവി അനുപല്ലവി തുടരുന്നു. പങ്കെടുക്കാനായി 0497-2956-0007 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495-99-1015. ഹലോ,
3: ഹലോ,
2: ആരാണ്?
3: ലത.
2: ആ, ചെറുകുന്നു വിളിക്കുന്നു. ഓക്കെ, വീട്ടിൽ ഒറ്റയ്ക്കാണോ ഉള്ളത്?
3: അല്ല, മോനുണ്ട്.
2: മോനുണ്ട്. മോൻ എന്താ പഠിക്കുന്നേ? അമ്മയാണോ മോനാണോ പാട്ട് പാടുക?
3: ഓക്കെ,
2: ഇതാ ഒരു അനുപല്ലവി. എന്താ

0: പാടാമോ?
1: കണ്ണാടിയില്ല,
0: കണ്ണാടിയില്ല, ചങ്ങാതി ഉണ്ടോ?
1: കണ്ണാടി സിനിമയിലേതാണോ?
0: അല്ല അല്ല, അതിലൊരു ചങ്ങാതിയുടെ പാട്ടുണ്ട്, ആ സിനിമ, ആ പാട്ടല്ല. വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു സിനിമയിലെ ഗാനമാണ്, പാട്ടും അങ്ങനെ തന്നെ. അറിയുന്നില്ല, നമ്മള് ലോക സൗഹൃദ ദിനത്തോടനുബന്ധിച്ച് ഗാനാമൃതത്തിൽ കുറേ പാട്ടുകൾ കൊടുത്തിരുന്നു, സൗഹൃദത്തിൻ്റെ പല ഭാവങ്ങളെ കാണിക്കുന്ന, അതിൻ്റെ അകത്തുള്ളൊരു പാട്ടായിരുന്നു. കേട്ടിട്ടുണ്ടാവും, എപ്പോഴും ആകാശവാണി കേൾക്കുന്ന ആളല്ലേ ലതാ? തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും ഈ പാട്ടുകൾ, എത്രയോ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും ടി വിയിലൊക്കെ. അറിയില്ല, അറിയില്ല. മായാവി സിനിമയിലെ ഗാനമാണ്. മായാവി. സ്നേഹം തേനല്ല, നോവിൻ കൈപ്പല്ല, കണ്ണീരും കൈലേ സുമല്ല. ഇങ്ങനെയൊക്കെയാണ് പാട്ട്. കേട്ടിട്ടുണ്ടോ പാട്ട്? കേട്ടിന്. ഇനിയിപ്പോ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും, അയ്യോ ഇതാണോ എനിക്ക് കിട്ടാതായത്, ഇങ്ങനെ വിചാരിക്കും. ശരി കേട്ടോ ലതാ.
1: ഓക്കെ.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
0: ഹലോ.
5: ഹലോ
0: പല്ലവി, അനു പല്ലവി. ഹലോ, ആരാണ്?
5: ഹലോ, ഇത് ഉഷ.
0: ഉഷ എവിടുന്നാണ്? ചീമേനിയിൽ നിന്ന് വിളിക്കുന്നു. ആദ്യമായിട്ടാണോ?
5: അല്ല,
0: മുമ്പ് വിളിച്ചിട്ടുണ്ട്. അപ്പോ ഇന്നൊരു കൈ നോക്കാന്ന് വിചാരിച്ചു അല്ലേ?
5: ആ, ഇന്നൊരു കൈ നോക്കാം.
0: ശരി അനുപല്ലവി,

0: Arriamo. ഗുൽമോഹർ സിനിമ. പ്രാവിന്റെ കുറുകിൽ നിന്നാണ് കേട്ടത്. ഇപ്പൊ ഞാൻ കേൾക്കുന്നത്
1: പ്രാവിന്റെ മുമ്പിൽ തന്നെ.

0: ഇല്ല.
1: ഇത് മോഹറല്ലേ സിനിമ?
0: ഏ
1: സിനിമ
0: ഗുൽമോഹർ. അരണ പാട്ടാണ്, അത് മനസ്സിലായി. ഓക്കെ, സമയമായി പോയി. മുഷ ശ്രുതിയൊക്കെ വന്നു. ഇല്ല, വരുന്നില്ല അല്ലേ.

ഇതൊക്കെയാണ് ഓക്കെ. ഗുൽമോഹർ സിനിമയിലെ നല്ലൊരു പാട്ടല്ലേ ഇതെല്ലാം. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ, ജോൺസന്റെ സംഗീതം. ഇപ്പം പാട്ട് കേടിയിരുന്നോളൂ കേട്ടോ. ശരി ആ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പല്ലവി അനുപല്ലവിയുടെ സമയം തീരുകയാണ്. അപ്പോൾ ഇന്ന് വിജയിയായിട്ട് ഒരേ ഒരു രേഷ്മ പ്രകാശൻ നായാട്ടുപാറ. കൺഗ്രാറ്റുലേഷൻസ് രേഷ്മ.

പിന്നീട് കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പല്ലവി അനുപല്ലവി സമാപിക്കുന്നു. നിങ്ങളോടൊപ്പം ജീജ ശ്രീജിത്ത്, സാങ്കേതിക സഹായം ഷാജു, കൂടെ അതുൽ ജന്യം.

0: വേനൽ മഴ തുടർ നാടകം. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്.
1: എന്തിനാ രണ്ടുപേരും അത്ഭുതത്തോടെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ഓ ഓ ഓ ഓ, മനസ്സിലായി. ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഇങ്ങനെ ഒരാള് എന്നൊരു സർഫേസ് ആലോചിച്ചല്ലേ.
2: ആരാ? ആരാടാ നീ? എന്നെ കൊല്ലാൻ വന്നതാണോ?
1: നോ നോ നോ നോ നോ നോ, ഞാൻ സഹായിക്കാൻ വന്നതാ. എന്നെ സ്വന്തം ഏട്ടനായി കരുതിയാ മതി മോളെ.
2: ഇല്ല, നീ എന്നെ കൊല്ലാൻ വന്നതാ. നീ കാലനാ, കാലൻ നിന്നെ ഞാൻ.
3: ചേച്ചി മിണ്ടാതിരിക്കേ ചേച്ചി.
1: വേണ്ട മോളെ, ദേഷ്യപ്പെടുന്നു.
3: ക്ഷമിക്കണം, ചേച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ടാ ഇങ്ങനെയൊക്കെ.
1: നോർമെറ്റ് കണ്ണ് തുറച്ച് ചാടി വന്നപ്പോ ആദ്യം

0: ഞാൻ ഒന്ന് പേടിച്ചെങ്കിലും ഇപ്പോൾ എല്ലാം മനസ്സിലായി. പാവം, കുറേ നേരമായി ഈ ബഹളവും മൽപ്പിടുത്തവും ഒക്കെ ഞാൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു.
1: തെറ്റിദ്ധരിക്കരുത്, ഈ കാക്കി പാൻറ്റും ഷർട്ടും ഒക്കെ ധരിച്ചിരിക്കുന്നതുകൊണ്ട് ചോദിക്കുക, ഓട്ടോ ഡ്രൈവറാണോ?
0: യെസ്, വെരി കറക്റ്റ്. പേര് പപ്പു, ആട്ടോ പപ്പു, അതാ പോപ്പുലർ നെയിം. ഈ പട്ടണത്തിൽ ആരും പറയും. പരോപകാരമെന്നതിൻ്റെ പ്രതിരൂപമാണ് ഈ പപ്പേട്ടനെന്ന്. മോൾ അങ്ങോട്ട് നോക്കിയേ, ആ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്നില്ലേ, ഏറ്റവും പിന്നിക്കിടക്കുന്നതാ എൻ്റെ സ്വന്തം ആട്ടോ. കണ്ട,
2: പെട്ടെന്ന് ഇവിടെ വിട്ടോളണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ.
0: അയ്യോ,
1: തുള്ളതൊന്ന് അടങ്ങി നിൽക്ക് ചേച്ചി, അവിടെ നിൽക്ക്.
0: നോ നോ നോ നോ, അരുത്. അങ്ങനെ ബലം പ്രയോഗിച്ച് അടക്കി നിർത്താനൊന്നും പാടില്ല. വേദനിപ്പിക്കാതെ സ്നേഹിച്ച് മെരുക്കി ഒതുക്കി അങ്ങനെ ചിരിപ്പിക്കണം.
2: നിന്റെ ഒരു സ്നേഹം പോണ ദുഷ്ട, നീ ചതിയനാണ് ചതിയൻ കാലൻ.
1: എന്റെ ദൈവമേ ചേച്ചി.
0: വേണ്ട, ആ പാവത്തിനോട് ക്ഷോഭിക്കണ്ട.
1: ക്ഷമിക്കണം ചേച്ചി, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയതിൽ വിഷമം തോന്നരുത്.
0: ഏയ് നോർമൻഡ്, എന്റെ സ്വന്തം മോളാണെങ്കിൽ പോലും ഭ്രാന്തിയായ.
1: അയ്യോ, അങ്ങനെ പറയുന്നതൊക്കെ ചേച്ചി കേൾക്കുമ്പോ.
0: നോ പ്രോബ്ലം, ഒന്നും സംഭവിക്കത്തില്ലെന്നേ. ഇത്രത്തോളം ഡേഞ്ചർ അവസ്ഥയിലായ മാനസിക രോഗികൾക്ക് വാക്കുകളോ പ്രവൃത്തികളോ തിരിച്ചറിയാനും മനസ്സിലാക്കാനും പ്രതികരിക്കാനുമുള്ള ഒരു കഴിവും ഉണ്ടാവില്ല. സ്ഥലകാല ബോധങ്ങളൊന്നുമില്ലാത്ത ഒരു അന്ധകാരാവസ്ഥ. അതാ ഞാൻ പറഞ്ഞ എൻ്റെ സ്വന്തം മോളാണെങ്കിൽ പോലും ശകാരിക്കും തെറിവിളിക്കും, ചിലപ്പോൾ എന്നെ തല്ലുകയും ചെയ്തെന്ന് വരും.
2: പെട്ടെന്ന് സ്ഥലം വിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലി കൊല്ലും. എന്നെ വിട്, ഇവനെ ഞാൻ കൊല്ലട്ടെ.
1: എൻ്റെ ചേച്ചി ഇങ്ങനെ ബലം പ്രയോഗിച്ച് ഇളകി ചാടിയ ചേച്ചിക്കൊപ്പം ഞാനും നിലത്ത് വീഴും.
0: യെസ്, അത് ഡേഞ്ചറാണ്. നമുക്ക് ആ ഫുട്പാത്തിലോട്ട് മാറി നിന്ന് സംസാരിക്കാം. വരൂ, ഞാനും കൂടെ സഹായിക്കാം. വരൂ മോളെ.
2: എന്നെ തൊട്ടു പോകരുത്, വിടടോ, എന്റെ കൈ വിടടോ, കൊല്ലും ഞാൻ നിന്നെ, കൊല്ലും.
1: അങ്ങോട്ട് മാറി നിൽക്കാൻ ചേച്ചി, ബസ്സൊക്കെ ചീറിപ്പാഞ്ഞു പോകുന്നത് കണ്ടില്ലേ, സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം. വാ, ഇങ്ങോട്ട് വാ.
2: പിടിക്കരുത് എന്നെ, പിടിക്കരുത്, പിടിക്കരുത് എന്നെ.
0: ആ, ഇവിടെ നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ ബസ്സുകളുടെ കാര്യമേ വിശ്വസിക്കാൻ പറ്റത്തില്ല. പീരുമേട്ടിലും രാജാക്കാട്ടിലും വണ്ടമേട്ടിലും ഒക്കെ പോകുന്ന ബസ്സുകൾ ഇവിടുന്ന് ഒറ്റ ചാട്ടത്തിന് അവിടെ എത്താനെന്ന പോലെയാ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു പോക്ക്.
1: കേട്ടിട്ടുണ്ട് ഒരുപാട് അപകടങ്ങളും മരണങ്ങളും ഒക്കെ.
0: പത്രങ്ങൾക്കെന്നും അതൊരു ഹാർട്ട് ന്യൂസാ. ബസ് പിന്നോട്ടെടുത്തപ്പം പിൻചക്രം കയറി വീട്ടമ്മ മരിച്ചു, മുമ്പോട്ടെടുത്തപ്പം മുൻചക്രം കയറി യുവതി മരിച്ചു എന്നൊക്കെ. സപ്പോസ് ഒരു കാര്യം ചിന്തിച്ചാൽ, പത്രക്കാർക്ക് മരണപരസ്യത്തിന് വേണ്ടിയാണോ ഈ സർവീസ് ഓട്ടം എന്നും തോന്നിപ്പോവും. ബൈ ദ വൈ, മോടെ പേരെന്തുവാ?
1: ശോഭ. ചേച്ചിയുടെ പേര് സരള.
0: വീട്
1: ഇത്തിരി ദൂരെയാ, തനി ഗ്രാമ.
0: അത് മോളെ കണ്ടപ്പോ തന്നെ മനസ്സിലായി, ഗ്രാമീണതയുടെ ശുദ്ധമായ സൗന്ദര്യം, സൗമ്യത, കുലീനത, നിഷ്കളങ്കത എന്ന് വേണ്ട, ഗ്രാമദേവതയെന്നോ സൗന്ദര്യറാണിയെന്നോ ഒക്കെ സാഹിത്യകാരന്മാർക്ക് വിസ്തരിക്കാൻ പ്രയാസമില്ലാത്ത രണ്ട് സുന്ദരികൾ. പിന്നെ ചേച്ചിക്കിപ്പോ ഇങ്ങനെ ഒരു ചെറിയ ഡിഫാൾട്ട്, അതൊക്കെ മാറുമ്പോളെ.
1: വേദനയും നഷ്ടങ്ങളും സമ്മാനിക്കാൻ വേണ്ടി മാത്രം വിധി ഒരു ശത്രുവിനെ പോലെ എപ്പോഴും ഞങ്ങളുടെ പിന്നാലെയുണ്ട്.
0: ഷോ മോള്, ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട, എന്ത് സഹായത്തിനും ഈ പപ്പേട്ടൻ കൂടെയുണ്ട്.
2: വൃത്തി കെട്ടവൻ
1: ചേച്ചി.
0: ശാസിക്കേണ്ടത് നോർമൻഡ്.
1: കൂടുതൽ സമയം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് ചേച്ചി ആശുപത്രിയിൽ എത്തിക്കണം, പപ്പേട്ടന്റെ ഓട്ടോയിൽ.
0: പിന്നെന്താ, ഇനി മോടെ സവാരി മുഴുവൻ എന്റെ സ്വന്തം ആട്ടോയിലായിരിക്കും. ചേച്ചിയെ മിടുമുടുക്കനായ ഒരു ഡാക്ടറെ കാണിക്കണം. സരളമോളുടെ രോഗം പുഷ്പം പോലെ മാറും. ആ പിന്നെ കൂടെ വരാൻ വീട്ടിൽ ആണുങ്ങൾ ആരും ഇല്ലായിരുന്നു?
1: ഇല്ല, ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ദിവസം മുമ്പ് അമ്മ മരിച്ചു.
0: ബന്ധുക്കളോ മറ്റ് വേണ്ടപ്പെട്ടവരോ ആരും?
1: ചിലരൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് ഞങ്ങളുടെ അമ്മ നാട്ടുമ്പുറത്ത് കൂലിപ്പണിയെടുത്ത് ചോറ് കൊടുത്ത് വളർത്തിയ ചില ബന്ധുക്കൾ, പഠിച്ചു വലിയ ഉദ്യോഗസ്ഥരും കുടുംബക്കാരും ഒക്കെ ആയപ്പോ ഞങ്ങൾക്ക് അവർ അന്യരായി.
0: ആ, അതാണ് മോളെ ഇപ്പോഴത്തെ കാലത്തിന്റെ ഒരു ട്രെൻഡ്, ന്യൂ ജനറേറ്റർ യുഗം. ആട്ടെ, നിങ്ങളെ പഠിപ്പിച്ച് വലിയ നിലയിലെത്തിക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം ഇല്ലായിരുന്നു?
1: ഉണ്ടായിരുന്നു, വെറും ആഗ്രഹം മാത്രമല്ല അഭിലാഷമായിരുന്നു. പക്ഷേ
0: ആ പെട്ടെന്ന് മോടെ മുഖം അങ്ങ് വാടിയല്ലോ. വാട്ട് ഹാപ്പൻഡ്?
1: അത് ആ അതൊക്കെ പിന്നീട് വിശദമായിട്ട് പറയാം. ഇപ്പൊ എത്രയും പെട്ടെന്ന് ചേച്ചി ആശുപത്രിയിൽ എത്തിക്കാം.
0: എസ് എസ് പോകാം. ആ മോളെ, വളരെ വിദഗ്ധനായ ഡോക്ടറിന്റെ അടുത്ത് തന്നെ നമുക്ക് ചേച്ചിയെ കൊണ്ടുപോകണം. നേരെ വർമ്മസാറിന്റെ അടുത്ത് തന്നെ പൊക്കളയാ. എന്താ
1: വർമ്മസാറോ?
0: അതെ, മോള് കേട്ടിട്ടില്ലേ, ലോകപ്രശസ്തനാ. അദ്ദേഹത്തിന്റെ ആശുപത്രിയാ പേര് കേട്ട നമ്മുടെ സൈക്കോ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ പോയി പഠിച്ച് വലിയ വലിയ ഡോക്ടർമാരാ അവിടെ ഉള്ളത്. എങ്കിലും വർമ്മസാറാ എല്ലാത്തിന്റെയും തലവൻ, ഭയങ്കര ഫേമസാ.
1: അത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലേ?
0: അതെ.
1: ഇവിടെ വളരെ പ്രസിദ്ധമായ ഒരു സർക്കാർ ആശുപത്രി ഉണ്ടല്ലോ.
0: സർക്കാർ ആശുപത്രിയോ?
1: അതെ, പപ്പയോട്ടിനറിയില്ലേ?
0: പിന്നെ കൊള്ളാം, അറിയില്ലെന്നോ? എന്റെ വീട്ടിനടുത്താ.
1: ഞാൻ കേട്ടിട്ടുണ്ട് സാധാരണക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും കൂടാതെ സൗജന്യമായി ചികിത്സിക്കുന്ന സർക്കാർ ആശുപത്രി അവിടെ മതി.
0: അവിടെ തന്നെ പോണോ മോളെ?
1: അതെ അതെ, അവിടെ തന്നെ പോണം. അവിടെ പോകാൻ ഉദ്ദേശിച്ച് തന്നെയാ ഞാൻ വന്നത്.
0: എന്നാ പിന്നെ ശരി, ചേച്ചിയെ ഓട്ടോയിലോട്ടൊന്ന് പിടിച്ച് കയറ്റാട്ടെ.
1: വാ ചേച്ചി.
2: വീട് എന്നെ വീട് വീടന്നെ. ഈ രാക്ഷസനെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇവനൊരു ചെകുത്താനാണെന്ന്.
0: അല്ല മോളെ, ഞാനൊരു ശുദ്ധനാ, നല്ലവനാ. അതുകൊണ്ടല്ലേ മോളെ നല്ല ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്.
1: ചേച്ചി ഓട്ടോയിലോട്ട് കയറ്, വാ നമുക്ക് പോവാം.
0: ഓ, ബസ്സിൽ ഇവിടെ എത്തുന്നത് വരെ എന്റെ ശോഭമോള് കൊറേ സഹിച്ചു അല്ലേ?
1: പുറപ്പെടുമ്പോ നല്ല ബഹളായിരുന്നു. ബസ്സിൽ കയറി കൊറേ കഴിഞ്ഞപ്പോ ശാന്തമായി, പിന്നെ ഇവിടെ എത്തുന്നത് വരെ ഉറക്കായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു.
0: ആ സൂക്ഷിച്ച് പിടിച്ചിരുത്തിക്കോണം, വണ്ടി ഓടിക്കുമ്പം എനിക്ക് പിന്നോട്ട് നോക്കാൻ പറ്റത്തില്ല.
1: ശരി പപ്പേട്ടാ.

0: ശോഭമോളെ, ഇതാ സർക്കാർ ആശുപത്രി.
1: ആ ചേച്ചി, വാ ഇറങ്ങ്.
0: ചേച്ചി ഓട്ടോയിലിരിക്കട്ടെ, ആദ്യം മോളൊന്ന് പുറത്തേക്ക് ഇറങ്ങ്. ഞാനൊരു കാര്യം ഒന്ന് പറയട്ടെ.
1: വേണ്ട, ഇവൻ പാതാളത്തിന്റെ വാതിൽ തുറക്കുന്ന കാട്ടാളനാണ്, അവനെ കൊല്ലണം. ചേച്ചി ഒന്ന് മിണ്ടാതിരിക്കേ. പപ്പേട്ട, ഗേറ്റിന് പുറത്തൊന്നും ആരെയും കാണുന്നില്ലല്ലോ.
0: ഓ, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെയാ. രാവിലെ കുറച്ച് ആൾ തിരക്കുണ്ടാവും, ഡോക്ടറെ കാണാനും കാണിക്കാനും ഒക്കെ.
1: അപ്പോ രോഗിയെ കൊണ്ടുവരുന്നവരൊക്കെയോ?
0: തിരിച്ചു പോവും. രോഗിയെ ഡോക്ടർ പരിശോധിച്ച് സെല്ലിൽ അടയ്ക്കാനുള്ള ഏർപ്പാട് കഴിഞ്ഞാൽ കൂടെ വന്നവരൊക്കെ അങ്ങ് മടങ്ങിപ്പോവും. പിന്നെ ദൂരദേശത്ത് നിന്നും വരുന്ന ചിലരൊക്കെ ഇവിടുത്തെ ലോഡ്ജുകളിലും മറ്റുമൊക്കെ താമസിക്കും. വല്ലപ്പോഴും വന്ന് വിവരം തിരക്കാൻ.
1: ചുറ്റൻ ചോര കുടിക്കുന്ന പിശാചുക്കളാ, എല്ലാത്തിനെയും കൊല്ലണം, എല്ലാത്തിനെയും.
2: ചേച്ചി, പുറത്തേക്ക് ഇറങ്ങല്ലേന്ന്, അടങ്ങി അതിനകത്തിരിക്കെ.
0: ദേഷ്യപ്പെടണ്ട മോളെ, വഴക്കൊന്നും പറയണ്ട. ഡോക്ടർ അടുത്തെത്തുന്നവരെ സഹിച്ചേ പറ്റൂ. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പവും ബഹളവും ഒന്നും ഉണ്ടാവില്ല. അനുസരണയുള്ള നല്ല കുട്ടിയാവും. ശോഭമോളെ, ആത്മാർത്ഥമായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ?
1: എന്താ പപ്പേട്ട?
0: ചേച്ചിയെ നമുക്ക് സർക്കാർ ആശുപത്രിയിൽ തന്നെ ചികിത്സിക്കണോ?
1: പപ്പേട്ടൻ എന്താ അങ്ങനെ ചോദിക്കുന്നേ?
0: കാര്യമുണ്ടെന്ന് കരുതിക്കോളൂ.
1: പപ്പേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ നിലയിലുള്ള പ്രൈവറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി ധാരാളം പണം ചെലവാക്കി ചികിത്സിക്കാനുള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ല.
0: ധാരാളം പണം ചെലവാക്കേണ്ട ഘട്ടങ്ങൾ ഉണ്ടാവുമ്പോ ധാരാളം പണം ഉണ്ടാവാനുള്ള വഴിയും ഉണ്ടാകും. അതാണല്ലോ മനുഷ്യന്റെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത്. ഇപ്പൊ മോക്ക്, ചേച്ചിയുടെ ജീവിതമാണ് മുഖ്യം, അല്ലേ? അല്ലേ,
1: എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല. എന്റെ ചേച്ചിയെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരണം.
0: അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ചേച്ചി നമുക്ക് ഈ സർക്കാർ ആശുപത്രിയിലോട്ട് കയറ്റണ്ട.
1: പിന്നെ
0: പറയണ്ട പറയണ്ടെന്ന് കരുതിയതാ. സപ്പോസ് ഒരു മകളുടെ സ്ഥാനത്ത് കണ്ടുപോയത് കൊണ്ട് വരാനിരിക്കുന്ന ആ മഹാദുരന്തം എങ്ങനെ ഞാൻ പറയാതിരിക്കും?
1: മഹാദുരന്തോ?
0: യെസ്, വെട്ടിത്തുറന്ന് പറയാൻ മടിയുണ്ട് മോള്, എങ്കിലും പറയുക. ഓ, അത് സംഭവിക്കും.
1: എന്ത് എന്ത് സംഭവിക്കുമെന്ന്?
0: ആത്മാർത്ഥം കൊണ്ട് എല്ലാം തുറന്ന് പറയുമ്പോ മനഃപൂർവ്വം പറഞ്ഞു പേടിപ്പിച്ച് മോടെ തീരുമാനം മാറ്റിക്കുകയാണെന്ന് വിചാരിക്കരുത്.
1: ഇല്ല, എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ.
0: ചേച്ചി ഇവിടുത്തെ സെല്ലിൽ അടച്ചിട്ട് മോള് സ്ഥലം വിടുമ്പോ?
1: ഇല്ല ഇല്ല, ഞാൻ വിട്ടിട്ട് പോവില്ല.
0: അല്ലാതെ പറ്റില്ലല്ലോ, കൂട്ടിരിക്കാനും കാവല നീക്കാനും ഇവിടെ അനുവദിക്കത്തില്ല.
1: അപ്പോ ചേച്ചി ഒറ്റയ്ക്ക് സെല്ലിനകത്ത് പൂട്ടിയിടുവോ?
0: ഒറ്റയ്ക്കല്ല, വേറെ ആളുണ്ട്.
1: സ്ത്രീകളായിരിക്കുമല്ലോ?
0: സ്ത്രീകൾ തന്നെ ആയിരിക്കും. സപ്പോസ് നമ്മുടെ സങ്കല്പത്തിലുള്ള സ്ത്രീകളൊന്നും ആയിരിക്കത്തില്ല.
1: പിന്നെ
0: ചേച്ചിയേക്കാൾ രോഗം 100 മടങ്ങ് മൂർച്ഛിച്ച പരാക്രമികളായ മൂശാട്ടി പെണ്ണുങ്ങൾ, അതായത് മുഴുമുഴുത്ത ഭ്രാന്തികൾ.
1: അയ്യോ, എന്റെ ചേച്ചി!
0: ചേച്ചിയെ ക്രൂരമായി അവർ തല്ലി ചതയ്ക്കും, ശരീരം കടിച്ചു മുറിക്കും, തലമുടിക്ക് പിടിച്ച് നിലത്തിട്ട് വലിച്ചു കേൾക്കും.
1: എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്!

വേനൽ മഴ ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുനിൽ, പപ്പു, ഷിബു ആശ്രാമം, സരള, സുനിത വിജയകുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. ആദ്യം മാണിക്യ ചെമ്പഴുക്ക എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 1995 പുറത്തിറങ്ങിയ ചിത്രമാണ്. സംവിധാനം ചെയ്തത് തുളസീദാസ്, അഭിനയിച്ചവർ നെടുമുടി വേണു, മുകേഷ്, മാതു, KPSC ലളിത, ജഗതി ശ്രീകുമാർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഷമ്മി തിലകൻ, ബോബി കൊട്ടാരക്കര, വിനു ചക്രവർത്തി, സൈനുദ്ദീൻ, ശിവരഞ്ജിനി, സുകുമാരി, ബീന ആന്റണി, കനകലത, TR ഓമന, രമ്യശ്രീ. ഗാനങ്ങൾ എഴുതിയത് ഷിബു ചക്രവർത്തി, സംഗീതം രാജാമണി. ഗാനങ്ങൾ ആലപിച്ചത് MG ശ്രീകുമാർ, ചിത്ര, അമ്പിളി രാജശേഖരൻ, CO ആന്റോ, കീരവാണി, സുജാത.

മാണിക്യ ചെമ്പഴുക്ക എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി മഞ്ഞുകാലവും കഴിഞ്ഞ് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ചിത്രം സംവിധാനം ചെയ്തത് ബെന്നി സാരഥി. പുറത്തിറങ്ങിയ വർഷം 1998. ഗാനരചന ഗിരീഷ് പൂത്തഞ്ചേരി, സംഗീതം ജോൺസൺ. മുഖ്യ അഭിനേതാക്കൾ മനോജ് കെ ജയൻ, നെടുമുടി വേണു, സുകന്യ, സുധീഷ്, ഇർഷാദ് അലി. ഗാനങ്ങൾ ആലപിച്ചത് യേശുദാസ്, ചിത്ര, എം ജി ശ്രീകുമാർ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ തുടരുന്നു. ഇനി മാണിക്യൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. 2005 സിനിമ പുറത്തിറങ്ങുന്നത്. സംവിധാനം ചെയ്തത് KK ഹരിദാസ്. അഭിനയിച്ചവർ കലാഭവൻ മണി, സിദ്ദിഖ്, ജഗതി ശ്രീകുമാർ, സായികുമാർ, സലീം കുമാർ, സുരേഷ് കൃഷ്ണ, ഗിന്നസ് പക്രു, അജയ്കുമാർ, സാഗർ ഷിയാസ്, അനിയപ്പൻ, സ്ഫടികം ജോർജ്, ഗീത സലാം, പാലചന്ദ്രൻ ചുള്ളിക്കാട്, നന്ദിനി, ശ്രുതി, ബിന്ദു പണിക്കർ, മങ്ക മഹേഷ്, ലക്ഷ്മി കൃഷ്ണമൂർത്തി, സുബലക്ഷ്മി അമ്മാൾ. ഗാനരചന ഗിരീഷ് പൂത്തഞ്ചേരി, സംഗീതം തേജ് മെർവിൻ. ഗാനങ്ങൾ ആലപിച്ചത് യേശുദാസ്, ചിത്ര, MG ശ്രീകുമാർ, നിഖിൽ, രഞ്ജിനി ജോസ്, സുജാത മോഹൻ, അഫ്സൽ. ഗാനങ്ങളിലേക്ക്.

മാണിക്യൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇതോടെ ചിത്രപൂർണിമ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ, സമയം 3:30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 50 സെക്കൻഡും. 5 മണിക്ക് ഹിന്ദി പാഠം, തിരുവനന്തപുരം റിലേ.
1: സമയം 5 മണി, ഹിന്ദി പാഠം.
2: ഏ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹെ ആയേ ആപ് സുൻതേ ഹെ ഹിന്ദി പാഠ്. അധ്യാപിക ഹെ ലക്ഷ്മി എം, ഛാത്ര ഹെ ശ്രീ മാധവ് ഓർ നന്ദ.
3: നമസ്തേ അധ്യാപിക ജി.
4: നമസ്തേ ബച്ചോ, ആപ്കാ നാം ക്യാ ഹെ?
5: നന്ദ.
4: ആപ്കാ നാം ക്യാ ഹെ?
3: ശ്രീ മാധവ്.
4: അച്ഛാ, ആജ് ഹം ആഠ്വീ കക്ഷാ കി ഇക്കായി തീൻ ഖുൽത്തേ നസാരേ മേ പെഹല പാഠ ഭാഗ് ജബ് ഹം ധീരേ ചൽത്തേ ഹെ എലൻ ഷോ ദ്വാരാ ലിഖാ ഗയ യാത്രാ വിവരൺ കി ശുരുവാത് കരേംഗെ. ജബ് ഹം ധീരേ ചൽത്തേ ഹെ എലൻ ഷാ. എലൻ ഷാ ബേണിൽ മേ രഹനേ വാല ഭാരതീയ കലാകാർ, ചിത്രകാർ, എനിമേറ്റർ ഓർ കഹാനികാർ ഹെ. ഉൻകാ ജന്മ 1973 മാനെ 1973 കോ ബിഹാർ മേ ഹുവാ ഥാ. ഉനോനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ് സെ എനിമേഷൻ ഫിലിം മേക്കിംഗ് മേ വിശേഷജ്ഞത കേ സാത് സഞ്ചാർ ഡിസൈൻ കി പഠായി കി ഹെ. വേ 25 സേ സ്യാദ സാലോം സേ അപ്നേ ജീവൻ കോ സ്കെച്ച് ബുക്ക് മേ റെക്കോർഡ് കർ രഹേ ഹെ. ഉൻകോ ബച്ചോ കേ ലിയേ ചിത്ര ബനാന ഓർ യാത്ര കർന ബഹോത് പസന്ത് ഹേ. എലൻ ഷാ ബെർലിനിൽ താമസിക്കുന്ന ഒരു ഇന്ത്യൻ കലാകാരനാണ്. അദ്ദേഹം ചിത്രകാരനാണ്, എനിമേറ്ററാണ്, കഥാകൃത്താണ്. ഉൻകാ ജന്മ 1973 കോ ബിഹാർ മേ ഹുവാ ഥാ. 1973 ബിഹാറിലാണ് അദ്ദേഹം ജനിച്ചത്. ഉനോനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ് സെ എനിമേഷൻ ഫിലിം മേക്കിംഗ് മേ വിശേഷജ്ഞത കെ സാ സഞ്ചാർ ഡിസൈൻ കി പഠായി കി. അദ്ദേഹം അഹമ്മദാബാദിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, അവിടെ നിന്നും എനിമേഷൻ ഫിലിം മേക്കിംഗില് വിശേഷജ്ഞത വൈദഗ്ധ്യം തെളിയിച്ച ആളാണ്. അതോടൊപ്പം സഞ്ചാർ ഡിസൈൻ കി പഠായി കി, ആശയ വിനിമയ രൂപകൽപ്പന, അത് പഠിച്ച ആളാണ്. വേ 25 സ്യാദാ സാലോം സെ, അദ്ദേഹം 25 വർഷങ്ങളായി അപ്നെ ജീവൻ കോ സ്കെച്ച് ബുക്ക് മേ റെക്കോർഡ് കർ രഹേ ഹെ. തന്റെ ജീവിതത്തെ ഒരു സ്കെച്ച് ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ഉൻകോ ബച്ചോ കെ ലിയെ ചിത്ര ബനാന ഓർ യാത്ര കർന ബഹോത് പസന്ത് ഹെ. അദ്ദേഹത്തിന് കുട്ടികൾക്ക് വേണ്ടി ചിത്രമുണ്ടാക്കാനും ചിത്രം വരയ്ക്കാനും യാത്ര ചെയ്ത് ആ യാത്രയുടെ അനുഭവങ്ങൾ സ്കെച്ച് പോലെ വരകളിലൂടെ കുട്ടികളിൽ എത്തിക്കാനും ഇഷ്ടമായിരുന്നു. എലൻ ഷാ കുട്ടികൾക്ക് വേണ്ടി രചനകൾ നടത്തുന്ന ഒരു പ്രമുഖനായ കഥാകാരൻ, ചിത്രകാരൻ, എനിമേറ്റർ ഒക്കെ ആണ്. എലൻ ഷാ ദ്വാരാ ലിഖാ ഗയ യാത്രാ വിവരൺ ഹെ ജബ് ഹം ധീരേ ചൽത്തെ ഹെ. സാഹിത്യമേ അനേക് വിധ ഹോത്തി ഹെ. സാഹിത്യത്തിൽ ഒരുപാട് വിധകളുണ്ട്. കഹാനി, നാടക്, നിബന്ധ്, കവിത, ഇതെല്ലാം സാഹിത്യത്തിന്റെ പല വിധകളാണ്. അതിൽ ഒരു വിധയാണ് യാത്രാ വിവരൺ. യാത്ര ചെയ്തതിന് ശേഷം ആ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിനായിട്ട് ഒരു ബുക്കിൽ എഴുതി പ്രകാശിപ്പിക്കുക. ഇവിടെ എലൻ ഷാ എന്ന് പറയുന്ന എഴുത്തുകാരൻ കുട്ടികൾക്ക് വേണ്ടി യാത്രാ വിവരണത്തെ വരകളിലൂടെ എഴുതി അവതരിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പാഠഭാഗ ശുരുവാത് കരേംഗെ. മാം ഹമേഷ കി തര മെട്രോ മേ സ്കെച്ചിംഗ് കർത്ത ഖർ ലൗട്ട് റഹാ ഥാ തഭി ഏക് ലഡ്കി പാസ് ആക്കർ മേരാ കാം ദേഖ്നേ ലഗി ഉസ്കാ നാം ലുവാന ഥാ ഉസേ കാം ഇത്തന ദിൽചസ്പ് ലഗാ കി ഉസ്നേ അപ്ന വിസിറ്റിംഗ് കാർഡ് മുച്ചേ ദിയ ഓർ മിൽനേ കാ വാദാ കിയ കുച്ച് ദിനോ ബാദ് വോ അപ്നേ ദോസ്ത് മാനുവൽ കെ സാത് മുച്ചേ മിൽനേ ആയി ഉൻകി സൻസ്ഥ കലാ തിയേറ്ററോ ഇറ്റലി കെ ഫ്രിയോലി ഇലാക്കേ മേ എക് ചൽത്ത ഫിർത്ത തിയേറ്റർ ശുരു കർണ ചാതി ധി ഇസ്മേ ചിത്രകാർ, സംഗീതകാർ, ഡാൻസർ, ഫോട്ടോഗ്രാഫർ സബ് ഹോത്തേ ഥേ. മേ ഹമേഷ കി തര മെട്രോ മേ സ്കെച്ചിംഗ് കർത്ത സർക്കാർ ലൗട്ട് രഹാധ എലൻ ഷാ എന്ന ലേഖകൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവമാണ് ഇവിടെ എഴുതുന്നത്. അദ്ദേഹം എപ്പോഴത്തെയും പോലെ മെട്രോ ട്രെയിനിലിരുന്ന് സ്കെച്ചിങ് ഒക്കെ നടത്തി, അതായത് കാണുന്ന കാര്യങ്ങൾ വരച്ച് വെക്കുക. ഖർ ലൗട്ട് രഹാധ വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തഭി ഏക് ലട്ടി പാസ് ആക്കർ മേരാ കാം ദേഖ്നെ ലഗി. അപ്പോളാണ് ഒരു പെൺകുട്ടി അടുത്ത് വന്നിട്ട് എന്റെ ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്കെച്ചിങ് നോക്കി നിന്നു. ഉസ്കാ നാം ലുവാനാഥ, അവളുടെ പേര് ലുവാന എന്നായിരുന്നു. ഉസേ കാം ഇത്തന ദിൽചസ്പ് ലഗ, അവൾക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി വളരെ രസകരമായി തോന്നി. ദിൽചസ്പ് ശബ്ദകാർത്ഥ രസകരം. ഉസ്നെ അപ്പന വിസിറ്റിംഗ് കാർഡ് മുച്ചേദിയ, അവളുടെ വിസിറ്റിംഗ് കാർഡ് എനിക്ക് തന്നു. ഞാൻ മെട്രോയിൽ സ്കെച്ചിങ് നടത്തി വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി എന്റെ അടുത്ത് വന്നു, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നോക്കിക്കൊണ്ട് നിന്നു. അവൾക്കത് വളരെയധികം ഇഷ്ടമായി. അവളുടെ പേര് ലുവാന എന്നാണ്. അവൾ ഉടൻ തന്നെ അവളുടെ വിസിറ്റിംഗ് കാർഡ് എനിക്ക് തന്നു. അവർ മിൽനേക്ക വാദാക്കിയ, ഇനിയും കാണാം എന്ന ഒരു വാഗ്ദാനം. വാദാ ശബ്ദകാർത്ഥേ വാഗ്ദാനം, വാഗ്ദാനവും തന്നു. കുച്ച് ദിനോംബാദ് വോ അപ്നെ ദോസ് മാനുവൽ കേസാത് മുച്ചേ മിൽനെ ആയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ അവരുടെ ഫ്രണ്ട് ദോസ്ത് മനെ മിത്ര ഫ്രണ്ടായ മാനുവലിന്റെ കൂടെ മുച്ചേ മിൽനെ ആയി എന്നെ കാണാനായി വന്നു. ലുവാന അപ്ന മിത്ര മാനുവൽ കേസാത് മുച്ചേ മിൽനെ കെലിയേ ആയി. ഉൻകി സസ്ത കലാ തിയേറ്ററോ ഇറ്റലി കെ ഫ്രിയുലി ഇലാക്കെ മേം എക് ചൽത്ത ഫിർത്ത തിയേറ്റർ ഷുരൂ കർണ ചൽത്തിരി. ഉൻകി സൻസ്ഥ അവളുടെ സ്ഥാപനമായ കലാ തിയേറ്ററോ ഇറ്റലിയില് ഫ്രിയൂലി ഇലാക്കെ മേം, ഫ്രിയൂലി എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൽ ചൽത്ത ഫിർത്ത തിയേറ്റർ സഞ്ചരിക്കുന്ന തിയേറ്റർ, അതിനെയാണ് ചൽത്ത ഫിർത്ത തിയേറ്റർ എന്ന് പറയുന്നത്. ഷുരൂ കർണ ചൽത്തിരി അവൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനമായ കലാ തിയേറ്ററോ ഇറ്റലിയിലുള്ളതാണ്. അവിടെ ഫ്രിയൂലി ഇലാക്കെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സഞ്ചരിക്കുന്ന ഒരു തിയേറ്റർ തുടങ്ങാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇസ്മേൻ ഈ തിയേറ്ററിൽ ചിത്രകാർ, സംഗീതക്കാർ, ഡാൻസർ, ഫോട്ടോഗ്രാഫർ സബ് ഹോനേതെ, ചിത്രകാരന്മാര്, പാട്ടുകാര്, സംഗീതക്കാർ, ഡാൻസർ, നർത്തകര്, ഫോട്ടോഗ്രാഫർ ഇവരെല്ലാവരും ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോൾ ലുവാന ലേഖകനെ മെട്രോ ട്രെയിനിൽ വെച്ചാണ് കാണുന്നത്. വിസിറ്റിംഗ് കാർഡ് കൊടുത്തു. അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും കാണാമെന്ന് പറഞ്ഞു പിരിഞ്ഞു. പിന്നീട് ഒരു ദിവസം അവളുടെ ഒരു ഫ്രണ്ടായ മാനുവലിന്റെ കൂടെ സഞ്ചരിക്കുന്ന തിയേറ്റർ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതിൽ ഇദ്ദേഹത്തെ പങ്കെടുപ്പിക്കാനുമുള്ള ആവശ്യവുമായിട്ടാണ് ഈ കുട്ടി ലേഖകന്റെ അടുത്തേക്ക് പിന്നെ വരുന്നത്. നന്ദ ഇസ് പാരഗ്രാഫ് കാ വാചൻ കരോ.
2: മേ ഹമേഷാ കെ തരക് മെട്രോ മേം സ്കെച്ചിംഗ് കർത്ത കർ ലൗട്ട് രഹാത തഭി ഏക് ലഡ്കി പാസ് ആക്കർ മേരാ കാം ദേഖ്നേ ലഗി. ഉസ്കാ നാം ലുവാനാഥ ഉസേ കാം ഇത്തനാ ദിൽചസ്പ് ലഗാ കി ഉസ്നെ അപ്പന വിസിറ്റിംഗ് കാർഡ് മുച്ചേ ദിയ ഓർ മിൽനേ കാ വാദാ കിയ. കുച്ച് ദിനോം ബാദ് വോ അപ്പനെ ദോസ് മാനുവൽ കെ സാത്ത് മുച്ചേ മിൽനെ ആയി. ഉൻകി സംസ്ഥ കലാ തിയേറ്ററോം ഇറ്റലി കെ ഫ്രിയൌലി ഇലാക്കെ മേം ഏക് ചൽത്ത ഫിർത്ത തിയേറ്റർ ഷുരൂ കർണ ചാത്തീതി. ഇസ്മേം ചിത്രകാർ, സംഗീതക്കാർ, ഡാൻസർ, ഫോട്ടോഗ്രാഫർ സബ് ഹോനേ തെ.
4: ആഗേ ദേഖോ, ലുവാന ഖുദ് ഇസ് ഗ്രൂപ്പ് കി ഏക് ബെഹത്തരീൻ ഡാൻസർ ഹേ. ഉനോനെ മുച്ചേ ഇസ് യാത്രാ കോ ചിത്രോ മേ ദർജ് കർണെ കാ ന്യോത്താ ദിയ. മേരേ പാസ് ഹാ കെ അലാവ കോയി ജവാബ് ന ഥ. ലുവാന ഖുദ് ഇസ് ഗ്രൂപ്പ് കി ഏക് ബെഹത്തരീൻ ഡാൻസർ ഹേ. ഈ ഗ്രൂപ്പിലെ ഒരു മികച്ച ഡാൻസർ ആയിരുന്നു ലുവാന. ലുവാനയാണ് തൻ്റെ ഫ്രണ്ടിനോടൊപ്പം ഇദ്ദേഹത്തെ കാണാൻ, ലേഖകനെ കാണാനായിട്ട് വന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ഒരു മികച്ച ഡാൻസർ ആയിരുന്നു ലുവാന. ഉനോനെ മുച്ചേ ഇസ് യാത്രാക്കോ ചിത്രോമേം ദർജ് കർണേക്കാ ന്യൂത്താ ദിയ. ലുവാന ഖുദ് ഇസ് ഗ്രൂപ്പ് കി ഏക് ബെഹത്തരീൻ ഡാൻസർ ഹേ. ഇവർ ലേഖകന്റെ അടുത്ത് ആദ്യമേ വന്നല്ലോ തൻ്റെ ഒരു ഫ്രണ്ടിനെ കൂട്ടിയിട്ട്. എന്തിനാണ് വന്നത്? സഞ്ചരിക്കുന്ന ഒരു തിയേറ്റർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആ തിയേറ്ററില് അല്ലെങ്കിൽ അവളുടെ ആ ഗ്രൂപ്പിലെ ഒരു മികച്ച ഡാൻസർ ആയിരുന്നു ലുവാന. उन्होंने मुझे इस यात्रा को चित्रों में दर्ज करने का न्योता दिया। അവൾ എന്നെ അവളുടെ ഈ യാത്രയിൽ, അതായത് സഞ്ചരിക്കുന്ന തിയേറ്റർ നിർമ്മിക്കാം, അതിനു വേണ്ടിയിട്ട് ഇറ്റലിയിലെ ഒരു ഇലാക്കയിൽ പ്രോഗ്രാം നടത്തണമല്ലോ, അവരതിന് സംഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ആ ഭാഗത്ത് ആ തിയേറ്ററിൽ അവള് നമ്മുടെ ലേഖകനെ വിളിക്കുകയാണ്, അതിന് ഇൻവൈറ്റ് ചെയ്യാനാണ് വന്നത്. എന്തിനാണ്? ചിത്രവുമേം ദർജ് കർണേക്ക, ചിത്രങ്ങളിലൂടെ രേഖപ്പെടുത്തുക, ആ യാത്രയെ ചിത്രങ്ങളിലൂടെ രേഖപ്പെടുത്തുക. നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ, കാണുന്ന സ്ഥലങ്ങൾ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുക. അതിന് വേണ്ടി ക്ഷണിക്കാനാണ്, ഞോത്ത എന്ന് പറഞ്ഞാൽ ക്ഷണം, ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി ഈ ലേഖകന്റെ അടുത്തേക്ക് തന്റെ കൂട്ടുകാരനുമായി വന്നത്. മേരെ പാസ് ഹാം കെ അലാവ കോയി ജവാബ് നാഥ, എന്റെ അടുത്ത് വരാം, അതെ ഞാൻ റെഡിയാണ് എന്ന് പറയുകയല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു, വേറെ ഉത്തരം ഇല്ലായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് പോയേ പറ്റുള്ളായിരുന്നുള്ളൂ. ഈസ് പ്രോജക്ട് കാ മക്സദ് സ്ലോ ട്രാവൽ കാ അനുഭവ ലേനാഥ, മധ്യകാൽമേ ലോക് ഗഥേ പർ സാമാൻ ബാന്ധ് കർ ഏക് സേ ദൂസരി ജഗ ലേ ജാതേ ഥേ, ഹമാര റൂട്ട് ഭി എക് ഐസാ ഹി മധ്യകാലീൻ രാസ്താ ഥ, യ അലഗ് അലഗ് ഷഹരോ സേ ഹോക്കർ ഗുസർതാ ഥ, ഹമാരെ സാത് പിയാക്കോ നാം കാ എക് ഗധ ഭീ ഥ, യാ യൂം കഹേ കി ഹം പിയാക്കോ കേ സാത് ഥേ, ഹം ഉസ്കേ പീച്ചേ പീച്ചേ ചൽ രഹേ ഥേ, പിയാക്കോ കാ മാലിക് എലിയാ ഭീ സാത് ഥ, തയ് ഹുവ കി ജഹാൻ ജഹാൻ പിയാക്കോ രുക്കേഗാ ഹം ഭീ വഹീം രുക് ജായേംഗേ. അപ്പോൾ ഇവർ ഇവരുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈസ് പ്രോജക്റ്റ് കാ മക്സദ് സ്ലോ ട്രാവൽ കാ അനുഭവ ലേനാഥ, ഈ പ്രോജക്റ്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മന്ദഗതിയിലുള്ള യാത്ര അനുഭവിക്കുക എന്നതാണ്. അതായത് വളരെ പതുക്കെ യാത്ര ചെയ്ത് കാണുന്ന കാര്യങ്ങൾ സ്കെച്ച് ചെയ്യുക, വരയ്ക്കുക. മധ്യകാൽമേ ലോക് ഗഥേ പർ സാമാൻ ബാന്ധകർ ഏക് സേ ദൂസരി ജഗ ലേ ജാതേ ഥേ, മധ്യകാലഘട്ടത്തിൽ ആൾക്കാര് കഴുതപ്പുറത്ത് സാധനങ്ങൾ കെട്ടിവെച്ച് ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുമായിരുന്നു. ഹമാര റൂട്ട് ഭി എക് ഐസാഹി മധ്യകാലീൻ രാസ്താഥ, ഇവർ സഞ്ചരിക്കുന്ന തിയേറ്റർ ആണല്ലോ, അപ്പോൾ ഇവരെന്തായാലും പതിയെ മന്ദഗതിയില് യാത്ര അനുഭവിച്ച് യാത്ര ചെയ്ത് അവിടെ കാണുന്ന അനുഭവങ്ങള് സ്കെച്ചിലൂടെ രേഖപ്പെടുത്തുക, വരയിലൂടെ ലോകത്തെ അറിയിക്കുക എന്ന ഒരു ഉദ്ദേശമാണുള്ളത്. യാത്രാ വിവരണമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മന്ദഗതിയിലുള്ള യാത്ര മധ്യകാലത്തെ ചില പാതകളിലൂടെ, മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വഴികളിലൂടെ ആയിരുന്നു. മധ്യകാലഘട്ടത്തിൽ ആൾക്കാർ കഴുതപ്പുറത്ത് സാധനങ്ങൾ കെട്ടിവെച്ച് ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക പതിവായിരുന്നു. അതേ പാത വഴി, അതേ റൂട്ട് വഴിയാണ് ഞങ്ങളും പോയിക്കൊണ്ടിരുന്നത്. യ അലഗ് അലഗ് ഷഹരോംസെ ഹോക്കർ കുസർതാദ, വിവിധ നഗരങ്ങളിലൂടെ കടന്നു പൊക്കൊണ്ടേയിരുന്നു. ഹമാരെ സാത് പിയാക്കോ നാംക എക് ഗധ ഭീഥ, ഞങ്ങളുടെ കൂടെ ഒരു കഴുതയും ഉണ്ടായിരുന്നു. ഗധാമാനെ കഴുത, കഴുതയുടെ പേരാണ് പിയാക്കോ. യാ യൂം കഹേങ്കി ഹം പിയാക്കോ കേ സാഥേ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എങ്ങനെ, ഞങ്ങൾ പിയാക്കോ എന്ന പേരുള്ള ആ കഴുതയുടെ കൂടെയാണ് നടക്കുന്നത്. ഹം ഉസ്കേ പീച്ചേ പീച്ചേ ചൽ രഹേതേ, ഞങ്ങൾ അവനെ പിന്തുടരുകയായിരുന്നു, ആ കഴുതയെ പിന്തുടരുകയായിരുന്നു. കഴുത വളരെ പതുക്കെ നടന്നു നീങ്ങുന്നു, അതിന്റെ പേര് പിയാക്കോ എന്നാണ്. ലേഖകനും കൂടെയുള്ളവരും ഈ കഴുതയുടെ പുറകെ നടന്ന് പോവുകയാണ്. പിയാക്കോ ക മാലിക് ലിയാഭി സാധ, പിയാക്കോയുടെ ഈ കഴുതയുടെ യജമാനന്റെ പേരാണ് എലിയ, എലിയയും കൂടെയുണ്ടായിരുന്നു. തൈ ഹുവാക്കി ജഹാൻ ജഹാം പിയാക്കോ രുക്കേക ഹം ഭീ വഹീം രുക് ജായേംഗേ, ഒടുവിൽ ഞങ്ങൾ തീരുമാനിച്ചു എവിടെയൊക്കെ പിയാക്കോ നിൽക്കുമോ അവിടെയൊക്കെ നമ്മൾ

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അധ്യാത്മരാമായണ പാരായണം. പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ.
1: ഹനുമാൻ ലങ്കയിലെത്തുന്നു. ലങ്കാലക്ഷ്മി മോക്ഷം, ഹനുമാന്റെ സീതാദർശനം, രാവണന്റെ പുറപ്പാട്, രാവണന്റെ ഇച്ഛാഭംഗം എന്നീ ഭാഗങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. ലങ്കയിൽ പ്രവേശിച്ച ഹനുമാൻ സീതയെ കണ്ടെത്തി ഒളിച്ചിരിക്കുമ്പോഴാണ് രാവണൻ പ്രേമാഭ്യർത്ഥനയുമായി സീതയെ സമീപിക്കുന്നത്. രാവണന്റെ അപേക്ഷ നിരസിച്ച സീതയെ പറഞ്ഞു വശത്താക്കാൻ രാക്ഷസികളെ നിയോഗിച്ച് രാവണൻ മടങ്ങുന്നു. പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ.

0: അധ്യാത്മരാമായണം ഇപ്പോൾ പാരായണം ചെയ്തത് കാവാലം ശ്രീകുമാർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ?
5: അതും ആപ്പിലൂടെ? ആഹാ,
6: കുടുങ്ങി.
7: അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
8: RBI പറയുന്നു,
9: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
11: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
12: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
13: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
14: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
15: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
16: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
15: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
16: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
15: ഏറ്റവും പുതിയ റിലീസുകൾ,
16: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
15: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
14: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
15: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
17: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
18: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
19: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
20: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
21: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
22: ഹലോ, നീ എവിടെയാ?
23: ഞാൻ നമ്മുടെ അനശ്വരയിലാ, ഓണം ഷോപ്പിംഗിന് വന്നതാ.
22: ഇത്ര നേരത്തെയോ?
23: അതെ, അനശ്വരയില് ഓണം ഓഫർ തുടങ്ങി മോളെ. ഏറ്റവും പുതിയ കളക്ഷനുകൾ നേരത്തെ എത്തി. മാത്രമല്ല, ഓണക്കോടികൾക്ക് 10% ഡിസ്കൗണ്ടും, കൂടാതെ ഷോപ്പിലെ മറ്റ് ഡിസ്കൗണ്ടുകളും തുടരുന്നു.
24: അനശ്വര സിൽസ്, ജിമോൾ, കണ്ണൂർ.
25: കേരള സംസ്ഥാന ഭാഗ്യക്കുറി.

0: ഓപ്പണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: പ്രേക്ഷകരെ, ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം. ജന്മസാഗര സീമയിൽ നിന്നെയും തേടി വന്നു ഞാൻ. യേശുദാസും സുജാതയും പാടിയത്. കെ ജയകുമാറിൻ്റെ വരികൾ, ഈണമിട്ടത് ജെറി അമൽദേവ്.

0: യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ലളിതഗാനമാണ് ശ്രോതാക്കളിൽ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കൃഷി ഉപജീവന മാർഗമാക്കിയ ഒട്ടനവധി വീട്ടമ്മമാരെ ഞാറ്റുവേലയിലൂടെ ശ്രോതാക്കൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്നും അങ്ങനെയൊരു വീട്ടമ്മയെയാണ് ഞാറ്റുവേല പരിചയപ്പെടുത്തുന്നത്. പച്ചക്കറിയും ഫലവർഗങ്ങളും മാത്രമല്ല, സ്വന്തമായി 5 പശുക്കളെയും പരിപാലിച്ച് പാൽ ഉത്പന്നങ്ങളും പച്ചക്കറികളും ഫലവർഗ വിളകളും

കാർഷിക ഉത്പാദന ഉപാധികളായ പച്ചചാണകവും ഉണക്കച്ചാണകവും ഉൾപ്പെടെ വിപണിയിലെത്തിച്ച് മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ശ്രീമതി സിമി. തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കൽ അയ്യപ്പൻ കുഴിയിലെ ശ്രീമതി സിമിയുടെ കൃഷിവിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം.

0: എത്ര നാളായി ഈ കൃഷി തുടങ്ങിയിട്ട്?
1: ഒരു 15 വർഷത്തിൽ കൂടുതലാവും കൃഷി തുടങ്ങിയിട്ട്. എങ്കിലും കൃഷി കുറച്ചും കൂടെ വിപുലീകരിച്ചിട്ട് ഒരു 7-8 വർഷമേ ആവുള്ളൂ. കൂടുതലും ഫ്രൂട്ട്സ് പ്ലാന്റാണ്. മാവിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്, പിന്നെ റംബുട്ടാൻ, അബിയു, അവക്കാഡോ, അങ്ങനെ കുറേ വെറൈറ്റി ഫ്രൂട്ട്സുകൾ. നമ്മളിവിടെ ഇല്ലാത്ത, പണ്ടൊന്നും കണ്ടുവരാത്ത കുറേ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെയാണ് ഒത്തിരി ഉള്ളത്. പിന്നെ കുറച്ച് വാഴ, മരച്ചീനി, ചേനാചേമ്പ്, കുറച്ച് ബന്ദിക്കൃഷി, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ളൊരു കൃഷിയാണല്ലോ. അത് ഒരു കൃഷി എന്ന് പറയാൻ ഇല്ല, 1 ഏക്കറിലും ഇതാണ്. പിന്നെ ഈ ബന്ദിക്കൃഷി, ചോളം, അതൊക്കെ ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ ഒക്കെ വസ്തുവിലാണ്. പന്നിശല്യം ആയതുകൊണ്ട് ആരും ഒന്നും കൃഷി ചെയ്യില്ല. നമ്മളും ചെയ്യുന്നത് പകുതിയും പന്നി കൊണ്ടുപോവുകയാണ് പതിവ്. എങ്കിലും കുറേയേറെയെങ്കിലും നമുക്ക് ഉപയോഗപ്പെടാറുണ്ട്.
0: ഈ പന്നിശല്യത്തിനെതിരെ ഒന്നും ചെയ്തില്ലായിരുന്നോ?
1: പന്നിശല്യത്തിന് നമ്മൾ മുള്ളുവേലിയും നെറ്റും ഒത്തിരി പരീക്ഷിച്ച് നോക്കി, പക്ഷെ അതൊന്നും നമുക്ക് വിജയിക്കാത്തൊരവസ്ഥയാണ്. പക്ക നാട്ടുമ്പുറം ആയതുകൊണ്ട് ശരിക്കും പന്നിശല്യം കൂടുതലാണ്. ഈ മാവൊക്കെ നമ്മൾ ഇപ്പോൾ ചാണകമോ വളമോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോയാൽ വന്നത് നശിപ്പിച്ചളയും. ഇത് രാത്രി വരുന്ന, പകല് വരാറില്ല. വൈകുന്നേരം ഒരു 7:30 മുതൽ രാവിലെ 5:30 വരെ ഇതിൻ്റെ ശല്യം ഉണ്ടാവും. ഈ മരച്ചീനി, ചേന, ചേമ്പ് നമുക്ക് കിട്ടാൻ വലിയ പാടാണ്. വാഴയൊക്കെ ഇങ്ങനെ നശിപ്പിച്ചളയും. കൃഷിഭവനെ സമീപിച്ചു ഫെൻസിങ് അടിക്കാൻ വേണ്ടിയുള്ള സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യണം, പിന്നീട് കാശ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇത്രയും ഏരിയയിലാകുമ്പം ഭയങ്കര എമൗണ്ട് ആവും. അല്ലാണ്ട് എന്ന് ഇപ്പം കൊന്ന നട്ട വരല്ല, മഞ്ഞൾ അതിരുവാര നട്ട എന്ന് പറയണുണ്ട്. പക്ഷേ എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ല, എങ്കിലും വെച്ചിട്ടുണ്ട്. ഈ അതിരുല് കൊന്നയും മഞ്ഞയൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളാ ഫാമിലീസിന് തന്നെ ഒത്തിരി വസ്തുണ്ട്. അവരെല്ലാവരും വെറുതെ ഇട്ടേക്കുക. ആദ്യമൊന്ന് റബ്ബറിന് ഭീഷണി അല്ലായിരുന്നു പന്നി, ഇപ്പം റബ്ബറിന് ഭീഷണിയാണ്. തൈ നട്ടാൽ അതും കൊണ്ടുപോകും. അതുകൊണ്ട് പലരും ഒന്നും നടാതിട്ടേക്കുക. ഞങ്ങൾ പശുവിന് കൊടുക്കാനുള്ള പുല്ല് നട്ടേക്കുന്ന ഒത്തിരി ഏരിയയുണ്ട്. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. നമ്മളിനി എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും പറ്റത്തില്ല. ഇത് കാരണം ഒറ്റയ്ക്കല്ല ഒരു പന്നി വരുന്നത്, ഒത്തിരി കൂട്ടമായിട്ടാണ് വരുന്നത്. അപ്പം ഇത് നശിപ്പിച്ചിട്ട് തന്നെ പോകും. അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചാൽ തന്നെ പകുതി ഈ ഗ്രാമപ്രദേശത്തെ കർഷകർക്ക് ഒത്തിരി ഉപയോഗം ഉണ്ടാവും.
0: പൂർണ്ണമായും ജൈവ കൃഷിയല്ലേ ചെയ്തു വരുന്നത്?
1: പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാണ്. രാസവളം ഉപയോഗിക്കാറില്ല. പശുവുണ്ട്, പശുവിൻ്റെ ചാണകവും കോമാളിയും, പിന്നെ ചാണകം പുളിപ്പിച്ചും കടലപ്പിണ്ണാക്കും ബാക്കിയുള്ളതൊക്കെ മിക്സ് ചെയ്തും മീനിൻ്റെ വേസ്റ്റും, അങ്ങനെ ഫുള്ളി ജൈവ കൃഷിയായിട്ടാണ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്.
0: എന്തൊക്കെ പച്ചക്കറികളാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്?
1: എനിക്ക് പച്ചക്കറി പയറുണ്ട്, വെണ്ട, കത്തിരി, മുളക്, പാവല്, കുറച്ച് വെള്ളരി, കുറച്ച് ചീരയും.
0: ജൈവ പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ആവശ്യക്കാരേറെ ഉണ്ടാകും അല്ലേ?
1: നമ്മൾ ജൈവ കൃഷിയാണ്, നാടൻ സാധനമാണ് എന്നറിയുമ്പോൾ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. പിന്നെ മാർക്കറ്റിൽ കിട്ടുന്ന പോലെ അത്ര പ്രേറ്റിൽ കൊടുക്കാൻ പറ്റത്തില്ല, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് മാക്സിമം എടുക്കാൻ ആളുണ്ട്. ഇപ്പം പിന്നെ പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു ചന്ത പോലെ വച്ചിട്ടുണ്ട്. കർഷകര പച്ചക്കറി തന്നെ മാക്സിമം കൊടുക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ ആർപ്പിയ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വളരെ നമുക്ക് ഹെൽപ്പാണ്. മാക്സിമം വിറ്റുപോകും, നമ്മളെ സാധനങ്ങളൊന്നും വേസ്റ്റ് ആവില്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ പോകുമ്പം ഇവിടെ ഇങ്ങനെ കൃഷി ഉണ്ട് എന്ന് കാണുമ്പം അവരിങ്ങോട്ട് ചോദിക്കും, പച്ചക്കറിയോ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമോ. ഒത്തിരി പേരിങ്ങനെ അറിയിക്കുമോ ഉള്ളപ്പോഴും എന്ന് പറയുന്നുണ്ട്. പുഴമ്പലക്കിൽ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് കൃഷിഭവൻ്റെ കീഴിൽ. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് എന്ത് സാധനം നമ്മളെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചാലും ഇട്ടാൽ മതി, അതിൻ്റെ റേറ്റ് അടക്കം. അതായത് കൃഷി ഓഫീസർ അടങ്ങുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൃഷി ഓഫീസിൽ നിന്ന്. പ്രത്യേകിച്ച് ഉഴമലക്കിൽ നിന്ന് നല്ലൊരു ഹെൽപ്പ് തരുന്നുണ്ട്. നമ്മളാ കൃഷിസ്ഥലങ്ങൾ സന്ദർശിക്കുകയും എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കൃഷിയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ, അതിനെന്തൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആവും എന്നൊക്കെ നല്ലൊരു ഹെൽപ്പായതുകൊണ്ട്. പിന്നെ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കർഷകർ ചോദിക്കാറുണ്ട്, ഇന്ന സാധനം നട്ടു അത് കുറച്ചും കൂടെ ബെറ്റർ ആവാൻ. കാരണം ഓരോ കർഷകർക്കും ഓരോന്നിനെ കുറിച്ച് നല്ല വ്യക്തമായ അറിവുണ്ടാവും. പിന്നെ വെറൈറ്റി ആയ ഫ്രൂട്ട്സൊക്കെ വരികയോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളിടുമ്പം ഈ കർഷകർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും അത് വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് വിപണന ഒരു വിഷയമല്ല, കാരണം നമ്മൾ വലിയൊരു ബൾക്കായിട്ടൊരു സാധനം ചിലപ്പോൾ കൊടുക്കാൻ കാണില്ല, എങ്കിലും കൊടുക്കാനുണ്ടായാൽ തന്നെ അതെടുക്കാൻ ആളുണ്ട്.
0: കൃഷി ചെയ്ത് തുടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ വന്ന ഒരു മാറ്റം എന്താണ്?
1: ഫുള്ള് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും, നമ്മൾ മെൻ്റലി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും പുതിയ ഫ്രൂട്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ പച്ചക്കറിയെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കും. എന്നെ സംബന്ധിച്ചൊരു 24 മണിക്കൂർ തികയുന്നില്ല എന്നുള്ളൊരു പരാതിയുള്ള ആളാണ്. കാരണം പണ്ടൊക്കെ ഒത്തിരി സീരിയൽ കാണുന്ന ആളായിരുന്നു ഞാൻ. ഇപ്പം ഏതൊക്കെ പ്രോഗ്രാം ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല, ഇതൊന്നും നോക്കാനുള്ള സമയമില്ല. പലർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഒത്തിരി പേര് ഇതൊക്കെ കാണാൻ വരുന്നുണ്ട്. ടെറസിൻ്റെ മുകളിൽ കുറച്ച് കൃഷിയുണ്ട്, തറയിലുണ്ട്. പിന്നെ ഇതുപോലെ പുതിയ പുതിയ കൃഷിയൊക്കെ വരുമ്പം മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അതെങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്.
0: ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്, കൂടാതെ പശുക്കളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിലവിൽ ഇപ്പോൾ എത്ര പശുക്കളുണ്ട്?
1: 5 പശുവുണ്ട്. സ്വന്തമായിട്ട് കറക്കുന്നത്, അത് ഞങ്ങൾ ഒരു കടയുണ്ട് അവിടെ വിൽക്കും. അത്യാവശ്യം എല്ലാവരും വാങ്ങുന്നുണ്ട്, നഷ്ടമില്ല. ചണകമുള്ളതുകൊണ്ട് കൃഷി വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. കാരണം ഇതും കൂടെ വാങ്ങിച്ചാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് കുറച്ചൊക്കെ ഉണക്കി വിൽക്കാൻ പറ്റും. ചാണകം ഒരു ചാക്കിന് 100 രൂപ, ചാണകം തണലത്തിട്ട് ഉണക്കി അങ്ങനെയും കൊടുക്കും, അല്ലാണ്ട് വാരി ചാക്കി കെട്ടി വെച്ചിരുന്നിട്ട് ഈർപ്പം പോകുമ്പം അതും കൊണ്ടുപോകുന്നവരുണ്ട്. പശുവിന് തീറ്റപ്പുല്ല് വളർത്തുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പശുവിന് അധികം പുറത്തുനിന്ന് വയ്ക്കോലോ അങ്ങനെയൊന്നും വാങ്ങേണ്ട ഒരു അവസ്ഥയില്ല. പിന്നെ ഈ കൃഷി എടുത്തുനിന്ന് തന്നെ കളയൊക്കെ പറിക്കുമ്പോഴും വേസ്റ്റും ബാക്കിയെല്ലാം കൂടെ ആകുമ്പം പശുവിനെ വളർത്താൻ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവില്ല. നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും.
0: ഒരു ഫാമിലിക്ക് ജീവിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്കിതെല്ലാം കൊണ്ടുപോകാൻ പറ്റും. സഹായത്തിന് ആരെങ്കിലും കൂടെ ഉണ്ടോ?
1: ഇല്ല, സഹായത്തിനൊന്നും ആരുമില്ല. ഹസ്ബൻഡിന് ജോലിയുണ്ട്, പുള്ളി രാവിലെ പോകുമ്പോൾ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ട് പോകും, മൂത്ത മോനും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് പോകും, എങ്കിലും ബാക്കിയൊക്കെ ഫുള്ളും തനിയാണ്. ഹെൽപ്പിനൊക്കെ ആളിനെ വെച്ചാൽ നമ്മൾ അവർക്ക് ശമ്പളം കൊടുക്കണം, അതൊക്കെ ഭയങ്കര ചിലവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയാത്തതൊക്കെ വരുമ്പോൾ ഹെൽപ്പിന് ആളിനെ വിളിക്കും, അത്രേ ഉള്ളൂ.
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഞാൻ, എൻ്റെ മക്കളും ഹസ്ബൻഡും, രണ്ടുപേരും താല്പര്യമാണ്. മൂത്തയാള് ഡിഗ്രി പഠിക്കുന്നു, ഇളയാള് 10ാം ക്ലാസ് പഠിക്കുന്നു. മൂത്തയാളുണ്ട്, ഇളയാള് കൂടെയല്ല, അവൻ സ്പോർട്സ് സ്കൂളിലാണ് പഠിക്കുന്നത്. എങ്കിലും വരുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. മൂത്തയാളിൻ്റെ പേര് ഇമ്രാൻ സിദ്ദീഖ്, ഇളയാളിൻ്റെ പേര് ഇജാസ് സിദ്ദീഖ്, ഹസ്ബൻഡിൻ്റെ പേര് സിദ്ദീഖ്. എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്നു.
0: ഈ കൃഷിയിൽ ഹാപ്പി അല്ലേ?
1: മാക്സിമം ഹാപ്പിയാണ്. കാരണം ചില സമയത്തൊക്കെ വിൽക്കുന്ന സാധനത്തിന് നല്ല വില കിട്ടാറുണ്ട്. അപ്പം നമുക്ക് നമ്മളേതായ ഒരു വരുമാന മാർഗമുണ്ട്, അതാർക്കും നമ്മൾ കൊടുക്കണ്ടല്ലോ. നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയതാണ്, നമ്മളെ അധ്വാനമാണ്. നമ്മളെ കൃഷി സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ തൊഴിലാളിയും, ഇത് വിൽക്കാൻ പോകുമ്പോൾ നമ്മൾ മുതലാളിയാണ്, അത്രേ ഉള്ളൂ. കാശ് വാങ്ങിക്കുമ്പോൾ നമ്മൾ മുതലാളിയാണ്. നന്നായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.
0: ഇത്രയും നാളത്തെ കൃഷി അനുഭവത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്താണ്?
1: സ്വന്തമായിട്ട് കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും അത്യാവശ്യം മുളക്, ചീര, കറിവേപ്പില, ഏറ്റവും കൂടുതൽ എല്ലാ വീട്ടമ്മമാരും ഈ കറിവേപ്പില വാങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടതും ടി വി കേട്ടതും ഒക്കെ ഒത്തിരി വേഷം ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പം ഒരു കരിയപ്പിലേക്ക് നടാൻ ഒരു വീട്ടിൽ എത്രയായാലും സ്ഥലം ഉണ്ടാവും, പക്ഷെ അതുപോലും ചെയ്യാത്തവരുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് കുറച്ച് സ്ഥലം മതി, കുറച്ച് മണ്ണും മതി. കരിയപ്പില, പച്ചമുളക് അതൊക്കെ നടാൻ പറ്റും നമുക്ക്. തക്കാളി വലിയ കൃഷിയൊന്നും നട്ടില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മളെ വീട്ടിനാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നടാൻ പറ്റും. നമ്മൾ കൊണ്ടുവരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് തട്ടിയാൽ തന്നെ ചിലതൊക്കെ മുളച്ചു വരും. അതൊക്കെ എടുത്തിങ്ങനെ പരിപാലിക്കാൻ മനസ്സുണ്ടായാൽ നടക്കും. ഇനി ഈ സമയമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കുന്ന സമയമേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. അത് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസവും വേണം. കൃഷി ചെയ്യാൻ ഒരു മനസ്സും നമ്മളത് ചെയ്താൽ സക്സസ് ആകും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ വലിയ കൃഷി പാരമ്പര്യം എന്നുള്ളൊരു ഫാമിലിയിൽ നിന്ന് വന്നതല്ല. എൻ്റെ വീട്ടിൽ ഹീബർ എന്ന പശു കൃഷി ഒന്നുമില്ലാത്തൊരു ഫാമിലി. ഇവിടെ വന്നപ്പം ഹസ്ബൻഡിൻ്റെ വാപ്പ പശുവൊക്കെ ഉള്ള ആളായിരുന്നു, ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. എന്നിട്ട് പോലും ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം കണ്ടപ്പോഴാണ് എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ്. ഹസ്ബൻഡും അതേ ഒരു മൈൻഡിൽ പോകുന്ന ആളാണ്. അപ്പോൾ ഹസ്ബൻഡാണ് കൂടുതലും ഈ ഫ്രൂട്ട്സ് പ്ലാന്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത്. വെറൈറ്റി ആയിട്ട് നമ്മൾ എന്തെങ്കിലും കണ്ടാൽ മാക്സിമം ശ്രമിക്കും. മനസ്സുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. അതിന് വലിയ സ്ഥലമൊന്നും വേണ്ട, ഏക്കർ കണക്കിന് വസ്തു ഉണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റും. അങ്ങനെയൊന്നും ചിന്തിക്കാതിരുന്നാൽ തന്നെ നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും.

വീട്ടമ്മമാരുടെ സമയം എങ്ങനെ ഫലപ്രദമായി വിനിയോഗിച്ച് വരുമാന മാർഗമാക്കി മാറ്റാം എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ശ്രീമതി സിമി.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ പ്ലാസ്റ്റിക് നോട്ടുകൾ പുറത്തിറക്കാൻ സാധ്യതയെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. ടെലിഗ്രാം പോലുള്ള സമൂഹമാധ്യമങ്ങൾ വഴി സിനിമകളുടെ വ്യാജപ്പതിപ്പിന്റെ വിതരണം തടയുന്നതിന് നിയമം ശക്തമാക്കിയതായി കേന്ദ്ര സർക്കാർ. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് സമ്പൂർണ്ണ അധികാരവും ആവശ്യമായ ഫണ്ടും നൽകിയതായി മുഖ്യമന്ത്രി VD സതീശൻ. പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ അപേക്ഷകളും നിവേദനങ്ങളും സമർപ്പിക്കുവാനുള്ള പെറ്റീഷൻ മാനേജ്മെന്റ് സിസ്റ്റം പോർട്ടൽ മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോ ഈ മാസം 220 കോടിയുടെ വിൽപ്പന നേടി. കഴിഞ്ഞ 6 മാസത്തെ ശരാശരി പ്രതിമാസ വിൽപ്പനയെ അപേക്ഷിച്ച് 10% വർധനയാണിത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. നാളെ 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പെരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് ഉയരുന്നു. ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: അഹല്യ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ബിച്ചുതിരുമലയുടെ വരികൾ ഈണമിട്ടത് കെ ജെ ജോയി. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Valsa Williams. The Parliament has passed the Supreme Court Number of Judges Amendment Bill 2026, with the Rajya Sabha returning the legislation to the Lok Sabha after a discussion. The Lok Sabha had passed the bill on Monday. The legislation amends the Supreme Court Number of Judges Act 1956 for increasing the number of judges of the Apex Court from the present 33 to 37, including the Chief Justice of India. After completing the business, Deputy Chairman adjourned the House for the day. The Lok Sabha has passed the Bankers Books Evidence Bill 2026. The bill seeks to provide a law relating to evidence with respect to bankers' books and to align it with contemporary digital banking practices. The legislation was cleared by the Lok Sabha without any discussion amid continuous uproar by the opposition members over several issues. Following the passage of the bill, the Lok Sabha was adjourned for the day. Union Electronics and Information Technology Minister Ashwini Vaishnav has said the government is cognizant of the risks associated with children's online activities, including exposure to harmful content, cyberbullying, online exploitation and digital addiction. In a written reply to a question in the Lok Sabha today, Mr. Vaishnav said the Digital Personal Data Protection Act 2023 has been enacted, which establishes the legal framework to regulate the processing of digital personal data. He said the Act provides a legal framework for safeguarding children's privacy online. CEO of Meta, the parent company of several of the world's largest social media networks, Mark Zuckerberg, today sent his apologies to the government of India for the child sexual abuse material, related content, deepfake content and errors in operating the platform. Sources said Meta admitted that a lot of money was paid for boosting certain type of content. It was made clear to Meta that they are not covered under intermediary definition and they select who receives the content. They apologized and regretted the mistake. Today marks 7 years since the historic abrogation of Articles 370 and 35A. Prime Minister Narendra Modi, in his message on the occasion, said lives of people of Jammu and Kashmir and Ladakh have witnessed wide-ranging transformation since the abrogation of Articles 370 and 35A on this day in 2019. Talking to Akashvani News at Parliament premises, Jammu and Kashmir BJP President and Rajya Sabha MP Satpal Sharma described the abrogation of Article 370 as a historic step.
2: It was on this day in 2019 that Article 370 was abrogated. We all know that Jammu and Kashmir is scaling new heights today. Due to this article, women from our region who married outside the state used to be deprived on their rights, including their property rights. Now that injustice has been ratified, communities such as Balmikis and Gurkhas have finally secured their due rights following the abrogation of Article 370.
1: India today advised Pakistan to stop the bloodshed in Pakistan-occupied Jammu and Kashmir POJK, take credible, verifiable and irreversible action against terror networks operating from its soil and immediately vacate all Indian territories under its illegal and forcible occupation. External Affairs Ministry spokesperson Randhir Jaiswal was responding to media queries on remarks made by Pakistan's foreign minister on the so-called Yom-e-Istisal. Mr. Jaiswal said the Union Territories of Jammu and Kashmir and Ladakh are, have always been and will always remain an integral and inalienable part of India. He said the constitutional changes made on the 5th of August 2019 are an internal matter of India and Pakistan has no locus standi to comment on these matters. The Monetary Policy Committee, MPC of the Reserve Bank of India, RBI, at the conclusion of its policy meeting today, decided to keep the key policy repo rate unchanged at 5.25%. The MPC also decided to keep the stance neutral while hiking the growth projection to 6.7% from 6.6% in the current financial year. India enjoyed a mixed day at the Korea Masters Badminton Tournament in Asan, with seven women's singles players advancing to the second round, while all six Indian men's singles shuttlers crashed out in the opening round. And with that, we end this news bulletin.
3: Akashvani. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: കേരളത്തിന്റെ ഊർജ്ജഭദ്രതയുടെ അടിത്തറയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെ അണക്കെട്ടിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചു. സംസ്ഥാനത്തിന്റെ ആകെ വൈദ്യുതി ആവശ്യകതയുടെ കാൽഭാഗത്തോളവും ഒറ്റയ്ക്ക് നൽകുന്ന പദ്ധതിയിലെ ജലലഭ്യത ഏറെ ആശ്വാസത്തോടെയാണ് വൈദ്യുത ബോർഡും പൊതുജനങ്ങളും നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലഭിച്ച കനത്ത മഴയെ തുടർന്ന് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 20 അടിയോളം വെള്ളമാണ് അണക്കെട്ടിൽ ഉയർന്നത്. നിലവിൽ 2350 അടിയിലേക്ക് എത്തിയിട്ടുണ്ട് ജലനിരപ്പ്. ഇത് ആകെ സംഭരണശേഷിയുടെ 45% KSEB ആകെ ജലവൈദ്യുതോൽപാദനത്തിന്റെ 35%ലേറെയും ഇടുക്കിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ലോവർ പെരിയാർ, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ ഉൾപ്പെടെയുള്ള മറ്റ് പദ്ധതികൾ കൂടി ചേരുമ്പോൾ സംസ്ഥാനത്തെ ആകെ ജലവൈദ്യുത ഉൽപാദനത്തിന്റെ 52% ഇടുക്കി ജില്ലയിൽ നിന്നാണ് നിർവഹിക്കപ്പെടുന്നത്. മൂന്നാറിന് പുറമെ ഇടുക്കിയിലെ മലയോര മേഖലയായ കട്ടപ്പന, കല്യാണത്തണ്ട് മലനിരകളിലും കുറിഞ്ഞി വസന്തം ഒരുങ്ങുന്നു. നീലക്കുറിഞ്ഞിയുടെ വകഭേദമായ കാട്ടുകുറിഞ്ഞിയാണ് കല്യാണത്തണ്ടിലും സമീപ പ്രദേശങ്ങളിലും പൂവിട്ട് തുടങ്ങിയത്. കട്ടപ്പന, കല്യാണത്തണ്ട്, നിർമ്മല സിറ്റി, വാഴവര, കാൽവരി മൗണ്ട് മേഖലകളിലെ പുൽമേടുകളിലാണ് കുറിഞ്ഞിപ്പൂക്കൾ മുട്ടിട്ടിരിക്കുന്നത്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മലനിരകൾ പൂർണ്ണമായും നീലയും പർപ്പിളും കലർന്ന പുഷ്പങ്ങളാൽ നിറയും. നിലവിൽ വാഴവര, കൗന്തി മലനിരകളിലാണ് കുറിഞ്ഞികൾ കൂടുതൽ പൂവിട്ടിരിക്കുന്നത്. എന്നാൽ മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യമുള്ളതിനാൽ സഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ദേവികുളത്തെ തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കൊളുന്തുകൾ എളുപ്പത്തിൽ ഫാക്ടറിയിലെത്തിക്കാൻ ഇനി ഡ്രോണുകൾ പറന്നുയരും. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ലോക്ഹാർട്ട് എസ്റ്റേറ്റിലാണ് രാജ്യത്ത് ആദ്യമായി തേയില ശേഖരണത്തിന് ഡ്രോണുകൾ ഉപയോഗിച്ച് തുടങ്ങിയത്. ട്രോപ്പോ വർക്ക്സ് എന്ന ഡ്രോൺ കമ്പനിയുമായി സഹകരിച്ചാണ് തൊഴിലാളികളുടെ ജോലിഭാരവും സമയവും കുറയ്ക്കുന്ന ഈ പുതിയ പരീക്ഷണം നടപ്പിലാക്കുന്നത്. കിലോമീറ്ററുകളോളം ചുമന്ന ട്രാക്ടറുകളിൽ കയറ്റി ഫാക്ടറിയിലെത്തിച്ചിരുന്ന പരമ്പരാഗത രീതിക്ക് ഇതോടെ മാറ്റം വരും. ആദ്യഘട്ടത്തിൽ 10 കിലോഗ്രാം തൂക്കമുള്ള കൊളുന്ത് ചാക്കുകളാണ് ഡ്രോൺ വഴി വിജയകരമായി എത്തിച്ചത്. വരും ദിവസങ്ങളിൽ 50 കിലോഗ്രാം വരെ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളും പരീക്ഷിക്കും. ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനും സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുന്നതിനും കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ വികസന സമിതി യോഗം തീരുമാനിച്ചു. കയ്യേറ്റത്തിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും കള്ളപ്പട്ടയങ്ങളുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നിയമ നടപടി സ്വീകരിക്കും. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വാഗമണിലെ വരാട്ടുമേട്ടിൽ 10 ഏക്കർ ഭൂമി കയ്യേറ്റം ഒഴിപ്പിച്ചതായും നടപടികൾ തുടർന്നും ശക്തമാക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. ഇടമലക്കുടിയിൽ നിർമ്മാണം പൂർത്തിയാകാത്തതും ശോചനീയാവസ്ഥയിലുള്ളതുമായ 58 വീടുകൾ ഇടുക്കി വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കും. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്ത കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ വിവിധ തസ്തികകളിൽ താൽക്കാലിക ജീവനക്കാരെ അടിയന്തരമായി നിയമിക്കും. റവന്യൂ വകുപ്പും വാട്ടർ അതോറിറ്റിയും സംയുക്തമായി നടത്തിയ പരിശോധനയിലൂടെ ദേവികുളം, ചിന്നക്കനാൽ പഞ്ചായത്തുകളിലെ 1000 കണക്കിന് വീടുകളിൽ കുടിവെള്ള കണക്ഷൻ നൽകുന്നതിനുള്ള തടസ്സങ്ങൾ പരിഹരിച്ചു. ഇടമലക്കുടി പഞ്ചായത്ത് നിവാസികൾക്കുള്ള ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റുകൾ പെരുമൈ എന്ന പ്രത്യേക ഡ്രൈവിലൂടെ വിതരണം ചെയ്തു. ഗോത്രവർഗ മേഖലയായ ഇടമലക്കുടി ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ 116 പേർക്കാണ് സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത്. നിയമപരമായ തിരിച്ചറിയൽ രേഖകൾ ഇല്ലാത്തതിനാൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതികൾ ലഭിക്കാതിരുന്ന കുടുംബങ്ങൾക്ക് ഈ നടപടി വലിയ ആശ്വാസമാകും. പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകർ ഓരോ കുടിയിലുമെത്തി വിവരങ്ങൾ ശേഖരിക്കുകയും റവന്യൂ വേരിഫിക്കേഷൻ പൂർത്തിയാക്കിയുമാണ് സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കിയത്. കുടികളിൽ ജനിച്ച കുട്ടികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കുമാണ് പദ്ധതിയിൽ മുൻഗണന നൽകിയത്.
3: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

അനിത പയസ് അവതരിപ്പിക്കുന്ന ചെറുകഥ, ഹരീന്ദ്രൻ നരവൂർ ചൊല്ലുന്ന കവിതകൾ, മകൻ എം കെ വിജയലക്ഷ്മി അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. 8 മണിക്ക് ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിൻ്റെ ആവിഷ്കാരം. എം ജി ശ്രീകുമാറിൻ്റെ ചില ഹിറ്റ് ഗാനങ്ങളുമായി എത്തുന്നു കുഞ്ഞികൃഷ്ണൻ കമ്പല്ലൂർ, കീബോർഡ് നിതീഷ് പേടകം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, നട്ടുനനയ്ക്കാം നന്മകൾ കൊയ്യാം, സിന്ധു ഓ നടത്തുന്ന പ്രഭാഷണം, 9:30 ഗായത്രി വെങ്കിട്ടരാഘവൻ പാടിയ ഏകരാഗ കൃതികൾ, എംബാർ എസ് കണ്ണൻ വയലിൻ, മനോജ് ശിവ മൃദംഗം, എൻ ഗുണപ്രസാദ് ഘടം. 10:30 നിശാസുരവി, 11 മണിക്ക് ഗസൽ ഗുലാം അലി പാടിയത്. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബാലകൃഷ്ണൻ പുത്തൂർ. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ വള്ളത്തോളിൻ്റെ മാതൃവന്ദനം എന്ന കവിത ആലാപനം കെ ജെ യേശുദാസ്. 6:15 അർച്ചന, 6 അധ്യാത്മ രാമായണ പാരായണം, പാരായണം ചെയ്യുന്നത് കെ ആർ ശ്യാമ. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെൻറ്റർ തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. സർഗാത്മകതയുടെ പുതിയ പൂക്കൾ, ഇൻ്റർനാഷണൽ ഓദർ എക്സലൻസ് അവാർഡ് ജേതാവ് അഭയ് ഗോപിനാഥ് പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ? IIT ITI കണ്ണൂർ, ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, കരിയർ സാധ്യതകൾ. കണ്ണൂർ യൂണിവേഴ്സിറ്റി മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗം മേധാവിയും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ TM ഗണേഷ് ഗോപാൽ സംസാരിക്കുന്നു. തൊഴിൽ വാർത്തകൾ, തുടർന്ന് വടക്കൻ വിശേഷങ്ങൾ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9 മണിക്ക് ഗാനാമൃതം, 10 മണിക്ക് NHM സ്പോൺസേഡ് പ്രോഗ്രാം റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് ഹലോ ആകാശവാണി, 12:10 സേവന വാർത്തകൾ, 12:15 പേനപ്പാട്ട്, PK പണിക്കരും സംഘവും അവതരിപ്പിച്ചത്. പന്ത്രണ്ട് 12:40 ആരോഗ്യദീപ്തി. ലോക മുലയോട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച് മാങ്ങാട്ടുപറമ്പ് ഗവൺമെന്റ് വിമൺ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ MP മൃദുലയുമായുള്ള അഭിമുഖം 2 ഭാഗം. 1 മണിക്കും 2:30 വാട്സാപ്പ് പ്രിയഗീതം. 2:15 തുടർന്ന് നടക്കും. വൈകിട്ട് 5 മണിക്കും 6:40 രാത്രി 8 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 അധ്യാത്മ രാമായണ പാരായണം, പാരായണം ചെയ്യുന്നത് കാവലം ശ്രീകുമാർ. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:50 കിസാൻ വാണി. 7:20 കമ്പോള വില നിലവാരം. 7:35 റേഡിയോ ഗൈഡ്, ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. ഫിസിയോതെറാപ്പി, പ്രത്യേകതകളും തൊഴിൽ സാധ്യതകളും. ഫിസിയോതെറാപ്പിസ്റ്റും പ്രൊഫസറുമായ ഡോക്ടർ പ്രമോദ് മാരാരുമായുള്ള അഭിമുഖം. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ലളിതഗാനങ്ങൾ. 10 മണിക്ക് പാർലമെൻറ്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. ഈ നിലയത്തു നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.

ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:42. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ മഴക്കെടുതികളിൽ അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കാൻ ഡാമുകളിലെയും നദികളിലെയും മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 37 വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സുപ്രീംകോടതി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അക്വാഫീറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴക്കെടുതിയും വെള്ളപ്പൊക്കവും നേരിടുന്നതിന് അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. പ്രളയബാധിതർക്കുള്ള ധനസഹായം വർദ്ധിപ്പിച്ചതിന് പുറമെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് സമ്പൂർണ്ണ അധികാരവും ആവശ്യമായ ഫണ്ടും നൽകിയതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം, ബയോ ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കും. ദുരന്ത നിവാരണ രംഗത്ത് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഡാം മാനേജ്മെന്റ് സംവിധാനം നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കുന്നതിനായി ഡാമുകൾ, നദികൾ എന്നിവിടങ്ങളിലെ മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യും. മുതലപ്പൊഴി വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കോട്ടയം ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. എന്നാൽ കോട്ടയം നഗരത്തിലും പടിഞ്ഞാറൻ മേഖലയിലും വെള്ളക്കെട്ട് തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: തുടർച്ചയായ 4 ദിവസത്തിന് ശേഷം കോട്ടയം ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് നേരിയ ശമനം. പാലാ, ഈരാറ്റുപേട്ട മേഖലകളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് തുടരുന്നു. കിഴക്കൻ മേഖലയിൽ പാലാ ഭാഗങ്ങളിൽ ജലനിരപ്പ് 9 അടിയായി താഴ്ന്നിട്ടുണ്ട്. എന്നാൽ കോട്ടയം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത്. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളക്കെട്ട് തുടരുന്നു. വെള്ളക്കെട്ടിനെ തുടർന്ന് ജില്ലയിൽ പലയിടങ്ങളിലും ഗതാഗതം പൂർണ്ണമായും ഭാഗികമായും തടസ്സപ്പെട്ടു.
1: ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മഴക്കെടുതികൾ രൂക്ഷമായി തുടരുന്നു. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് താഴ്ന്നിട്ടില്ല. ആലപ്പുഴയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും തണ്ണീർമുക്കം ബണ്ട് വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ജില്ലയിൽ ഇതുവരെ 1.5 കോടി രൂപയുടെ നഷ്ടമാണ് കാലവർഷം വരുത്തിയത്. 3000 ഏക്കറിൽ കൃഷിനാശവും ഉണ്ടായി. വേമ്പനാട്ട് കായലും കരകവിഞ്ഞ് കായൽ തീരത്തുള്ള വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നുണ്ട്.
1: പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങിയത് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നുണ്ട്. ആറന്മുളയിലെ ഏറെക്കുറെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടൊഴിഞ്ഞു. മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്രം സന്ദർശിച്ച് സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കനത്ത മഴ സാധ്യതയുള്ള ജില്ലകളിൽ 24 മണിക്കൂറും കൺട്രോൾ റൂമുകൾ പൂർണ്ണ സജ്ജമായി പ്രവർത്തിക്കണമെന്നും ജില്ലാ കലക്ടർ

0: ഡോക്ടർമാർ സ്ഥിതിഗതികൾ നേരിട്ട് നിരീക്ഷിക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് പ്രകൃതിക്ഷോഭം 23,537 കർഷകരെ നേരിട്ട് ബാധിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. പ്രാഥമിക വിലയിരുത്തൽ പ്രകാരം 67.44 കോടി രൂപയുടെ വിളനാശമാണ് ഉണ്ടായത്. കർഷകർക്ക് സമയബന്ധിതമായി സഹായം ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ യാതൊരുവിധ അടിസ്ഥാന സൌകര്യങ്ങളുമില്ലെന്നും ക്യാമ്പുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നും സിപിഎം ജനറൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഇടുക്കി കൊളപ്രയിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പൊരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ ക്രസ്റ്റ് ഗേറ്റുകൾ തുറന്നിരിക്കുന്നതിനാൽ അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പുഴയുടെ തീരപ്രദേശങ്ങളിൽ വസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിഷേധങ്ങൾക്കിടെ ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33-ൽ നിന്ന് 37 ഉയർത്തുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ തന്നെ പാസാക്കിയ ബിൽ രാജ്യസഭ പരിഗണിച്ച ശേഷം മടക്കുകയായിരുന്നു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് സുപ്രീംകോടതി. പ്രതിഷേധം തടയാൻ അക്രമ നടപടികൾ സ്വീകരിക്കുന്നത് സാഹചര്യം കൂടുതൽ വഷളാക്കുമെന്നും സിജെപിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവേ കോടതി നിരീക്ഷിച്ചു. പ്രതിഷേധക്കാരുടെ ആവശ്യം മനസ്സിലാക്കുന്നതാണ് സമരത്തെ നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അക്വാഫീറ്റ് നീന്തൽ പരിശീലന പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ 14,000 വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നീന്തൽ അറിയുക എന്നത് കായികപരമായ കഴിവ് മാത്രമല്ല ജീവൻ രക്ഷാ നൈപുണ്യം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ ജില്ലയിലും 1,000 കുട്ടികൾക്ക് പരിശീലനം ലഭ്യമാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് അധിക ബസ് സർവീസുകൾ നടത്താനൊരുങ്ങി KSRTCയും തമിഴ്നാട് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളും. ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 2 വരെയാണ് സ്പെഷ്യൽ സർവീസുകൾ ഏർപ്പെടുത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഓണത്തിന് നാട്ടിലേക്ക് എത്തുന്നവർക്ക് സഹായകരമായ രീതിയിൽ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് KSRTC ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ സർവീസുകൾ നടത്തുന്നത്. പാലക്കാട്, കോയമ്പത്തൂർ, തിരുവനന്തപുരം, നാഗർകോവിൽ റൂട്ടുകളിലും പ്രത്യേക സർവീസുകൾ ഉണ്ടായിരിക്കും. തമിഴ്നാടിന്റെ കോയമ്പത്തൂർ, പാലക്കാട് അധിക സർവീസുകൾ ഈ മാസം 21 മുതൽ ആരംഭിക്കുമെന്ന് TNSTC വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. ബംഗളൂരുവിൽ നിന്ന് ഓണത്തിന് പ്രത്യേക ബസ് സർവീസുകൾ നടത്തുമെന്ന് കർണാടക RTCയും അറിയിച്ചു.
0: ജില്ലാതല ബാലസംരക്ഷണ സംവിധാനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ തയ്യാറാക്കിയ ഏകീകൃത ഡിജിറ്റൽ ഡാഷ്ബോർഡ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കമ്മീഷന്റെ നേതൃത്വത്തിൽ ജില്ലകളിൽ നിന്ന് പ്രതിമാസാടിസ്ഥാനത്തിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ സംയോജിപ്പിച്ചാണ് ഡാഷ്ബോർഡ് തയ്യാറാക്കുന്നത്. മിൽമയുടെ സ്വാതന്ത്ര്യദിന സമ്മാനം എന്ന പേരിൽ വാട്സാപ്പിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് മിൽമ അധികൃതർ അറിയിച്ചു. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇത് സംബന്ധിച്ച പരാതി പോലീസിന് കൈമാറിയതായും മിൽമ അറിയിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ MB ശ്രീനിവാസിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ വർഷത്തെ MBS പുരസ്കാരം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാറിന് ശനിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥ് പുരസ്കാരം സമ്മാനിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 152 പോയിന്റ് ഉയർന്ന് 78,581 നിഫ്റ്റി 10 പോയിന്റ് നേട്ടത്തിൽ 24,625 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 2,080 രൂപ കൂടി 1,07,880 രൂപയും ഗ്രാമിന് 13,460 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പയ്യന്നൂരിൽ വൻ സ്പിരിറ്റ് വേട്ട. കർണാടക രജിസ്ട്രേഷൻ ലോറിയിലെ ചാക്കുകൾക്കിടയിൽ കന്നാസുകളിൽ സൂക്ഷിച്ചിരുന്ന 7,000 ലിറ്റർ സ്പിരിറ്റാണ് എക്സൈസ് സംഘം പിടികൂടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ മഴക്കെടുതികളിൽ അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കാൻ ഡാമുകളിലെയും നദികളിലെയും മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 37 വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം.

പ്രകാരം നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സുപ്രീംകോടതി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി വാർത്താ വീക്ഷണം. നാളെയെ കാർന്നു തിന്നുന്ന ലഹരി മരുന്ന് തടയാം, ജീവിതം തിരിച്ചുപിടിക്കാം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം കൃഷ്ണ പ്രകൃതി. ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഭീഷണികളിലൊന്നാണ് ലഹരി ദുരുപയോഗവും അതിനോടുള്ള വർദ്ധിച്ചുവരുന്ന ആസക്തിയും. ഇതിനെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ശാരീരികവും മാനസികവുമായ തകർച്ചയ്ക്ക് പുറമെ ഒരു തലമുറയുടെ തന്നെ ഭാവി ഇത് ഇല്ലാതാക്കുന്നു. വ്യക്തിജീവിതത്തെ മാത്രമല്ല കുടുംബങ്ങളെയും സമൂഹത്തെയും ഒന്നടങ്കം ജീർണതയിലേക്ക് തള്ളിവിടുന്ന ഒന്നാണ് ലഹരി ഉപയോഗം. ലഹരി വസ്തുക്കൾ നൽകുന്ന താൽക്കാലിക അനുഭവം അറിയാനുള്ള വെറും കൗതുകമാണ് പലപ്പോഴും ആളുകളെ വലിയൊരു അപായത്തിലേക്ക് നയിക്കുന്നത്. ഇതിന് പ്രതിവിധിയായി സ്കൂളുകളിലും കോളേജുകളിലും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളും പ്രചാരണങ്ങളും ശക്തമാക്കുന്നതിനോടൊപ്പം കായികം, കല, സാമൂഹിക സേവനം തുടങ്ങിയ ക്രിയാത്മക കാര്യങ്ങളിൽ യുവജനങ്ങളുടെ ഊർജം വിനിയോഗിക്കാൻ അവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ആധുനിക സമൂഹം പരിശ്രമിക്കുന്നത്. യുവജനങ്ങൾക്കിടയിലെ ലഹരി ഉപയോഗം തടയാൻ ബഹുമുഖ പരിപാടികളാണ് രാജ്യം നടപ്പിലാക്കുന്നത്. ഇതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അതിനൂതന സംരംഭമാണ് നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ. ലഹരി ദുരുപയോഗത്തിനെതിരായ 100 ആഴ്ച നീളുന്ന രാജ്യവ്യാപക ജനപങ്കാളിത്ത യജ്ഞത്തിനാണ് ഇതോടെ രാജ്യത്ത് തുടക്കമായത്. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ രാജ്യത്തെ യുവതലമുറ ശാരീരികമായും മാനസികമായും കരുത്തരും ആത്മവിശ്വാസമുള്ളവരുമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ലഹരിയുടെ വഴികളിൽ നിന്ന് വിട്ടുനിന്ന് മികച്ചൊരു ആരോഗ്യശൈലി സ്വന്തമാക്കണമെന്ന നശാമുക്ത് യുവഭാരത് പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനം വെർച്വൽ മാധ്യമത്തിലൂടെ നിർവഹിച്ചുകൊണ്ട് രാജ്യത്തെ യുവാക്കളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ലഹരി ഉപയോഗം കുടുംബങ്ങളുടെ സമാധാനം കെടുത്തുക മാത്രമല്ല രാജ്യത്തിന്റെ പുരോഗതിയെപ്പോലും പിന്നോട്ടടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടുതന്നെ യുവാക്കളെ ഇതിന്റെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്, സമൂഹത്തിന്റെ കടമയുമാണ്. സാമൂഹികമായ ഒറ്റപ്പെടലോ അഭിമാനക്ഷതമോ ഭയന്ന് കുടുംബങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ വിവരങ്ങൾ മറച്ചുവെക്കരുതെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ലഹരിമുക്തിക്കായി തുറന്ന മനസ്സോടെ മുന്നോട്ടു വരാൻ അദ്ദേഹം കുടുംബങ്ങളോട് ആവശ്യപ്പെട്ടു. ലഹരിക്ക് അടിമപ്പെട്ട കുടുംബാംഗങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കൃത്യസമയത്ത് സഹായം തേടുകയും തുറന്ന ആശയവിനിമയം നടത്തുകയും വേണം. ഇതിനായി വിദഗ്ധരുടെ ഉപദേശവും ആവശ്യമായ വൈദ്യസഹായവും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. കുട്ടികളിലുണ്ടാകുന്ന ലഹരിയുടെ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ തുടക്കത്തിലെ മനസ്സിലാക്കാനും അവർക്ക് കൃത്യമായ പിന്തുണ നൽകാനും കുടുംബങ്ങളിൽ സുതാര്യമായ ആശയവിനിമയ ശൈലി വളർത്തിയെടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. വ്യക്തമായ ചില മാറ്റങ്ങളിലൂടെയും സൂചനകളിലൂടെയും ഒരാൾ ലഹരിയുടെ വഴിയിലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. സാമൂഹികമായ ഒറ്റപ്പെടൽ, പെരുമാറ്റത്തിലെ വ്യതിയാനങ്ങൾ, സംസാരിക്കാനുള്ള മടി, കാരണമില്ലാതെ വൈകി വീട്ടിലെത്തുന്ന ശീലം, ഇടയ്ക്കിടെയുള്ള പണത്തിന്റെ ആവശ്യങ്ങൾ എന്നിവയെല്ലാം ലഹരി ദുരുപയോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളാകാം. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെയുള്ള ജനകീയ പ്രസ്ഥാനത്തിന് രാജ്യത്തെ യുവജനങ്ങൾ നേതൃത്വം നൽകണം. ക്യാമ്പസുകളെ ലഹരിമുക്തമാക്കാൻ അധ്യാപകരും മുന്നിട്ടിറങ്ങണം. ലഹരിയുടെ ഭയാനകമായ അനന്തരഫലങ്ങളെക്കുറിച്ച് കുട്ടികളുമായി സംവദിക്കാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്താനും അദ്ദേഹം അധ്യാപക സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. ലഹരിമുക്തിക്ക് സാമൂഹിക സഹകരണവും യോഗയും ധ്യാനവും ആധുനിക പുനരധിവാസ കേന്ദ്രങ്ങളും വളരെയേറെ ഫലപ്രദമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇതിനായി ലഭ്യമായ സമഗ്ര പിന്തുണ സംവിധാനങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. ലഹരിമുക്തി നേടിയവരെ കേവലം ബലഹീനരായല്ല, മറിച്ച് മികച്ച ധൈര്യവും അതിജീവനശേഷിയും കാണിച്ച വ്യക്തികളായാണ് കാണേണ്ടത്. ഇത്തരം വ്യക്തികളെ മാറ്റി നിർത്താതെ അർഹിക്കുന്ന ആദരവും പിന്തുണയും നൽകി ചേർത്തുപിടിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം സമൂഹത്തോട് അഭ്യർത്ഥിച്ചു. ലഹരി മരുന്ന് കടത്തുകാർക്കും കള്ളക്കടത്തുകാർക്കുമെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്ന് പ്രധാനമന്ത്രി യുവാക്കൾക്ക് ഉറപ്പു നൽകി. രാജ്യത്തുടനീളം വലിയ തോതിൽ ലഹരി മരുന്ന് പിടിച്ചെടുത്ത കാര്യവും നിയമ നടപടികളും ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി യുവതലമുറ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കുമെന്നും വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ മുൻപന്തിയിലുണ്ടാകുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു. രാജ്യത്തുടനീളമുള്ള 28,000 കേന്ദ്രങ്ങളിൽ നിന്ന് 1,00,000+ യുവാക്കൾ ഈ പ്രചാരണ പരിപാടിയിൽ പങ്കാളിയായി. സംസ്ഥാന ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, മൈ ഭാരത്, NSS, സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്കു പുറമെ വിവിധ സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, യുവജന സമിതികൾ, സന്നദ്ധ സംഘടനകൾ, ആത്മീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ പ്രതിനിധികളും ഇതിൽ ഭാഗമായി. ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമായി പ്രധാനമന്ത്രി തുടക്കമിട്ട നൂതന യജ്ഞത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം അടുത്ത 100 ആഴ്ചകളിൽ എല്ലാ ഞായറാഴ്ചകളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. കായിക മത്സരങ്ങൾ, വാക്കത്തോണുകൾ, ധ്യാന സമ്മേളനങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, ബോധവൽക്കരണ യജ്ഞങ്ങൾ, തെരുവു നാടകങ്ങൾ, ചർച്ചകൾ, ചിത്രരചനാ മത്സരങ്ങൾ, സമൂഹ പങ്കാളിത്ത പരിപാടികൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരായ കൂട്ടായ മുന്നേറ്റം സൃഷ്ടിക്കുന്നതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, യുവജന സംഘടനകൾ, പൌരസമൂഹ സംഘങ്ങൾ, വ്യാവസായിക കൂട്ടായ്മകൾ, ആത്മീയ സംഘടനകൾ എന്നിവയെ പൊതുവേദിയിൽ അണിനിരത്തി ജനപങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ഈ ഉദ്യമം ലക്ഷ്യമിടുന്നു. സന്നദ്ധ സേവകരുടെയും അവരുടെ സംഘടനകളുടെയും പങ്കാളിത്തം ഉറപ്പാക്കാനും അവരുടെ മികച്ച പ്രവർത്തനങ്ങളെ അംഗീകരിക്കാനും 50, 75, 100 ആഴ്ചകൾ തികയുമ്പോൾ പ്രവർത്തകരെ ആദരിക്കും. തുടക്കത്തിൽ ലഹരി ഉപയോഗം കൂടുതലായി കണ്ടെത്തിയ 272 ജില്ലകളിൽ നേരത്തെ ആരംഭിച്ച പ്രചാരണം ഇപ്പോൾ രാജ്യത്തുടനീളം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ബോധവൽക്കരണ പരിപാടികളിലൂടെയും ജനപങ്കാളിത്തത്തിലൂടെയും ഈ പ്രചാരണം 29.32 കോടിയിലധികം ആളുകളിലേക്ക് എത്തിച്ചേർന്നു. ലഹരിമുക്ത ജീവിതശൈലി പ്രചരിപ്പിക്കുന്നതിനായി രാജ്യത്തെ സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ എന്നിവ കേന്ദ്രീകരിച്ച് 21,00,000+ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വഴി ലഹരി ദുരുപയോഗം ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ വളരെ മുമ്പേ തന്നെ ശക്തമാക്കിയിരുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ദേശീയ കർമ്മ പദ്ധതിക്ക് കീഴിൽ 2020 ഓഗസ്റ്റ് 15 നശാമുക്ത് ഭാരത് അഭിയാൻ എന്ന മുൻനിര പദ്ധതിക്ക് തുടക്കമിട്ടത്. 2019 സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം ഇന്ത്യയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന്റെ വ്യാപ്തി എന്ന വിഷയത്തിൽ നടത്തിയ ആദ്യത്തെ രാജ്യവ്യാപക സർവേയോടെയാണ് ഈ പ്രശ്നത്തിന്റെ ആഴം കൂടുതൽ വ്യക്തമായത്. 7 കോടിയിലധികം ആളുകൾ ലഹരി ഉപയോഗം മൂലമുള്ള രോഗാവസ്ഥകളാൽ ബുദ്ധിമുട്ടുന്നുണ്ടെന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നതെന്ന് മന്ത്രാലയം വെളിപ്പെടുത്തി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രാജ്യത്തുടനീളം 768 ലഹരി വിമുക്ത പുനരധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് മന്ത്രാലയം ചികിത്സാ പുനരധിവാസ സേവനങ്ങൾ വിപുലീകരിച്ചിട്ടുണ്ട്. വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ആവശ്യമായ കൌൺസിലിംഗും വിവരങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നതിനായി മന്ത്രാലയത്തിന്റെ 1446 എന്ന ലഹരിമുക്ത ഹെൽപ്പ് ലൈൻ സേവനം നിലവിലുണ്ട്. സഹായഹസ്തം തേടി 4.69 ലക്ഷത്തിലധികം ഫോൺ കോളുകളാണ് ഇതുവരെ എത്തിയത്. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും വിവിധ സർക്കാർ ഏജൻസികളും സന്നദ്ധ സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒന്നിച്ച് കൈകോർത്ത് ലഹരിമുക്ത ഭാരതത്തിനായുള്ള പ്രചാരണത്തെ വലിയ വിജയമാക്കി. ജനപങ്കാളിത്തവും ബോധവൽക്കരണവും സഹാനുഭൂതിയും മുൻനിർത്തിയുള്ള കൂട്ടായ പ്രവർത്തനമാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ആവശ്യമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു. രാജ്യത്തെ യുവജനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും പങ്കാളിത്തത്തോടെ ലഹരിക്കെതിരെ ശക്തമായ ഒരു സാമൂഹിക മുന്നേറ്റം കെട്ടിപ്പടുക്കാനാണ് ഈ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. ലഹരി ഉപേക്ഷിച്ച് കൂടുതൽ ആരോഗ്യകരവും ശക്തവുമായ ഒരു വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കാളികളാകാൻ ഇത് ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുന്നു. പൌരന്മാരുടെ സജീവ പങ്കാളിത്തത്തോടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാനുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിനെയാണ് നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാൻ പ്രതിഫലിപ്പിക്കുന്നത്.

0: ശക്തരായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന ആശയം മുൻനിർത്തിയുള്ള ഈ പ്രചാരണ പരിപാടിക്ക് വ്യാപകമായ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. 2047 വികസിത ഭാരതം പടുത്തുയർത്താനുള്ള യാത്രയ്ക്ക് കൂടുതൽ കരുത്തേകിക്കൊണ്ട് രാജ്യത്തെ ഓരോ ഗ്രാമത്തിലും പട്ടണത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ സംരംഭം ലക്ഷ്യമിടുന്നു. സർക്കാരിന്റെ വിവിധ സംവിധാനങ്ങളും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും കൈകോർത്താൽ ലഹരിമുക്ത ഭാരതം, സമൃദ്ധ ഭാരതം എന്ന സ്വപ്നം ഇന്ത്യയ്ക്ക് അതിവേഗം സാക്ഷാത്കരിക്കാനാകും. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. നാളെയെ കാർന്നു തിന്നുന്ന ലഹരിമരുന്ന് തടയാം, ജീവിതം തിരിച്ചുപിടിക്കാം.
1: ആകാശവാണി കണ്ണൂർ.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഹലോ, നീ എവിടെയാ?
2: ഞാൻ നമ്മുടെ അനശ്വരയിലാ, ഓണം ഷോപ്പിംഗിന് വന്നതാ.
1: ഇത്ര നേരത്തെയോ?
2: അതെ, അനശ്വരയില് ഓണം ഓഫർ തുടങ്ങി മോളെ. ഏറ്റവും പുതിയ കളക്ഷനുകൾ നേരത്തെ എത്തി. മാത്രമല്ല, ഓണക്കോടികൾക്ക് 10% ഡിസ്കൗണ്ടും കൂടാതെ ഷോപ്പിലെ മറ്റ് ഡിസ്കൗണ്ടുകളും തുടരുന്നു.
3: അനശ്വര സിൽസ്, ജിമോൾ, കണ്ണൂർ.
4: 1 ലക്ഷത്തിൽപരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
5: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹരിതവീഥിയിലേക്ക് സ്വാഗതം.
6: അരിയുണ്ടെങ്കിലേ ശ്രീയുള്ളു പൊന്നെല്ലിൻ അരിവെന്ത വെള്ളവും അമൃതല്ലേ.
5: വർഷങ്ങളായി തരിശുകിടന്ന നെൽപ്പാടം വീണ്ടും കൃഷിയോഗ്യമാക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. എന്നാൽ പ്രതിസന്ധികളെ മറികടന്ന് പെരളത്ത് വയലിലെ കൃഷി വീണ്ടെടുക്കുകയാണ് വിമുക്ത ഭടനും കർഷകനുമായ ശ്രീ രാമചന്ദ്രൻ വടക്കിനിയിൽ. അട്ടയുടെ ശല്യവും തൊഴിലാളികളുടെ ക്ഷാമവും സാമ്പത്തിക ബാധ്യതകളും ഒക്കെ മറികടന്ന് ഒരു നെൽപ്പാടത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. ലാഭനഷ്ടങ്ങൾ നോക്കാതെ തന്റെ നാടിന്റെ കാർഷിക സമൃദ്ധിക്ക് പ്രാധാന്യം നൽകുന്ന ഈ കർഷകന്റെ അനുഭവങ്ങളാണ് ഇന്ന് ഹരിതവീഥി പങ്കുവയ്ക്കുന്നത്. പ്രതിസന്ധികളെ മറികടന്ന് പെരളത്തു വയലിനെ പച്ചപ്പണിയിച്ച് ശ്രീ രാമചന്ദ്രൻ വടക്കിനിയിൽ.
7: നമസ്കാരം രാമേന്ദ്രേട്ടാ.
8: നമസ്കാരം.
7: ദിവസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ് പെരളത്തു വയലിനെ, വർഷങ്ങളായിട്ട് തരിശായി കിടന്ന പെരളത്തു വയലിനെ ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് രാമചന്ദ്രൻ എന്ന് പറയുന്ന കർഷകൻ പച്ചപ്പണിയിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത.
8: അതെ.
7: അപ്പോ പുല്ലൂർ പെരിയ പഞ്ചായത്ത് അല്ലേ രാമേന്ദ്രേട്ടാ?
8: അതെ അതെ, പുല്ലൂർ പെരിയ പഞ്ചായത്ത്.
7: ഈ പറഞ്ഞ തരിശായി കിടക്കുന്നതിന് മുമ്പ് ധാരാളം കൃഷി ഉണ്ടായിരുന്ന ഒരു വയലാണോ ഈ പെരളത്ത് വയൽ?
8: ഏകദേശം 45 ഏക്കറോളം വയലിൽ നെൽകൃഷി ചെയ്തിരുന്ന ഒരു വയലായിരുന്നു പെരളത്ത് വയൽ. നമ്മള് പരമ്പരാഗതമായിട്ടുള്ള എന്റെ അച്ഛനും എന്റെ പിന്നെ ചേട്ടന്മാരൊക്കെ ഈ കൃഷിയിലാണ് പഠിച്ചതും വളർന്നതും. അച്ഛൻ ഭയങ്കര കൃഷിക്കാരനായിരുന്നു. അച്ഛന്റെ പാദം പിന്തുടർന്ന് ഞാൻ ആർമിയിൽ ജോലി ചെയ്തതിനു ശേഷം ആ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ കൃഷിയായിട്ടുള്ള ബന്ധം തുടർന്നുകൊണ്ടേയിരുന്നു.
7: ബേസിക്കലി ഒരു കാർഷിക കുടുംബത്തിലാണെങ്കിലും ഒരു പട്ടാളക്കാരനായിരുന്നു അല്ലേ?
8: അതെ അതെ, പട്ടാളക്കാരനായിരുന്നു. അതിൽ നിന്ന് പിന്നെ നമ്മള് ഈ ഒരു കൃഷി മാത്രമല്ല, ഞാനിപ്പോ ഇതിന്റെ സീസണിന് മുമ്പൊക്കെ നമ്മൾ ഈ വയലിൽ 1-ാം വളിയും 2-ാം വളിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പാടത്ത് മൊത്തം ഞങ്ങള് എല്ലാവരും കൂടി വള്ളരി കൃഷി, നാട്ടുകാർ മൊത്തം വള്ളരി കൃഷി, ഈ കണിവള്ളരി എന്ന് പറയുന്ന മൊത്തം ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത് ഈ വയലിലായിരുന്നു. കുറെ കുഴികള് കൂവല് എന്ന് പറയും നമ്മള്, വെള്ളം മുക്കി പാനിയിൽ മുക്കി ഒഴിക്കുന്ന 2 മാസം കൊണ്ട് നമ്മൾ വെള്ളരിക്ക പറിച്ചെടുത്തിട്ട് വിപണിയിൽ എത്തിക്കുന്നതും പിന്നെ വിപണിയിലെ കച്ചവടക്കാർക്ക് ഇവിടെ വന്ന് കൊണ്ടുപോകുന്നൊക്കെ ഒരു സമുദായമൊക്കെ നിലനിന്നിരുന്ന ഒരു വയലായിരുന്നു ഈ പെരളത്ത് വയൽ.
7: അത് ശരി. പിന്നെ എപ്പോഴാണ് ഈ കൃഷി മൊത്തം നിന്ന് പോയത്?
8: കൃഷി നേരിട്ട് കൃഷി നിന്ന്

0: എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ ജോലിയായിട്ട് പോകുമ്പോൾ ഈ കൃഷി ഇറക്കുന്ന ആൾക്കാർക്ക് ഇതിനൊക്കെ താല്പര്യം കുറഞ്ഞു. കാരണം പണിക്ക് ആളെ കിട്ടാനില്ല, നാട്ടുകാരുടെ തൊഴിലാളികളുടെ ദൗർലഭ്യം ഉണ്ടായി. അതുപോലെ തന്നെ ഈ മേഖലകളിലെ കൃഷിക്കാരൊക്കെ ഒന്നും ഇറങ്ങുന്നില്ല. പണ്ടത്തെ മുമ്പേ ഉണ്ടായിരുന്ന കുറച്ച് സ്ത്രീകൾ മാത്രമായിരുന്നു ഇതിനകത്ത് ജോലി ചെയ്തു വരുന്നത്. അവർക്ക് പ്രായമേറി, രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് നടുവിനും വേദനയും മറ്റു പല അസുഖങ്ങളിലേക്കും പോകുന്നുണ്ട്. ഉണ്ട്, പിന്നെ ഈ പണിയിൽ വലിയ മെച്ചപ്പെട്ട ഒന്നും കിട്ടുന്നില്ലല്ലോ. ചെറിയ തുച്ഛമായ തൊഴിൽ വേതനം മാത്രമല്ലേ ഇതിനകത്ത് കിട്ടുന്നുള്ളൂ കൂലി. അപ്പം അതിന് നമുക്ക് വേറെ രീതിയിലുള്ള തൊഴിൽ ചെയ്യാം, അല്ലെങ്കിൽ വേറെ മേഖല ബീഡി എന്നൊക്കെ ബീഡിപ്പണിക്കല്ല എന്ന് ചെറിയ പൈസ, അത് ഇത്ര കഷ്ടമുള്ള പണിയൊന്നും അല്ലല്ലോ. അപ്പം ഇതിലേക്ക് പോയി കുറെ സ്ത്രീകളൊക്കെ, കുറെ ആൾക്കാർ. പിന്നെ മക്കളൊക്കെ നല്ല നിലയിൽ എത്തുമ്പോ അമ്മമാരെ ഈ കഷ്ടപ്പാടിലേക്ക് പറഞ്ഞയക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. അപ്പൊ കുറച്ച് ആൾക്കാര്, ഒരു 5-10 ആൾക്കാര്, ഒരു 10 സെന്റോ 20 സെന്റോ അവരിങ്ങനെ ഒരു പേരിന് മാത്രം കൃഷി ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു തീരെ ഇങ്ങനെ അവഗണിക്കപ്പെട്ടു.
1: അതെ അതെ, പിന്നെ പിന്നെ കുറച്ച് 10 സെന്റും 20 സെന്റും ചെയ്യുന്നവർക്ക് ബാക്കിയെല്ലാം തരിശായി കിടക്കുമ്പോ അവിടെ അതിജീവിക്കാൻ ബുദ്ധിമുട്ട് തന്നെയല്ലോ.
0: അതെ, അത് പിന്നെ അങ്ങനെ മാറി മാറിയിട്ടാകുമ്പോ ഈ സമയങ്ങളിലൊക്കെ ഞങ്ങള് കുടുംബപരമായിട്ട് ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ കൃഷി ഇറക്കുന്നുണ്ടായിരുന്നു.
1: അത് ഈ വയലിൽ തന്നെയോ?
0: ആ, ഈ വയലിൽ തന്നെ. അച്ഛൻ മരണപ്പെടുന്നത് 2006 അതേവരെ അച്ഛൻ ഒരുവിധമൊക്കെ ആൾക്കാർക്ക് കൊടുത്തും, അതിനു മുന്നേ അച്ഛൻ പോയി അവിടെ നിൽക്കും കഴിയുന്നത്, അപ്പം ബാക്കിയുള്ളവര് നടും. അതായത് അച്ഛൻ പാട്ടത്തിന് കൊടുക്കും ഞങ്ങളുടെ സ്ഥലം. പിന്നെ ആൾക്കാർ, കുറച്ച് ചെറുപ്പക്കാര് ഒന്ന് രണ്ട് അന്ന് ഉണ്ടായിരുന്നു, രണ്ടുപേരുണ്ടായിരുന്നു അന്ന് ശരിക്കും കൃഷി ചെയ്യുന്നത്, ഒരു കുഞ്ഞുംപോട്ടനും ഒരു കണ്ണേട്ടൻ എന്ന് പറഞ്ഞ രണ്ടു പേര്. അവരും വയസ്സും പ്രായമായി, അവരും ഒഴിഞ്ഞു. പിന്നെ ഞാൻ ഇറങ്ങി കുറച്ചും കൂടെ വിപുലീകരിക്കാന്നില്ല വെച്ചിട്ട് കുറെ കാര്യങ്ങൾ. 2003 ലാസ്റ്റ് ഞാൻ പട്ടാളത്ത് നിന്ന് വരുന്നു. പട്ടാളത്ത് നിന്ന് വന്നിട്ട് 1 വർഷക്കാലം വീണ്ടും കൃഷിയെടുത്ത്, പിന്നെ ഞാൻ വീണ്ടും ഗൾഫിലേക്ക് പോകുന്നു. 2005 ഗൾഫിൽ പോയി.
1: അത് ശരി.
0: ഗൾഫിൽ പോയിട്ട് വന്ന 5-6 വർഷം ആവും. എന്നാലും ഞാൻ വന്നിട്ട് ആ ഒരു സീസണിൽ വരും, കൃഷി നടത്തും ഞാൻ
1: അവിടെ തന്നെ ചെയ്യും.
0: ആ, അവിടെ തന്നെ ചെയ്യും. അതായത് നമ്മളിപ്പോ നമ്മള് കൃഷി ചെയ്യുന്നുണ്ട്, അതിന്റെ പിറകിൽ ഓരോരോ ആൾക്കാർ ഇങ്ങനെ അടുത്തുള്ള, ഈ വർഷം ഒരു 2 പേര് കുറഞ്ഞു, പിറ്റേ ദിവസം 4 പേര് കുറഞ്ഞു, പിറ്റേ ദിവസം 6 പേര് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു, പിന്നെ ഞങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ 6-7 വർഷം കഴിഞ്ഞ് 2012 ഞാൻ ദുബായിൽ നിന്ന് മതിയാക്കിയിട്ട് വരുന്നു, സുഖമില്ലാത്ത വരികയാണ്. വീണ്ടും ഞാൻ കൃഷിയിലേക്ക് തന്നെ ഇറങ്ങുന്നു. ഈ ചെറുപയറും വൺപയറും എന്ന് പറഞ്ഞ കൃഷി വേനൽക്കാലിൽ ഇറക്കാൻ തുടങ്ങി. ഒരു 4 ഏക്കർ 5 ഏക്കർ അതൊക്കെ ഇങ്ങനെ ചെറുപയറുകൾ, അങ്ങനെ ആ കൃഷിയായിട്ട് വന്നു. പിന്നെ ഞാൻ ഇതിനെ പൊട്ടേയില്ല. ആ, പച്ചക്കറി കൃഷിയും ചെയ്യുമായിരുന്നു. നമുക്കൊരു 30 സെന്റ് സ്ഥലം പുല്ലൂർ എന്ന പ്രദേശത്ത് നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ കുറച്ച് പച്ചക്കറി നവംബർ മാസം ഞാൻ തുടങ്ങും, അത് ഏപ്രിൽ വരെ അതിന്റെ പിറകെ തന്നെ ആയിരിക്കും. അപ്പം അതും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും വെള്ളരി, ഒരു കുറച്ച് നമ്മുടെ ആവശ്യത്തിന് 100-100 തടം മരട് വെള്ളരി കൃഷി ഇറക്കും, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം. അപ്പോഴും പിന്നെ ഇതിന്റെയൊക്കെ ശല്യം ഇല്ലായിരുന്നു മാഡം. ഈ അട്ടയുടെ ശല്യമൊന്നും ഞാൻ കണ്ടിട്ടേയില്ല.
1: ഓക്കെ, അപ്പോ ഈ അട്ട എന്ന് പറയുന്ന ഒരു വലിയ ശല്യമാണ് പ്രതിസന്ധി ആയിട്ട് വന്നത് അല്ലേ?
0: അത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മള് ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ ഏകദേശം ഒരു 2 ക്വിന്റലോളം ഉമ നെല്ലിന്റെ വിത്ത് വാങ്ങിച്ച് കൃഷിഭവനിൽ നിന്ന് വന്നു 2025. അപ്പൊ ഞാൻ വിത്തിടാൻ വേണ്ടി ഞാൻ എല്ലൊക്കെ നിലമൊക്കെ നല്ല ഉഴുത് പൊഴിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷെ എനിക്ക് ഇടാൻ പറ്റില്ല, കാരണം തുടർച്ചയായിട്ടുള്ള മഴയിൽ വയലിലൊക്കെ വെള്ളം നിറഞ്ഞു നിന്നു. അപ്പൊ ആ വെള്ളം ഇറങ്ങിയേയില്ല, വെള്ളം ഇറങ്ങിയില്ല. വെള്ളം ഇറങ്ങി പോകുന്ന സ്ഥലമാണ്, പക്ഷെ തുടർച്ചയായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാൻ അത് ആ വിത്തൊക്കെ അവിടെ തന്നെ വെച്ച്, രണ്ടാമത് ഞാൻ കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൃഷിഭവനോട് ചോദിച്ചു, പിന്നെ ഇത് നമുക്ക് രണ്ടാം വിളക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, രണ്ടാം വിള എന്ന് പറയുന്ന പുഞ്ചക്കൃഷിക്ക്. അപ്പൊ അവര് പറഞ്ഞു നിങ്ങള് നോക്കുന്ന പറഞ്ഞു. അങ്ങനെ അവര് ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ഇത് ഒരു 100 വിത്ത് എണ്ണീട്ട് വെള്ളത്തിൽ മുക്കി കെട്ടി വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അതിൽ 80 എണ്ണം മുളക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വിത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന. അങ്ങനെ ഞാനത് ചെയ്തു നോക്കി, പക്ഷെ അതിൽ 10 പോലും മുളച്ചില്ല. അപ്പൊ കഴിഞ്ഞ വർഷം ഇവിടുത്തെ തോട്ടച്ചേരി സർവീസ് ആയിരുന്ന ബാങ്കിന്റെ കുറെ ആൾക്കാർ വന്നിട്ട് എന്നോട് ഡയറക്ടർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഏരിയയിലൊക്കെ ഈ 10-15 ഏക്കർ ചെറുപയർ കൃഷി ഇറക്കാൻ നിങ്ങൾ സഹകരിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ എല്ലാവരോടും സമീപിച്ച് സ്ഥലമല്ല ഞാൻ റെഡിയാക്കി തരാം. അപ്പൊ അവരോട് ചെലവ് ഞങ്ങളാക്കാം. അപ്പൊ എന്റെ കൂടെ പഠിച്ച ഒരാളായിരുന്നു, പിന്നെ അവിടുത്തെ ഡയറക്ടർ ബോർഡിലുണ്ട്, അവന് കൃഷിയുടെ ചുമതല ബാങ്ക് അവനെ നൽകിയിരുന്നു. അങ്ങനെ അയാള് ഞാനും കൂടി എല്ലാവരും വീട് പോയിട്ട് സമ്മതം വാങ്ങിച്ചു, സമ്മതപത്രം വാങ്ങിച്ചു, പേപ്പർ അങ്ങനെ എല്ലാം. ഞങ്ങൾ ഏകദേശം ഒരു 15 ഏക്കറോളം ബാങ്കിന് വേണ്ടിയിട്ട് ചെറുപയർ, ഞാൻ അന്നേരം വേറൊരാളും കൂടിയിട്ടാണ് ഇത് വിത്തിട്ട് കൊടുത്തത്, ഈ ചെറുപയറിന്റെ വിത്ത്. 43-ാമത്തെ ദിവസം മുതൽ ചെറുപയർ പറിക്കാൻ തുടങ്ങി. പയറ് പറിച്ചാൽ തീരാത്ത പയറുകളാ, അത്രയും ചെറുപയർ. നൈട്രജന്റെ ഇത്, അതിന്റെ തോലും തണ്ടൊക്കെ നൈട്രജൻ നമുക്ക് കണ്ടത്തിലേക്ക് കിട്ടി. നാട്ടിലത്തെ ജനങ്ങൾക്കെല്ലാം പണി കിട്ടി, ഒരു 10 മണി വരെ വരിക്കും ജനങ്ങള്, പിന്നെ വീണ്ടും പോവും. വീണ്ടും അവര് 4 മണിക്ക് 4 മണിക്കൂർ പണിയെടുത്ത് 500 രൂപ കൂലിയും കിട്ടി. അങ്ങനെ അവരോട് നമ്മൾ വീണ്ടും സമീപിച്ചിട്ട് ആരും പിന്നെ കണ്ടം കൊടുക്കാൻ തയ്യാറല്ല നടാൻ വേണ്ടിട്ട്. കഴിഞ്ഞ വർഷം നടാൻ കൊടുത്തില്ല ആരും. അപ്പം ഞാൻ ഇപ്രാവശ്യം ആദ്യമേ റെഡിയായി. ആദ്യം തന്നെ എനിക്ക് തോന്നി ഏകദേശം ഈ വയൽ 15 ഏക്കർ എനിക്ക് കൃഷി ചെയ്യണം എന്നുള്ള ഒരു മനസ്സിൽ നഷ്ടം സഹിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാൻ ഏകദേശം ഏപ്രിൽ മാസം തന്നെ
1: അപ്പൊ തരാൻ തയ്യാറായോ?
0: എല്ലാം ഞാൻ എന്നിട്ട് അവരെ വീടുകളിലൊക്കെ പോയി ഏകദേശം ഒരു 5.5 ഏക്കർ വരെ എനിക്ക് ഞാൻ തന്നെ സ്വന്തമായിട്ട് എന്റെ തീരുമാനത്തിന് തന്നെ എടുത്തു. ഞങ്ങൾ 4 ഏക്കറും കൂടാതെ മറ്റുള്ള സ്ഥലങ്ങളിലും. പിന്നെ ആൾക്കാർ എന്നോട് വന്നിട്ട് പറഞ്ഞു കൃഷി ചെയ്യുന്നുണ്ടോ ചെയ്തോ? അപ്പം ഞാൻ പറഞ്ഞു ചെയ്തോളാ. പിന്നെ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ, അപ്പൊ അവര് പറഞ്ഞു ഏ അതും ചെയ്തോ. അപ്പൊ കാട് ഇങ്ങനെ കാടാന്ന്, അരയോളം ഉയരത്തില് പുല്ല് വളർന്നിട്ടുണ്ട്. അപ്പൊ അതും നിങ്ങൾ ചെയ്തോ, ഞങ്ങൾ പേപ്പർ തരാം. അങ്ങനെ അതെല്ലാം ഏകദേശം 8-9 ഏക്കറോളം സ്ഥലം ഞാൻ ഉഴുത്, അതിന് സമ്മതം ചോദിക്കുന്നതിന് മുന്നേ ഞാൻ വിത്തൊക്കെ റെഡിയാക്കി. ഏകദേശം 18 പറ നെല്ല് ഉപമാ വിത്തുകൾ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് ആദ്യത്തെ മഴ പെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ ഒരു ദിവസം 12 പറ വിത്തിട്ടു ഞാൻ തന്നെ ഇടുന്നതൊക്കെ. പിന്നെ ട്രാക്ടർ ഉണ്ടായി, പിന്നെ ഒരു ദിവസം ഒരു 3 പറ വിത്തിട്ടു, വേറൊരു ദിവസം ഒരു 3 പറ വിത്തിട്ടു. ഒരു 3 സ്ഥലങ്ങളിലായിട്ട് വിത്തൊക്കെ റെഡിയാക്കി വെച്ചു. അത് മെയ് 21 മെയ് 27 മെയ് 28 ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ചെയ്തു. നല്ല പോലെ ഞാറ് മുളച്ച് വന്നു. ജൂൺ ലാസ്റ്റ് മുതൽ നമ്മൾ പുറത്തിടാനുള്ളത് എല്ലാം റെഡിയായിട്ട് കണ്ട എല്ലാം ഓരോരു ചാല് മഴക്കെല്ലാം ആദ്യത്തെ ചാല് എന്ന് പറയും നമ്മള് ചാല് ആദ്യം 1-ാം ചാല് ഇതൊക്കെ വലിച്ച് റെഡിയാക്കി വെച്ചിട്ട് വെള്ളമൊക്കെ നിന്ന് നല്ല ഉഷാറായി കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ മഴ കുറച്ച് മാറി. മഴ മാറിയിട്ടാകുമ്പോ അവിടെ കുറച്ച് വെള്ളമെല്ലാം ആറി പിന്നെ സമയം കിട്ടില്ല. പിന്നെയും 10 ദിവസം നീണ്ട്. അങ്ങനെ ജൂലൈ 1 ഞാറിന്റെ ദിവസം ഒരു മാസം കഴിഞ്ഞു 10 ദിവസം. അങ്ങനെ നമ്മള് പിന്നെ പണിക്കാരൊക്കെ വന്ന് ഞാറ് പൊരിക്കാൻ നേരത്ത് എല്ലാരും ഒരു 5-5 ചൂടി ഞാറ് കെട്ടി പൊരിച്ചിട്ട്. ബംഗാളികളാണ്, നമ്മുടെ നാട്ടുകാരൊന്നുമല്ല, എല്ലാരും ബംഗാളി, 4 ആണുങ്ങളും 9 പെണ്ണുങ്ങളും. പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരാൾ അട്ട കടിച്ച്, അവരത് പറിച്ചു ചാടി, വീണ്ടും വേറൊരാളും കെട്ടി, പിന്നെ എല്ലാവരും 6-7 ജൂടി ഞാറ് കെട്ടിട്ട് എല്ലാവരും ഓടി. അതുകൊണ്ട് നമുക്ക് പറ്റൂല, എന്നിട്ട് അവര് തിരിച്ചുപോയി. ഞാനൊരു മറ്റേ സ്ഥലം കാണിച്ചു കൊടുത്തു. അപ്പൊ അവിടെ അവര് അവധനം പൊരിക്കാൻ പറിച്ചെടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോ എന്തപ്പോ എന്റെ മനസ്സിലാകെ ഒരു ഇതായിപ്പോയി. ഇതൊക്കെ ഇത്രയും വലിയ നമ്മളൊരു പരിപാടി ഇങ്ങനെ ചെയ്തല്ലോ ദൈവമേ എന്നില്ലേ, നമ്മളൊരു വിശ്വാസിയാണ്. അങ്ങനെ വളരെയധികം വേദനിച്ചിരിക്കുമ്പോ എന്നിട്ട് വീണ്ടും ഞാൻ ഇവരെ സമീപിച്ചു. ഞാൻ എന്ത് വേണം നിങ്ങൾക്ക് ചെയ്യാം, ഏത് രീതിയിൽ വേണം കൃഷി. എനിക്ക് പിന്നെ ഭാഷകളൊക്കെ ഇതിനകത്തൊരു വിഷയമല്ല, ഞാൻ എല്ലാ ഭാഷകളൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്.
1: പ്രശ്നമല്ല,
0: ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമില്ല. പിന്നെ ഇങ്ങനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളുമില്ല, അതാണ് വേറൊരു. വീട്ടുകാരുണ്ട്, വീട്ടുകാർ വൈഫൊന്നും ഇതിനകത്തൊന്നും വരില്ല. പിന്നെ ബാക്കിയുള്ള പുറത്തുനിന്ന് നീ നല്ലൊരു ചെയ്യണം എന്നിട്ട് ഒരാൾ ചെയ്യാൻ ഈ നാട്ടിലത്തെ സംഘാടകർ, അത് നമ്മൾ സാരമില്ല, കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ദിവസം വെച്ചാൽ അവര് വീണ്ടും ഒരു ദിവസം വന്നു നടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ കണ്ട 4-5 കണ്ട ഊതും. അപ്പൊ എന്തതിനൊരു പോകാൻ വഴി? അപ്പൊ ഞാൻ കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടു, കൃഷി DDO ആയിട്ട് ബന്ധപ്പെട്ടു. അവരെല്ലാം പറഞ്ഞു കൃഷിയെല്ലാം പാടശേഖരം നോക്കി എന്താ ചെയ്യാം. അപ്പൊ 2-3 ഉപാധികളൊക്കെ അവര് പറഞ്ഞു. ഒന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ പുകയില കഷായം വെള്ളത്തിൽ തളിക്കുക, അതൊന്നും പ്രായോഗികമായില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത്രയും വലിയ പിന്നെ ഇത്രയെല്ലാം വേണം, അല്ലെങ്കിൽ നിങ്ങള് കുമ്മായത്തില് പോവും. ഞാൻ കുമ്മായം ഇട്ട് ഞാറ് പിടിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ പറഞ്ഞു ബാക്കിയുള്ള അടുത്ത് വിടാം. അങ്ങനെ ഈ കുമ്മായം വിതറാൻ വേണ്ടിട്ട് പോലും ആളെ കിട്ടാത്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. അട്ടനെ പേടിച്ചിട്ട്, അട്ടനെ പേടിച്ചിട്ട് കുമ്മായം വിതറാൻ പോലും, അങ്ങനെ തമിഴന്മാരെ ഇറക്കി ഞാൻ. തമിഴന്മാര് വന്നു, തമിഴന്മാര് നല്ല പോലെ അവർക്ക് 1100 രൂപ ഉച്ചവരെ പണിക്കുള്ള കൂലിയും എന്നെ 100 ബസിന്റെ പൈസയും ഉച്ചക്കുള്ള ചോറും ചായയൊക്കെ കൊടുത്ത് അവര് 2-3 ദിവസം കൊണ്ട് അവര് മാറ്റി അവര് പോയി. ഞാൻ 4 ദിവസം കൊണ്ട് മാഡം എന്റെ ഈ അട്ടയുടെ ഇതെല്ലാം ഒരുവിധം പോയിട്ടുണ്ടാവുന്ന കരുതിയിരുന്നു, പക്ഷെ അട്ട പോയിട്ടൊന്നുമില്ല. 4 ദിവസം കൊണ്ട് ഇത് ഏകദേശം 8.5 ഏക്കറോളം നട്ടു. ബംഗാളുകാരാണ് നട്ട് അവര് അതിനകത്ത്. പിന്നെ അവരെ ഞാൻ പറഞ്ഞിട്ട് അവരെ പല വിധത്തിലും അവർക്ക് എന്റേതായ രീതിയിൽ കുറെ കാര്യങ്ങൾ അവരെ പറഞ്ഞു. ഞാൻ പിന്നെ എന്റെ ഒരു നിസ്സഹായാവസ്ഥ കണ്ടിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാന്നുള്ള ഒരു ഇത് തോന്നിയിട്ടുണ്ടാവും. കാരണം ഇത് അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു ഫീൽഡാണ്. പിന്നെ എന്റെ മനസ്സിലുള്ള വേറൊരു നാട്ടിലത്തെ ബോധവൽക്കരണം പോലെ നടത്തിയാൽ ഇതിനങ്ങ് ആരെങ്കിലും ഇനിയെങ്കിലും ഭാവിയിൽ ആരെങ്കിലും മുന്നോട്ട് വരുമെന്നുള്ളൊരു എനിക്കുണ്ടായിരുന്നു. കാരണം ഇത് ചെയ്താല് ഞാൻ അല്ലെങ്കിൽ വേറൊരാള് വരണം. ഞാൻ ചെയ്തില്ലെങ്കിൽ ഇത് നാളത്തെ തലമുറ ഇതിന് പിന്മാറാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടിയും കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെല്ലാം ഉണ്ടായി ദൈവാധീനം കൊണ്ടും ബാക്കിയുള്ള കുറച്ച് കുറച്ച് ആൾക്കാർ വഴിയിൽ പോകുന്നവരുടെ ഒക്കെ സഹായം കൊണ്ടൊക്കെ ഞാൻ ഇത് നടത്തി.
1: എനിക്ക് ഏകദേശം
0: നിലത്ത് നിൽക്കാൻ പറ്റി. ഏകദേശം ഒരു 9 ഏക്കറും പിന്നെ ഒരു 60 സെന്റിലത്തെ ഞാറ് എനിക്ക് ഈ 60 സെന്റിലത്തെ ഈ 12 വറവത്ത് ഞാൻ പറിച്ചെടുത്തേ ഇല്ല. കാരണം അവരിറങ്ങുന്നില്ല, അത്രയും അട്ടകളാ അതിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അപ്പുറത്തൊക്കെ ഉണ്ടായിരുന്ന ഞാറൊക്കെയാണ് ഞാൻ പിന്നെ പറിച്ചെടുത്തത്. ഞാൻ പറഞ്ഞില്ലേ 3 സ്ഥലങ്ങളിലായിട്ട് ഞാൻ ഞാറിട്ടിരുന്നു, അതെല്ലാം പറിച്ചെടുത്തിട്ടാണ് ഞാൻ ഈ ഞാറ് നട്ടത്, കൃഷി ഇറക്കിയത്. പിന്നെ ഞാനിപ്പോ പിന്നെ ഒരു 15 ദിവസം മുന്നേ ഞാൻ ഈ വളം ചേർക്കാൻ വേണ്ടി കണ്ടത്തില്, കാരണം അട്ട കടിച്ചു, ഒരുപാട് അട്ട കടിച്ചു.
1: അതെ അല്ലേ. എന്നാലും ഇപ്പൊ ഈ അട്ട ശല്യം ഉണ്ടെങ്കിലും വളർച്ച കണ്ടിട്ട് എന്ത് തോന്നുന്നു?
0: വളർച്ച എന്നിട്ട് എനിക്ക് ഭയങ്കര മനസ്സിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എത്ര 1,00,000 കോടി എനിക്ക് കിട്ടിയാലും അതിനേക്കാളും എന്റെ മനസ്സിലുള്ള സംതൃപ്തി എന്തോ മേഡം തരും. ആകാശവാണി അതുപോലത്തെ പല പ്രമുഖന്മാരും എന്നെ വിളിക്കുന്നുണ്ട്, എന്നോട് സംസാരിക്കുന്നുണ്ട്. ആ സംതൃപ്തി ഉണ്ടല്ലോ മേഡം, ഇനി എത്ര കോടികൾ ഞാൻ അത്ര ഇതിനോട് സത്യം തന്നെ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പറയുമ്പോ തന്നെ ഞാൻ ആ കണ്ടത്തിൽ തന്നെ ആയിരിക്കും എന്റെ മരണം എന്ന് ഞാൻ പറയാറുണ്ട് പലപ്പോഴും. കാരണം അത്രക്കും എനിക്ക് ഇതിനോട് ഇഷ്ടമാണ്. കാരണം നെല്ലി ഞാൻ പഠിച്ചത് ഞാൻ സ്പോർട്സ് മാനും കൂടിയാണ്, എനിക്ക് അറിയാത്ത ഒരു ജോലി. ഞാൻ വെറ്റില കൃഷിയും ചെയ്യാറുണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ താനൂര് പോയിട്ടും കൂടെ വെറ്റിലയുടെ തല കൊണ്ടിട്ട് ഇവിടെ കൃഷി നടത്തിയവനാണ് ഈ 4 വർഷം മുന്നേ വരെ. അവിടെ പോയിട്ട് അവിടെ നിന്ന് അവിടെ പഠിച്ചിട്ട് വന്നിട്ടെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് അങ്ങനെ അതിനു മുമ്പേ നമുക്ക് കൃഷിയുണ്ട്, വെറ്റില കൃഷി പണ്ടേ ഉണ്ട് ഞങ്ങളുടെ കുടുംബമായിട്ട്.
1: അപ്പോ 10-20 ദിവസത്തെ വളർച്ച എത്തിയിട്ട് നിൽക്കുകയാണെന്നല്ലേ അല്ലെ?
0: അതെ,
1: ഒറ്റ തവണത്തെ വളപ്രയോഗം കഴിഞ്ഞു.
0: ഒറ്റ തവണത്തെ എല്ലാം തീർച്ചയായും തീർന്നില്ല, എനിക്ക് ആള് കിട്ടിയില്ല. ഞാൻ കുറെ ആൾക്കാരെ സമീപിച്ചു, പക്ഷെ ആരും ഇതിന് അട്ടേനെ പൊടിച്ച് ആരും ഇറങ്ങുന്നില്ല. ഈ കൃഷിനെ കാണുമ്പോ എനിക്കുണ്ടാവുന്ന ഒരു മനസ്സമാധാനം, നാട്ടിലേക്ക് ജനങ്ങൾ
1: ഇപ്പൊ ഒരു സാധാരണ മനുഷ്യന്മാർക്ക് ഒരു തരിശിട്ട് കിടക്കുന്ന വയൽ കണ്ടാല് അയ്യോ ഇത് തരിശാണല്ലോ, അയ്യോ ഇതിങ്ങനെ ഇട്ടിരിക്കുകയാണല്ലോ എന്ന് തോന്നുന്നല്ലാതെ ഒരു കൃഷിയോട് അത്രയും അധികം ആത്മബന്ധമുള്ള ഒരാൾക്ക് മാത്രമല്ല ഇങ്ങനെയും ഏറ്റെടുത്ത് ചെയ്യാനുള്ള മനസ്സുണ്ടാവുള്ളൂ.
0: പിന്നെ വഴിയിലെ ഇപ്പൊ അവിടെ എത്ര ആൾക്കാർ ഇപ്പൊ ഈ പച്ചപ്പ് കാണുമ്പോൾ ഈ റോഡ് റോഡ് സൈഡാണ് സംഭവം. ഈ റോഡുണ്ട് ഇങ്ങനെ ബസ്സൊക്കെ പോകുന്ന റോഡാണ്. ആ റോഡിൽ നിന്നിട്ട് ഞായറാഴ്ച ദിവസം ഫോട്ടോ എടുക്കാനുള്ള ഇവിടെ ഇപ്പൊ ഞാൻ അതിലേ കൂടെ പോകുമ്പോൾ വരുമ്പോൾ ഇത് കാണാം. ഞാൻ അങ്ങനെ നിർത്താറില്ല കണ്ടാലൊന്ന് എന്നെ. അപ്പൊ എന്റെ ബാൻഡ് വേറെ ഇപ്പുറത്തെ ഒരു തോട്ടമുണ്ട്, ചെറിയ 40 സെന്റ് തെങ്ങിൻ തോട്ടമുണ്ട് അപ്പുറത്ത്. അപ്പം ഞാൻ അവിടെ നിൽക്കും, ഞാൻ ജസ്റ്റ് ഞാൻ പോകും. ഞാൻ ചോദിക്കാനൊന്നും പോയില്ല. അവര് കൃഷി ഫോട്ടോ എടുക്കുന്ന കുറേ ആൾക്കാർ വന്നിട്ട് ഇതിന്റെ നടുക്ക് പോയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആയിക്കോട്ടെ, എനിക്ക് അതെല്ലാം കാണുമ്പോഴും അല്ലേ നമുക്കുള്ള സംതൃപ്തി.
1: അതെ അതെ. ഇപ്പൊ ഈ കൃഷിയുമായിട്ടുള്ള പ്രവർത്തനത്തില് കൃഷിഭവന്റെ പിന്തുണ എത്രത്തോളമാണ്?
0: കൃഷിഭവന്റെ എന്നോട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവര് സബ്സിഡി നിരക്കിൽ നിങ്ങൾക്ക് കുമ്മായം തരാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അവര് പേപ്പറൊക്കെ കൊണ്ടുപോയപ്പോ അവര് പറഞ്ഞു ഇത് നമുക്ക് 1 ഏക്കറിനെ നമുക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കുമ്മായം. എന്നിട്ട് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, 1 ഏക്കർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപേക്ഷ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കൂലി ചെലവിന് വേണ്ടിട്ട് അവര് അപേക്ഷ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷൂർ ചെയ്യണം ആദ്യം, 45 ഡേയ്സിന്റെ ഉള്ളിൽ ഇൻഷൂർ ചെയ്യേണ്ടി വരും. അത് ഇൻഷൂർ ചെയ്യുമ്പോൾ കുറച്ച് തുകയാവും. നമുക്കിപ്പോ 4 ഹെക്ടർ ഉണ്ടാവും ഈ 10 ഏക്കറാന്ന് പറയുന്ന സ്ഥലം. അപ്പൊ നമുക്ക് ഏകദേശം 6,400 രൂപ അതിന് തന്നെ വേണം. പിന്നെ അതിന്റെ ബാക്കിയുള്ള പ്രോപ്പർസ് ഡോക്യുമെന്റ്സ് ഇതെല്ലാം സബ്മിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പൈസ കൂടും. അപ്പം കിട്ടുമ്പോ നല്ലോണം കിട്ടും, പക്ഷെ അത് എന്തെങ്കിലും കാലാവസ്ഥ നശിക്കാൻ. എന്തേലും ഇപ്പൊ ഈ വെള്ളമൊന്നും ഇപ്പൊ നിങ്ങൾ അവിടെയൊക്കെ ഭയങ്കര വെള്ളമൊന്നും ഉണ്ട്, എന്റെ നമ്മളെ ഭാഗത്ത് വെള്ളമൊന്നും എത്തിയിട്ടില്ല ഇതുവരെ. നാട്ടി കൃഷിയുടെ പകുതി പോലും മുങ്ങിയില്ല. അവര് ഇപ്പൊ ഇനിയും ഇപ്പൊ കൂലി ചെലവിന് വേണ്ടി അപേക്ഷിക്കണം. തരിച്ചെടുക്കുന്നതിന് അവര് വേറെ പ്രത്യേക പരിഗണന തന്നാൽ എനിക്കൊരാശ്വാസം.
1: ഇനിയിപ്പം പറയണ്ട ഈ അട്ടശല്യത്തിന് പ്രതിരോധിക്കാൻ ഇനിയിപ്പോ ഈ കൃഷി കഴിഞ്ഞാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ?
0: അതെ, നിങ്ങൾ പറയുമ്പോൾ അടുത്ത കൃഷിയിൽ ഞാനിപ്പോ അത് വേനൽക്കാലത്ത് തന്നെ അതിനകത്ത് പുതു മറിച്ചതിനു ശേഷം അതിനകത്ത് കുമ്മായം ചേർക്കാൻ വേണ്ടി ആലോചിക്കാം.
1: കുമ്മായം കുറച്ചുകൂടി നല്ല രക്ഷ തന്നെയാണോ ശരിക്കും?
0: ആ കുമ്മായം നല്ല, അതിന്റെ രഹസ്യം തന്നിരുന്നു മാഡം. ഞാൻ ഇതിനെ പറ്റിട്ട് പഠിച്ചിനി. ഇത് ഈ അട്ട എന്ന് പറയുന്നത് ഈ അരുണാചലിലൊക്കെ കാണുന്ന അട്ടകളാണിത്. ഈ ചതുപ്പ് പ്രദേശങ്ങളിൽ ഇതെന്താവും അറിയോ, ഇത് നമ്മൾ കൃഷി എടുക്കാത്ത സ്ഥലത്ത് നിന്ന് കൃഷി എടുക്കുന്നവര് ഇപ്പൊ ഈ അട്ട ഞാൻ ഈ ചുണ്ണാമ്പ് ഞാൻ വെതിരിയ ശേഷം അപ്പുറത്തെ കണ്ടെത്തുന്നു. പിന്നെയും അപ്പുറം ഉണ്ടല്ലോ ഇതിന്റെ ഭാഗങ്ങൾ, ഈ കൃഷി എടുക്കാത്ത ഭാഗങ്ങളുണ്ട് ഒരു സൈഡ്. ഇതിപ്പോ അങ്ങോളം എനിക്ക് എടുക്കാൻ പറ്റൂല, കാരണം അത്രയും വലിയ സ്ഥലങ്ങളാണ് പിന്നെയും കിടക്കുന്നുണ്ട് അങ്ങോട്ട്. അപ്പൊ അതിന്ന് വീണ്ടും ഇങ്ങോട്ട് വരികയാണ്. അതുകൂടാതെ ഇത് ഈ ചുണ്ണാമ്പ് വെതിരി ഇട്ട് കഴിഞ്ഞ ശേഷം ഈ അട്ട എന്ന് പറഞ്ഞാൽ ഇത് മത്ത് പിടിക്കുന്നു. ഇതിന് മത്ത് പിടിച്ചിട്ട് വെള്ളത്തിന്റെ താഴോട്ട് പോകും ഇറങ്ങിയിട്ട്. എവിടെയാണോ തെറിക്കാതിരിക്കുന്നത് അതിനെ ഒന്നും സംഭവിക്കില്ല, അത് വീണ്ടും പെറ്റുപെരുക. അപ്പം ഇതിനെ അങ്ങനെ അടുത്തതിന് ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. മക്കളുമായിട്ടുള്ള ചോദിച്ചിട്ട് അവർക്കെല്ലാം ഇതിനോട് വലിയ താല്പര്യമില്ല, എന്നാലും അവര് എന്നെ എതിർക്കൊന്നും ചെയ്യുന്നില്ല.
1: ശരിക്കും പക്ഷേ വരുന്ന ഭീമമായ ചെലവല്ലേ? നല്ലൊരു ചെലവല്ലേ?
0: നല്ല ചെലവ് വരും. ഏകദേശം ഇപ്പൊ എനിക്ക് തന്നെ നല്ല ചെലവ്. ഏകദേശം ഇപ്പൊ ഈ പണിക്കാർക്ക് തന്നെ 10-60,000 രൂപ, നാട്ടിപ്പണി എടുത്തവർക്ക് തന്നെ 10-50-60,000 രൂപ, പിന്നെ ഉഴുത് മറിച്ചതിനായി, പിന്നെ ചോറ് ചായ, പിന്നെ അതിന്റെ മരം തരിക്കല് കൂലി വളം ഇതെല്ലാം നല്ലൊരു പൈസയാവും. അപ്പൊ അതെല്ലാം പൈസ ഞാൻ അത് ലാഭ കഷ്ട നടക്കിന്റെ ഒന്നും പ്രസക്തി ഇല്ല ഇതില്. ഇതില് എന്റെ ഒരു ലക്ഷ്യമാണ് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ നാടിനെ ഒന്ന് ഇതാക്കണം, പച്ചപ്പണിയിക്കണം എന്നല്ല എന്റെ ഒരു വളരെ ദൃഢനിശ്ചയം പോലുള്ള ഒരു പിന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രവൃത്തിയായിരുന്നു.
1: അതെ അതെ, മറ്റുള്ളവർക്ക് മാതൃകയാവട്ടെ.
0: അതന്നെ അതന്നെ ഇപ്പം കുറച്ച് ആൾക്കാരിങ്ങനെ പറയുന്ന കേട്ടു, പിന്നെ നമ്മൾ അടുത്ത വർഷം ഞങ്ങളും ചെയ്യുന്ന
1: അങ്ങനെ ഒരാളെ കണ്ടിട്ട് വേണല്ലോ മറ്റുള്ളവർ.
0: അതെ അതെ അതെ.
1: അപ്പൊ മഴയൊന്നും ബാധിക്കാതിരിക്കട്ടെ, നല്ല പോലെ തന്നെ വിളവ് നല്ല സമൃദ്ധിയായിട്ടുണ്ടാവട്ടെ, രാമേട്ടന്റെ മനസ്സ് വന്നിട്ടുണ്ട് നന്നായിട്ട് വിളയട്ടെ. ഇനിയിപ്പോ നെല്ലിന്റെ കാര്യം ആണല്ലോ ഇപ്പൊ നമ്മൾ ഇത്രയും സമയം സംസാരിച്ചത്. മറ്റു കൃഷികളെ പറ്റി പറയുമ്പോൾ പച്ചക്കറികള് തീർച്ചയായിട്ടും സമയത്ത് പച്ചക്കറി സീസണിൽ ചെയ്യുന്നുണ്ടാവില്ലേ അല്ലേ?
0: ഇപ്രാവശ്യം ചെയ്തിരുന്നു, ഇപ്രാവശ്യം കക്കിരി ചെയ്തിരുന്നു, നല്ല വിളവ് നല്ല വിൽക്കാൻ കിട്ടിയിരുന്നു എനിക്ക്, ചെറുങ്ങനെ ചെയ്തിരുന്നു. പിന്നെ പച്ചപ്പറങ്കി ഞാൻ നല്ലവണ്ണം അവര് നല്ലവണ്ണം ചെയ്യും. ഞാൻ അത് മഴ വന്നാൽ പിന്നെ അതിനെ പറിക്കാൻ പറ്റില്ല, അത് ഞാൻ അങ്ങോട്ട് വിടലാണ്. കാരണം ആരെങ്കിലും പറിക്കാൻ പോകുന്ന അവര് പറിച്ചെടുത്തോട്ട്, ഞാൻ വിത്തൊക്കെ ഞാൻ ചെടികളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് ആർക്കൊക്കെ കൊടുക്കും, ഞാൻ എല്ലാവർക്കും കൊടുക്കും. ചോദിക്കും, ഞാൻ 5 പൈസ വാങ്ങിക്കൂല അവരോടൊന്നും. പിന്നെ അത് ഇനിയിപ്പോ നവംബർ ആകുമ്പോ എനിക്കത് തുടങ്ങണം. എന്റെ നല്ല സ്ഥലമുണ്ട്, നല്ല സ്വർണം വളയുന്ന ഒരു 10-30% സ്ഥലമുണ്ട് എന്റെ അച്ഛന്റെ തന്നെ. അച്ഛനും ഡാമുണ്ടാക്കി അവിടെ ഞാൻ പച്ചക്കറി ഇടും, അവിടെ കുഴിയുണ്ട്, വെള്ളമുണ്ട്.
1: എല്ലാ പിന്നെ
0: എല്ലാ ഏകദേശം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മളിവിടെ ആ സമയത്ത് ചെയ്യുന്നത് ഒന്ന് കക്കിരി, വെള്ളരി, നരമ്പെന്ന് പറയും ഞങ്ങളെ നാട്ടില്, ഈ ഒരു നരമ്പൻ, താലോരി, പിന്നെ കയ്പക്ക, വെണ്ടക്ക, ഇതൊക്കെ ചെയ്യും.
1: ഉപയോഗിക്കുന്ന പച്ചക്കറിയുടെ വിത്തുകളാണെങ്കിൽ എങ്ങനെയാ, നാടൻ വിത്താണോ അല്ലെങ്കിൽ
0: ഹൈബ്രിഡാണ് അധികം ഉപയോഗിക്കുന്നത്? കാരണം ഈ നാടൻ വിത്ത് ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് അതിലൊരു 90% പോലും നമുക്ക് മുളച്ച് കിട്ടുന്നില്ല മാഡം, നമ്മൾ വീണ്ടും നടേണ്ടി വരുന്നു. അപ്പൊ അതിന്റെ വളർച്ചയ്ക്ക് നമുക്ക് അപ്പുറത്ത് പകുതി പകുതി ആയി പോകുന്നു. ഒരു കയ്പയര ഇതില് തടമുണ്ടാക്കിയിട്ട് ആ കയ്പയിൽ ഒരു 5 വിത്ത് ഇടുന്നുണ്ടെങ്കിൽ അത് 2 എണ്ണമെങ്കിലും മുളച്ചാലേ നമുക്ക് അതിനെ പന്തലിട്ട് മുകളിൽ കൊണ്ടുപോയിട്ട് നല്ല പോലെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒന്ന് മുളക്കും, ചെല്ലയിൽ ഒന്നും മുളക്കൂല. മെയിൻ കയ്പക്കയുടെ വിത്തുകളാണ് മുളക്കാതിരിക്കുന്നത്. അതുകൊണ്ട് ആ കയ്പക്കയുടെ വിത്ത് നമ്മളെല്ലാം ഹൈബ്രിഡ് വാങ്ങിക്കും, നരമ്പന്നെ നമ്മൾ ഇടും. പിന്നെ സീഡ് ഫോം ഉണ്ട്, വിത്ത് ഉൽപാദന കേന്ദ്രമുണ്ട് നമ്മുടെ വീടിന്റെ അടുത്ത് നാടനെ, അവിടെ നിന്ന് വാങ്ങിക്കും വിത്തുകളൊക്കെ. നല്ല വിത്ത് കിട്ടും, അത് നാടനാണ് അവര് തരുന്ന നാടനാണ്, അവരങ്ങനെയാണ് വിൽക്കുന്നത്. പുല്ലൂർ സീഡ് ഫാം ഉണ്ട്, അപ്പൊ അവിടുന്ന് വിത്ത് നമ്മള് പൈസക്ക് വാങ്ങിച്ച് ചീര ഉണ്ടാക്കും. ചീരക്ക് അങ്ങനെ ബൾക്കായിട്ട് വിൽക്കൂല, എന്നാലും ആവശ്യക്കാർക്ക് ഇങ്ങനെ വീട്ടിന് ചുറ്റുമുള്ളവർക്കെല്ലാം കൊടുക്കും. ബാക്കിയുള്ളതൊക്കെ ബൾക്കായിട്ട് ഉണ്ടാകും. കീര മറ്റൊരു വേറൊരു സാധനം, ഈ മത്തന് കുമ്പളങ്ങ പോലുള്ള ഒരു ലോക്കി എന്നൊരു സാധനമാണ്, വടക്കേന്ത്യയിലൊക്കെ നമ്മൾ ചമ്മന്തി തൈരിന്റെ പിറലും കൂട്ടിയിട്ട് നല്ല ചമ്മന്തിയാക്കുന്ന സാധനമുണ്ട്, ഒരു ലോക്കി എന്ന് പറയും നമ്മള്, കുറ്റിച്ചിറങ്ങ പോലുള്ള സംഭവമാണ്. അത് നമ്മൾ നല്ല ഉണ്ടാക്കും, പക്ഷെ അത് മാർക്കറ്റ് ഇല്ല മാഡം ഇവിടെ, ഇവിടെ ആർക്കും ഉണ്ട്. അത് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന രണ്ടും, ഒന്നെന്ന് വെച്ചാൽ തൈരിട്ടിട്ട് നല്ല പച്ചടി ചമ്മന്തി ആക്കാം, അരച്ചിട്ട് നമ്മളിപ്പോ കുമ്പളങ്ങ വെക്കുമ്പോൾ തന്നെ പഞ്ചാക്കാം, പിന്നെ പുളിശ്ശേരി ആക്കാം.
1: അത് നോർത്ത് ഇന്ത്യ സാധനമാണോ?
0: ആ നോർത്ത് ഇന്ത്യൻ സാധനമാണ്. അപ്പൊ അങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ ഇപ്പോഴും ചെയ്യണമെന്നുണ്ട്. വയസ്സ് 60 എത്തി
1: നോക്കാം. പോലെ മനസ്സിലുള്ള ഒരാൾക്ക് 60 ഒരു വിഷയമല്ല,
0: വയസ്സ് വിഷയമല്ലപ്പ, അതിനൊന്നും വിഷയമല്ല. ഞാൻ പറയുന്നത് നമുക്ക് പറ്റുന്നിടത്തോളം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ ലാസ്റ്റ് അവസാനം വരെ ഞാൻ അവിടെ ആയിരിക്കുന്നു. പിന്നെ എനിക്ക് വീട്ടിൽ ഞാൻ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു, ഇഞ്ചി ഞാൻ അത് കഴിഞ്ഞ വർഷം ഇപ്പൊ ഒരു 6-7 മാസമായിട്ട് ഞാനിപ്പോ ആ ഇഞ്ചി ഇപ്പോഴും പറിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള. വേറെ തെങ്ങുണ്ട്, തെങ്ങ് എനിക്ക് കൃഷിയാണ്, 10-60 തെങ്ങ് തോട്ടത്തിലുണ്ട്, നല്ല വിളവെടുപ്പുണ്ട്, മോശമൊന്നുമില്ല.
1: ഒക്കെത്തിനൊരു ശാസ്ത്രീയ പരിചരണം തന്നെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ടോ?
0: ആ എല്ലാം കൊടുക്കാൻ പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. ഒന്നാമത് കാലി വെള്ളം ശരിക്ക് കിട്ടുന്നില്ല, കാരണം നമുക്ക് അതിനെ പറ്റിട്ട് ഇറങ്ങാൻ പറ്റൂല. എന്നും പറ്റിക്കഴിഞ്ഞാൽ എന്റെ ഇതൊന്നും നടക്കൂല. അത് ഉണ്ടായാല് ഈ കാലി വെള്ളം ഉണ്ടെച്ചാൽ അതിനെല്ലാം നല്ല പോലെ പരിചയിച്ച് നല്ല മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ ഈ കോഴി വളാന്ന് ഇറക്കുന്ന ലോഡ് കണക്കിൽ, അത് വിദ്യാനഗർ അങ്ങോട്ടുള്ള കാസർഗോഡ് അവിടുന്ന് ഒരു സീസൺ ആകുമ്പോൾ ഞാൻ വന്നിട്ട് അവിടെ സ്റ്റോക്ക് ചെയ്യും. അതിലാണ് കൂടുതൽ നമ്മൾ ഇത്, വലിയ രാസവളം ഇടുന്നില്ല, എന്നാലും നിലനിൽക്കണമെങ്കിൽ രാസവളം വേണം. പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ
1: തരിശായി കിടക്കുന്ന ഒരു നെൽവയൽ എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ചൊരു വളപ്രയോഗ രീതിയും അതുപോലെ അതിന്റെ മണ്ണ് പരിശോധനയൊക്കെ അനുവർത്തിക്കേണ്ടിയിരുന്നോ? അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിരുന്നോ? അപ്പൊ
0: മണ്ണ് പരിശോധന ലാസ്റ്റ് 2 മുന്നേ ചെയ്തതായിരുന്നു ആ ഏരിയയിലെല്ലാം ഉള്ളത് ഞാൻ. ആ CPCRI അവിടെ നിന്നുകൊണ്ട് പിന്നെ കൃഷിഭവനിലേക്ക് കൊണ്ട് കൊടുത്തായിരുന്നു, കൃഷിഭവനിൽ കൊടുത്തിട്ട് അവരാ ചെയ്യുന്നത്. അതിന് അവര് പിന്നെ ഇങ്ങനെ എടുക്കേണ്ട രീതിയൊക്കെ പറഞ്ഞ് അങ്ങനെ എടുത്ത കൊണ്ട് കൊടുത്തായിരുന്നു. പിന്നെ അതിന് ഈ തരിശു ഭൂമിയിലത്തത് നമ്മൾ എടുത്തില്ല അങ്ങോട്ട്, നമ്മൾ ഞാൻ ചെയ്യുന്ന കൃഷി ചെയ്യുന്ന സ്ഥലത്തുള്ള മണ്ണെടുത്ത് കൊണ്ട് കൊടുത്തിരുന്നു. കാരണം ഏകദേശം ഒരേ ഇതിൽ തന്നെ ആയിരിക്കാം തോന്നു. പിന്നെ ഈ തരിശു കിടക്കുന്നിടത്ത് നമ്മൾ ഇതൊക്കെ നല്ല കൂടുതൽ നല്ല കൃഷിയാവുന്ന പറയുന്നു.
1: പൊതുവെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് പ്രകൃതിയുടെ തന്നെ ഒരു ഇതുണ്ടാവുമല്ലോ അല്ലെ?
0: അതെ, അത് ഉണ്ടാവുന്നിട്ടാണ് ഞാൻ വീണ്ടും ഇറക്കിയത്. അത് ഉണ്ടാവുന്നതിന്റെ പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. എനിക്ക് അതിലൊരു നല്ല ഒരു 80 സെന്റ് കണ്ടത്തിൽ ഇപ്പൊ പുഴുക്കൾ കയറിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അങ്ങോട്ട് പോകുമ്പോഴേ വെള്ള കളറ് പിടിച്ചിട്ടുണ്ട്. ഈ മഴയ്ക്കും പോകുന്നില്ല മാഡം, അത് പുഴു
1: പറഞ്ഞില്ല, ആരും ശ്രദ്ധയിൽപ്പെടുത്തിയില്ലേ?
0: ആ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷെ അവര് ഈ മഴക്കാരൻ അവരൊന്നും ഇതിനകത്ത്, ഇപ്പൊ ഞാൻ വിചാരിച്ചു ഈ പുതുപ്പൊടി എന്നൊരു സാധനമുണ്ട്, ഉണ്ണിപ്പൊടി എന്നറിയാം ഞങ്ങളുടെ നാട്ടിൽ, ഒരു മണമുള്ള പുതുപ്പൊടിയാണ്. അതൊരു 1/2 കിലോന് ഒരു 40 രൂപയുടെ പാക്കറ്റ്, അതൊരു 10 രൂപ പാക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഇന്നലെ പോകുന്ന സമയത്ത് വലിയ മഴയാണ്. അപ്പൊ പിന്നെ പറ്റിയിട്ട് കാര്യമൊന്നുമില്ല, കാരണം വെള്ളത്തിലേക്ക് തന്നെ വരും, മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വെള്ളം കയറുന്നില്ല എന്നേ ഉള്ളൂ.
1: അതെ. ഒരു വെള്ള മാത്രം എടുക്കാൻ പറ്റുന്ന സ്ഥലമാണോ അത്? രണ്ടു വെള്ള
0: അല്ല,
1: പറ്റുന്നതാണോ?
0: ഇത് എന്റെ അച്ഛനൊക്കെ ഉണ്ടാകുന്ന 3 വെള്ളം എടുത്തോണ്ടിരുന്ന സ്ഥലമാണ്.

0: ഓഹോ,
1: ആ ഇപ്പൊ ഇനിയിപ്പോ ഞാൻ വൈകിയില്ലേ, ഇപ്പൊ ജൂലൈയിലാണ് ഞാൻ
0: അതെ
1: കൃഷി ഇറക്കി. ഇതിപ്പോ
0: അതെ
1: ജൂണില്
0: അതെ
1: നട്ട് ജൂൺ ജൂലൈ ആഗസ്റ്റിലേക്ക് നമ്മൾക്ക് സെപ്റ്റംബർ ആദ്യം മൂർച്ച എടുക്കേണ്ട സമയത്ത്, ഇപ്പൊ ഒക്ടോബർ 100 ദിവസമാണ് ഈ ഉമ നെല്ലി വിത്തിന് 100 ദിവസത്തെ പ്രായമാണ് തീർക്കുന്നത്. 100 ദിവസം വേണം. കാരണം ഈ ഉമയുടെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ

0: നെല്ല് കുത്തിയിട്ട്
1: ആ
0: പച്ച ഉണക്കി നെല്ല് കുത്തി പച്ചരിയാക്കി എന്നിട്ട് ഞാൻ 30 രൂപ തോല് പെർ കെജി കൊടുക്കാം. എന്നോട് പല ദിക്കുന്നും വിളിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ പിന്നെ നാട്ടിൽ തന്നെ 10 10 കിലോ ആക്കി ദൂരം ഒന്നും കൊണ്ടുകൊടുക്കാൻ പറ്റൂലല്ലോ. മിതമായ നിരക്കിൽ 30 രൂപ തോല് ഞാൻ പച്ച ഇത് വെച്ച് ഞാൻ 8 കിൻ്റെ 2 പ്രാവശ്യമായിട്ട് ഞാൻ കൊടുത്തായിരുന്നു. പിന്നെ ഞാൻ എനിക്ക് 2019 ഞാൻ 6 കിലോ പയറ് വിത്ത് വാഴിട്ട് 1.5 കിൻ്റെ ചെറുപയർ ഞാൻ വിൽക്കന്നെ ചെയ്തിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയാ. അതൊക്കെ പറയുമ്പോൾ എന്റെ മക്കളെന്നെ ഒരാളെടുത്തൻ പിന്നെ അമൃതയിൽ പഠിക്കുക, എഞ്ചിനീയറിംഗ് കൊല്ലത്ത് പഠിക്കുക, മറ്റവനൊപ്പം ഇവിടെ പ്ലസ് ടുവിന് ഇവിടെ കാഞ്ഞങ്ങാട് സെൻട്രൽ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അവരൊക്കെ ആ സമയത്ത് വന്ന് പഠിക്കാൻ കൂടുതലായിരുന്നു. ഇവരെ ഒരു പൈസ പോലും പഠിക്കാൻ ഞങ്ങൾ കൊടുത്തില്ല. ആ ഏകദേശം 1.5 കിൻ്റെ ചെറുപയർ 6 കിലോ വിത്തില് 1.5 കിൻ്റെ ഞാൻ വിറ്റു. പിന്നെ ഞങ്ങൾ കറി വെക്കാൻ വെച്ചാൽ ഞങ്ങളുടെ ബന്ധുക്കൾക്ക് 1 കിലോ ആയിരുന്നു, ചുറ്റുപാടുള്ളവർക്ക് എല്ലാം കൊടുത്തായിരുന്നു.
1: അതിന് ഭയങ്കരമായിട്ട് പരിചരണം ഒന്നും കൊടുക്കണ്ട എന്നുള്ളത് ഒരു വലിയ ഇതാണല്ലോ.
0: അതിനൊന്നും വേണ്ട, അതിന്
1: പരിചരണം
0: ഊതിട്ട്
1: വേണ്ടല്ലോ.
0: ഒന്നും വേണ്ട.
1: ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ടും അതിനുശേഷം നമുക്ക് വേറെയും
0: ആ
1: ചെയ്യാവുന്ന
0: ഇനിയിപ്പോ ഇപ്പൊ ഇതിപ്പോ ഇനി മൂരാ ഒക്ടോബർ ആവൂലേ, അപ്പൊ പിന്നെ
1: അതെ
0: നമുക്ക്
1: അതെ
0: 2. കൃഷിയെടുക്ക അണക്കെട്ട്, അണക്കെട്ടുണ്ട് അവിടെ തോടിന് കുറുകെ.
1: ആ
0: അപ്പൊ അവിടെ ഇല്ല പിന്നെ വെള്ളം ഇങ്ങോട്ട് ശരിക്ക് ഓവുജാലൊക്കെ വളരെ ജീർണിച്ചു കിടക്കുകയാണ്. പിന്നെ എന്റെ
1: ആ
0: സ്വന്തം മോട്ടർ വെച്ചിട്ട് തന്നെ ഈ പാടത്തിനൊക്കെ വെള്ളം തികയ്ക്കാൻ എനിക്ക് പറ്റൂല. കാരണം വെള്ളം അത്ര തികയില്ല ഒന്നാമത്, രണ്ടാമത് എന്റെ അപ്പുറത്തുള്ള കുളത്തില് മോട്ടർ വെക്കേണ്ട കറണ്ട് ഇല്ല അവിടെ. അപ്പൊ അവിടെ നിന്നാണെങ്കിൽ മറ്റേ മോട്ടർ വെക്കണം. അപ്പൊ അതിനൊക്കെ ചുമ്മണി മണ്ണെണ്ണ കിട്ടാൻ വലിയ പ്രയാസമാണ്. അപ്പൊ ഡീസലിലേക്ക് അത് വലിയ പൈസയാണ്. ഞാൻ പിന്നെ അത് നിർത്തിയിട്ട് ഇനിയിപ്പോ ഞാൻ അടുത്തതിന് പിന്നെ ചെറുപയറും മമ്പയറും 2 പയറും വെക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ്. മുന്നോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു. ജനുവരി ആകുമ്പോ എന്റെ പരിപാടിയായിട്ട് മുന്നോട്ട് പോകണം.
1: വളരെ ഉത്സാഹത്തോടെ മുന്നോട്ട് തന്നെ.
0: അതെ അതെ, അതിന് ആരൊക്കെയാണോ ഇതിനകത്ത് മുന്നോട്ട് വരുന്നത് അവരെ ഏത് രീതിയിൽ നമ്മൾ സഹകരിക്കാൻ അവർക്ക് ഒരു ഇത് മാർഗനിർദ്ദേശം കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്.
1: ഓക്കെ രാമേന്ദ്ര, എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ.

യും ചെയ്യുന്നവർ നാടിന്റെ സമ്പത്താണ്. സ്വന്തം കൃഷിക്കൊപ്പം കൃഷിയില്ലാതെ കിടന്ന വയലിന് പുതുജീവൻ നൽകുന്ന ഈ കർഷകന്റെ സ്വപ്നങ്ങൾ കതിരണിയട്ടെ. ഇതുവരെ കൃഷി അനുഭവങ്ങളുമായി നമുക്കൊപ്പം പുല്ലൂർ പെരിയയിലെ ശ്രീ രാമചന്ദ്രൻ വടക്കിനിയിൽ.

0: സീമേ, സീമേ, ഈ പെണ്ണി മഴ വരുമ്പോ എടിയ പോയത്? ഈ തുണിയൊക്കെ മുറ്റത്ത് വിരിച്ചിട്ടിട്ട് സീമേ, അവൾ ഉറങ്ങിപ്പോയാമോ? അവളെ നോക്കി ഇതിപ്പോ മുഴുവനും നനയും. സീമേ,
1: ഷീനച്ചി വിളിച്ചാ?
0: അല്ലടി, നീ എന്താ ഉറങ്ങലേനു? ഇന്നാ തുണി, ഈ മഴയത്ത് മോളിൽ എങ്ങാൻ ആറിയിട്ട പോരെ.
1: നല്ല വെയില് കണ്ടതുകൊണ്ട് ഇട്ടതാ എന്റെ ഷീനച്ചി. സത്യം പറഞ്ഞ ഞാനതങ്ങ് മറന്നുപോയി.
0: ഞാൻ കൊറേ വിളിച്ച് പിന്നെ തോന്നി വിളിക്കുന്നതിലും ഭേദം ഇതൊക്കെ എടുക്കുന്നതാന്ന്.
1: വിളിച്ചു പോരെ, വാ ഷീനച്ചി ഇരിക്ക്.
0: പണിയൊന്നും ഒരുങ്ങിയില്ല, ഇതാ വറവിന് മുറിച്ചു വെച്ചിട്ടേ ഉള്ളൂ. നിന്റെ ചോറും കറിയൊക്കെ ആയാ?
1: എവിടെ, ചോറ് മാത്രായി, ഇന്നലത്തെ കുറച്ച് മീൻകറി ഉണ്ട്.
0: എന്തായിരുന്നു പരിപാടി?
1: അതുണ്ടല്ലോ ഷീനച്ചി, നീതുമൊക്കെ പോകുന്നതിന് മുമ്പ് കുറച്ച് കലത്തപ്പാക്കി കൊടുക്കാന്ന് വിചാരിച്ചു.
0: ഉഷ്, നിന്റെ ഒരു കാര്യം, ഞാൻ നാളെ മറ്റന്നാളെ ആക്കാന്ന് വിചാരിച്ചിരുന്നതാ.
1: ഷീനച്ചി പിന്നെ ആക്കിക്കോ, ഇപ്പൊ ഞാനാക്കാം.
0: കഴിഞ്ഞ മാസമല്ലേ കലത്തപ്പാക്കിട്ട് നീ ആ കുക്കർ കരിച്ചു കളഞ്ഞത്?
1: അടുക്കള ആയാലെ പാത്രം കഴിയും പൊട്ടും ഒക്കെ സാധാരണയല്ലേ എന്റെ ഷീനച്ചി.
0: ഓ, നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ലേപ്പാ.
1: ഷീനച്ചി, ഞാനുണ്ടല്ലോ ഇത്തവണ നോൺ സ്റ്റിക്ക് പാനില ഉണ്ടാക്കുന്നത്.
0: പാനിലോ? അതെങ്ങനെയാ?
1: അതൊക്കെ പഠിച്ചു മോളെ.
0: സാധാരണ പാനിലോ?
1: നമ്മളാ ചില്ലിന്റെ മൂടിയുള്ള പാനില്ലേ, അതിൽ തന്നെ.
0: ചില്ലിന്റെ ഹോളുള്ള വെയിറ്റുള്ള മൂടിയല്ലേ?
1: ആ, അത് തന്നെ. എന്നിട്ട് സാധാരണ പോലെ ഒരു ഗ്ലാസ് പച്ചരി ഞാൻ ഒരു 4 മണിക്കൂർ കുതിർത്ത് വെച്ച് സാധാരണ ചേർക്കുന്ന പോലെ ഒരു 1/2 ഗ്ലാസ് ചോറും ഇത്തിരി ജീരകവും 2-3 ഏലക്കായും എല്ലാം കൂടി ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് അരയ്ക്കണം. വെല്ലം നല്ല ചൂടോടെ ഉരുക്കി ഒഴിക്കണം. ഷീനച്ചി ചൂടോടെയല്ലേ?
0: അതെ, അതൊക്കെ അങ്ങനെ തന്നെ ചെയ്യല്.
1: എന്നിട്ട് നമ്മൾ ഈ കുക്കറിൽ ഉണ്ടാക്കുന്നതിന് പകരമുണ്ടല്ലോ, ഈ പാന് ചൂടാകുമ്പോ നെയ്യ് ഒഴിച്ച് തേങ്ങാക്കൊത്തെല്ലാം നമ്മൾ സാധാരണ പോലെ വറുത്തെടുക്കണം.
0: അപ്പൊ ചെറിയുള്ളി വേണ്ടേ?
1: ആ, ചെറിയുള്ളിയും അതുപോലെ അതിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരി മാറ്റി വെക്കാം. ഈ മാവുണ്ടല്ലോ, മാവില് 1 നുള്ള് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയിട്ട് ഇനി വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാം. ഞാൻ ഇന്നിപ്പോ ചേർത്തിട്ടില്ല.
0: നീ ഇത് എത്ര സമയം വെക്കൂ?
1: ഞാനിത് 1 മിനിറ്റ് പോലും വെക്കലില്ല ഷീനച്ചി.

0: ചൂടോടെ അതിലേക്ക് ഒഴിക്കും.
1: അപ്പോ അത് നല്ല സോഫ്റ്റ് ആവുമോ സീമേ?
0: ആ ക്ഷീണിച്ച് ഇത് നല്ലോണം ലൂസാക്കണേ. നമ്മൾ ദോശയില്ലേ, ദോശയുടെ മാവിനെ കഴിഞ്ഞ് കുറച്ചും കൂടി ലൂസാവണം. എന്നിട്ട് സാധാരണ പോലെ പാനിലേക്ക് ഒഴിച്ച് നല്ല ആ കട്ടിയുള്ള മൂടി വെച്ചിട്ട് മൂടിയാല് അടിക്ക് പിടിക്കാണ്ട് നല്ല പഞ്ഞി പോലെ ഇങ്ങോട്ട് വരും.
1: അടിക്ക് പിടിക്കലോ? ഉറപ്പാ?
0: ഇല്ല, പിടിക്കൂലെന്ന്. ഇന്ന് ക്ഷീണിച്ച് പോയിട്ട് ഒന്ന് ആക്കി നോക്കിയാട്ടെ.
1: എന്നാ എനിക്ക് ഒന്നാക്കി നോക്കണം.
0: രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മതിയേ.
1: അല്ലടി, ഇത് എത്രയാ മാവ്?
0: എല്ലാവർക്കും തിന്നണ്ടേ?
2: അവതരണം KR ശ്രീജ, KK ശ്രീജ.
3: ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു H, കൂടെ നീത ഷാജി.
4: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 29,000 രൂപ, കാഞ്ഞങ്ങാട് 28,500 രൂപ, കാസർഗോഡ് 31,000 രൂപ, തളിപ്പറമ്പ് 28,660 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 17,000 രൂപ, തലശ്ശേരി 14,200 രൂപ, കാസർഗോഡ് 14,500 രൂപ, തളിപ്പറമ്പ് 14,800 രൂപ, കാഞ്ഞങ്ങാട് 13,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 5,600 രൂപ, തലശ്ശേരി 6,200 രൂപ, കാസർഗോഡ് 5,500 രൂപ, തളിപ്പറമ്പ് 5,800 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി, കാഞ്ഞങ്ങാട് എന്നീ കേന്ദ്രങ്ങളിൽ 67,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 25,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട് 45,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 37,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 6,000 രൂപ, തലശ്ശേരി 6,200 രൂപ, കാഞ്ഞങ്ങാട് 5,500 രൂപ, തളിപ്പറമ്പ് 6,200 രൂപ, കാസർഗോഡ് 6,500 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ, കോഴിമുട്ടാന്നൂറണത്തിന് കണ്ണൂർ 540 രൂപ, തളിപ്പറമ്പ് 580 രൂപ, തലശ്ശേരി 585 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഭരണഘടനയുടെ 370-35 എ അനുച്ഛേദങ്ങൾ റദ്ദാക്കിയതിലൂടെ ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ അധികൃതർ സംയമനത്തോടെ നേരിടണമെന്ന് സുപ്രീംകോടതി. പാക് അധിനിവേശ കശ്മീരിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ഇന്ത്യ. അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നും ഉടൻ പിന്മാറണമെന്നും ആവശ്യം. കേരളത്തിൽ മഴക്കെടുതികളിൽ 28 മരണം സ്ഥിരീകരിച്ചു. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ 7 താരങ്ങൾ 2 റൗണ്ടിൽ. 2019 ഓഗസ്റ്റ് 5 ഭരണഘടനയുടെ 370-35 എ എന്നീ അനുച്ഛേദങ്ങൾ റദ്ദാക്കിയതിനു ശേഷം ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങളുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിസ്ഥാന സൌകര്യം, വിദ്യാഭ്യാസം, ആരോഗ്യം, സംരംഭകത്വം, കായികം തുടങ്ങിയ മേഖലകളിൽ അവസരങ്ങൾ വർദ്ധിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. സ്ത്രീകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ തുടങ്ങിയവർ ശാക്തീകരിക്കപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2019 ഇതേ ദിവസം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ കാഴ്ചപ്പാട് സഫലമായതായും പ്രധാനമന്ത്രി പറഞ്ഞു. പാക് അധിനിവേശ കശ്മീരിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ. പാകിസ്ഥാൻ മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നും ഉടൻ പിന്മാറണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. 2019 ഓഗസ്റ്റ് 5 വരുത്തിയ ഭരണഘടനാപരമായ മാറ്റങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തരകാര്യമാണ്. ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് അവകാശമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിനിടെ ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ബാങ്കേഴ്സ് ബുക്സുമായി ബന്ധപ്പെട്ട് ഒരു നിയമം രൂപീകരിക്കുന്നതിനും സമകാലിക ഡിജിറ്റൽ ബാങ്കിംഗ് രീതികളുമായി അത് യോജിപ്പിക്കുന്നതിനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. അതേസമയം സുപ്രീംകോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33 നിന്ന് 37 ഉയർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ ബിൽ പാസാക്കിയിരുന്നു. കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു.
1: Honorable Deputy Chairman Sir, with your kind permission, I rise to move that the bill further to amend the Supreme Court Number of Judges Amendment Act 1956 as passed by Lok Sabha be taken into consideration.
0: ടെലിഗ്രാം പോലുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി സിനിമകളുടെ വ്യാജ പതിപ്പിന്റെ വിതരണം തടയുന്നതിന് നിയമം ശക്തമാക്കിയതായി കേന്ദ്ര സർക്കാർ. സിനിമകളുടെ അനധികൃത ചിത്രീകരണവും പ്രദർശനവും തടയുന്നതിനായി 2023 സിനിമാറ്റോഗ്രാഫ് ഭേദഗതി നിയമത്തിൽ പ്രത്യേക വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ പറഞ്ഞു. 2021 ഇൻഫർമേഷൻ ടെക്നോളജി ചട്ടങ്ങൾ പ്രകാരം കോടതി ഉത്തരവിലൂടെയോ ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുടെ നോട്ടീസിലൂടെയോ നിയമവിരുദ്ധ ഉള്ളടക്കങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ ആ ഉള്ളടക്കങ്ങൾ ഉടനടി നീക്കം ചെയ്യാൻ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ബാധ്യസ്ഥരാണെന്നും ശ്രീ മുരുകൻ സഭയെ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ ആഗോള വിതരണ ശൃംഖലയിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നിട്ടും രാജ്യത്ത് ധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ സ്ഥിരത നിലനിർത്താൻ സാധിച്ചതായി കേന്ദ്ര സഹമന്ത്രി ബി എൽ വർമ്മ ലോക്സഭയിൽ അറിയിച്ചു. 41 ഭക്ഷ്യവസ്തുക്കളുടെ ദൈനംദിന വില സർക്കാർ നിരീക്ഷിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പ്രത്യാഘാതം വിലയിരുത്താനും അതിനുള്ള പരിഹാര നടപടികൾ കൈക്കൊള്ളാനും 7 പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും പ്രധാന പോസ്റ്റ് ഓഫീസുകളിൽ പുതിയ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ വിദേശകാര്യ മന്ത്രാലയവും തപാൽ വകുപ്പും തമ്മിൽ ധാരണയായതായി കേന്ദ്ര സർക്കാർ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളോ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളോ നിലവിലില്ലാത്ത മണ്ഡലങ്ങളിലാണ് പുതിയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയെന്ന് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര വാർത്താവിനിമയ സഹമന്ത്രി പെമ്മസാനി ചന്ദ്രശേഖർ അറിയിച്ചു. നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ പരാതികൾ പരിഹരിക്കുന്നതിനായി രാജ്യത്തുടനീളമുള്ള ഉപഭോക്താക്കൾക്ക് ആശ്രയിക്കാവുന്ന ഒരു ഏകീകൃത സംവിധാനമായി ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ മാറിയതായി കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ നൽകിയ രേഖാമൂലമുള്ള മറുപടിയിൽ ഉപഭോക്തൃകാര്യ സഹമന്ത്രി ബി എൽ വർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 1915 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉപഭോക്താക്കൾക്ക് 17 ഭാഷകളിൽ തങ്ങളുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യാനാകുമെന്നും മന്ത്രി അറിയിച്ചു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് അധികൃതർ സംയമനത്തോടെ ഇടപെടണമെന്ന് സുപ്രീംകോടതി. പ്രതിഷേധം തടയാൻ അക്രമ നടപടികൾ സ്വീകരിക്കുന്നത് സാഹചര്യം കൂടുതൽ വഷളാക്കുമെന്നും സി ജെ പിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവേ കോടതി നിരീക്ഷിച്ചു. പ്രതിഷേധക്കാരുടെ ആവശ്യം മനസ്സിലാക്കുന്നതാണ് സമരത്തെ നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടെയുണ്ടായ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു ഹർജികൾക്കൊപ്പം ഈ കേസും പരിഗണിക്കാനായി മാറ്റി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ മഴക്കെടുതികളിൽ 28 മരണം, 3 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 455 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 30,315 പേരാണ് കഴിയുന്നത്. അതിശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. വയനാട്, പത്തനംതിട്ട ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുള്ള ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ടെങ്കിലും വെള്ളക്കെട്ടിന് നേരിയ ശമനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: കഴിഞ്ഞ 4 ദിനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മഴ മാറി നിന്ന ദിനമാണ് ഇന്ന്. ആറന്മുള, തിരുവല്ല എന്നിവിടങ്ങളിലെ പല പ്രദേശങ്ങളിൽ നിന്നും ഏറെക്കുറെ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ 158 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 10,683 പേർ കഴിയുന്നുണ്ട്. ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 56 വീടുകൾക്ക് ഭാഗികമായും നാശം സംഭവിച്ചിട്ടുണ്ട്. 43 വില്ലേജുകളെയാണ് മഴ നാശം വിതച്ചത്.
0: കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ 7 താരങ്ങൾ 2ാം റൌണ്ടിലേക്ക് മുന്നേറി. അൻമോൾ ഖാർ, മാൻസി സിംഗ്, രക്ഷിത രാംരാജ്, അഷ്മിത ചാലിഹ, ഇഷാറാണി ബറുവ, തൻവി ശർമ്മ, ശ്രിയാൻഷി വലിഷെട്ടി എന്നിവരാണ് 2ാം റൌണ്ടിൽ പ്രവേശിച്ചത്. വനിതാ ഡബിൾസിൽ സോനാലി സിംഗ്, റിത്തിക താക്കർ സഖ്യവും 2ാം റൌണ്ടിലേക്ക് കടന്നു. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ സംസ്ഥാനങ്ങൾ കൈക്കൊണ്ട നടപടികളെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്. ന്യൂഡൽഹിയിൽ നടന്ന വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി ഉപദേശക സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ മനുഷ്യ വന്യജീവി സംഘർഷ പോർട്ടലിന്റെ സഹായത്തോടെ ഡാറ്റ അധിഷ്ഠിത തന്ത്രങ്ങൾ വികസിപ്പിക്കാൻ സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കേരളം, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നിരവധി ശുപാർശകളും മുന്നോട്ടുവച്ചു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും സംരക്ഷണവും വിലയിരുത്തുന്നതിനായി തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേർന്നു. പശ്ചിമേഷ്യയിലും ബന്ധപ്പെട്ട പ്രദേശങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്ന ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടെയാണ് യോഗം. നാവികർ ആദ്യം എന്ന കാഴ്ചപ്പാടിനാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഔദ്യോഗിക പരിപാടികൾക്കിടെ ലഭിച്ച തിരഞ്ഞെടുത്ത 300 സമ്മാനങ്ങൾ ഇ ഉപഹാർ എന്ന ഓൺലൈൻ പോർട്ടൽ വഴി ഇന്നു മുതൽ രാഷ്ട്രപതി ഭവൻ ലേലം ചെയ്യുന്നു. അടുത്തമാസം 5 വരെ ലേലം തുടരുമെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉപഹാർ .രാഷ്ട്രപതിഭവൻ.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ലേലത്തിൽ പങ്കെടുക്കാം. ലേലത്തിലൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്നും രാഷ്ട്രപതി ഭവൻ വ്യക്തമാക്കി. ഒരു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ശ്രീലങ്കയിലെത്തി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദർശനം. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായക, പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ തുടങ്ങിയവരുമായി ശ്രീ വിക്രം മിശ്രി കൂടിക്കാഴ്ച നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടനയുടെ 375A അനുച്ഛേദങ്ങൾ റദ്ദാക്കിയതിലൂടെ ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ അധികൃതർ സംയമനത്തോടെ നേരിടണമെന്ന് സുപ്രീംകോടതി. പാക് അധിനിവേശ കശ്മീരിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ഇന്ത്യ അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നും ഉടൻ പിന്മാറണമെന്നും ആവശ്യം. കേരളത്തിൽ മഴക്കെടുതികളിൽ 28 മരണം സ്ഥിരീകരിച്ചു. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ 7 താരങ്ങൾ 2 റൌണ്ടിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
4: ആകാശവാണി കണ്ണൂർ.

0: ഇന്നത്തെ അങ്കണം പരിപാടി ഒരു ചെറുകഥയോടെ തുടങ്ങാം. അനിത പയസ് അവതരിപ്പിക്കുന്ന ചെറുകഥയുടെ പേര് ചങ്ക്.
1: സ്കൂൾ കോമ്പൗണ്ടിൽ ചുറ്റും തറകെട്ടി സിമെന്റിട്ട് ഭംഗിയാക്കിയ ആ മുത്തശ്ശിമാവിന്റെ ചുവട്ടിൽ അവർ ഇരുന്നു. ബിന്ദു ടീച്ചറും സുസ്മിതയും

സുസ്മിതയുടെ കൂട്ടുകാരി രശ്മിയും. ഇരുവരും ആ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനികളാണ്. രണ്ടുപേരും സുന്ദരിക്കുട്ടികൾ. സുസ്മിത എപ്പോഴും സുസ്മേരവദനയാണ്. രശ്മിയുടെ മുഖം ഇപ്പോൾ ചുവന്നു തുടുത്തിട്ടുണ്ട്. അവൾ ദേഷ്യത്തിലാണ്. ഡി, നീ എന്തിനാ ടീച്ചറോടൊക്കെ പറഞ്ഞത്? അവൾ സുസ്മിതയുടെ നേരെ പരിഭവപ്പെട്ടു. സ്വന്തം കൂട്ടുകാരി വിശ്വാസവഞ്ചന കാണിച്ചത് അവളെ തെല്ലൊന്നുമല്ല സങ്കടപ്പെടുത്തിയത്. ഡി, നീ വല്ല കുരുക്കിലും ചെന്ന് ചാടാതിരിക്കാനോ? ടീച്ചർ ക്യാമ്പിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ? അപ്പോഴൊക്കെ ഞാൻ നിന്നെക്കുറിച്ചാണ് ഓർത്തത്. നീ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതല്ലേ അവന്? ടീച്ചർ രണ്ടുപേരുടെയും സംസാരം കേട്ട് രണ്ടുപേരുടെയും ഭാവവ്യത്യാസങ്ങളെ നിരീക്ഷിച്ച് കുറച്ചു സമയം അവർക്കിടയിൽ അങ്ങനെ ഇരുന്നു. ബിന്ദു ടീച്ചർ അവിടെ സ്കൂളിൽ കുട്ടികൾക്ക് ലൈഫ് സ്കിൽസിൻ്റെ ക്ലാസ് എടുക്കാൻ വന്നതാണ്. സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് കൂടി അതിൽ പെട്ടിരുന്നു. കുട്ടികളൊക്കെ വളരെ താല്പര്യത്തോടെയാണ് എല്ലാം കേട്ടിരുന്നത്. ക്ലാസ് കഴിഞ്ഞ് പോകാനിരിക്കുമ്പോഴാണ് സുസ്മിത മടിച്ചു മടിച്ച് ടീച്ചറിനടുത്തേക്ക് വന്നത്. ടീച്ചർ, എനിക്ക് ടീച്ചറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? മോള് പറഞ്ഞോളൂ. ടീച്ചർ മറ്റാരും കേൾക്കാൻ പാടില്ല. അവളുടെ മുഖത്ത് തെല്ലൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. നമുക്ക് ലൈബ്രറിയിലേക്ക് പോകാം. അവിടെ ഈ സമയത്ത് ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. ടീച്ചർ സമ്മതിച്ചു. അവർ സ്കൂൾ ലൈബ്രറിയിലേക്ക് നടന്നു. അവൾക്ക് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന ആകാംക്ഷയായിരുന്നു ടീച്ചർക്ക്. ലൈബ്രറിയിലെ റീഡിംഗ് റൂമിലിരുന്ന് സുസ്മിത സംസാരിച്ചത് മുഴുവൻ അവളുടെ ഉറ്റ ചങ്ങാതിയായ രശ്മിയെക്കുറിച്ചായിരുന്നു. ഒറ്റ വീർപ്പിന് കുറഞ്ഞ വാക്കുകളിൽ അവൾ കാര്യം പറഞ്ഞു. ടീച്ചർ, അവളോടൊന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കില്ല. സുസ്മിത പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അവളുടെ കൂട്ടുകാരിയോട് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ടീച്ചർക്കും ബോധ്യമായി. മോള്, അവളെയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരൂ. ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ശരി ടീച്ചറെ, മറ്റാരും ഒരിക്കലും ഇതറിയാൻ പാടില്ല. ഇല്ല, ഒരിക്കലും അറിയില്ല. മക്കൾക്ക് എന്നെ വിശ്വസിക്കാം. ടീച്ചർ അവൾക്ക് ഉറപ്പ് കൊടുത്തു. സുസ്മിതയ്ക്ക് ആശ്വാസമായി. അവൾ രശ്മിയെ കൂട്ടിക്കൊണ്ടുവരാനായി ക്ലാസ്സിലേക്ക് പോയി. ലൈബ്രറിയിൽ ഒന്നു രണ്ട് കുട്ടികൾ പുസ്തകമെടുക്കാനായി വന്നപ്പോൾ അവിടെ നിന്നും കുട്ടികളോട് സംസാരിക്കാനാവില്ല എന്ന് മനസ്സിലാക്കി ബിന്ദു ടീച്ചർ പുറത്തിറങ്ങി. സ്കൂൾ മുറ്റത്തെ മുത്തശ്ശിമാവിൻ്റെ ചുവട്ടിൽ ചെന്നിരുന്നു. നിറയെ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മുത്തശ്ശിമാവ് പരിസരത്തെങ്ങും മാമ്പൂക്കളുടെ മണം ചൊരിഞ്ഞ് പ്രൗഢയായങ്ങനെ നിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ രശ്മിയെയും കൊണ്ട് സുസ്മിത അവിടേക്ക് വന്നു. രശ്മിയുടെ മുഖത്ത് ഒരനിഷ്ടം തെളിഞ്ഞു കാണാമായിരുന്നു. മക്കളിവിടെ ഇരിക്കെ, ടീച്ചർ വളരെ സൗമ്യമായി അവരോട് പറഞ്ഞു. ആകെയൊന്ന് ചൂളി സങ്കോചത്തോടെയാണ് രശ്മി അവിടെ ഇരുന്നത്. സുസ്മിത നിർബന്ധിച്ച് അവളെ അവിടെ കൊണ്ടുവന്നതാണെന്ന് വ്യക്തം. മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ടീച്ചർ രശ്മിയോടായി ചോദിച്ചു. അമ്മയും അച്ഛനും. മോൾക്ക് സഹോദരങ്ങൾ ആരുമില്ലേ? ഇല്ല ടീച്ചർ, ഞാൻ ഒരാളേ ഉള്ളൂ. അവൾക്കത് പറയാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മോളുടെ അമ്മയും അച്ഛനും എന്തു ചെയ്യുന്നു? അച്ഛന് ബിസിനസ്സാണ്, അമ്മ KCB സൂപ്രണ്ടാണ്. അതും പറഞ്ഞ് അവൾ സുസ്മിതയെ നോക്കി. സുസ്മിത സുസ്മേരവദന തന്നെയായിരുന്നു. മോൾക്ക് മുൻപ് അവനെ പരിചയമുണ്ടായിരുന്നോ? ഇല്ല. പിന്നെങ്ങനെയാണ് അവനെ പരിചയപ്പെട്ടത്? ഫേസ്ബുക്കിലൂടെ. അവനെന്തു ചെയ്യുകയാണ്? എവിടെയാണ് അവൻ്റെ വീട്? അവനെക്കുറിച്ചുള്ള ചെറിയൊരു ചിത്രം കിട്ടാൻ വേണ്ടിയാണ് ടീച്ചർ അത്രയും ചോദിച്ചത്. വീട് തൃശ്ശൂർ തന്നെയാണ്. ഡിഗ്രി കഴിഞ്ഞ് ജോലി അന്വേഷിക്കുകയാണെന്നാണ് പറഞ്ഞത്. ആ ചേട്ടൻ നല്ലവനാണ് ടീച്ചറെ. എനിക്കാ ചേട്ടന് വിശ്വാസമാണ്. അവളുടെ ആ ഉറപ്പ് പ്രണയത്തിൻ്റെ ആധിക്യത്തിൽ ഉള്ളിൽ ഉറച്ചതായിരുന്നു. ശരി, മോളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇക്കാര്യം അറിയോ? ഒരു മണ്ടൻ ചോദ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ടീച്ചർ അത് ചോദിച്ചത്. ആദ്യം അവളൊന്നും മിണ്ടിയില്ല. ടീച്ചർ ചോദ്യം ആവർത്തിച്ചപ്പോൾ പതുക്കെ തന്നോട് തന്നെ എന്ന വണ്ണം അവൾ സംസാരിച്ചു തുടങ്ങി. ഇല്ല, അവരെന്തിനാണ് ഇതൊക്കെ അറിയുന്നത്? അവർക്ക് എൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല ടീച്ചറെ. അതുകൊണ്ട് ഞാൻ ഒന്നും അവരോട് പറയാറില്ല. അവളുടെ മറുപടി യഥാർത്ഥത്തിൽ ടീച്ചറെ ഞെട്ടിക്കുക തന്നെ ചെയ്തു. ഈ കുട്ടി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊരു ഭാവം അവരുടെ മുഖത്ത് കണ്ടിട്ടാവണം സുസ്മിത വിശദീകരിച്ചു. ടീച്ചറെ, ഇവളുടെ അച്ഛനും അമ്മയും തമ്മിൽ എന്നും വഴക്കാണ്. രണ്ടുപേരും വിവാഹമോചനത്തിന്റെ വക്കിലാണ്. ഇവൾക്ക് അവരോടും അവർക്ക് ഇവളോടും സ്നേഹമില്ലെന്നാണ് ഇവള് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവള് വീട്ടിൽ ഒരു കാര്യവും പറയാറില്ല. അവർക്ക് ഇവളുടെ

0: കാര്യങ്ങളൊന്നും അന്വേഷിക്കാനോ നോക്കാനോ എവിടെയാ നേരം? ഇവളെൻ്റെ ചങ്ക, അതുകൊണ്ട് ഞങ്ങൾ തമ്മിലാണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. അവൾ അങ്ങനെ പറഞ്ഞ് തൻ്റെ പ്രിയ കൂട്ടുകാരിയോട് ഒന്നുകൂടെ ചേർന്നിരുന്നു. സുസ്മിത പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെയാണ് സംസാരിക്കുന്നത്. വളരെ ജെന്റിലായിട്ടുള്ള, സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടി. അവളുടെ തുറന്ന ആത്മാർത്ഥതയോടെയുള്ള സംസാരം ഏറെ ആകർഷണീയമായിരുന്നു. മോളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ആ ചേട്ടൻ എന്നെ ഇഷ്ടപ്പെടുന്നത്. രശ്മിയുടെ ശബ്ദത്തിൽ ആത്മവിശ്വാസവും അവനോടുള്ള സ്നേഹവും തുളുമ്പുന്നുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും അനിയത്തിയും. അച്ഛൻ പോലീസിലാണ്, അമ്മയ്ക്ക് ജോലിയില്ല, അനിയത്തി പഠിക്കുന്നു. പൊതുവെ മ്ലാനമായിരുന്ന അവളുടെ മുഖം ഒന്ന് വിടർന്നു വരുന്നത് അവനെക്കുറിച്ച് പറയുമ്പോൾ മാത്രമാണ്. ടീച്ചറെ, അവൻ ഇന്നലെ ഇവളോട് അടുത്ത ഞായറാഴ്ച അവൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞത്രേ. ഞാൻ ഇവളോട് പോകേണ്ടെന്ന് പറഞ്ഞു, എന്നാൽ ഇവൾ പോകുന്ന പറയുന്ന. അതാ ഞാൻ ഈ കാര്യം ടീച്ചറോട് പറയാൻ കാരണം. ടീച്ചർ പറഞ്ഞില്ലേ, ഒരുപാട് ചതികൾ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ആൾക്കാരിൽ നിന്നും കുട്ടികൾക്ക് പറ്റാറുണ്ട്, സൂക്ഷിക്കണമെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ പേടി തോന്നി. സുസ്മിത പിന്നെയും അവളുടെ ആശങ്ക അറിയിക്കുകയാണ്. കാര്യത്തിൻ്റെ ഗൗരവം ആ കുട്ടി തിരിച്ചറിയുന്നുണ്ട്. തൻ്റെ പ്രിയ കൂട്ടുകാരി പ്രണയത്താൽ കണ്ണുമൂടപ്പെട്ടിരിക്കുകയാണെന്നും അവൾ മനസ്സിലാക്കുന്നു. അവളെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ടത് തൻ്റെ കടമയാണെന്നും അവൾ വിശ്വസിക്കുന്നു. അപ്പോൾ സുസ്മിതയ്ക്ക് ലൈനൊന്നുമില്ലേ? ടീച്ചർ വെറുതെ ഒരു ചോദ്യം എറിഞ്ഞതാണ്. അത് കേട്ട് അവൾ ചിരിച്ചു. പിന്നീട് വളരെ കോമിക്കായി പറഞ്ഞു, ഉണ്ടായിരുന്നു ടീച്ചറെ, 2 മാസം മുമ്പ് ആ കൊരങ്ങ് എന്നെ തേച്ച് മറ്റൊരു കുട്ടിയായി ലൈനായി. ഇനി ഒരു ചെക്കന്മാരെയും ലൈനാക്കുന്ന പ്രശ്നമില്ല. അവൾ സുസ്മേരവദനയായി തന്നെയാണ് അത്രയും പറഞ്ഞത്. ടീച്ചർ ചിരിച്ചു. അവൻ എന്തിനാണ് മോളോട് അവൻ്റെ വീട്ടിലേക്ക് അവൻ്റെ കൂടെ ചെല്ലാൻ പറഞ്ഞത്? ടീച്ചർ കുറേശ്ശിയായി കാര്യത്തിൻ്റെ ഗൗരവത്തിലേക്ക് കടക്കാൻ തുടങ്ങി. ചേട്ടൻ്റെ അച്ഛനും അമ്മക്കും എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞായറാഴ്ച അച്ഛൻ വീട്ടിലുണ്ടാവും, അതാ ഞായറാഴ്ച തന്നെ പോകാമെന്ന് പറഞ്ഞത്. ഓ, അത് ശരി. പ്രണയം എങ്ങനെയാണ് കുട്ടികളെ ഇത്രയും ബുദ്ധിശൂന്യരാക്കുന്നതെന്നാണ് അപ്പോൾ ടീച്ചർ ആലോചിച്ചത്. ഈ കുട്ടിയോട് ഇപ്പോൾ എന്തു തന്നെ പറഞ്ഞാലും അവൾ മുഖവിലക്കെടുക്കണമെന്നില്ല. എങ്കിലും പല കുട്ടികളും അകപ്പെട്ടുപോയ ചതിക്കുഴികളുടെ കഥകൾ ആ മാവിൻ ചോട്ടിലിരുന്ന് അവരോട് ടീച്ചർ പറഞ്ഞു. പക്ഷേ ഇല്ല ടീച്ചറെ, ഈ ചേട്ടൻ അത്രക്കാരനൊന്നുമല്ല, എനിക്ക് ഉറപ്പാണ്, അവൾ ഒരേ പല്ലവി തന്നെ ആവർത്തിച്ചു. ശരി, അങ്ങനെയാണെങ്കിൽ മോള് ഞാൻ പറയുന്നൊരു കാര്യം ചെയ്യാമോ? മോളോട് അവനുള്ളത് യഥാർത്ഥ സ്നേഹമാണെന്ന് മനസ്സിലാക്കാനായി ഒരു ചെറിയ കാര്യം. അവളുടെ മൂളൽ ഒരർദ്ധ സമ്മതമായിരുന്നു. എങ്കിൽ അടുത്ത ദിവസം അവനെ കാണുമ്പോൾ പറയണം, അച്ഛനും അമ്മയും തമ്മിൽ പിണക്കങ്ങളെല്ലാം തീർന്നെന്നും അവരിപ്പോൾ നല്ല സ്നേഹത്തിലാണ്, മാത്രമല്ല മോളോടും അവരിപ്പോൾ നല്ല സ്നേഹത്തിലാണെന്നും പറയണം. രശ്മിക്ക് ടീച്ചർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. അച്ഛനും അമ്മയും തമ്മിലുള്ള പിണക്കം എന്നെങ്കിലും മാറുമെന്നും സ്നേഹത്തിൻ്റെ വർണ്ണങ്ങൾ ശാലിച്ച് മനോഹരമാക്കിയ ഒരു കുടുംബജീവിതം അവർക്കിടയിൽ ഇനി ഉണ്ടാവുമെന്നും അവൾ കരുതുന്നേയില്ല. ഒരിക്കലും നടക്കാത്ത, എന്നാൽ എന്നും അവൾ കാണുന്നൊരു സ്വപ്നം. അത്രയേറെ വീറും വാശിയും വെറുപ്പും അവർക്കിടയിൽ ദിവസേന നിറഞ്ഞു നിറഞ്ഞു വരുന്നതിന് സാക്ഷിയാണവൾ. വീടെന്ന ആ മഹാനരകത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന ഒരേ ഒരു ആഗ്രഹമേ അവൾക്കിപ്പോഴുള്ളൂ. എന്തിനാ ടീച്ചർ ഇങ്ങനെയൊക്കെ ആ ചേട്ടനോട് പറയുന്നത്? അവൾ ആരാഞ്ഞു. കാര്യമുണ്ട് മോളെ. ഇതിനിടയിൽ അവൻ്റെ വിവരങ്ങളെല്ലാം അച്ഛനോടും അമ്മയോടും മോൾ സൂചിപ്പിച്ചെന്നും അവർ എതിർപ്പൊന്നും പറഞ്ഞില്ലെന്നും പറയണം. അടുത്ത ഞായറാഴ്ച അവന് അച്ഛനും അമ്മയും വീട്ടിലേക്ക് ക്ഷണിച്ചെന്നും അവർ കാത്തിരിക്കും, വരാതിരിക്കരുത് എന്നും നിർബന്ധിച്ച് പറയണം. അതിനുശേഷം മോൾ അവൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറയും. അപ്പോൾ അവൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് നോക്കാം. മോൾ ഈ സങ്കടഭാവമൊക്കെ കളഞ്ഞ് സന്തോഷവതിയായി വേണം കാര്യങ്ങൾ പറയാൻ. ടീച്ചർ പറഞ്ഞത് മുഴുവൻ കേട്ട് രശ്മിയുടെ മുഖം ആകെ വിളറി. ഇങ്ങനെയൊക്കെ കളവ് പറഞ്ഞാൽ ചേട്ടൻ എന്നോടുള്ള വിശ്വാസം ഇല്ലാതാവില്ലേ? ചേട്ടനെ പിണക്കാൻ എനിക്കാവില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഈ കുട്ടിയെ എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്നറിയാതെ ടീച്ചർ കുഴങ്ങി. എങ്കിലും അവർ പറഞ്ഞു, അവൻ മോളെ ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതൊക്കെ കേട്ട് അവൻ സന്തോഷിക്കും. അവൻ വീട്ടിലേക്ക് വരാൻ തയ്യാറാവുകയും ചെയ്യും. അവൻ വീട്ടിലേക്ക് വരാൻ തയ്യാറാവുകയാണെങ്കിൽ മോള് എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അവനോട് സംസാരിക്കാം. മോൾക്കൊരു ദോഷവും വരാത്ത വിധത്തിൽ ഞാൻ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. എൻ്റെ ഫോൺ നമ്പർ എഴുതിയെടുത്തോളൂ. ഇനി അഥവാ അവൻ വരാതിരിക്കുകയും അവൻ്റെ പ്രതികരണം മറ്റൊരു വിധത്തിലാവുകയും ചെയ്താൽ അവന് വിശ്വസിക്കാൻ പറ്റില്ല എന്നും അവനൊരു ചതിയനാവാൻ സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കി അവനിൽ നിന്നും അകലണം, ടീച്ചർ പറഞ്ഞു നിർത്തി. എന്നാൽ രശ്മിക്ക് അതൊന്നും ഉൾക്കൊള്ളാനാവില്ലെന്ന് അവളുടെ മുഖം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ ജീവിതം ആർക്കെങ്കിലും എറിഞ്ഞുകൊടുക്കാനുള്ളതല്ല, നന്നായി ജീവിക്കാനുള്ളതാണ്. മോളുടെ അച്ഛനും അമ്മയും എന്നെങ്കിലും അവർക്ക് പറ്റിയ തെറ്റ് മനസ്സിലാക്കുമെന്ന് നമുക്ക് ആശിക്കാം. അതിനായി ദൈവം അവർക്ക് ഒരവസരം കൊടുക്കുക തന്നെ ചെയ്യും. മോൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, എല്ലാം നല്ലതിനാവുമെന്ന് മാത്രം കരുതുക, ടീച്ചർ കൂട്ടിച്ചേർത്തു. ടീച്ചർ പറഞ്ഞത് ശരിയാ, നീ അതുപോലെ തന്നെ അവനോട് പറയണം. സുസ്മിത നിരുപാധികം ടീച്ചറെ പിന്താങ്ങി. രശ്മിയുടെ മുഖത്ത് ആലോചനാഭാവം നിറഞ്ഞു, എങ്കിലും അവൾ മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു, ശരി ടീച്ചറെ, ഞാൻ അങ്ങനെ ചെയ്യാം. കുറച്ചു സമയം കൂടി കുട്ടികളുമായി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അപ്പോൾ നോൾ ടീച്ചർ ആ വഴി വന്നു. എന്താ ടീച്ചർ ഇവരുടെ പ്രശ്നം? ടീച്ചർ ആരാഞ്ഞു. അത് കേട്ട് രശ്മിയുടെ മുഖം വീണ്ടും വിളറി. അവൾ തല്ലൊരു സംശയത്തോടെ എന്നെ നോക്കി. ഒന്നുമില്ല ടീച്ചറെ, ഇവർ തമ്മിലൊരു സൗന്ദര്യ പിണക്കം, അത്രയേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞു തീർത്തു. ബിന്ദു ടീച്ചറിൻ്റെ മറുപടി കേട്ട് നോഡ ടീച്ചർ ഒന്ന് ചിരിച്ചു. കുട്ടികൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. മറ്റാരോടും ഇക്കാര്യം പറയില്ല എന്ന് രണ്ടുപേർക്കും ടീച്ചർ ആദ്യമേ ഉറപ്പു കൊടുത്തതായിരുന്നു. അതവർക്ക് പാലിക്കാതെ പറ്റില്ല. മാത്രമല്ല, പിന്നീടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ കുട്ടികളുടെ വിശ്വാസം ആർജിച്ചേ പറ്റൂ. അപ്പോൾ സ്കൂൾ ബെല്ലിൻ്റെ ശബ്ദം മുഴങ്ങി. കുട്ടികൾ ആരവത്തോടെ ഒന്നിച്ചു പുറത്തേക്കൊഴുകി. ശരി, നിങ്ങളെന്നാ പൊയ്ക്കോളൂ. രശ്മി, മോളോട് പറഞ്ഞതൊന്നും മറക്കേണ്ട. ഇല്ല ടീച്ചർ. ടീച്ചർ അവരെ പറഞ്ഞു വിട്ടു. കുറച്ചു സമയം കൂടി ആ മുത്തശ്ശിമാവിൻ്റെ ചുവട്ടിലിരുന്നു. താഴെ നിലത്ത് നിറയെ കാറ്റുകൊഴിച്ചിട്ട മാമ്പൂക്കളായിരുന്നു, ഇടയ്ക്ക് കുട്ടികൾ പെറുക്കാൻ മറന്നുപോയ കണ്ണിമാങ്ങകളും. ടീച്ചർ അപ്പോൾ ആലോചിച്ചത് ടീച്ചറെക്കുറിച്ച് തന്നെയായിരുന്നു. വർഷങ്ങളുടെ പിന്നിലേക്ക് പിന്നടത്തം, പ്രണയത്തിൻ്റെ മാന്തളിരുകൾ ഹൃദയത്തെ ചോപ്പിച്ചു നടന്ന കാലത്തിലേക്ക്. അവിടെ നിന്നും തന്നെ തന്നെ നോക്കിക്കാണുകയാണ് അവരപ്പോൾ. അവിടെ അപ്പോൾ പ്രതിഫലിച്ചു കാണുന്നത് മുഴുവൻ ഈ കുട്ടികളെയാണ്. പക്ഷേ അന്ന് അവിടെ ഇത്രയും ചതിയുടെയും വഞ്ചനയുടെയും കീടങ്ങൾ ഉണ്ടായിരുന്നില്ല. പ്രണയത്തിൻ്റെ പൂങ്കുലകളെ മണ്ണിലേക്കിങ്ങനെ അടർത്തിയിടാൻ അന്ന് ടീച്ചർ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് മനസ്സിലേക്കൊരു ഭാരം കയറ്റി വെച്ചുകൊണ്ട് തന്നെയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്കു ശേഷം സുസ്മിതയുടെ ഫോൺ കോൾ വന്നു. ടീച്ചറെ, ഞാൻ സംശയിച്ചതുപോലെ തന്നെയായിരുന്നു, അവൻ ശരിക്കും ഒരു ഫ്രോഡാ. ടീച്ചർ പറഞ്ഞതുപോലെയൊക്കെ രശ്മി അവനോട് സംസാരിച്ചു. അവൻ അവളോട് കയർത്തു. എന്തിനാ ഇപ്പോൾ വീട്ടിലൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. അവനോട് സ്നേഹമുണ്ടെങ്കിൽ അവൻ്റെ കൂടെ ചെല്ലണം എന്നും പറഞ്ഞു. അവൾ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവർ തമ്മിൽ തെറ്റി. പിന്നീട് അവൻ അവളെ വിളിക്കാറില്ല, കാണാൻ വരാറുമില്ല. സുസ്മിതയുടെ ഈ ഫോൺ കോൾ ടീച്ചർ പ്രതീക്ഷിച്ചതായിരുന്നു. അതിനാൽ അവർക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. മോൾ അവളെ ആശ്വസിപ്പിക്കൂ, അവളുടെ കൂടെ ഉണ്ടാവൂ. ടീച്ചർക്ക് ആ കുട്ടിയോട് അത്രയേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ അവളുടെ കൂടെ എപ്പോഴും ഉണ്ട് ടീച്ചറെ, അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ. ടീച്ചറുടെ മനസ്സിൻ്റെ ഭാരം ഒന്ന് കുറഞ്ഞു. ചെറിയൊരു നൊമ്പരം ഉള്ളിൽ കുരുങ്ങിക്കിടന്നെങ്കിലും വലിയൊരാപത്തിലേക്ക് നടന്നെടുത്തിരുന്ന ആ കുട്ടി ആ വിപത്തിനെ തിരിച്ചറിഞ്ഞല്ലോ. നന്ദി പറയേണ്ടത് സുസ്മിതയോടാണ്. നല്ലൊരു സൗഹൃദത്തിൻ്റെ മാതൃകയായി അവൾ അവരുടെ ഉള്ളിൽ നിറഞ്ഞു. ആ കുട്ടിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലായിരുന്നു. എന്നാൽ കാര്യങ്ങൾ അവിടം കൊണ്ടും തീർന്നില്ല. സുസ്മിത ഇടക്കൊക്കെ വിളിച്ച് രണ്ടുപേരുടെയും വിശേഷങ്ങൾ സംസാരിക്കും. രശ്മിയുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുന്നത് അവൾ പറയാറുണ്ട്. എന്താ ടീച്ചറെ ചിലവരൊക്കെ ഇങ്ങനെയായി പോകുന്നത്? രശ്മിയുടെ അച്ഛനും അമ്മയും നല്ല പഠിപ്പും അറിവും ജോലിയും പണവും ഒക്കെ ഉള്ളവരല്ലേ, എന്നിട്ടും സ്വന്തം മോളുടെ മനസ്സറിയാനായിട്ട് അവളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കാനായിട്ട് എന്താ അവർക്ക് പറ്റാത്തത്? സുസ്മിതയുടെ പല ചോദ്യങ്ങൾക്കും ടീച്ചറിൻ്റെ കയ്യിൽ ഉത്തരമുണ്ടായിരുന്നില്ല. എങ്കിലും അവർ പറഞ്ഞു, മോളെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓരോരുത്തരുടെയും സ്ഥാനത്തു നിന്ന് ചിന്തിക്കുമ്പോഴേ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവൂ. നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനാവില്ല. വിധിക്കാനും നമുക്ക് ചെയ്യാനാവുന്ന നന്മകൾ നമ്മൾ ചെയ്യുക, അത്രയേ ചിന്തിക്കേണ്ടതുള്ളൂ. അതെ, എന്നാലും അവൾ വാചകം പൂർത്തിയാക്കിയില്ല. ടീച്ചർക്കറിയാം അവൾ എന്തായിരുന്നു തുടർന്ന് പറയാനിരുന്നതെന്ന്. ഒരു ദിവസം ടീച്ചർ മറ്റൊരു സ്കൂളിൽ ക്ലാസ് എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി ടൗണിൽ ഇറങ്ങിയതായിരുന്നു. മറ്റാരെയും ശ്രദ്ധിക്കാതെ ആൾക്കൂട്ടത്തിനിടയിലൂടെ വേഗത്തിൽ നടക്കുമ്പോൾ പിന്നിൽ നിന്നും ടീച്ചറേ എന്നൊരു വിളി കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ സുസ്മിതയും രശ്മിയും. ടീച്ചർ അവിടെ നിന്നു. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ടീച്ചറിനടുത്തേക്ക് വന്നു. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ രണ്ടുപേർക്കും? ടീച്ചർ സന്തോഷത്തോടെ ആരാഞ്ഞു. സുഖാണ് ടീച്ചറ്. അത് പറഞ്ഞത് രശ്മിയായിരുന്നു. അവളുടെ മുഖം ഇപ്പോൾ വളരെ പ്രസന്നമാണ്. ടീച്ചറെ, ടീച്ചറുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിൽ നിന്നും മിസ്സായിപ്പോയി. അതുകൊണ്ട് ഒരു പ്രധാന കാര്യം വിളിച്ചറിയിക്കാൻ പറ്റിയില്ല. സുസ്മിത തെല്ലൊരു കുറ്റബോധത്തോടെ പറഞ്ഞു. അത് സാരമില്ല, എന്തായിരുന്നു പ്രധാന കാര്യം? അത് പറ. ടീച്ചർ ആരാഞ്ഞു. ഇവളുടെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. ടീച്ചറൊന്ന് ഞെട്ടി. ആണോ? എന്നിട്ട്? പിന്നീട് പറഞ്ഞത് രശ്മി തന്നെയാണ്. അവരെന്നെ ഹോസ്റ്റലിലാക്കി. എനിക്ക് പഠിക്കാനും മറ്റാവശ്യത്തിനുമുള്ള പണമായി വലിയൊരു തുക രണ്ടുപേരും കൂടി എൻ്റെ പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി. എനിക്ക് വേണമെങ്കിൽ രണ്ടുപേരുടെയും കൂടെ മാറി മാറി താമസിക്കാം എന്നൊരു ഔദാര്യം കൂടി തന്നിട്ടുണ്ട്. അവളുടെ സ്വരത്തിലും ഭാവത്തിലും പരിഹാസത്തിൻ്റെ ധ്വനി ഉണ്ടായിരുന്നു. ഇവളിപ്പോൾ എൻ്റെ വീട്ടിലാണ് ടീച്ചറെ താമസിക്കുന്നത്. ഇവളെ ഹോസ്റ്റലിൽ തനിയെ വിടാൻ എനിക്ക് പേടിയായിരുന്നു. ഞാൻ വിവരം വീട്ടിൽ പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും സമ്മതിച്ചു. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും അനിയൻ കുട്ടിക്കും എന്നെക്കാളും ഇഷ്ടം ഇവളെയാ. എനിക്കതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കുശുമ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവളോട്. എന്താ ചെയ്യുക, ഇവളെൻ്റെ ചങ്കായിപ്പോയില്ലേ? സുസ്മിത ചിരിച്ചുകൊണ്ടാണ് അത്രയും പറഞ്ഞത്. അവളും വളരെയേറെ സന്തോഷവതിയായി കാണപ്പെട്ടു. ടീച്ചർ എങ്ങോട്ട് പോവാ? രശ്മി ആരാഞ്ഞു. കുറച്ച് ഷോപ്പിംഗ് നടത്താനുണ്ട്. ആണോ? എങ്കിൽ ഞങ്ങൾ പോട്ടെ ടീച്ചറെ, വീട്ടിലേക്കുള്ള ബസ് വരുന്നുണ്ട്. ശരി മക്കളെ. മുന്നിൽ വന്നു നിന്ന ബസ്സിലേക്ക് രണ്ടുപേരും ഉത്സാഹത്തോടെ കയറുന്നത് നോക്കി ഒരു നിമിഷം ടീച്ചർ അങ്ങനെ നിന്നു. ടീച്ചറുടെ ഉള്ളിൽ നിലാവുദിക്കുന്നത് പോലെ ഒരു വെളിച്ചം പരന്നു വന്നു. അതാ കുട്ടികളുടെ മനസ്സിൽ നിന്നും ഇറങ്ങി വന്ന വെളിച്ചമായിരുന്നു.
1: ചങ്ക്, അനിത പയസ് അവതരിപ്പിച്ച ചെറുകഥയാണ് നിങ്ങൾ കേട്ടത്. ഇനി ഹരീന്ദ്രൻ നരവൂർ ചൊല്ലുന്ന കവിതകളിലേക്ക്. ആദ്യത്തെ കവിത
2: തേൻമല. വനവഴിയും താണ്ടി താണ്ടി മലമുകളിലെത്തേണം, വയറഞ്ചു നിറക്കാനായി വഴിയേതെന്നറിയേണം. തേൻകൂടും തേടി തേടി വനമാകെ അലയേണം, നിറക്കാനൊരു കൂടുണ്ട് കൂടു നിറക്കാൻ തേനെവിടെ. വനജോസ്നകളിൽ മധുവുണ്ട്, മധുനുകരാൻ വണ്ടുകളുണ്ട്, കുയിലിനു പാടാൻ പാട്ടുണ്ട്, പാട്ടുകൾ കേൾക്കാൻ കാടുണ്ട്. കാടിനകത്തൊരു കുളമുണ്ട്.

കൊണ്ട് ആന നടന്നൊരു വഴിയിൽ കൂടി കാട്ടികൾ മേഞ്ഞു നടപ്പുണ്ട്. മാനുകൾ മയിലുകൾ മലയെണ്ണാനിവ താഴ്വാരത്തിൽ നിൽപ്പുണ്ട്. ആറും താണ്ടി

0: നുകരാൻ പോരാമോ, കുറുസതിക്കാറ്റും കൂട്ടുണ്ട് കുഞ്ഞിക്കിളിയെ പോരാമോ.
1: ഒരു കവിത കൂടി കേൾക്കാം.
2: നക്ഷത്രങ്ങളുടെ ഉദയം. കൂട്ടുകൂടി കളിച്ചും ചിരിച്ചും രസിച്ചും കറുത്ത ചിറകിൽ സ്വപ്നങ്ങൾ യാത്രയായി. വാക്കൊഴിഞ്ഞ മൂകത പോയ കാലത്തെ സൗഹൃദം, പെയ്തൊഴിഞ്ഞ മഴ നിന്നിലേക്ക് ഞാനും എന്നിലേക്ക് നീയും മറന്ന കാലവും. കടലോരത്തെ കാൽപ്പാടുകൾ, തിരകളുടെ മടക്കം, പൂനിലാവ്, ശീതക്കാറ്റ്, മഞ്ഞുതൂവിയ മണൽ, ആഴിയിൽ അസ്തമയം, ആകാശത്ത് നക്ഷത്രങ്ങളുടെ ഉദയം.
1: നിങ്ങൾ കേട്ട കവിതകൾ ചൊല്ലിയത്

0: ഇന്ദ്രൻ നരവൂർ അങ്കണം പരിപാടിയിൽ ഇനി എം കെ വിജയലക്ഷ്മി അവതരിപ്പിക്കുന്ന ഒരു ചെറുകഥ കേൾക്കാം. കഥയുടെ പേര്
1: മകൻ. പ്രകൃതി വേണ്ടുവോളം അനുഗ്രഹിച്ച ഒരു നാട്ടിൻപുറം. അവിടെ വിവിധ മതസ്ഥർ താമസിക്കുന്നു. പകലന്തിയോളം ജോലി ചെയ്ത് കിട്ടുന്ന പൈസക്ക് അല്ലറ ചില്ലറ ഭക്ഷണ സാധനങ്ങൾ വാങ്ങി മിച്ചം വരുന്ന പൈസ കുറിക്കു കൊടുത്തും ആർക്കും ഒരു സമാധാനക്കേടും ഉണ്ടാക്കാതെയായിരുന്നു സാവിത്രിയേച്ചിയുടെ ജീവിതം. എല്ലാ ദിവസവും കൂലിവേല ചെയ്ത് ആർക്കും ഒരു ശല്യമാകാതെ ജീവിക്കുന്ന സാവിത്രിയേച്ചി. അവർക്ക് രണ്ടാൺമക്കളാണ്. മൂത്ത മകനും ഭാര്യയും കുട്ടികളും അടങ്ങുന്ന കുടുംബം സാവിത്രിയേച്ചിയുടെ വീടിനോട് തൊട്ടടുത്ത് തന്നെയാണ് താമസം. ഇളയ മകൻ കുറച്ച് ദൂരെയാണ്, വല്ലപ്പോഴും മാത്രമാണ് വരുന്നത്. മൂത്ത മകൻ്റെ രണ്ട് പെൺമക്കളുടെയും കല്യാണം കഴിഞ്ഞു. സാവിത്രിയേച്ചയെ കൊണ്ട് പറ്റുന്നതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പണി കഴിഞ്ഞു വന്നപ്പോൾ മുതൽ കാലിന് ചെറുതായി വേദന തോന്നി അവർക്ക്. എല്ലാ കാര്യത്തിലും സഹായിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് സാവിത്രിയേച്ചിക്ക്. ലക്ഷ്മി എന്നാണ് അവളുടെ പേര്. പിറ്റേ ദിവസം സാവിത്രിയേച്ചി ലക്ഷ്മിയെ വിളിച്ചു. മോളെ, ലച്ചു, എനിക്ക് തീരെ വയ്യ, എൻ്റെ ഒപ്പം ഹോസ്പിറ്റലിൽ വരുമോ? ലക്ഷ്മിക്ക് പനിയായിരുന്നു. അവൾ പറഞ്ഞു, സാവിയച്ചി, എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല, നല്ല പനിയും ജലദോഷവുമാണ്. ഇന്ന് നിങ്ങൾ ആരെയെങ്കിലും കൂട്ടിപ്പോകുമോ? സാവിയച്ചി പറഞ്ഞു, മോളെ, എൻ്റെ കൂടെ നീ വരുന്നതാണ് എനിക്കിഷ്ടം, പക്ഷേ എന്താ ചെയ്യാ? അങ്ങനെ സാവിത്രിയച്ചി അടുത്തുള്ള ഷാഹിനിയെ കൂട്ടി ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടറിനെ കണ്ട് വീട്ടിലെത്തിയപ്പോഴേക്ക് കാലിൻ്റെ ശക്തി പൂർണ്ണമായും നഷ്ടമായി. പിറ്റേ ദിവസം സാവിത്രിയേച്ചിയുടെ മകൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. കുറച്ച് ദിവസം അവിടെ കിടന്നു. അപ്പോഴേക്കും കമ്മലും മാലയും വളയുമൊക്കെ ബാങ്കിൽ എത്തിയിരുന്നു. പോരാത്തതിന് സാവിത്രിയേച്ചിയുടെ ബാങ്ക് അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയും ഉണ്ടായിരുന്നു. മൂത്ത മകൻ്റെ മോൾക്ക് പുതിയ വീടെടുക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. മകൻ സാവിത്രിയേച്ചിയെ ബാങ്കിൽ കൊണ്ടുപോയി ഒപ്പിട്ട് പൈസ മുഴുവനായും പിൻവലിച്ചു. കുറുമ്പ് അരിമണി ശേഖരിക്കുന്നതുപോലെ ഉണ്ടാക്കിയ സമ്പാദ്യമെല്ലാം അടിച്ചു മാറ്റി. വിശപ്പിനുള്ള ഭക്ഷണം പോലും മകനും മരുമകളും കൊടുത്തില്ല. മിക്കവാറും ദിവസങ്ങളിൽ ലക്ഷ്മി എന്ന കുട്ടി അവിടെ പോവുകയും വിസർജ്യങ്ങൾ ഒക്കെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം സാവിത്രിയേച്ചി ലക്ഷ്മിയോട് പറഞ്ഞു, മോളെ, ഇന്നലെ രാവിലെ കുറച്ച് വെള്ളം തന്നതാണ്, പിന്നെയൊന്നും തന്നില്ല, എൻ്റെ തൊണ്ട വരളുന്നുവെന്ന്. സാവിയച്ചി, നിങ്ങളെന്താ പറയുന്നേ? ഇന്നലെ മുഴുവൻ ഒന്നും കഴിച്ചില്ലെന്നോ? അതെ മോളെ, ദാഹിച്ചിട്ട് ഇവിടെ വെച്ച ഫിനോയിൽ എടുത്ത് കുടിച്ചാലോ എന്ന് ഞാൻ ചിന്തിച്ചു. ലക്ഷ്മിക്ക് ഇത് കേട്ട് വല്ലാത്ത സങ്കടമായിപ്പോയി. അവൾ ഫിനോയിലിൻ്റെ കുപ്പി മാറ്റിവെച്ചു. സാവിയച്ചിയുടെ ആവലാതികൾ കേട്ട് ലക്ഷ്മി കരഞ്ഞുപോയി. പൈസയും സ്വർണവുമൊക്കെ എടുത്തതിനു ശേഷം ഒരു കറിവേപ്പില പോലെയാക്കി മകൻ. അങ്ങനെ ആരോ വിവരമറിയിച്ച പ്രകാരം ഇളയ മകൻ നാട്ടിലെത്തി. ജോലി വരെ വേണ്ടാന്ന് വെച്ച് അമ്മയെ പരിചരിച്ചു. വീടിൻ്റെ ദുർമണമെല്ലാം മാറി. ദിവസവും വീട് അടിച്ചു തുടച്ച് സാവിത്രിയേച്ചിയെ കുളിപ്പിച്ച് ഡേപ്പർ മാറ്റി നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. അവരെ സന്തോഷമായി നോക്കിയിടുന്നു. അവന് കൊടുക്കാനായി സാവിത്രിയേച്ചിയുടെ കയ്യിൽ ഒന്നും അവശേഷിച്ചിരുന്നില്ല. എങ്കിലും ആ മകൻ അമ്മയെ പൊന്നുപോലെ നോക്കി പരിപാലിച്ചു വന്നു. ആണായാലും പെണ്ണായാലും ഓരോ മക്കളും ഇങ്ങനെയാകണം.
0: എം കെ വിജയലക്ഷ്മി അവതരിപ്പിച്ച ചെറുകഥയാണ് നിങ്ങൾ കേട്ടത്. ഇതോടെ ഇന്നത്തെ അങ്കണം പരിപാടി സമാപിക്കുന്നു.

0: ആകാശവാണി കണ്ണൂർ.
1: ടൂൺ ഇൻസ്റ്റാസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം.
2: വെള്ളിക്കൊലുസോടെ കളിയാടും അഴകെ എൻഗാനം.
1: 1983 പുറത്തിറങ്ങിയ കൂലി എന്ന ചിത്രത്തിനു വേണ്ടി ഒരു പുതുമുഖ ഗായകനെ പരീക്ഷിച്ചത് രവീന്ദ്രൻ മാഷായിരുന്നു. തികച്ചും സംഗീത പാരമ്പര്യമുള്ള ആ ഗായകൻ മലയാളികളുടെ മനസ്സിലേക്ക് പാട്ടും പാടി കയറിയിരുന്നു. എം ജി ശ്രീകുമാർ. പ്രിയരെ, എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനങ്ങളുമായാണ് ഇന്നത്തെ ട്യൂൺ ഇൻസ്റ്റാസിൽ കുഞ്ഞികൃഷ്ണൻ കമ്പല്ലൂർ നമ്മളോട് കൂടെ ചേരുന്നത്. കുഞ്ഞികൃഷ്ണൻ കമ്പല്ലൂരിനൊപ്പം കീബോർഡിൽ നിതീഷ് ബേടകം. പ്രിയദർശൻ സംവിധാനം ചെയ്ത പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന സിനിമയിലൂടെ എം ജി ശ്രീകുമാർ എന്ന പേര് മലയാള സിനിമാ ഗാനമേഖലയിൽ പതിഞ്ഞു തുടങ്ങി. തന്റെ വ്യത്യസ്തമായ ശൈലി കൊണ്ട്, ശബ്ദം കൊണ്ട്. പ്രിയരെ, ദേവാസുരം എന്ന ചിത്രത്തിലെ ഈ ഒരു സംഗീതാവതരണം ആകട്ടെ ട്യൂണിംഗ് സ്റ്റാർ.

ഒരു കാലത്ത് അന്നത്തെ ചെറിയ കുട്ടികൾ ബിഗ് സ്ക്രീനിൽ പാടം പൂത്ത കാലം എന്ന പാട്ട് കേട്ടപ്പോൾ അതിൽ അഭിനയിച്ച മോഹൻലാൽ തന്നെയാണോ ഈ പാട്ട് പാടിയത് എന്ന് ഓർത്തതായി കേട്ടിട്ടുണ്ട്. ചിത്രം എന്ന ചിത്രം ഒരുപാട് സുഹൃത്തുക്കളുടെ കൂട്ടായ്മയുടെ വിജയമായിരുന്നു. ഈ കൂട്ടായ്മ എം ജി ശ്രീകുമാർ എന്ന കലാകാരന് നൽകിയ അവസരങ്ങൾ അത്ര അധികമായിരുന്നു. ശ്രോതാക്കളെ, ഇനി കേൾക്കാം മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണെ എന്ന പാട്ട്.

ദേവാസുരം എന്ന സിനിമയിലും കിരീടം എന്ന സിനിമയിലും ഇടംതോള് മെല്ലെ ചരിച്ച് മോഹൻലാൽ പിറകോട്ട് നടന്നകലുന്ന അത്രയേറെ ഇമോഷണലായ സീനുകളുണ്ട്. നിരാശയും ദുഃഖവും ഒക്കെ തളം കെട്ടിയ ആ രംഗങ്ങളിൽ എം ജിയുടെ ശബ്ദത്തിൽ പിറന്ന ഗാനങ്ങൾ നമ്മളെ കരയിപ്പിച്ചിട്ടുമുണ്ട്. ഒരുപക്ഷെ സ്ക്രീനിൽ നടൻ ഒന്ന് ചുണ്ട് ചലിപ്പിച്ചിട്ടു പോലുമില്ല, എന്നാലും പിന്നണി ഗാനത്തിലെ ശബ്ദം നടന്റേതു തന്നെയായിരുന്നു. നമുക്ക് ഇനി കള്ളിപ്പൂങ്കൂലെ എന്ന പാട്ട് കേൾക്കാം ട്യൂണിംഗ് സ്റ്റാർസിൽ.

വടക്കു നോക്കിയ യന്ത്രം, ശ്രീനിവാസൻ എന്ന ലെജൻഡിന്റെ ബ്രെയിൻ ചൈൽഡ്. ഈ സിനിമയ്ക്ക് വേണ്ടി ജോൺസൺ മാഷ് ഒരുക്കിയ പാട്ടാണ് മായാമയൂരം പീലി നിർത്തിയോ എന്നുള്ളത്. എൻ ജി ശ്രീകുമാറിന് മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്തത് ഈ പ്രകടനമാണ്. ഒരുപക്ഷെ എം ജിയുടെ പതിവ് ശൈലിയിൽ നിന്ന് ഒരിത്തിരി വ്യത്യസ്തമാണ് ഈ പാട്ട്. ട്യൂണിംഗ് സ്റ്റാർസിൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ശരറാന്തൽ പൊന്നും പൂവും എന്ന പാട്ടാണ്.

ഹിസ് ഹൈനസ് അബ്ദുള്ള. സംഗീത സാന്ദ്രമായ സിനിമ. ഈ ചിത്രത്തിൽ ഒരേ ഒരു പാട്ടേ എം ജി ആലപിച്ചിട്ടുള്ളൂ. ആ പാട്ടിന് മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി. പിന്നീട് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിന് രണ്ടാമത്തെ ദേശീയ പുരസ്കാരം. എങ്ങനെയാണ് ഈ ശബ്ദം കേൾക്കാതെ നമ്മൾ സംഗീത ആസ്വാദകർക്ക് ഒരു ദിവസം ഉണ്ടാവുക? അത്രയേറെ നമ്മളിൽ അലിഞ്ഞ നാദവിസ്മയം. ഇനി മീനവേനലിൽ എന്ന ഗാനം കേൾക്കാം.

ഇത് റീമിക്സുകളുടെ കാലം. ഒരു കാലത്ത് ജനിച്ച് അന്നത്തെ തലമുറയെ ഇളക്കിമറിച്ച പാട്ടുകൾ ഒരുപാട് പാടിയിട്ടുണ്ട് എം ജി. ഒരു വല്ലം പൊന്നും പോവും, ധാങ്കണൊക്കെ ധില്ലം ധില്ലം, അങ്ങനെ ഒരുപാട്. വീണ്ടും ഇതേ പാട്ടുകൾ റീമിക്സ് രൂപത്തിൽ വരുമ്പോൾ ഇന്നത്തെ ജെൻസീസിനെയും ഇളക്കിമറിക്കുന്നു എം ജിയുടെ ശബ്ദം. ശ്രദ്ധിച്ചിട്ടില്ലേ ആ ശബ്ദത്തിന്റെ പവർ എന്നൊക്കെ പറയാം അല്ലെ? ഇനി നമുക്ക് കാതോർക്കാം മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമി എന്ന പാട്ട്.

സിനിമാ ഗാനങ്ങൾ മാത്രമല്ലല്ലോ, എം ജി എന്നാൽ സംഗീത സംവിധാന ശാഖയിലും പ്രതിഭ തെളിയിച്ച വ്യക്തിത്വമാണ്. ഇദ്ദേഹത്തിന്റെ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ അത്രയേറെ ജനപ്രിയമാണ്. മലയാളിക്ക് മറക്കാൻ പറ്റാത്ത അമ്പലപ്പുഴ എന്ന പാട്ട് കേൾക്കാം ഇനി.

മിന്നാരം എന്ന സിനിമയിൽ ഒരുവെല്ലം പൊന്നും പൂവും എന്ന അടിച്ചുപൊളി പാട്ട് പാടിയ അതേ ശബ്ദമാണ് അതേ സിനിമയിലെ നിലാവേ മായുമോ എന്ന പാട്ട് പാടുന്നത്. ഒരു ശബ്ദത്തിന്റെ രണ്ട് എക്സ്ട്രീം ഭാവങ്ങൾ. പ്രിയരെ, ഇനി കേൾക്കാം നിലാവേ മായുമോ എന്ന ഗാനം.

0: സംഗീത പ്രേമികളുടെ എവർഗ്രീൻ ഫേവറേറ്റ്സിൽ ഒരാളായ എം ജി ശ്രീകുമാർ പാടിയ ഒരു പിടി ഗാനങ്ങളാണ് പ്രിയരെ ഇന്നത്തെ ട്യൂണിൻ സ്റ്റാർസിൽ നമ്മൾ കേട്ടത്. ആലപിച്ചത് കുഞ്ഞികൃഷ്ണൻ കമ്പല്ലൂർ, കൂടെ കീബോർഡിൽ നിധീഷ് ബേടകം. ഒരു കൂട്ടിച്ചേർക്കൽ, ഇടയ്ക്കൊന്ന് ആലോചിച്ചാൽ വല്ലാത്തൊരാനന്ദമാണ്. ഇത്രയേറെ സംഗീത പ്രതിഭകളാൽ സമ്പുഷ്ടമായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാനായല്ലോ എന്നോർത്ത്. ട്യൂൺ ഇൻ സ്റ്റാർസ്, ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, ഇന്നത്തെ ട്യൂൺ ഇൻ സ്റ്റാർസ് ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര ആര്യു, ആതിര രാജൻ, ഉഷ വിനി.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ഗാനം കേൾക്കും.

0: പരിണയം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. യൂസഫ് അലി കേസരിയുടെ വരികൾ, ഈണമിട്ടത് ബോംബെ രവി. ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തിരുവനന്തപുരം റിലെ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. 2019 ഓഗസ്റ്റ് 5 ഭരണഘടനയുടെ 370, 35 എന്നീ അനുച്ഛേദങ്ങൾ റദ്ദാക്കിയതിനു ശേഷം ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിസ്ഥാന സൗകര്യം, വിദ്യാഭ്യാസം, ആരോഗ്യം, സംരംഭകത്വം, കായികം തുടങ്ങിയ മേഖലകളിൽ അവസരങ്ങൾ വർദ്ധിച്ചതായും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിനിടെ ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ബില്ല് സഭയിൽ അവതരിപ്പിച്ചത്. ബാങ്കേഴ്സ് ബുക്സുമായി ബന്ധപ്പെട്ട് ഒരു നിയമം രൂപീകരിക്കുന്നതിനും സമകാലിക ഡിജിറ്റൽ ബാങ്കിംഗ് രീതികളുമായി അത് യോജിപ്പിക്കുന്നതിനും ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു. അതേസമയം സുപ്രീംകോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെയുള്ള ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33 നിന്ന് 37 ഉയർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ബില്ല് പാർലമെന്റ് പാസാക്കി. സംസ്ഥാനത്ത് മഴക്കെടുതിയും വെള്ളപ്പൊക്കവും നേരിടുന്നതിന് അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. പ്രളയബാധിതർക്കുള്ള ധനസഹായം വർദ്ധിപ്പിച്ചതിനു പുറമെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് സമ്പൂർണ്ണ അധികാരവും ആവശ്യമായ ഫണ്ടും നൽകിയതായും മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം, ബയോ ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കും. മുതലപ്പൊഴി വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. കേരളത്തിൽ മഴക്കെടുതിയിൽ 28 മരണം. 3 ഇനിയും കണ്ടെത്താനുണ്ട്. 455 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 30,315 പേരാണ് കഴിയുന്നത്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, വയനാട്, പത്തനംതിട്ട ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കോട്ടയം താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിലെ മറ്റു താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ യാതൊരുവിധ അടിസ്ഥാന സൌകര്യങ്ങളുമില്ലെന്നും ക്യാമ്പുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടുക്കി കൊളപ്രയിൽ ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പൊരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ ക്രസ്റ്റ് ഗേറ്റുകൾ തുറന്നിരിക്കുന്നതിനാൽ അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പുഴയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആറന്മുള വള്ളസദ്യകൾ നാളെ മുതൽ പുനരാരംഭിക്കും. ആറന്മുളയിലേക്കുള്ള ഗതാഗത തടസ്സങ്ങൾ നീങ്ങിയതോടെയാണ് വള്ളസദ്യ പുനരാരംഭിക്കുന്നത്. നാളെ 2 വള്ളസദ്യകൾ നടക്കും. KSRTC ബജറ്റ് ടൂറിസം സെൽ മുഖേന 8 ബസ്സുകൾ നാളെ എത്തും. സ്പെഷ്യൽ പാസ് സദ്യയിൽ നാളെ 360 പേർ പങ്കെടുക്കും. മാറ്റിവച്ച സ്പെഷ്യൽ പാസ് സദ്യകൾ ഈ മാസം 12, 25, 29 തീയതികളിൽ നടക്കുമെന്നും ആറന്മുള പള്ളിയോട സേവാസംഘം അറിയിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്നുള്ള തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിൽ വിയോജിപ്പറിയിച്ച് കേരളം. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്നതാണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ നിലപാടെന്നും പുതിയ ഡാം നിർമ്മിക്കുക മാത്രമാണ് ശാശ്വത പരിഹാരമെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് കോഴി മാലിന്യ സംസ്കരണ ഫാക്ടറി അടച്ചുപൂട്ടാൻ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവ്. ഫാക്ടറിക്കെതിരെ നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭം നടത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി. സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകളിൽ തൊഴിൽ വകുപ്പ് പരിശോധന കർശനമാക്കി. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന് ഉറപ്പാക്കാനായിരുന്നു പരിശോധന. 54 സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയ ഇടങ്ങളിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടകവാവിന് ബലിതർപ്പണ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്ന സംവിധാനം നിലവിൽ വന്നു. ആദ്യമായാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബലിതർപ്പണ ടിക്കറ്റിന് ഓൺലൈൻ ബുക്കിംഗ് ഏർപ്പെടുത്തുന്നത്. ഇതോടെ സ്പെഷ്യൽ പാസുകൾ പൂർണ്ണമായും ഒഴിവാക്കും. online.travancoor-devasambod.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. ഓണം പ്രമാണിച്ച് KSRTCയും തമിഴ്നാട്, കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളും അധിക ബസ് സർവീസുകൾ നടത്തും. ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 2 വരെയാണ് സ്പെഷ്യൽ സർവീസുകൾ ഏർപ്പെടുത്തുന്നത്. KSRTCയുടെ AI പവേർഡ് വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നാളെ നിലവിൽ വരും. മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന തലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച KSRTC യൂണിറ്റിനുള്ള അവാർഡുദാനം, KSRTCയുടെ 24-മണിക്കൂർ കസ്റ്റമർ കെയർ ടോൾ ഫ്രീ സേവനം, നവീകരിച്ച KSRTC കൊറിയർ സംവിധാനത്തിന്റെ ഉദ്ഘാടനം എന്നിവയും നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള നെരുവമ്പ്രം ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിനോട് അനുബന്ധിച്ചുള്ള GIFT വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. കേരള ഹയർ സെക്കൻഡറി അധ്യാപക യോഗ്യതയും അനിവാര്യം. അഭിമുഖത്തിന് 11 രാവിലെ 10 മണിക്ക് അസർ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹൈസ്കൂൾ സൂപ്രണ്ട് മുമ്പാകെ എത്തണം. ഫോൺ നമ്പർ 6 2 3 8 6 1 5 6 4 8 6 2 3 8 6 1

5648. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ പൊതുമേഖലാ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കാര്യാലയങ്ങളിലേക്ക് അക്കൗണ്ട്സ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 13 രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം ക്ലീൻ കേരള കമ്പനിയിൽ നടക്കും. പ്രായപരിധി 35 വയസ്സാണ്. യോഗ്യത ബികോം ബിരുദം, ടാലി, 2 വർഷത്തെ പ്രവൃത്തി പരിചയം. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2724600 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കാസർഗോഡ് ജില്ലാ കാര്യാലയത്തിലേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് സയൻറ്റിഫിക് അപ്രൻറ്റീസിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. പ്രായപരിധി 19 മുതൽ 32 വയസ്സ് വരെ. യോഗ്യത 50% മാർക്കോടെ MSc കെമിസ്ട്രി, മൈക്രോബയോളജി, എൻവയോൺമെൻ്റൽ സയൻസ്. ബന്ധപ്പെട്ട ഫോൺ നമ്പർ 0467220111080. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ എംപ്ലോയബിലിറ്റി സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 10 മണി മുതൽ 1 മണി വരെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് അഭിമുഖം നടക്കുന്നു. യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി, MBA, ഓട്ടോമൊബൈൽ ഡിപ്ലോമ, തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും 300 രൂപയും സഹിതം എംപ്ലോയബിലിറ്റി സെൻ്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497270760610. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഓപ്പറേറ്റർ കം വാച്ച്മാനെ നിയമിക്കുന്നു. മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ട്രേഡിൽ ITI അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത. ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. പ്രായം 25-49 മധ്യേ. താല്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സെൽ രേഖകളും പകർപ്പും തിരിച്ചറിൽ രേഖയും സഹിതം ഈ മാസം 10 രാവിലെ 11 മണിക്ക് കോർപ്പറേഷൻ മെയിൻ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം. കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ EEG ടെക്നീഷ്യൻ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഡിപ്ലോമ ഇൻ ടെക്നോളജി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം വാക്കിംഗ് ഇൻ്റർവ്യൂവിന് ഈ മാസം 14 രാവിലെ 11 മണിക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0479728812106 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. സേവന വാർത്തകൾ കഴിഞ്ഞു. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 41 സെക്കൻഡും. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് എക് നൈറ്റ് ഡൽഹിയിലേക്ക്.

0: Sabha today. In reply to another query, Dr. L. Murugan informed the lower house about the journalist welfare scheme being implemented by the government to provide one-time ex gratia relief on urgent basis to journalists and media personnel or to their families in the event of extreme hardship arising out of death, permanent disability, serious ailments and accident-related hospitalization. The Monetary Policy Committee, MPC of the Reserve Bank of India, RBI, has decided to keep the key policy repo rate unchanged at 5.25%. Making the announcement today, RBI Governor Sanjay Malhotra said the MPC also decided to keep the stance neutral while hiking the growth projection marginally to 6.7% from 6.6% and reduced the inflation forecast to 5% from 5.1% in the current financial year. Benchmark domestic equity indices ended on a positive note today. We have a report.
1: The Sensex gained 152 points to close at 78,581. The Nifty rose marginally by 10 points to settle at 24,625. Meanwhile, in the forex market today, the rupee appreciated by 25 paise to end at 95 rupees and 13 paise against the US dollar. With Intikhab's report, Gaurav Dhawan Lal for Akashwani News.
0: In sports, India enjoyed a mixed day at the Korea Masters Badminton Tournament in Asan, with seven players advancing to the second round of women's singles, while all six men's singles players crashed out in the opening round. In the women's singles, Anmol Kaur, Tanvi Sharma, Mansi Singh, Rakshita Ramraj, Ashmita Chaliha, Isharani Barua and Shreyansi Valishetty progressed to the second round with impressive victories. However, in the men's singles, former world number one Kidambi Srikanth, Mithun Manjunath, Kiran George, Ronak Chauhan, Sanit Dayanand and Tarun Manepalli all suffered first round defeats. The Inter Meteorological Department, IMD, has issued an orange alert for very heavy rainfall conditions over Uttarakhand, Jharkhand, Gangetic, West Bengal, Odisha, Madhya Maharashtra, Konkan and Goa tomorrow. The IMD has forecast heavy rainfall over the Andaman and Nicobar Islands, Bihar, Chhattisgarh, coastal Karnataka. And now before we end the bulletin, the headlines once again. Parliament passes bill increasing the strength of Supreme Court judges to 37. Lok Sabha clears legislation giving legal recognition to digital banking records. Meta CEO Mark Zuckerberg apologizes to Government of India over child abuse material, deepfake content and platform lapses. Nation marks 7 years of abrogation of Articles 370 and 35A. Prime Minister Narendra Modi says constitutional changes ushered in development and empowerment in Jammu and Kashmir and Ladakh. New Delhi asks Islamabad to end bloodshed in Pakistan-occupied Jammu and Kashmir. And at Korea Masters Badminton Tournament, Tanvi Sharma and Anmol Kaur among seven Indians to enter second round of women's singles. That is all in the news at 9. Good night.
2: Akashvani. വിദ്യാഭ്യാസ രംഗം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം എട്ടാം ക്ലാസ് ജീവശാസ്ത്രം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം. അവതരിപ്പിക്കുന്നത് അധ്യാപിക സിന്ധു ഒ.
3: നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം വിഷയത്തിലേക്ക് എത്താം. അതിനു മുൻപ് ജീവനെ പറ്റി, ജീവജാലങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ജീവശാസ്ത്രം. എട്ടാം ക്ലാസ് മുതൽ ജീവശാസ്ത്രം പ്രത്യേകം ഒരു വിഷയമായി പഠിക്കാൻ തുടങ്ങി. ജീവശാസ്ത്രത്തിൽ ജീവനെ പറ്റിയും ജീവശരീരത്തെ പറ്റിയും ജീവശരീരത്തിന്റെ ആരോഗ്യത്തെ പറ്റിയും എല്ലാം വിശദമായി പഠിക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ ആരോഗ്യത്തെ പറ്റി കുറച്ച് സംസാരിക്കാം. ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി കൂട്ടാണോ? നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടികളുടെ, തൊട്ടടുത്ത ക്ലാസ്സിലെ കുട്ടികളുടെ, നമ്മുടെ വീട്ടിലുള്ളവരുടെ, അയലത്തുള്ളവരുടെ എല്ലാം ആരോഗ്യസ്ഥിതി കൂട്ടാണോ? അസംബ്ലിക്ക് നിൽക്കുമ്പം വെയിലൊന്ന് തട്ടിയാല് പലരും തല കറങ്ങി വീഴുന്നത് അവരുടെയൊക്കെ ആരോഗ്യം ഗുഡായതുകൊണ്ടാണോ? അല്ല, മോശമായതുകൊണ്ടാണ്. നമ്മുടെ ചുറ്റും ഒന്ന് ശ്രദ്ധ

വാങ്ങും. ശേഷം പല പ്രോസസ്സ് വഴി ആ നെല്ലിൻ്റെ തവിട് കളയും. പിന്നീട് പുഴു ചെള്ള് ഒന്നും കയറാതിരിക്കാൻ പെസ്റ്റിസൈഡ്സ് ആഡ് ചെയ്യും. കൂടാതെ അരി വേഗം കേടാകാതിരിക്കാൻ ചില രാസവസ്തുക്കളും അതിൽ ചേർക്കും. ഇതിനെല്ലാം ശേഷമാണ് അരി നമ്മുടെ കയ്യിൽ എത്തുക. ഇനി പച്ചക്കറിയുടെ കാര്യം നോക്കിയാലോ, കാലാവസ്ഥാ മാറ്റം, മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ, അങ്ങനെ പിന്നെ കീടങ്ങളുടെ ആക്രമണം, അങ്ങനെ പലതും കാരണം കർഷകർ കൃഷി ചെയ്യുന്നത് കുറഞ്ഞു. അങ്ങനെ പച്ചക്കറികൾക്കായി അന്യസംസ്ഥാനത്തെ നമുക്ക് ആശ്രയിക്കേണ്ടി വന്നു. അവരെന്താ ചെയ്യുന്നത്? കൃഷി ചെയ്യുമ്പോൾ തന്നെ വിവിധ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കും, കീടനാശിനികൾ ഉപയോഗിക്കും. കൃഷി ചെയ്ത് ഫലം കിട്ടിയാൽ അത് ആ കൃഷിയിടത്തിൽ നിന്നും നമ്മുടെ സ്ഥലത്തുള്ള പച്ചക്കറിക്കടയിൽ എത്തുന്നത് വരെ കേടാകാതിരിക്കാൻ വിവിധ രാസപദാർത്ഥങ്ങൾ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ബേക്കറികളിൽ ഇരിക്കുന്ന പലഹാരങ്ങൾ നോക്കിയാലോ, അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് മൈദ, പാമോയിൽ, പഞ്ചസാര, വിവിധ കളറിംഗ് ഏജൻറ്സ്, പ്രിസർവേറ്റീവ്സ് എല്ലാം കൊണ്ട്. ഇതെല്ലാം ജീവശരീരത്തിന് ദോഷം ചെയ്യുന്ന വസ്തുക്കളാണ്. ഇനി ചിക്കൻ, മുട്ട എന്നിവയുടെ അവസ്ഥയും ഒട്ടും താഴെയല്ല. പല ഗ്രോത്ത് ഹോർമോൺസും സ്റ്റീറോയിഡും ഒക്കെ കുത്തിവെച്ച് കോഴികളുടെ വളർച്ച വേഗത്തിലാക്കുന്നു. ഇതെല്ലാം ഭക്ഷിക്കുന്ന നമ്മുടെ അവസ്ഥ വളരെ ദയനീയം തന്നെ. ഇന്നത്തെ കാലത്ത് നമ്മുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെയെങ്കിലും സംരക്ഷിക്കാൻ ഉള്ള എളുപ്പമാർഗം എന്നത് പഴവും പച്ചക്കറികളും സ്വന്തമായി കൃഷി ചെയ്ത് ഭക്ഷിക്കുക എന്നതാണ്. പയറിൻ്റെ ഒരു വിത്ത് മതിയാകും 50 പയറുകൾ കിട്ടുന്ന ഒരു ചെടി ഉണ്ടാകാൻ. അതേപോലെ തക്കാളിയുടെ ഒരു വിത്ത് മാത്രം മതി 100 തക്കാളികൾ ഉണ്ടാകുന്ന ഒരു ചെടി ഉണ്ടാകാൻ. പഴങ്ങളും പച്ചക്കറികളും മാത്രം ഒരു മാസം കഴിച്ചാൽ തന്നെ ശരീരത്തിൻ്റെ വിട്ടുപോയ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. മനുഷ്യൻ ഒരു ബയോളജിക്കൽ ബീയിങ് ആണ്. അപ്പം ആ മനുഷ്യ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും അപാകത സംഭവിച്ചാൽ അത് ബയോളജിക്കൽ രീതിയിൽ ജൈവീയ മാർഗത്തിൽ മാത്രമേ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കൂ. അതായത് കെമിക്കൽസ് അടങ്ങിയ മരുന്നുകൾ ഉപയോഗിച്ച് രോഗത്തെ ചികിത്സിക്കുന്നതിലും നല്ലത് ജൈവഭക്ഷണം കഴിച്ച് രോഗത്തെ ഇല്ലാതാക്കുക എന്നതാണ്. ഇനി വിഷയത്തിലേക്ക് എത്താം. നട്ടു നനയ്ക്കാം, നന്മകൾ കൊയ്യാം. ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് ക്രീപ്പ് ഗുഡ്നസ്. 8 ക്ലാസ്സിലെ ബയോളജി 1 ചാപ്റ്ററാണ്. ഇതിൽ കൃഷി എന്താണ്, കൃഷി എങ്ങനെയെല്ലാം ചെയ്യാൻ സാധിക്കും എന്നതിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സ്കൂൾ കോളേജ് തലത്തിലെ കുട്ടികൾക്ക് കേരള ഗവൺമെന്റ് ഒരു പുരസ്കാരം കൊടുക്കുന്നുണ്ട്. ഏതാണെന്നറിയാമോ? കർഷക പ്രതിഭ പുരസ്കാരം. 25,000 രൂപയും സ്വർണ മെഡലും സർട്ടിഫിക്കറ്റും അടങ്ങുന്ന ഒരു അവാർഡാണ് ഇത്. കൃഷിയെ ഇഷ്ടപ്പെടുക, പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുക, ആധുനികവും ശാസ്ത്രീയവുമായ രീതിയിൽ കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേരള ഗവൺമെന്റ് കർഷക പ്രതിഭ അവാർഡ് വിതരണം ചെയ്യുന്നത്. 2022 8 ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആയുഷ് എന്ന ഒരു മോന് കർഷക പ്രതിഭ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പാഠപുസ്തകം, നമ്മുടെ ഗവൺമെന്റ് എല്ലാം കൃഷി ചെയ്യാനായിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒപ്പം രക്ഷകർത്താക്കളുടെ സഹായവും പ്രോത്സാഹനവും കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ഭയവും മടിയും മാറി കൂടുതൽ ഊർജത്തോടെ കൃഷിയിലേക്ക് ഇറങ്ങാൻ സാധിക്കൂ. കൃഷി ചെയ്യാൻ സ്ഥലമില്ല, കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭ്യമല്ല, ചെളിയിൽ ഇറങ്ങി കിളച്ചു മറിഞ്ഞ് കാലും കൈയും അഴുക്കാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ഇങ്ങനെ വിവിധ പ്രോബ്ലംസ് ഉള്ള കൂട്ടുകാർക്ക് ഇത് പരിഹരിച്ച് കൃഷി ചെയ്യാനായിട്ട് വിവിധ മാർഗങ്ങൾ ഉണ്ട്. ചാക്കിലെ കൃഷി, പെറ്റ് ബോട്ടിലെ കൃഷി, ചെടിച്ചട്ടിയിലെ കൃഷി, അക്വാപോണിക്സ്, ടെറസ് ഫാമിംഗ്, വെർട്ടിക്കൽ ഫാമിംഗ് തുടങ്ങിയവ. സ്ഥലപരിമിതിയുള്ളവർക്ക്, ജലത്തിൻ്റെ ലഭ്യത കുറവുള്ളവർക്ക്, ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്കൊക്കെ കൃഷി ചെയ്യാനായിട്ട് ഇതിലെ പല കൃഷിരീതികളും സഹായിക്കും. ഇനി കൃഷി ചെയ്യുന്ന വിളകൾക്ക് പോഷകം വേണ്ടേ? സസ്യപോഷകങ്ങൾ 2 തരത്തിൽ ഉണ്ട്. മാക്രോന്യൂട്രിയൻസും മൈക്രോന്യൂട്രിയൻസും. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നിവയാണ് മാക്രോന്യൂട്രിയൻസ്. ബേറിയം, ബോറോൺ, മാംഗനീസ്, മോളിബ്ഡിനം, കോപ്പർ, ക്ലോറിൻ, സിങ്ക്, ഇരുമ്പ്, നിക്കൽ ഇവയാണ് മൈക്രോന്യൂട്രിയൻസ്. സസ്യവളർച്ചയ്ക്ക് കൂടുതലായി ആവശ്യമുള്ള മൂലകങ്ങളാണ് മാക്രോന്യൂട്രിയൻസ്. കുറഞ്ഞ അളവിൽ ആവശ്യമുള്ള മൂലകങ്ങളാണ് മൈക്രോന്യൂട്രിയൻസ്. ഈ ന്യൂട്രിയൻസ് മണ്ണിൽ നിന്നും ലഭ്യമായില്ലെങ്കിൽ വളങ്ങൾ ഉപയോഗിക്കണം.

0: ഞങ്ങൾ തന്നെ നാല് തരത്തിൽ ഉണ്ട്. ജൈവവളം, ജീവാണുവളം, കൃത്രിമവളം, നാനോവളം. ജൈവവളത്തിൽ ജൈവാവശിഷ്ടം മാത്രമാണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മണ്ണിനോ വിളകൾക്കോ ഒരു ദോഷവും സംഭവിക്കുന്നില്ല. വീട്ടിലെ ആവശ്യങ്ങൾക്ക് മാത്രം കൃഷി ചെയ്യുകയാണെങ്കിൽ ജൈവവളം മാത്രം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ജീവാണുവളത്തിന് ഒരു ഉദാഹരണമാണ് റൈസോബിയം. റൈസോബിയം കുറച്ച് സൂക്ഷ്മജീവികളാണ്. ഇവ പയർവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരിൽ താമസിച്ച് അന്തരീക്ഷത്തിലെ നൈട്രജനെ സസ്യങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിലേക്ക് മാറ്റുന്നു. റൈസോബിയം എന്ന ജീവാണുവളം കിട്ടാൻ പയറുവർഗത്തിൽപ്പെട്ട ചെടികളെ കൃഷിയിടങ്ങളിൽ നട്ടാൽ മതിയാകും. കൃത്രിമവളം എന്നത് സസ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ രാസവളങ്ങൾ മണ്ണിൽ ചേർക്കുന്നു. പക്ഷേ ഇവ അധികമായാൽ മണ്ണിന്റെ പി എച്ച് ലെവൽ മാറ്റും, മണ്ണിലെ സൂക്ഷ്മജീവികളെ കൊല്ലും, ജലമലിനീകരണത്തിനും സാധ്യതയുണ്ട്. ഒരു കാലത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ജീവനമാർഗങ്ങളിൽ ഒന്നായിരുന്നു കൃഷി. എന്നാൽ ഇന്ന് കൃഷിയിൽ നിന്നും അകന്നു മാറിയതിന് പ്രധാന കാരണത്തിൽ ഒന്ന് എന്നത് കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ്. ഇത് വിളകളുടെ വളർച്ചയ്ക്ക് അനുകൂലമല്ലാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. എന്നാൽ ആധുനിക രീതിയിൽ ഇന്ന് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ മറികടന്ന് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഹരിതഗൃഹം അല്ലെങ്കിൽ ഗ്രീൻഹൗസ്, ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ തുള്ളിനന, വിക് ഇറിഗേഷൻ അല്ലെങ്കിൽ തിരിനന, മൾച്ചിങ് അല്ലെങ്കിൽ പുതയിടൽ, ഇവയെല്ലാം ഇതിന് ഉദാഹരണമാണ്. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഗ്രീൻഹൗസ്. പ്ലാസ്റ്റിക്, നൈലോൺ, പോളി എത്തലീൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഗ്രീൻഹൗസ് നിർമ്മിച്ചിരിക്കുന്നത്. പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ച് ജലത്തെ തുള്ളിത്തുള്ളിയായി ചെടിയുടെ വേരിന്റെ അടുത്തേക്ക് വീഴ്ത്തിക്കുന്ന ഒരു രീതിയാണ് തുള്ളിനന അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ. കോട്ടൺ അല്ലെങ്കിൽ പരുത്തി തുണി ഉപയോഗിച്ചുകൊണ്ട് തിരിയുണ്ടാക്കി അതിന്റെ സഹായത്താൽ ജലസ്രോതസ്സിൽ നിന്നും ജലം നേരിട്ട് ചെടിയുടെ വേരിന്റെ അടുത്തെത്തിക്കുന്നു. അതാണ് തിരിനന. നല്ല ചൂട് കാലത്ത് മണ്ണിന്റെ ജലാംശം ഇവാപറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം നടന്ന് ഇല്ലാതാകും. ഇത് തടയാനായി കരിയില, വൈക്കോൽ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലെ മണ്ണിനെ പുതച്ച് സംരക്ഷിക്കുന്നു. ഇതാണ് മൾച്ചിങ് അല്ലെങ്കിൽ പുതയിടൽ. കരിയില കൊണ്ട് മണ്ണിനെ പുതയ്ക്കുന്നു എന്ന് ഓർത്താൽ മതിയാകും. സസ്യപരിപാലനത്തോടൊപ്പം പക്ഷികൾ, മത്സ്യങ്ങൾ, മൃഗങ്ങൾ എന്നിവയെ വളർത്തുന്നതും കൃഷി തന്നെയാണ്. ഇങ്ങനെ വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിച്ച് കൃഷി ചെയ്യുന്നതാണ് സംയോജിത കൃഷി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ഇവിടെ ഒന്നിന്റെ അവശിഷ്ടങ്ങൾ മറ്റൊന്നിന് വളമായോ ആഹാരമായോ ആയി മാറുന്നു. ഇത് ചിലവ് കുറയ്ക്കാൻ സഹായിക്കും, ഒപ്പം മികച്ച ഉൽപാദനക്ഷമതയും ലഭിക്കും. ഇനി നമ്മൾ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യും, എന്നാൽ കീടങ്ങൾ എന്ന് പേരുള്ള കുറച്ച് ആൾക്കാർ അത് തിന്ന് നശിപ്പിക്കാൻ ഓടിവരും. കായതുരപ്പൻ, ഇളച്ചുരുട്ടി, പുഴുവും, തണ്ടുതുരപ്പൻ, അങ്ങനെ കുറേ പേർ. ഇവയെ ഓടിക്കാനായിട്ട് വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം ഒക്കെയാണ് സാധാരണ കർഷകർ ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊന്ന് സംയോജിത കീട നിയന്ത്രണം. ഇവിടെ കീടങ്ങളെ ഭക്ഷണമാക്കുന്ന തുമ്പികൾ, ചിലന്തികൾ, ലേഡി ബേർഡ് വണ്ടുകൾ തുടങ്ങിയ പ്രാണികളെ സംരക്ഷിക്കുക. ഇവ ഇലപ്പേൻ, മുഞ്ഞ പോലുള്ള ചെറിയ കീടങ്ങളെ തിന്ന് നശിപ്പിക്കും. അങ്ങനെ കൃഷി ചെയ്ത് വീട്ടിലേക്ക് ആവശ്യമുള്ളവ കിട്ടി, ഇനിയും ധാരാളം അധികമായി വന്നു. ഇവ വിപണനം ചെയ്യണ്ടേ? എങ്ങനെ വിപണനം ചെയ്യാം? ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ ഓൺലൈൻ മാധ്യമം ഉപയോഗിച്ച് വിപണനം നടത്താം. കൃഷിഭവൻ പോലുള്ള സർക്കാർ സംവിധാനം വഴി വിപണനം ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് ഉപഭോക്താക്കൾക്ക് നൽകിയ വിപണനം ചെയ്യാം. നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്നും കൃഷിയെ പറ്റി അറിഞ്ഞ വിവരങ്ങൾ വളരെ കുറച്ച് മാത്രം ആണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ കൃഷിയെ പറ്റി എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? കൃഷിഭവൻ, സദാനന്ദപുരം ഫാമിംഗ് റിസർച്ച് സ്റ്റേഷൻ പോലുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ പോകണം. ആധുനിക രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ കൃഷി ചെയ്യുന്നു എന്ന് കണ്ട് മനസ്സിലാക്കാം. ഒപ്പം കൃഷിയെ പറ്റി പഠിക്കുന്ന, പല സസ്യങ്ങളെയും പറ്റി ഗവേഷണം നടത്തുന്ന പല കോളേജുകളിലെയും ചേച്ചിമാരെയും ചേട്ടന്മാരെയും ഒക്കെ കാണാം. ഇത് സ്വാഭാവികമായിട്ട് കൃഷിയിലേക്ക് വളരെ ഉത്സാഹത്തോടെ ഇറങ്ങിച്ചെല്ലാൻ ഒരു പ്രചോദനം കിട്ടും. വളരെ ഭംഗിയായിട്ട്, വൃത്തിയായിട്ട്, എളുപ്പമാർഗത്തിൽ എങ്ങനെയെല്ലാം കൃഷി ചെയ്യാം എന്നത് യൂട്യൂബ് പോലുള്ള മീഡിയ ഉപയോഗിച്ച് പഠിക്കാം. ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ വയർ നിറയ്ക്കാൻ, വിശപ്പകറ്റാൻ വിവിധ തൈകൾ നട്ടു നനച്ച് വളം നൽകി കീടങ്ങളെ അകറ്റി നന്മകൾ കൊയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാം, പ്രവർത്തിക്കാം.
1: നട്ടു നനയ്ക്കാം, നന്മകൾ കൊയ്യാം. 8-ാം ക്ലാസ് ജീവശാസ്ത്രം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപിക സിന്ധു ഒ.

നാളെ രാവിലെ 5:55 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബാലകൃഷ്ണൻ പുത്തൂർ. രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ വള്ളത്തോളിൻ്റെ മാതൃവന്ദനം എന്ന കവിത കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ആകാശവാണി. ഇപ്പോൾ ഗായത്രി വെങ്കട്ടരാഘവൻ പാടിയ ഏകരാഗ കൃതികൾ. എംബാർ എസ് കണ്ണൻ വയലിൻ, മനോജ് ശിവ മൃദംഗം, എൻ ഗുണപ്രസാദ് ഘടം. രാഗം രീതിഗൗള. വനജായാക്ഷ എന്ന് തുടങ്ങുന്ന വീണാകുപ്പയ്യ കൃതി. ഖണ്ഡജാതി അടത്താളം.

ഗായത്രി വെങ്കടരാഘവൻ പാടിയ ഏകരാഗ കൃതികളാണ് കേട്ടത്. എംആർ എസ് കണ്ണൻ വയലിൻ, മനോജ് ശിവ മൃദംഗം, എൻ ഗുരുപ്രസാദ് ഘടം.

നാളെ രാവിലെ 5:55 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബാലകൃഷ്ണൻ പുത്തൂർ. ആറ് 10:00 കാവ്യാഞ്ജലിയിൽ വള്ളത്തോളിൻ്റെ മാതൃവന്ദനം എന്ന കവിത ആലാപനം കെ ജെ യേശുദാസ്.

ആറ് പതിനഞ്ചിന് അർച്ചന. ഇതിൽ അധ്യാത്മ രാമായണ പാരായണം. പാരായണം ചെയ്യുന്നത് കെ ആർ ശ്യാമ. 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ.

0: ആകാശവാണി കണ്ണൂർ.
1: നിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതകൾ.

നിശാസുരഭിയിലേക്ക് സ്വാഗതം. സംഗീത പ്രേമിയും ഹാർമോണിക്ക വിദഗ്ധനുമായ എടക്കാടുള്ള ഡോക്ടർ ജി ഹരികുമാർ തന്റെ പ്രിയപ്പെട്ട ചില മുഹമ്മദ് റഫി ഗാനങ്ങൾ അവതരിപ്പിക്കുകയാണ്. പാട്ടുകളുടെ പല്ലവി പാടുന്നത് ഡോക്ടറുടെ മകനും യുവഗായകനുമായ ഋഷികേശ് ഹരികുമാർ.

മുഹമ്മദ് റാഫി സാബിൻ്റെ സുന്ദരമായിട്ടുള്ളൊരു ഗാനം മനരെ തുക്കാഹേന ധീരതരെ. 1964 ചിത്രലേഖാന്ന് പറഞ്ഞിട്ട് മുഗൾ പീരിയഡിലുള്ള ഒരു ഫിലിം.

സിംപിൾ ബ്യൂട്ടിഫുൾ ലിറിക്സാണ് സഹീർ ലുധിയാൻ വീട്ടിൽ. സാദ്യം ഇത്തനാ ഹി ഉപകാര സമജ് കോയി ഇത്തനാ സാത്ത് നിബാധേ കോയിന സംഗമരേ അനശ്വര ലിറിക്സാണത്. എൻ്റെ മ്യൂസിക് റോഷൻ സാറിൻ്റെത്. ഈ ഫിലിം 1964 ഇറങ്ങിയത്, ഒന്നുകൂടി അത് പോപ്പുലറാക്കിയത് ലതാജി അവർ ട്രിബ്യൂട്ട് ടു ദ ലെജൻസ് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയ കാസറ്റിലുള്ളതാണ്.

റാഫി സാബിൻ്റെ മറ്റൊരു സൂപ്പർഹിറ്റ് പാട്ടായിരുന്നു ജബ് ജബ് ബഹാർ ആയേ. തക്കദീറിനുവേണ്ടി 1967 ഇറങ്ങിയ ഒരു ഫിലിം അല്ലെ. അതിൽ ഭരത് ഭൂഷൺ, ശാലിനി കിതർക്കർ എന്നിട്ടുള്ളൊരു കൊങ്കണി ആക്ടർ, ആ ഒരു ഗോവൻ ആക്ടറായിരുന്നു. അവർ നിർമോൺ എന്ന് പറഞ്ഞിട്ടൊരു കൊങ്കണി ഫിലിമിൻ്റെ റീമേക്കാണിത് തക്ദീർ. ഫരീദ ജലാലുണ്ട്, ഭരത് ഭൂഷണാണ് ഈ ഫിലിമിലെ, ഹിന്ദി ഫിലിമിലെ തക്ദീറിലുള്ള ഹീറോ. ശാലിനി രണ്ട് ഗോവൻ ആ ഒറിജിനൽ കൊങ്കണി ഫിലിമിലും ഇതിലും ഈ തക്ദീറിലും ശാലിനിയാണ് ഹീറോയിൻ. അതിലുള്ള ഈ ഒരു സൂപ്പർ ഹിറ്റ് പാട്ടാണ്, ഉഗ്രൻ പാട്ടാണ്. ലതാജിയും റഫി സാബും മാറി മാറി ഇടക്കിടക്ക് പാടുന്നുണ്ട് ഈ ഫിലിം. സാദ്യം അനന്ത് ബക്ഷിൻ്റെ ലിറിക്സിന് ലക്ഷ്മികാന്ത് പ്യാരി ലാൽ സാബിൻ്റെ മ്യൂസിക്കാണ്. ജബ് ജബ് ബഹാർ ആയി.

ചൗദുവീക്ക ചാന്തുഹോ മുഹമ്മദ് റഫി സാബിൻ്റെ ഏറ്റവും നല്ല അഞ്ച് പാട്ടുകൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആറ് ലിസ്റ്റിലും ഇതുണ്ടാവും, ഈ പാട്ടുണ്ടാവും, സംശയമില്ലാതെ. ഒന്നാന്തര റൊമാൻറ്റിക് സോങ്, ഗുരുദത്ത് വഹിദ റഹ്മാൻ്റെ സൗന്ദര്യത്തിനെ വർണ്ണിക്കുന്ന, സഹീർ ലുധിയാൻവിൻ്റെ അനശ്വരമായ ലിറിക്സ്, ബോംബെ രവി അഥവാ രവി ബോംബെ അതേപോലെ കടമ്പിടിക്കുന്ന മ്യൂസിക്, രണ്ടിൻ്റെ ബാക്കിലൊരു കഥയുണ്ട്. 1960 ഫിലിം ഇറങ്ങിയ അതേ പേരോടുകൂടി ചൗദുവീക്ക ചാന്ദ്, എൻ്റെ മുമ്പിൽ 1959 കാഗസ് കെ ഫൂൽ നിന്ന് ഗുരുദത്തിൻ്റെ ഒരു ബയോഗ്രഫി പോലത്തെ ഒരു ഫിലിം ഇറങ്ങിയിരുന്നത്. തകർന്നടിഞ്ഞു, ഗുരുദത്ത് ഡിപ്രഷനിലോട്ട് പോയി, ഫിലിം ഡയറക്ഷൻ നിർത്തി, അങ്ങനെ സ്റ്റുഡിയോ തകർന്നടിയാതിരിക്കാൻ വേണ്ടിയിട്ട് മൂപ്പരൊരു കമേഴ്ഷ്യൽ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത ഫിലിമാണ് ഇത്. ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തത് സാധിക്കുന്നവൻ, എം സാധിക്കുന്നവൻ്റെ ഡയറക്ടറാണ്. ലീഡ് ആക്ടർ ഗുരുദത്താണ്, സപ്പോർട്ടിംഗ് ആക്ടർ റഹ്മാൻ, വഹിദ റഹ്മാൻ ഹീറോയിൻ. കാഗസ് കെ ഫുൾ ചെയ്യുമ്പോൾ എസ് ഡി വർമ്മയായിരുന്നു ഫിലിം മ്യൂസിക് ഡയറക്ടർ. പുള്ളി പറഞ്ഞ് ഈ ഫിലിം ചെയ്യരുത്, ഇത് ഫിലിം ചെയ്താൽ ഫ്ലോപ്പായിരിക്കും, ഡിസാസ്റ്റർ ആയിരിക്കും. പക്ഷെ ഗുരുദത്ത് ഒരു വാശി പഠിച്ചു, എനിക്ക് എന്തായാലും ചെയ്യണമെന്ന് എസ് ഡി ബർമൻ സാബ് പറഞ്ഞു. എന്നാലും ഇതായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവസാനമായിട്ട് ചെയ്യുന്ന മ്യൂസിക് ഡയറക്ഷൻ, എന്നാലും സാരയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ഫിലിം കഴിഞ്ഞപ്പോൾ ഈ ഫിലിമിന് വേണ്ടി എസ് ഡി ബർമനോട് ചോദിച്ചു ഇല്ല, ബോംബെ രവീനെ കൊണ്ട് പാട്ട് ചെയ്യിച്ചു. സഹീർ ലുധിയാൻവിൻ്റെ ലിറിക്സ് ആണെങ്കിലോ, ചൗദുവീക്ക ചാന്ദ്, അതായത് 14 രാവിലെ ഉദിച്ച ചന്ദ്രനോ അതോ യാ അഫ്താബ് അതോ സൂര്യനോ, എന്തായാലും ദൈവത്താണ് സത്യം, യാതൊരു എന്താ പറയുക കമ്പാരിസണും ഇല്ല, വർണ്ണിക്കാൻ വാക്കുകളില്ല എന്നാണ് അതിൻ്റെ പല്ലവിയിൽ പോകുന്നത്. സുന്ദരമായ ലിറിക്സ്, സുന്ദരമായ പാട്ടു. അതിൻ്റെ അനുപല്ലവി ഞാൻ മഹത്വ ഓർഗനിൽ പ്രസൻ്റ് ചെയ്യും. പല്ലവി എൻ്റെ മകൻ ഋഷികേശ്വരം.

0: बिछड़े सभी, बिछड़े सभी बारी
1: കാഗസ് കെ ഫുൾ 1959 ഗുരുദത്ജീൻ്റെ ബയോഗ്രഫി പോലെ ഇറങ്ങിയൊരു ഫിലിം. അതിൽ റാഫി സാവ് പാടിയ പാട്ടാണ് ഇപ്പം കേട്ടത്, എൻ്റെ രണ്ട് വരികൾ. ആ ഫിലിം വീണ്ടും പറയാതെ വയ്യ. കാലത്തിന് എത്രയോ മുമ്പേ പിറന്നൊരു അതുല്യ സൃഷ്ടിയായിരുന്നു. അന്നത് അംഗീകാരം കിട്ടിയില്ല. എത്രത്തോളം അംഗീകാരം കിട്ടിയില്ല എന്ന് വെച്ചാൽ, പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആ ഫിലിം കാണണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഷോ വെച്ചു. സ്പെഷ്യൽ ഷോ നടക്കുക, കുറേ ആൾക്കാരും ഉണ്ട്. പ്രസിഡൻ്റ് പകുതി ആയപ്പോൾ രാഷ്ട്രപതി ഇറങ്ങി അങ്ങ് ബോറടിച്ച് ഇറങ്ങി അങ്ങ് പോയി. ഉള്ളി ഇറങ്ങി പോയ ഭയാലെ ബാക്കിയില്ല നാട്ടുകാരുമല്ലോ. മോശം പോയി, പടം നല്ല നിലക്ക് അഭിപ്രായം കാട്ടു തീ പോലെ പടർന്നു. ഫിലിം ഫ്ലോപ്പായി, ആരും കാണാതെയായി. 2 വർഷം അത്രേ ഗുരുദത്ജി ഡിപ്രഷൻ അടിച്ച് കിടന്നത്. ഒരു വർക്കിനും പോവാതെ, അത്ര സങ്കടമായിരുന്നു പുള്ളിക്ക്. അവസാനം 2 വർഷം കഴിഞ്ഞിട്ട് സാഹിബ് ബീബി ഓർ ഗുലാം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഫിലിം പുള്ളി എടുത്തു, ഡയറക്റ്റ് ചെയ്തു. പക്ഷേ തൂലികാനാമം പോലെ വേറെ പേരിലാണ് ചെയ്തത്. ഈ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത് FM കണ്ണൂരിൻ്റെ ഗാനലോക വീഥികളിൽ എന്ന് പറഞ്ഞ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയിലൂടെ കിട്ടിയതാണത്. ആ ഫിലിമിൽ റാഫി സാവ് പാടിയ പാട്ട് ദേഖീ സമാനേ കിയാ.

ഇറങ്ങിയ ഹിന്ദി ഫിലിം ബ്രഹ്മചാരി എന്ന് പറഞ്ഞിട്ട്, ഷമ്മി കപൂറിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് ഫിലിമായിരുന്നു. അതിലുള്ള ഒരു ലല്ലബി താരാട്ടുപാട്ടാണ്, മേഘാവോ തുമസോ ജാവോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള താരാട്ടുപാട്ടുകൾ ഒന്നാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ സിസ്റ്റേഴ്സ് ഈ പാട്ട് കൊണ്ട്, എൻ്റെ അനിയത്തി, എൻ്റെ മരുമക്കൾ, എൻ്റെ മകൻ, ഇപ്പം ഈ പാട്ടിൻ്റെ തുടക്കം പാടിയ എൻ്റെ മകനാണ്, അവനും എൻ്റെ എൻ്റെ ഉറ്റ ചങ്ങാതിയായിരുന്ന യശസ്വീനായ കണ്ണൂർ സലീംക്ക് എൻ്റെ കൊച്ചുമകൾ, ആ കുട്ടീനെ വരെ പാടി ഉറക്കിയിട്ടുണ്ട് ഈ പാട്ട്. മേഘാവോ തുമസോ ജാവോ ഹൃദയത്തോട് ചേർത്ത് വെച്ചുള്ളൊരു പാട്ടാണ് റാഫി സാബിൻ്റെ മനോഹരമായ ഒരു പാട്ട്. അതിന് രണ്ട് വേർഷനുണ്ട്, ഒന്ന് സന്തോഷത്തോടെ പാടുന്നതും ഒന്ന് ഫിലിമിൻ്റെ അവസാനമായിട്ട് സങ്കടത്തോടെ പാടുന്നുണ്ട്.

നിശാസുരഭിൽ നിങ്ങൾ കേട്ടത് ഹാർമോണിക്ക കലാകാരൻ കൂടിയായ ഡോക്ടർ ഹരികുമാർ ജി അവതരിപ്പിച്ച പ്രിയ മുഹമ്മദ് റഫി ഗാനങ്ങൾ. പാട്ടുകൾ പാടി പുനരാവിഷ്കരിച്ചത് ഋഷികേശ് ഹരികുമാർ.

ആകാശവാണി കണ്ണൂർ, സമയം 11 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. ഗുലാം അലി പാടിയത്.

ഗുലാമലി പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റും 17 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തു നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.